ശ്രദ്ധിക്കണേ, ഉപദേശരൂപേണ താക്കീതുപോലെ കരുതലായി ജാഗ്രതയ്ക്ക് വേണ്ടി പറയുന്ന വാക്കാണിത്. ശ്രദ്ധിക്കണേ. അതെ, ശ്രദ്ധ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്ടാകണം. ഒരു നിമിഷത്തെ ശ്രദ്ധ കുറവുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കാം. അല്പം കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ട് നേട്ടങ്ങളും ഉണ്ടാകാം. ശ്രദ്ധയ്ക്ക് മറ്റൊരു തലം കൂടിയുണ്ട്, നാം ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരണം, ഫോക്കസ്. നാം ജീവിത വിജയത്തിനായി ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നു. ചിലത് തുടങ്ങും, ചിലത് തുടരില്ല, ചിലത് പാതി വഴിയിൽ മുടങ്ങും, ചിലത് തുടങ്ങുക പോലുമില്ല, വിജയിക്കുന്നില്ല എന്ന പരാതിയും. എന്നാൽ ഒരു കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രവൃത്തി ശീലമാകും. ആ ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകും. ഏതൊരു പ്രവൃത്തിയിലും വിജയിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യം സ്ഥിരോത്സാഹത്തോടെ തുടർച്ചയായി ചെയ്യുക. ഒരു ദിനം അതിൽ വിദഗ്ധരും പ്രതിഭയുമായി തീരും. ലോകമറിയും, നിങ്ങളുടെ കയ്യൊപ്പ് അവിടെ ചാർത്തപ്പെടും. ഉറപ്പ്.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹസ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ ഒറ്റയ്ക്ക് എന്ന കവിത കേൾക്കാം. ആലാപനം ജ്യോത്സ്ന. തുടർന്ന് ചരിത്രപഥം വചനാമൃതം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടി ക്യാൻഡി ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം എന്നിവ കേൾക്കാം. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അറ്റ് സ്കൂൾ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനു ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടി ക്യാൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:30 ചാരുകസേല. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029780896. ഉച്ചയ്ക്ക് 2:00 ഒരു വട്ടം കൂടി. ഇതിൽ നാടകം ഞാൻ രാധിക 4 നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:20 ശാസ്ത്രവീഥി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിത്രപരിചയം. 9:00 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യധാര.
1: നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത ഒറ്റയ്ക്ക്. ആലപിക്കുന്നു ജ്യോത്സ്ന.

ചുവട്ടിൽ പുറകിലൂടെത്തുന്ന പാമ്പിന് കാട്ടാളന് ഭയം ചെറ്റുമില്ലാതെ ഉറക്കെ കരയാതെ ഒറ്റക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ, ഒറ്റക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സുഗതകുമാരി ടീച്ചറുടെ കവിത ഒറ്റയ്ക്ക്, ആലപിച്ചത് ജ്യോത്സ്ന. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400 3030 9496 974 141.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496 420 880 8111 933 600. സി എം വിസ്താര,
2: സി എം വിസ്താര നെല്ലൂന്നി.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ഒക്ടോബർ 7, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 7 വർഷത്തിലെ 280th ദിനമാണ്. ഒക്ടോബർ 7 നടന്ന പ്രധാന ചരിത്ര സംഭവങ്ങൾ. 1769 ഇംഗ്ലീഷ് പരിവേഷകനായ തോമസ് കോക്ക് ന്യൂസിലാൻഡ് കണ്ടെത്തി. 1919 ആൽബർട്ട് പ്ലസ്മാൻ എന്ന പൈലറ്റ് നെതർലാൻഡ്സിൽ KLM എയർലൈൻസ് തുടങ്ങി. 1931 ന്യൂയോർക്കിലെ റോസ്റ്റെസ്റ്ററിൽ ആദ്യത്തെ ഇൻഫ്രാറെഡ് ഫോട്ടോഗ്രാഫ് എടുക്കപ്പെട്ടു. 1975 കേരളത്തിൽ കർഷക തൊഴിലാളി നിയമം പ്രാബല്യത്തിൽ വന്നത്. 2001 അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത പട്ടാളം താലിബാനെതിരെ അഫ്ഗാനിസ്ഥാനിൽ വ്യോമാക്രമണം ആരംഭിച്ചു. 1950 മദർ തെരേസ മിഷനറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചത്. ലൂണാർ 3 ചന്ദ്രന്റെ മനുഷ്യൻ ഇതുവരെ കാണാത്ത ഭാഗത്തെ ചിത്രങ്ങൾ അയച്ചു തുടങ്ങിയത് 1956. 1998 ജോസ് സരിഗാമോ പോർട്ടുഗലിൽ നിന്ന് നോബൽ നേടുന്ന ആദ്യ വ്യക്തിയായി. 2001 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. 2014 വരെ അത് തുടർന്നു. 2007 താലിബാനെതിരായ US ആക്രമണം തുടങ്ങിയത്. ആറ്റം മോഡൽ കണ്ടുപിടിച്ച നീൽ ബോർ, കവി നാലപ്പാട്ട് നാരായണ മേനോൻ, സ്വാതന്ത്ര്യ സമര സേനാനി ഭഗത് സിംഗിന്റെ സഹചാരിണി ദുർഗാവതി ദേവി, കവിയും മാപ്പിളപ്പാട്ട് കലാകാരനുമായ ടി ഉബൈ, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞ, ഗസലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ബിഗം അക്തർ, നോബൽ സമാധാന ജേതാവും ദക്ഷിണാഫ്രിക്കൻ ബിഷപ്പുമായ ബിഷപ്പ് ഡെസ്മണ്ട് ടുട്ടു, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ക്രിക്കറ്റ് താരം സഹിർ ഖാൻ, ഗായിക വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവരുടെ ജന്മദിനവും, ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി ആൽഫ്രഡ് ഡിക്കിൻ, സ്വാതന്ത്ര്യസമര സേനാനിയും കേരള ഗാന്ധിയുമായ കെ കേളപ്പൻ, മലയാള സംഗീതജ്ഞൻ ബാബുരാജ് തുടങ്ങിയവരുടെ ചരമദിനവും ഒക്ടോബർ 7.
3: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: വചനാമൃതം.
3: ഒരു കാര്യം നടക്കുമെന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ മുന്നിൽ കാണുന്നതെല്ലാം സാധ്യതകളായിരിക്കും, മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളായി തോന്നുകയും ചെയ്യും. നമുക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കുക, നടക്കാനും കഴിയില്ലെങ്കിൽ ഇഴയുക. പക്ഷേ ചെയ്യുന്നത് എന്തുതന്നെയാണെങ്കിലും മുന്നോട്ട് തന്നെ നീങ്ങുക.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
1: ഫോൺ 9961004648
0: 9656943321.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 7, കന്നി 21, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധ കൊടുങ്കാറ്റ്. പ്രതിപക്ഷ MPമാരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് നടത്തിയ മാർച്ചിൽ രാജ്യത്തിന്റെ രോഷമിരമ്പി. മകർദ്വാറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡൽഹി പോലീസും കേന്ദ്രസേനകളും ആകാശവാണി ഭവന് സമീപം തടഞ്ഞു. പോലീസും RPFഉം കൂടാതെ CASF, BSF ജവാന്മാരടക്കം 3000 സുരക്ഷാ സൈനികരെ വിന്യസിച്ചിരുന്നു. പകൽ മുഴുവൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കസ്റ്റഡിയിലായി. പ്രിയങ്കാഗാന്ധിയെ കയറ്റിക്കൊണ്ടുപോയ വാഹനം പ്രവർത്തകർ തടഞ്ഞു. ഇരുവരെയും ഒടുവിൽ പോലീസ് വിട്ടയച്ചു. നാടകീയവും ചടുലവുമായ സംഭവ പരമ്പരകൾ. ഇന്ത്യാ സഖ്യത്തിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MPമാർ ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിനെ ആവേശഭരിതമാക്കി. ഇതിനിടെ CPM MP AA റഹീമിന് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റു. പ്രപഞ്ചത്തിന്റെ വിദൂര കോണുകളിൽ നടക്കുന്ന അതിശക്തമായ സംഭവങ്ങളുടെ രഹസ്യങ്ങൾ തേടാൻ മനുഷ്യന് പുതിയൊരു കണ്ണ് തുറന്നു നൽകിയ ബെൽജിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസന് ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നോബൽ. വിദൂര പ്രപഞ്ചത്തിൽ ഉത്ഭവിക്കുന്ന നിഗൂഢകണമായ ന്യൂട്രിനോകളുടെ കണ്ടെത്തലിനും അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി യാഥാർത്ഥ്യമാക്കുന്നതിൽ നൽകിയ നിർണായക സംഭാവനകൾക്കുമാണ് പുരസ്കാരം. യമനിൽ ആഭ്യന്തരയുദ്ധം രൂക്ഷമായിരിക്കെ തന്ത്രപ്രധാനമായ ബാബൽ മാണ്ടബ് കടലിടുക്കിന് സമീപത്തെ പ്രദേശങ്ങളിൽ ഹൂതി വിമതരെ തുരത്തി യമൻ സർക്കാർ സേന വൻമുന്നേറ്റം നടത്തി. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രധാന പട്ടണങ്ങളും തീരപ്രദേശങ്ങളും സൈന്യം തിരിച്ചുപിടിച്ചതായി യമനിലെ അന്താരാഷ്ട്ര പിന്തുണയുള്ള സർക്കാർ അറിയിച്ചു. സൗദി അറേബ്യയുടെ പിന്തുണയോടെയായിരുന്നു യമൻ സൈന്യത്തിന്റെ മുന്നേറ്റം. സൗദിയിലെ വിമാനത്താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണശാല, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ തീരത്ത് വീണ്ടും കപ്പലാക്രമണം. പനാമയുടെ പതാകയുള്ള MT ഓൺ പീസ് എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 11 ഇന്ത്യക്കാരുൾപ്പെടെ കപ്പലിലെ 12 നാവികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ജീവനക്കാരെ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച് ഒമാനിലെ ഗസബിൽ എത്തിച്ച് ചികിത്സ നൽകിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ വ്യോമസേനാ മേധാവിയായി നിലവിലെ ഉപമേധാവി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. നിലവിലെ സേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 31 ഉച്ച കഴിഞ്ഞ് ദീക്ഷിത് ചുമതലയേൽക്കും. ലോകമെമ്പാടുമായി കോടിക്കണക്കിന് വായനക്കാരെ സംവാദിച്ച ജനപ്രിയ എഴുത്തുകാരൻ ജെഫ്രി ആർച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബ്രിട്ടനിലെ മുൻനിര രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. മുൻ MPയുമാണ്. ഏറ്റവും പുതിയ നോവലായ ആദം ആൻഡ് ഈവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങാനിരിക്കെ തിങ്കളാഴ്ച ലണ്ടനിലെ വീട്ടിലായിരുന്നു വിയോഗമെന്ന് പ്രസാധകരായ ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. കോക്പിറ്റിൽ പൈലറ്റിന്റെ ആക്രമണമുണ്ടായ ഫ്ലൈ ദുബായ് വിമാനം ടെല്ലാവീവ് ലക്ഷ്യമിട്ട് തുടർയാത്ര നടത്തിയിരുന്നുവെങ്കിൽ ഭീകരാക്രമണം തടയാനായി ഇസ്രയേൽ അത് വെടിവെച്ചിടാൻ തയ്യാറെടുത്തിരുന്നുവെന്ന് റിപ്പോർട്ട്. വിമാനത്തിലുള്ള 150 ഇസ്രയേലി പൗരന്മാരുടെ ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും വിമാനം ഇടിച്ചിറക്കി ടെല്ലാവീവിൽ ഉണ്ടായേക്കാവുന്ന വൻ ദുരന്തവും ആൾനാശവും ഒഴിവാക്കാനായിരുന്നു നീക്കം. ടെല്ലാവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ കെട്ടിടങ്ങളിലോ നഗരത്തിലെ വാണിജ്യ സമുച്ചയമായ അസ്രയേലി ടവറുകളിലോ വിമാനം ഇടിച്ചിറക്കാനാണ് ഒമാൻകാരനായ സഹപൈലറ്റ് ഹമാം അൽ ഹമാറി ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശൈലി മാറ്റണമെന്നും ഈ രൂപത്തിൽ മുന്നോട്ടു പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ്. യു ഡി എഫ് കൺവീനറോട് ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം മുന്നണി കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെയ്ക്ക് രേഖാമൂലം പരാതി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഹർമൻപ്രീത് കൗർ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ പദവി ഒഴിഞ്ഞു. 2016 നായികയായ ഹർമൻപ്രീത് ഒരു ദശാബ്ദത്തോളം ഇന്ത്യൻ 2020 ടീമിനെ നയിച്ചു. 2022 ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായി. 2023 മൂന്ന് ഫോർമാറ്റുകളിലെയും നായികയായത്. ഹർമൻപ്രീതിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പ് നേടിയിരുന്നു. കൂടാതെ ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2 സ്വർണ്ണ മെഡൽ നേടാനും ടീമിന് സാധിച്ചു. 3 ഏഷ്യ കപ്പ് നേടി. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് പദ്ധതിക്കെതിരെ കൽക്കട്ട ഹൈക്കോടതിയിലുള്ള ഹർജിയിലെ തുടർ നടപടികൾ തടയാതെ സുപ്രീംകോടതി. വാദം കേൾക്കാൻ ഹൈക്കോടതി സമ്മതിച്ചതിനു പിന്നാലെ കോടതി നടപടികൾക്ക് സ്റ്റേ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കാതെ കേസ് ഹൈക്കോടതിയിൽ നടക്കട്ടെയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിലപാടെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൌൺസിലർ ആർ സുഗതനെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി കലക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതനെ ഉടൻ മോചിപ്പിക്കാനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും അടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടുക്കി ചിന്നക്കനാലിലെ 301 കോളനി 2002-2004 കാലത്ത് മൂന്നാർ ഡി എഫ് ഒ ആയിരുന്ന പ്രകൃതി ശ്രീവാസ്തവയുടെ ശുപാർശയായിരുന്നുവെന്ന വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാദം തെറ്റെന്ന രേഖകൾ. ഭൂരഹിതരായ 559 ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ചിന്നക്കനാലിൽ 276 ഹെക്ടർ ഭൂമി അനുവദിച്ചത് 2002 ഓഗസ്റ്റ് 27 ചേർന്ന മന്ത്രിസഭാ യോഗമാണ്. ആനയിറങ്കൽ ഡാമിനോട് ചേർന്നുള്ള ഈ പ്രദേശം ആനത്താരയാണെന്നും അവിടെ ആൾതാമസമൊരുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ചൂണ്ടിക്കാട്ടി അന്ന് ദേവികുളം റേഞ്ചിന് കീഴിൽ മൂന്നാറിലെ ഡി എഫ് ഒ ആയിരുന്ന പ്രകൃതി ശ്രീവാസ്തവ നൽകിയ റിപ്പോർട്ടിനെ അവഗണിച്ചാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെന്ന് വനം വകുപ്പിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. ചിപ്സൺ ഏവിയേഷനിൽ നിന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള കരാർ പുതുക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് ലോകായുക്തയിലെ കേസിനുള്ള വിശദീകരണത്തിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. കരാർ പുതുക്കുന്നില്ലെന്ന നിലപാട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് അറിയിച്ചത്. റാഗിംഗ് നിരോധന നിയമത്തിനുള്ള കരട് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നിയമം പാസാക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണിത്. കോളേജും സ്കൂളുകളും വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്വകാര്യയിടങ്ങളുമടക്കം നിയമത്തിന്റെ പരിധിയിൽ വരും. തുലാമാസ പൂജ മുതൽ ശബരിമല സന്നിധാനത്ത് കൂടുതൽ മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. ശബരിമല ഗസ്റ്റ് ഹൌസിലെ 10 ഉൾപ്പെടെ 400 മുറികൾ തീർത്ഥാടകർക്ക് ബുക്ക് ചെയ്യാമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ആഭ്യന്തര ഉൽപ്പാദകരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ചൈനയിൽ നിന്ന് 5 ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിലെത്തുന്ന സംഭവത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി. എഞ്ചിനീയറിംഗ്, കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾക്കെതിരെയാണ് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാരുടെ അവസ്ഥ പഠിച്ച് ക്ഷേമ പദ്ധതികൾ ശുപാർശ ചെയ്യാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് 3 നിയമസഭയിൽ വെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സമസ്ത നായർ സമാജം ജനറൽ സെക്രട്ടറി പെരുമറ്റം രാധാകൃഷ്ണൻ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് ഉത്തരവ്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശുപാർശയിൽ റിപ്പോർട്ട് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെക്കുമെന്നും അതിന് സമയം വേണമെന്നും സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന 68 സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പഴശ്ശിരാജ കളരി അക്കാദമിയുടെ മികവിൽ കണ്ണൂർ ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 3 നീണ്ടുനിന്ന ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നായി 1600 പേർ പങ്കെടുത്തു. കാക്കേങ്ങാട് പഴശ്ശിരാജ കളരി അക്കാദമിയിൽ നിന്ന് 18 കായിക താരങ്ങളാണ് വിവിധ ഇനങ്ങളിൽ മത്സരിച്ചത്. മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രമേള മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി കെ സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലയിലെ 85 സ്കൂളുകളിൽ നിന്നായി 4000 വിദ്യാർത്ഥികളാണ് 2 നടക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നത്. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന കോട്ടയത്ത് തമ്പുരാൻ ദേശീയ കഥകളി ഉത്സവത്തിന്റെ ഭാഗമായി കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ രചിച്ച ആനന്ദസാന്ദ്രം എന്ന ഗ്രന്ഥം സി സദാനന്ദൻ എം പി പ്രകാശനം ചെയ്തു. തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചർ സെന്റർ ഡയറക്ടർ കെ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ കഥകളി ഉത്സവത്തിൽ ഇന്ന് കല്യാണ സൗഗന്ധികം അവസാന ഭാഗം അരങ്ങേറും. വൈകിട്ട് 4 മണിക്ക് തുടങ്ങുന്ന കഥകളി അരങ്ങ് രാത്രി 9:30 സമാപിക്കും. പാസ്പോർട്ടും വിസയുമില്ലാതെ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് സ്പായിൽ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനിയെ ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത്. ജില്ലയിലെ മയക്കുമരുന്ന് വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണി ബാംഗ്ലൂരുവിൽ പിടിയിൽ. കണ്ണൂർ തെക്കി ബസാർ സ്വദേശി നിസാമിനെയാണ് ടൗൺ പോലീസും ഡാൻസ് ഓഫ് ടീമും അറസ്റ്റ് ചെയ്തത്. ആറളം പഞ്ചായത്തിലെ കാരപ്പറമ്പ് മേഖലയിൽ ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. നിരവധി മരങ്ങൾ കടപുഴകി വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. മലയോര ഹൈവേയിൽ ആവില ധ്യാനകേന്ദ്രത്തിന് സമീപം തേക്കുമരം റോഡിന് കുറുകെ വീണ് എടൂർ ആറളം റൂട്ടിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇൻഡിഗോ എയർലൈൻസ് ഇന്ധന സർചാർജ് വീണ്ടും ഉയർത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് തിരിച്ചടിയായി. കണ്ണൂരിൽ നിന്നുള്ള ആഭ്യന്തര സർവീസുകളിൽ ഏറിയ പങ്കും നടത്തിയിരുന്നത് ഇൻഡിഗോയാണ്. ആഭ്യന്തര സർവീസുകൾക്ക് 100 മുതൽ 350 രൂപ വരെയാണ് സർചാർജ് വർദ്ധിപ്പിച്ചത്. ടിക്കറ്റ് നിരക്കുകൾ വീണ്ടും ഉയരുന്നതിന് ഇത് ഇടയാക്കും. കോക്ടെയിലിൽ ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ കോക്ടെയിൽ എന്ന ജ്യൂസ് വിൽപ്പന സ്ഥാപനത്തിനെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേസെടുത്തു. കഴിഞ്ഞ മാസം 21 കണ്ണൂർ കാൽടെക്സിലെ കണ്ണൂർ കോക്ടെയിൽ എന്ന ജ്യൂസ് കടയിൽ നിന്നും കോക്ടെയിൽ കഴിച്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു. കമ്പിത്തപ്പാൽ ജീവനക്കാരുടെ സംഘടനയായിരുന്ന NFPTEയുടെ സംസ്ഥാന നേതാവും പ്രഭാഷകനുമായിരുന്ന മട്ടന്നൂർ പരിയാരത്തെ കാരായി ശ്രീധരൻ അന്തരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു. CPIM മട്ടന്നൂർ ഏരിയ കമ്മിറ്റി അംഗം, മട്ടന്നൂർ ലോക്കൽ സെക്രട്ടറി, കോളാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സൗഹൃദ ഫുട്ബോളിൽ ഉറുഗ്വായ് 6-1 ഇന്ത്യയെ തകർത്തു. ഇന്ത്യക്കായി അനിരുദ്ധ് ഥാപ്പ ഗോൾ നേടി. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തകർപ്പൻ സെഞ്ചുറി മികവിൽ വെസ്റ്റിൻഡീസിനെതിരായ 1st T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് വിജയം. ശ്രേയസ് 43 പന്തിൽ 102 റണ്ണുമായി പുറത്താകാതെ നിന്നു. നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാടിനെ പിന്തള്ളി ചരിത്രത്തിലാദ്യമായി മലപ്പുറം സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് കിരീടം സ്വന്തമാക്കി. 70th meet മലപ്പുറം 445 പോയിന്റുമായി ഒന്നാമതെത്തിയപ്പോൾ പാലക്കാട് 425 പോയിന്റുമായി രണ്ടാം സ്ഥാനക്കാരായി. 409 പോയിന്റ് നേടിയ തിരുവനന്തപുരമാണ് മൂന്നാമത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ഗാനം നാലുകെട്ട് മുല്ലപ്പന്തൽ, പാടിയത് മേഘ കൊതേരി.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0490247400 7225900018.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: ബിജുട്ടാ നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോർസ് പോന്നിയാ.
7: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
5: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
5: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന
6: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോർസ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
5: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ് എനിക്കെന്താ പ്രശ്നം?
7: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
1: ആ വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
0: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ ഒരു വിഭാഗവും പിന്നിലായി പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി സേവാതീർത്തിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ശനിയാഴ്ച സമാപിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: സാങ്കേതിക വിദ്യ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുസ്ഥിരമായ വികസനത്തിന് ഉപാധിയായി മാറണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ശക്തിയെന്ന നിലയിൽ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന് ഏറെ സാധ്യതകളുണ്ടെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇതിന് സാങ്കേതിക വിദ്യയിലൂന്നിയ പരിഹാരങ്ങൾ ആവശ്യമാണെന്നും തട്ടിപ്പ് കോളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉപയോക്താക്കൾക്ക് നിരന്തരമായ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾക്ക് ആഗോള നിലവാരങ്ങളും പൊതുവായ ചട്ടങ്ങളും രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു.
0: സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ലഭിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിന് അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം എംഎസ്എംഇ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകുന്നതും അടുത്ത തലമുറയിലെ സംരംഭകരെ വാർത്തെടുക്കുന്നതിന് സുപ്രധാന ചുവടുവയ്പ്പുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രവർത്തനം വിപുലീകരിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആഗോള വിപണികളിൽ പ്രവേശിക്കാനും ഇതിലൂടെ അവസരം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രതിനിധികൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ നേതൃത്വത്തിൽ എംപിമാരുടെ സംഘം കമ്മീഷനെ കണ്ട് നിവേദനം നൽകാൻ ആഗ്രഹിക്കുന്നതായി ഡൽഹി പോലീസിൽ നിന്ന് വിവരം ലഭിച്ചതായി കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. 240 എംപിമാരടങ്ങുന്ന സംഘവുമായി കൂടിക്കാഴ്ച നടത്താനാണ് അഭ്യർത്ഥനയുണ്ടായതെന്നും പാർലമെന്റ് ഹൌസ് അനക്സായിരുന്നു ഇതിനായി നിർദ്ദേശിച്ച സ്ഥലമെന്നും ഡൽഹി പോലീസ് ഡിസിപി അറിയിച്ചു. ഈ അഭ്യർത്ഥന അസാധാരണമാണെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ഇത്തരം കൂടിക്കാഴ്ചകൾ പ്രോട്ടോകോൾ പ്രകാരം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്താണ് നടക്കാറുള്ളതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജനങ്ങളെ സേവിക്കുകയും തെരഞ്ഞെടുപ്പ് ജനവിധി അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ കടമയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനപിന്തുണ നേടുന്നതിൽ പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ ലക്ഷ്യമിടുന്നത് രാജ്യത്തിനോ കോൺഗ്രസ് പാർട്ടിക്കോ ഗുണകരമല്ലെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും പ്രിയങ്കാഗാന്ധി എംപിയെയും കയ്യേറ്റം ചെയ്ത കേന്ദ്ര നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധവും പൌരാവകാശങ്ങളുടെ ലംഘനവുമാണെന്നും അറസ്റ്റുകൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് ബിജെപി കരുതരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് രാജ്യവ്യാപകമായി പോരാട്ടം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാർക്ക് നേരെ നടന്ന പോലീസ് അതിക്രമം അങ്ങേയറ്റം അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഗൌരവതരമായ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് മറുപടി പറയേണ്ടത് ജനപ്രതിനിധികളെ അടിച്ചമർത്തിക്കൊണ്ടല്ലെന്നും കമ്മീഷന്റെ നിഷ്പക്ഷതയും സ്വതന്ത്ര സ്വഭാവവും സംരക്ഷിക്കപ്പെടേണ്ടത് ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണെന്നും പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിരുന്നുവെന്ന അവകാശവാദത്തിൽ കോൺഗ്രസിനെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെയും വിമർശിച്ച് ബിജെപി. പ്രതിപക്ഷത്തു നിന്ന് കൂടിക്കാഴ്ചയ്ക്ക് യാതൊരു അഭ്യർത്ഥനയും ലഭിച്ചിട്ടില്ലെന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ബിജെപി ദേശീയ വക്താവ് ഡോക്ടർ സുധാൻഷു ത്രിവേദി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ എത്തിയ രാഹുൽഗാന്ധിയെയും പ്രിയങ്കയെയും അറസ്റ്റ് ചെയ്ത് നീക്കിയ നടപടി ജനാധിപത്യത്തെ ചവിട്ടിയരക്കലാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെയും എംപിമാരെയും കാണാൻ കഴിയില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് രാജ്യത്തെ ജനങ്ങളോട് പ്രകടിപ്പിക്കുന്ന വെല്ലുവിളിയാണെന്നും രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് ആരോപിച്ചു. പൊതുജീവിതത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് സഭയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിനും ഇന്ന് അഭിസംബോധന ചെയ്യും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് വെർച്വലായി പരിപാടിയിൽ നിരവധി പേർ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി എം ലിജു സംസ്ഥാനതല പ്രഖ്യാപനം നിർവഹിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും മന്ത്രി എം ലിജു പറഞ്ഞു. കെഎസ്ആർടിസി ബസ്സുകളിലെ ഓൺലൈൻ സീറ്റുകളിൽ വയോജനങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താൻ നടപടികളുമായി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: വയോജന കമ്മീഷനുമായി നടത്തിയ ചർച്ചയിലാണ് ബസ്സുകളിലെ ഓൺലൈൻ ടിക്കറ്റിംഗിൽ വയോജനങ്ങൾ കൂടി സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം കെഎസ്ആർടിസി അറിയിച്ചത്. കെഎസ്ആർടിസി ബസ്സുകളിൽ വയോജനങ്ങൾക്കുള്ള സീറ്റുകൾ അവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള കർശന നടപടികൾക്കും തുടക്കം കുറിക്കും. ബസ്സുകളിലെ വാതിൽപ്പടികളുടെ ഉയരം കുറക്കുന്നതും വയോജനങ്ങൾക്കായി റിസർവ് ചെയ്ത സീറ്റുകളുടെ സ്ഥാനം ടയറുകളുടെ മുകളിൽ നിന്ന് മാറ്റുന്നതും പരിഗണിക്കുമെന്നും കെഎസ്ആർടിസി അറിയിച്ചിട്ടുണ്ട്.
0: എംഎൽഎ ഫണ്ട് ഉപയോഗിച്ച് കെഎസ്ആർടിസി ബസ് വാങ്ങാൻ ഗവൺമെന്റ് അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയിലെ സംസ്ഥാനത്തെ ആദ്യ ബസ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി മണ്ഡലത്തിൽ വരുന്നു. ബസ് വാങ്ങാനായി 40 ലക്ഷം രൂപയുടെ പ്രപ്പോസൽ കെ പ്രവീൺകുമാർ എംഎൽഎ കോഴിക്കോട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിക്ക് കൈമാറി. ജനപ്രതിനിധികളുമായി ആലോചിച്ച് ബസിന്റെ റൂട്ട് പിന്നീട് തീരുമാനിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. 5 മത്സര പരമ്പരയിലെ ആദ്യ ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ലക്നൌവിൽ അടൽ ബിഹാരി വാജ്പേയി ഏകനാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 172 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 14.4 ഓവറിൽ ലക്ഷ്യം അനായാസം മറികടന്നു. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഈ മാസം 17 വൈകിട്ട് 5 തുറക്കും. തുലാമൊന്നായ 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് 400 മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സൌകര്യമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി എസ് ശ്രീധർ.
3: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് മുറികൾ ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 7 മുതൽ ബുക്കിംഗ് ആരംഭിക്കും. ഇതുവരെ 190 മുറികളായിരുന്നു ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നത്. എല്ലാ മേഖലകളിലും ഓൺലൈൻ സേവനങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന സംവിധാനമാണിത്. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് മുറികൾ ബുക്ക് ചെയ്യാനാവുക. ബുക്കിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാതെ പണം അക്കൌണ്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ രേഖകൾ സഹിതം പരാതി ിക്കാനുള്ള സംവിധാനവും ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. www.shabarimalaonline.org എന്ന വെബ്സൈറ്റ് വഴിയാണ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ഭക്തർക്ക് ദർശനം നടത്താനാവുക.
0: സേവാ സങ്കല്പ അഭിയാന്റെ ഭാഗമായ തിരുവനന്തപുരം ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ സേവാ ജ്യോതി യാത്ര ഇന്ന് പടിഞ്ഞാറേക്കോട്ടെ ശ്രീപത്മം ഓഡിറ്റോറിയത്തിൽ നിന്ന് ആരംഭിക്കും. രാവിലെ 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി യാത്രയുടെ പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യും. ശേഷം ബൈക്ക് റാലി നടത്തും. ബൈക്ക് റാലിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കും. ബിജെപി അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നബിൻ നയിക്കുന്ന സേവാ ജ്യോതി യാത്രയോടനുബന്ധിച്ച് എറണാകുളം സിറ്റി ജില്ലയുടെ സേവാ ജ്യോതി യാത്ര തൃപ്പൂണിത്തുറയിൽ ഇന്ന് ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സാങ്കേതികവിദ്യയുടെ ജനാധിപത്യവൽക്കരണം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷനെ കാണാൻ ഇന്നലെ വൈകിട്ട് 4 ഒരു രാഷ്ട്രീയ പാർട്ടിയും സമയം തേടിയിരുന്നില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: ഇയം ആകാശവാണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക റിച ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ സ്വിറ്റ്സർലാൻഡ് ദേശസ്യ രാഷ്ട്രപതി ഗീ പാമല ച അദ്യ ഭാരത് മണ്ഡപം ഇത്യത്ര ദ്വിതീയം ഭാരത് EFTA സമൃദ്ധി ശിഖര സമ്മേളനം സംബോധയിഷ്യതഃ. ഭാരത് EFTA സരി സമ്മേളനമിദം ആയോജ്യത്തെ. അസ്മിന് സമ്മേളനെ ഭാരതസ്യ തഥാ EFTA സംഘടനെ അന്തർഭൂതാനാം സ്വിറ്റ്സർലാൻഡ് നോർവേ ഐസ്ലാൻഡ്

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്നേഹസ്വാഗതം. ജനസമക്ഷത്തിലാദ്യം തദ്ദേശീയ അറിയിപ്പുകൾ കേൾക്കാം. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് മത്സ്യത്തൊഴിലാളി, അനുബന്ധ തൊഴിലാളി പെൻഷൻ കൈപ്പറ്റുന്നവരിൽ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ലഭിക്കാത്തവർ ആധാർ സീഡിംഗ്, ആധാർ ഓതന്റിഫിക്കേഷൻ നടത്തണം. ആധാർ കാർഡിന്റെ പകർപ്പ്, പെൻഷൻ പാസ്ബുക്ക്, മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് പകർപ്പ് എന്നിവ ഈ മാസം 10-ാം തീയതിക്കകം ഫിഷറീസ് ഓഫീസർക്ക് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 04972734587. ദേശീയ, സംസ്ഥാന റോളർ സ്കേറ്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള

0: ജില്ലാ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിന് ജില്ലാ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തും. ഈ മാസം 10-നും 11-നും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്പീഡ് സ്കേറ്റിംഗ്, ഇൻലൈൻ ആൽപൈൻ, ഡൗൺഹിൽ, സ്കേറ്റിംഗ് ബോർഡ്, റോളർ ഹോക്കി, ഇൻലൈൻ ഹോക്കി വിഭാഗങ്ങളിലാണ് മത്സരം. ഇന്ന് വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 7736519984. മറ്റൊരു നമ്പർ 9847744370. ഏഴിമല INS സമോറിൻ സംഘടിപ്പിക്കുന്ന ജില്ലയിലെ നേവി വിമുക്ത ഭടന്മാരുടെയും വിധവകളുടെയും സംഗമം നാളെ രാവിലെ 10:30 മുതൽ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ നടത്തും. പെൻഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പരാതികൾ, നൂതന ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള സംശയങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം നേടാം. ഫോൺ 0497270009. കൂത്തുപറമ്പ് IHRD വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജിൽ 1-ാം വർഷ BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ് എന്നീ കോഴ്സുകളിൽ സീറ്റുകൾ ഒഴിവുണ്ട്. വിദ്യാർത്ഥികൾ ഇന്ന് കോളേജിൽ നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ നേരിട്ട് ഹാജരാകണം. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8547005051. മറ്റൊരു നമ്പർ 0490209213. മട്ടന്നൂർ നഗരസഭയുടെയും നഗരസഭാ ലൈബ്രറിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങ് ഈ മാസം 21-ാം തീയതി രാവിലെ 9 മണിക്ക് മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകരും. ആദ്യാക്ഷരം കുറിക്കുന്ന കുരുന്നുകൾക്കും ഏറ്റവും കൂടുതൽ കുട്ടികളെ വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്ന അങ്കണവാടികൾക്കും സമ്മാനം നൽകും. നഗരസഭയിലെ എല്ലാ അങ്കണവാടികളിലും നഗരസഭാ ലൈബ്രറിയിലും രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9400605802. മറ്റൊരു നമ്പർ 9495755599. തദ്ദേശീയ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം തൊഴിൽ അറിയിപ്പുകൾ. പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫ് നിയമനം. 50 വയസ്സിൽ താഴെയുള്ള SSLC പാസായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ആകെ 1 ഒഴിവാണുള്ളത്. പെരിങ്ങോം, വയക്കര, എരമം, കുറ്റൂർ, ചെറുപുഴ, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തുകളുടെ പരിധിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉള്ളവർക്ക് മുൻഗണന. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0497270009. സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് എന്നിവയിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഒഴിവുണ്ട്. പ്രായപരിധി 18-നും 41-നും ഇടയിൽ. അഭിമുഖം ഈ മാസം 9-ാം തീയതി ഉച്ചയ്ക്ക് 2:30 നടക്കും. തലശ്ശേരി ചേറ്റംകുന്ന് ഗവൺമെന്റ് LP സ്കൂളിൽ പാർട്ട് ടൈം അറബിക് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക് നടക്കും. മാലൂർ പഞ്ചായത്ത് 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്ക് തിയേറ്റർ പരിശീലനം നൽകാൻ സംഗീതം, നാടകം, രചന എന്നീ മേഖലകളിൽ പ്രാവീണ്യമുള്ള പരിശീലകരെ നിയമിക്കും. അഭിമുഖം നാളെ മാലൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കും. ഇരിട്ടി പായം പഞ്ചായത്തിലെ വള്ളിത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് താൽക്കാലികമായി സായാഹ്ന OP ഡോക്ടറെ നിയമിക്കും. അഭിമുഖം നാളെ രാവിലെ 11:30 കണ്ണൂർ കളക്ട്രേറ്റ് ഓഫീസിൽ വെച്ച് നടക്കും. തൊഴിൽ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി കേൾക്കാം നാട്ടുവിശേഷം. സീനിയർ സിറ്റിസൺ ഫോറം മാലൂർ യൂണിറ്റിന്റെയും കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മാലൂർ സിറ്റിയിലെ പ്രഭാത് ആർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ഇന്ന് നടക്കും. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയായിരിക്കും ക്യാമ്പ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 7946090527. മറ്റൊരു നമ്പർ 9446090527. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തുലാം മാസ സംക്രമ പൂജ ഈ മാസം 17-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നടക്കും. ചാലാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വാവുത്സവം 6, 7, 8 തീയതികളിൽ വിവിധ കലാപരിപാടികളോടെ നടത്തും. കതിരൂർ പുല്യോട് മീത്തലക്കാവ് ശാസ്താ ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാദിന പൂജ ഈ മാസം 11, 23, 24 തീയതികളിൽ നടക്കും. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
5: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവേട്ടുകുന്ന്. മട്ടന്നോർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ. ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കൊക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കൊക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
1: തിരികെ ജീവിതത്തിലേക്ക്. മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: മലബാർ റേഡിയോയുടെ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ ആദ്യമായി മദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് എൻ്റെ 23-ാമത്തെ വയസ്സിലാണ്. എൻ്റെ സുഹൃത്തുക്കൾ ചിലർ, രണ്ടുപേർ, മിലിട്ടറിയിൽ ജോലി കിട്ടിപ്പോയി. അവരവിടെ വെച്ച് മദ്യത്തിൻ്റെ രുചി അറിഞ്ഞു. അങ്ങനെ അവർ ലീവിന് വരുമ്പോഴൊക്കെ എന്നെ നിർബന്ധിക്കും, കാരണം ഞാൻ എപ്പോഴും ലീവിന് വരുന്ന സമയത്ത് അവരുടെ കൂടെയാണ് ഉണ്ടാവുക. അവരെൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ ലീവിന് വരുന്ന സമയത്ത് അവർ മദ്യം ഉപയോഗിക്കുമ്പോൾ അവരെന്നെ നിർബന്ധിക്കും. വളരെ രഹസ്യമായിട്ടാണ് മദ്യം കഴിക്കുക. ആദ്യമൊന്നും ഞാൻ മദ്യം ഉപയോഗിച്ചിരുന്നില്ല. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, അവരുടെ കൂടെ യാത്രകൾ പോകും, അമ്പലങ്ങളിൽ പോകും, മറ്റു പരിപാടികളിലൊക്കെ പോകും. ഞാൻ ആ സമയത്തൊന്നും മദ്യം ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കല്യാണത്തിൻ്റെ തലേന്ന് ഞാൻ ആദ്യമായിട്ട് മദ്യം ഉപയോഗിച്ചു. പക്ഷെ മദ്യത്തിൻ്റെ രുചി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ ശ്രദ്ധിച്ചു. അവരൊരാളെന്നോട് പറഞ്ഞു, കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടി കഴിച്ചു നോക്കെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വീണ്ടും കഴിച്ചു, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു താല്പര്യം അതിനോട് തോന്നി. ആദ്യമായിട്ട് അതിനോടൊരു താല്പര്യം തോന്നി. പിന്നീട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ മദ്യപിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു വർഷത്തിൽ വളരെ കുറഞ്ഞ തവണകളിലേ ഉപയോഗിക്കാറുള്ളൂ, വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാറുള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ മദ്യപാനം വളർന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. മെല്ലെ മെല്ലെ മദ്യത്തിൻ്റെ അളവ് കൂടാൻ തുടങ്ങി, മദ്യപിക്കുന്ന ഇടവേളകൾ കുറയാൻ തുടങ്ങി. അതിനിടയിൽ ജോലികൾ കിട്ടി. അവിടെയൊക്കെ മദ്യം കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ

0: ഉപയോഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എൻ്റെ മദ്യപാന ശീലം എൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്കായി. എൻ്റെ കല്യാണം നിശ്ചയിച്ചു. കല്യാണം കഴിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കുടുംബക്കാർ എത്തിയത് എൻ്റെ മദ്യപാനത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. എൻ്റെ കല്യാണ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞ എല്ലാ രീതിയിലും മദ്യത്തിന് അനുഭവപ്പെട്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ കാലയളവ് കൊണ്ട് ഉണ്ടായതല്ല, കുറേ വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റമായിരുന്നു. വളരെ നിയന്ത്രിതമായ രീതിയിൽ കുടിച്ചിരുന്ന ഞാൻ, വളരെ അപൂർവമായിട്ട് കുടിച്ചിരുന്ന ഞാൻ, രാത്രികളിൽ മാത്രം കുടിച്ചിരുന്ന ഞാൻ വൈകുന്നേരങ്ങളിൽ കുടിക്കാൻ തുടങ്ങി, പകൽ കുടിക്കാൻ തുടങ്ങി, അളവ് കൂടാൻ തുടങ്ങി. എങ്ങനെയാണ് ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്കൊരു പിടുത്തമില്ല. കല്യാണം കഴിഞ്ഞ് 2-3 മാസം വളരെ നിയന്ത്രിച്ച് മദ്യപാനത്തെ കൊണ്ടുപോയി. എങ്ങനെയാണ് സാധിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ പുതിയൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കും. ഞാൻ അതിനെ വളരെ കൺട്രോൾ ചെയ്ത് കുറച്ചു കാലം മുന്നോട്ട് പോയി. പക്ഷേ കുറച്ച് മാസങ്ങൾ കൂടി തന്നെ ഞാൻ പഴയ രീതിയിലേക്ക് എത്തി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് മദ്യത്തിലുള്ള പണം കണ്ടെത്തുക, ആരുടെ കൂടെയാണ് കുടിക്കേണ്ടത്, എവിടെ നിന്നാണ് കുടിക്കേണ്ടത് എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ മാറി. ഒരിക്കലും അങ്ങനെ ആകണം എന്ന് ആഗ്രഹിച്ച ആളെയല്ല. കാരണം മാന്യമായി ജീവിക്കണം, മാന്യമായ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ ജോലി ചെയ്യണം, സമൂഹത്തിലും കുടുംബത്തിനും ഒരു മതിപ്പുണ്ടാകുന്ന രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇതെങ്ങനെയാണ് ഇങ്ങനെ മാറി മറിഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവസാന ഘട്ടമാകുമ്പോഴേക്ക് എനിക്ക് ഒരു ദിവസം പോലും മദ്യം ഉപയോഗിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തി. അവസാനം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാൻ കഴിയുന്നില്ല, സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ തുടങ്ങി. കിട്ടുന്ന എല്ലാ സോഴ്സുകളിൽ നിന്നും പണം കണ്ടെത്തി. അതിനിടയിൽ എനിക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ശമ്പള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞാൻ പല ബാങ്കുകളിൽ നിന്നും ലോൺ എടുത്തു. ഇത്രയും പണം എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് പോലും എനിക്കെൻ്റെ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എൻ്റെ വീട്ടിലൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഒരു മാസം ശമ്പളം കിട്ടിയാൽ കൊടുക്കൂ. പലപ്പോഴും അത് തന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് തിരിച്ചു വാങ്ങും. കൊടുത്തതിനൊക്കെ വളരെ കൃത്യമായ കണക്കുണ്ടാവും, തിരിച്ചു വാങ്ങിയതിന് കണക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഭാര്യയായിട്ട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഭാര്യ ആദ്യമൊക്കെ വളരെ സമാധാനത്തോടു കൂടി ഉപദേശിച്ചു, സങ്കടപ്പെട്ടു. പിന്നെ അത് ആ സങ്കടം മെല്ലെ മെല്ലെ ദേഷ്യപ്പെടലായി, പൊട്ടിത്തെറിയായി, പ്രശ്നങ്ങളായി. ഒരു ദിവസം പോലും വീട്ടിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥയായി. ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടായിരുന്നു ആ സമയത്ത് ജീവിച്ചിരുന്നത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനോട് മിണ്ടാറിലായിരുന്നു. ഞങ്ങൾ ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ പരസ്പരം കണ്ടാൽ പോലും ഞങ്ങൾ സംസാരിക്കാറില്ല. കാരണം അദ്ദേഹം ഒരു തുള്ളി മദ്യം ഉപയോഗിക്കാത്ത ഒരാളാണ്. എനിക്കും ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പലപ്പോഴും ഭാര്യയുടെ തലയെ തൊട്ട് സത്യം ചെയ്യും, മകളുടെ തലയെ തൊട്ട് സത്യം ചെയ്യും. അതിനിടയിൽ എനിക്കൊരു മകൾ ജനിച്ചു. വളരെ ആത്മാർത്ഥതയോടുകൂടി ഇനി ഒരിക്കലും കുടിക്കാൻ പാടില്ല എന്നുള്ളത് ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇതൊക്കെ ചെയ്യാറ്. ഒരിക്കലും അവരെ പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് പോയാലും ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് കുടിക്കണം എന്നുള്ള ചിന്ത വരും. അതങ്ങനെ നീട്ടി തീട്ടി കൊണ്ടുപോയാൽ തന്നെയും വൈകുന്നേരം ആകുമ്പോഴേക്കും എങ്ങനെയായാലും ബാറിലെത്തും. എപ്പോഴും ആഗ്രഹിക്കുക വളരെ നിയന്ത്രിതമായ ഒരു 3 പെഗ് കഴിക്കണമെന്നാണ്. പക്ഷേ ഒരു പെഗ് എൻ്റെ ശരീരത്തിനുള്ളിൽ എത്തുന്നതോടുകൂടി എൻ്റെ തീരുമാനം മാറും. വിചാരിക്കുക ഇന്നും കൂടെ കുടിക്കുക, ഇന്നും കൂടെ നല്ലോണം കുടിക്കുക, എന്തായാലും വീട്ടിൽ പോയാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഇന്നും കൂടെ നല്ലോണം കുടിച്ച് ഇനി ജീവിതത്തിൽ ഒരിക്കലും കുടിക്കേണ്ട എന്ന് തീരുമാനിക്കും. ഈ തീരുമാനമൊക്കെ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷേ എനിക്കൊരു തീരുമാനവും നടപ്പിലാക്കാൻ കഴിയാറില്ല. ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ ഇത്രയൊരു മോശമായ ഒരു ജീവിതത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഞാൻ കാരണം എൻ്റെ കുടുംബക്കാർ വിഷമിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ വിഷമിക്കുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മദ്യം മാറ്റിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എനിക്കിതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടൊന്നും സംഭവിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെയാണ് വളരെ യാദൃശ്ചികമായി ഒരാൾ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അതിൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ ജ്യേഷ്ഠന് ഏതോ ഒരു വാരികയിൽ നിന്നൊരു ഫോൺ നമ്പർ കിട്ടുകയും അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ മീറ്റിംഗിൽ ആദ്യമായി പോവുകയും ചെയ്തു. അദ്ദേഹം മദ്യം ഉപയോഗിക്കാത്ത ആളായിട്ട് പോലും സ്വന്തം അനിയനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് അദ്ദേഹം പോയത്. അദ്ദേഹം വീട്ടിലെത്തിയിട്ട് എൻ്റെ ഭാര്യയോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും പറഞ്ഞു, മദ്യാസക്തി എന്ന് പറയുന്ന രോഗമാണ്, ഇങ്ങനൊരു പരിപാടിയുണ്ട്, അതിൽ പോയിട്ട് എങ്ങനെയെങ്കിലും അവനോടൊന്ന് രക്ഷപ്പെടാൻ പറ എന്ന് അദ്ദേഹം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കേൾക്കാത്ത രീതിയിൽ ഇവരോട് പറഞ്ഞു. അതിനെ തുടർന്നാണ് ഒരാൾ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം എന്നോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചു. അദ്ദേഹം എന്നെ ഉപദേശിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതേ പ്രശ്നമുള്ള ഒരാളാണ്, കുറേ വർഷങ്ങളായി ഞാൻ മദ്യത്തിന് അടിമപ്പെട്ടു പോയ ഒരാളാണ്, മദ്യം കൊണ്ട് എൻ്റെ ജീവിതം എല്ലാ രീതിയിലും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കൂട്ടായ്മയെ കണ്ടെത്തി, കൂട്ടായ്മയുടെ രീതിക്കനുസരിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റം വരാൻ തുടങ്ങി. ഇന്ന് ഞാൻ കുറേ വർഷങ്ങളായി മദ്യത്തിന് മാറി നിന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇതൊരു ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലുള്ളത് മദ്യാസക്തരായ ആളുകളാണ്. ഇതിൽ ഉപദേശങ്ങളില്ല, സാമ്പത്തിക ഇടപാടുകളില്ല, മറ്റു മതപരമായ ബന്ധങ്ങളില്ല, ഒന്നുമില്ല. ഇതൊരു നല്ലൊരു കൂട്ടായ്മയാണ്. ഞാനിത് പ്രവർത്തിപ്പിച്ച് നോക്കിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനിന്ന് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എനിക്കൊരിക്കലും മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ തന്നെ വിശ്വസിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എനിക്കിപ്പോൾ മാറി നിന്ന് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിതിന് വേറെ പണമൊന്നും ചെലവഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സമയം ഈ കൂട്ടായ്മയിലേക്ക് ഒന്ന് വന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ആദ്യമായിട്ട് ഞാൻ ആ കൂട്ടായ്മയിലെത്തി. വളരെ മടിയോടുകൂടിയിട്ടാണ് ഞാൻ ആ കൂട്ടായ്മയിലെത്തിയത്. കാരണം കുടിക്കുന്ന സമയത്ത് ഞാൻ വളരെ മോശമായ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ കുടി മാറ്റി വെക്കാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പോകുക എന്ന് പറയുമ്പോൾ എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടായ്മയിൽ പോയി. കൂട്ടായ്മ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. അതിൽ സംസാരിക്കുന്ന ആളുകളുടെ സംസാര രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരാരും എന്നെ ഉപദേശിച്ചിട്ടൊന്നുമില്ല. അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. അവരെങ്ങനെയായിരുന്നു പഴയ കാലത്ത് ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് മദ്യപിച്ചിരുന്നത്, എങ്ങനെയാണ് കൂട്ടായ്മയെ കണ്ടുമുട്ടിയത്, എങ്ങനെയാണ് ഇന്ന് മദ്യത്തെ മാറ്റിവെച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നി. അവർ പറഞ്ഞു മദ്യാസക്തി ഒരസുഖമാണ് എന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി. കാരണം ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞാനും ഈ പ്രശ്നത്തെ പെട്ടുപോയത്. അതൊരു എനിക്കെന്തോ ഒരു സമാധാനം ഉണ്ടാക്കി. ഞാൻ കൂട്ടായ്മയിലൂടെ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങി. എന്തോ എനിക്കതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അക്കാലത്ത് കണ്ണൂർ ജില്ലയിൽ വളരെ കുറച്ച് കൂട്ടായ്മകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ വടകരയിലും കൊയിലാണ്ടിയിലും കോഴിക്കോടൊക്കെ കൂട്ടായ്മയിൽ പോയി. ജോലിക്ക് ശേഷം 5 മണിക്ക് ശേഷം ഞാൻ ട്രെയിൻ കയറി പോയി. തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവും. പക്ഷെ എന്തോ എനിക്കത് പോവാൻ തോന്നി. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പോലും അറിയാണ്ട് ഞാൻ മാറാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു മദ്യാസക്തന്റെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടായാലേ അയാൾക്ക് മദ്യത്തെ തുടർച്ചയായിട്ട് മാറ്റിവെക്കാൻ പറ്റും. കുറച്ചു കാലത്തേക്കൊക്കെ ആർക്കും മാറ്റിവെക്കാൻ പറ്റും. പക്ഷേ തുടർച്ചയായി മദ്യത്തെ മാറ്റിവെക്കണമെങ്കിൽ ആന്തരികമായ ഒരു മാറ്റം ഒരു മദ്യാസക്തനിൽ ഉണ്ടാവണം. ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആൽക്കഹോളിസം അനോണിമസിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു പ്രവർത്തിക്കുന്ന പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ സങ്കീർണമായ മാനസികാവസ്ഥയുള്ള ഒരു മദ്യാസക്തനെ അടിമുടി മാറ്റാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വ്യക്തിയെ സമൂലം മാറ്റാൻ പറ്റുന്ന 12 പടികൾ, ആത്മീയ സ്വഭാവമുള്ള 12 പടികൾ ഞാൻ മെല്ലെ മെല്ലെ മനസ്സിലാക്കാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൽ ചെറുതായി ഞാൻ പ്രയോഗിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. എനിക്ക് എൻ്റെ കൂടെയുള്ളവരെ നല്ല രീതിയിൽ അവരോട് പെരുമാറാൻ പറ്റി. മുമ്പ് എന്ത് കാര്യത്തിനും ദേഷ്യപ്പെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോൾസ് അനോണിമസ് കേവലം ഒരു മദ്യത്തിന് മാറി നിൽക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കൂട്ടായ്മയല്ല, മറിച്ചൊരു വ്യക്തിയെ അയാളുടെ വ്യക്തി വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി അതിലൂടെ മദ്യത്തെ മാറ്റിവെക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോൾസ് അനോണിമസ്. ഈ പ്രോഗ്രാം ഇന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് യാതൊരു ഫീസില്ല, മെമ്പർഷിപ്പോ കാർഡുകളോ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇത് പരസ്പരം മനസ്സിലാക്കുന്ന കുറെ മദ്യാസക്തരുടെ കൂട്ടായ്മയാണ്. ഈ മദ്യാസക്തർ ഒരുമിച്ച് ചേരുമ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഒരേ പ്രശ്നമുള്ളവർ ഒരുമിച്ച് ചേരുമ്പോൾ, ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരിൽ എല്ലാവരിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു കാര്യത്തിലൂടെയാണ് ആൽക്കഹോൾസ് അനോണിമസ് മുന്നോട്ട് പോകുന്നത്. ആൽക്കഹോൾസ് അനോണിമസിൽ എത്തിയപ്പോൾ എന്നോട് ആൽക്കഹോൾസ് അനോണിമസിലെ സുഹൃത്തുക്കൾ പറഞ്ഞ ഒരേ ഒരു കാര്യം, എന്ത് വിഷമം ഉണ്ടായാലും ആര് മദ്യം കഴിക്കാൻ വിളിച്ചാലും വീട്ടിൽ ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെനിക്ക് എളുപ്പമായിട്ട് തോന്നി. കാരണം എന്നാൽ ഞാൻ മദ്യത്തിനോട് അത്രയധികം ചേർന്ന് ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ 24 മണിക്കൂർ മദ്യത്തെ മാറ്റിവെക്കുക ഏതൊരു കടുത്ത മദ്യാസക്തനും സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൽക്കഹോൾസ് അനോണിമസിലൂടെ ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്, മദ്യത്തെ മാറ്റിവെച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 16 വർഷത്തിൽ അധികമായി. ഇന്നും രാവിലെ ഞാൻ തീരുമാനിക്കുന്ന ഒരേ ഒരു കാര്യം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇന്ന് 24 മണിക്കൂർ ഞാൻ മദ്യത്തെ മാറ്റിവെക്കാൻ പരിശ്രമിക്കും എന്ന ഒരേ ഒരു കാര്യമാണ്. ജീവിതത്തിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. സാധാരണ മനുഷ്യനെ ഉപയോഗിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഞാൻ കുടിയിലേക്ക് പോകുന്നില്ല. കുടിയിലേക്ക് പോകാതിരിക്കാൻ എന്നെ സഹായിക്കുന്നത് ഈ കൂട്ടായ്മയാണ്. കൂട്ടായ്മ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം അടിമുടി മാറ്റിമറിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ചിന്തകളിൽ എൻ്റെ പ്രവൃത്തികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ ഞാനും ഇന്നത്തെ ഞാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഞാൻ അതിനേക്കാൾ വ്യാപ്തിയോടുകൂടി ചിന്തിക്കാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മദ്യാസക്തരായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, സുഹൃത്തെ, ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദ്യത്തിന് മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതവസ്ഥയിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതം ഏത് പ്രതിസന്ധിയിലായിക്കോട്ടെ, ഈ കൂട്ടായ്മ നിങ്ങളെ തീർച്ചയായും കാത്തിരിക്കുന്നുണ്ട്. എന്നെപ്പോലെ ഒരു മദ്യാസക്തനെ സ്വീകരിക്കാൻ ഈ മദ്യാസക്തർ ഉൾപ്പെട്ട ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും മദ്യാസക്തി എന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ മാറ്റാൻ സഹായിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മദ്യാസക്തി എന്ന പ്രശ്നം അനുഭവിക്കുന്ന, അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിൽ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു മദ്യാസക്തന് മാത്രമാണ് ഒരു മദ്യാസക്തനെ സഹായിക്കാൻ കഴിയുക. നമ്മുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒക്കെ അവർ ഈ മദ്യാസക്തി എന്ന് പറയുന്ന പ്രശ്നം അനുഭവിക്കാത്ത ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ഉപദേശിക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ അതിൻ്റെ അടിത്തിട്ടൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല. അതൊരിക്കലും അവർക്ക് നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഒരു പുരോഹിതനോ സമൂഹ തലത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും മറ്റൊരാളെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മധ്യാസക്തന് മറ്റൊരു മധ്യാസക്തനെ സഹായിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ആൽക്കഹോൾസ് അനോണിമസ് ഒരു മധ്യാസക്തനോട് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, സുഹൃത്തെ, നിങ്ങൾ ഏതവസ്ഥയിലായിക്കോട്ടെ, ഏത് പ്രശ്നത്തെപ്പെട്ടിരുന്നോട്ടെ, നിങ്ങളെ ഈ കൂട്ടായ്മ സഹായിക്കും. സാമ്പത്തിക ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നും ഈ കൂട്ടായ്മയിലില്ല. പക്ഷെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് ഞാനെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചല്ല ഒരിക്കൽ ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഞാൻ ഇന്ന് ജീവിതത്തെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു ഈ കൂട്ടായ്മയുടെ സഹായത്തോടെ. നന്ദി.
1: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447961166 9447 1177.
2: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656948321.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
2: 8078502836.

0: സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്യും. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുതിർന്ന പാർട്ടി നേതാക്കളും വെർച്വലായി പരിപാടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ BJP നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ബൈക്ക് റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്ര മന്ത്രിസഭ പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പ്രധാനമന്ത്രിയുടെ 25 വർഷത്തെ ഭരണകാലം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ തെളിവാണെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാൾ രാജ്യസേവനത്തിനായി സ്വയം സമർപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഊർജ്ജസ്വലതയുടെ വലിയൊരു ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: പ്രധാനമന്ത്രി ജി, നിരന്തർ സേവാദേശ് കി കിയേ ഇസ്കെ ലിയേ കാബിനറ്റ് നെ അഭിനന്ദൻ കിയാ. മാന്യ പ്രധാനമന്ത്രി ജി കാ ഓർ ഏക് പ്രസ്താവ് പാരിത് കിയാ ജിസ്കെ ലിയേ ദുനിയാ ഭർ മേ മാന്യ പ്രധാനമന്ത്രി ജി കോ ജോ കാം ഉന്നോനെ കിയേ വോ സാരേ കാം ആഗേ ജാകേ ദേശ് കേ ലിയേ ഏക് ബഡി ടെംപ്ലേറ്റ് ബനേ തോ ഗുജറാത് മോഡൽ കോ ദുനിയാ ഭർ മേ പഹചാനാ ഗയാ സരാഹാ ഗയാ ഓർ ഭാരത് ഭ
0: പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ നീം കോട്ടഡ് യൂറിയയെക്കുറിച്ചാണ് ഇന്ന്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിയ 2015 സെപ്റ്റംബർ 1 മുതൽ വേപ്പ് പൂശിയ യൂറിയ അഥവാ നീം കോട്ടഡ് യൂറിയ ആക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ഇതോടെ വിളവ് 17.5% വരെ വർദ്ധിക്കുകയും 10,000 കോടി രൂപയോളം ലാഭം നേടുകയും ചെയ്തു. യൂറിയയിൽ വേപ്പ് പൂശുന്നത് നിർബന്ധമാക്കിയതോടെ സബ്സിഡി നിരക്കിലുള്ള യൂറിയ വ്യവസായ ആവശ്യങ്ങൾക്കായി മാറ്റി ഉപയോഗിക്കുന്നത് കുറഞ്ഞു. മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചു. സാർവത്രികവും സുസ്ഥിരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാർഗമായി സാങ്കേതികവിദ്യയെ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കുന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി സേവാതീർത്ഥിൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസ് അസോസിയേഷൻ ബോർഡ് അംഗങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഈ മാസം 10 സമാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി 2025 കീഴിൽ അനുവദനീയമായ 375 പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. മുൻപുണ്ടായിരുന്ന 266 പ്രവൃത്തികളെ അപേക്ഷിച്ച് 41% വർധനയാണിതെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്ത നിവാരണത്തെയും നേരിടാനുള്ള പ്രത്യേക പ്രവൃത്തികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് പ്രവൃത്തികൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്നലെ വൈകിട്ട് 4 മണിവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും കൂടിക്കാഴ്ചയ്ക്ക് അപേക്ഷ ലഭിച്ചിരുന്നില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രതിപക്ഷ കക്ഷികളുടെ ഇന്നലത്തെ പ്രതിഷേധ പരിപാടിയുടെ പശ്ചാത്തലത്തിലാണ് കമ്മീഷന്റെ വിശദീകരണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സംയുക്ത പ്രതിനിധി സംഘമോ കമ്മീഷനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഔദ്യോഗിക പ്രതിനിധി മുഖേന സമയം അഭ്യർത്ഥിക്കുകയാണ് പതിവ്. ഇരുവിഭാഗവും സമ്മതിക്കുന്ന സമയത്താണ് കൂടിക്കാഴ്ച നടക്കാറുള്ളതെന്നും കമ്മീഷൻ അറിയിച്ചു. എംപിമാരിൽ നിന്ന് നിവേദനം സ്വീകരിക്കുന്നതിനായി ഡ്യൂട്ടിയിലുള്ള ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥനെ ഇന്നലെ യോഗസ്ഥലത്തേക്ക് അയക്കാമെന്ന് നിർദ്ദേശിച്ചെങ്കിലും ഈ നിർദ്ദേശം എംപിമാർ നിരസിച്ചതായും കമ്മീഷൻ വ്യക്തമാക്കി. റിസർവ് ബാങ്കിന്റെ ഒക്ടോബറിലെ പണനയ പ്രഖ്യാപനം ഇന്ന്. തിങ്കളാഴ്ച ആരംഭിച്ച പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് രാവിലെ 10 ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പണപ്പെരുപ്പം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്കിൽ 0.5% വരെ വർധന വരുത്താനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. വ്യവസായ സേവന മേഖലകൾ ശക്തമായി തുടരുന്നതായും നടപ്പു സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.1% എത്തുമെന്നും ലോകബാങ്കിന്റെ അനുമാനം. നേരത്തെ 6.6% കണക്കാക്കി സ്ഥാനത്താണിത്. 2028 സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച 7.2% റിപ്പോർട്ട് കണക്കാക്കുന്നു. KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി.
2: ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് KSRTC ലോജിസ്റ്റിക് സർവീസിനോടൊപ്പം കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം ഇന്നുച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ നടത്തും. മറ്റ് സംസ്ഥാനങ്ങളിലെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ നടപ്പാക്കുന്ന കാർഗോ സേവനങ്ങൾ മാതൃകയാക്കിയാണ് KSRTCയുടെ ഈ നീക്കം. വിമാനത്താവളങ്ങളിലെ കാർഗോ നീക്കങ്ങളെ KSRTCയുടെ റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാനും പുതിയ സേവനം സഹായകമാകും.
0: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർമ്മാണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്യും. നയതന്ത്രജ്ഞനും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന VK കൃഷ്ണമേനോന്റെ സ്മരണ നിലനിർത്തുന്ന കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിലെ VK കൃഷ്ണമേനോൻ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗ്യാലറിയുടെയും രണ്ടാംഘട്ട പ്രദർശന സജ്ജീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് നഗരത്തോട് ചേർന്ന് 200-ലേറെ വർഷം പഴക്കമുള്ള ഈ സ്റ്റീൽ ബംഗ്ലാവിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. വില്യം ലോഗൻ അടക്കമുള്ള ബ്രിട്ടീഷ് മലബാർ കളക്ടർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ മന്ദിരം. VK കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥം 1976 ആരംഭിച്ച മ്യൂസിയത്തിൽ രാജ രവിവർമ്മയുടെ അപൂർവ ചിത്രങ്ങൾ, ചുവർ ചിത്രങ്ങൾ, ടിബറ്റൻ ബംഗാൾ സ്കൂൾ ചിത്രങ്ങൾ, മുഗൾ രാജസ്ഥാൻ ചിത്രങ്ങൾ ഉൾപ്പെടെ 66 ചിത്രങ്ങളും ആനക്കൊമ്പ്, ലോഹം എന്നിവയിൽ തീർത്ത ശില്പങ്ങളും ഉണ്ട്.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ വെസ്റ്റ് ഇൻഡീസ് 171 റൺസിന് പുറത്തായി. ഇന്ത്യ 14.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ലക്ഷ്യം കണ്ടു. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ബ്യൂനസ് അയേഴ്സിലെ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 ഗോൾ നേടി. 21 വർഷം നീണ്ട ഫുട്ബോൾ കരിയറിലെ 208-ാം മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ EFTA പ്രോസ്പെരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ പരിപാടികൾ. പണനയസമിതി യോഗത്തിലെ തീരുമാനങ്ങൾ ഇന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. പുതിയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമമായ VBG റാംജി നിയമത്തിന് കീഴിൽ അനുവദനീയമായ പ്രവൃത്തികളുടെ പട്ടിക കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കം. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. അന്താരാഷ്ട്ര കരിയറിലെ അവസാന മത്സരത്തിലും ഗോൾ നേടി ലയണൽ മെസ്സി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സൗര സുരേന്ദ്രൻ അവതരിപ്പിച്ച ഒരു കവിതയാണ് കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നു മഹാലക്ഷ്മി.
1: വാക്കുരുവേ വരുഗുരുവേ വാഴക്കൈമിൽ ഇരുഗുരുവേ നാരുതരാം ചകിരി തരാം കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ ചൂടല്ലേ തണലിൽ നിൽക്കുക സുഖമല്ലേ. പോകരുത് വേഗരുത് തണലിട്ടായ മഴ.
0: മഹാലക്ഷ്മി പാടിയ ഒരു പാട്ടാണ് കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം നേത്ര പ്രദീപ് ആലപിക്കുന്ന ഒരു ഗാനം.
2: നമസ്കാരം, എൻ്റെ പേര് നേത്ര. ഞാനിന്നിവിടെ പാടുവാൻ പോകുന്നത് ഉള്ളൂരിൻ്റെ ഐക്യഗാഥ എന്ന കവിതയാണ്.

നേത്ര പ്രദീപാണ് ഇപ്പോൾ കേട്ട ഗാനം ആലപിച്ചത്. ഇനി കേൾക്കാം കല്യാണി ബിജു ആലപിച്ച ഒരു ഗാനം.

0: കല്യാണി ബിജു ആലപിച്ച ഗാനമായിരുന്നു കൂട്ടുകാർ ഇപ്പോൾ കേട്ടത്. ഇനി നമുക്കൊരു ആക്ഷൻ സോങ് കേൾക്കാം. ആലപിക്കുന്നു ഹയ.
1: നമസ്കാരം കൂട്ടുകാരെ, കാട്ടാറും പൂമ്പാറ്റകളും എല്ലാം നിങ്ങൾക്കും ഇഷ്ടമല്ലേ? അതിനെ കുറിച്ച് ഒരു കൊച്ചു പാട്ടാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത്. ഈ സന്തോഷത്തെ നമുക്ക് ഒരുമിച്ച് മാടി വിളിക്കാം.

0: ഹായ ആലപിച്ച ഒരു ആക്ഷൻ സോങ് ആണ് ഇപ്പോൾ കേട്ടത്. ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ആഷിക പാടിയ ഒരു പാട്ട് കേൾക്കാം.
1: നമസ്കാരം. സ്മിതാ സുധന്റെ യാത്രാമൊഴി.

ചെപ്പിലൂതുവാൻ ഇടറുന്ന യാത്രാമൊഴികൾ മാത്രം.

പച്ച മരതക പച്ചകൾ, നിർമ്മല സ്നേഹത്തിൻ വിദ്യാജ്യോതി സേന്തി ചി

മനസ്സിലെ ദുഃഖം മറന്നു പോയിടുക, ചുമലിലെ ഭാരം ഇറക്കി വച്ചിടുക.

ഒരു പിടി പൂക്കൾ കരുതുക സൂതരാ, ഒരു വസന്തത്തിനായി നോറ്റു നിന്നിടുകൻ, കൈകളിലർപ്പിച്ച് വിട പറഞ്ഞിടുക.

0: സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ആഷിക.
1: ഇനി കേൾക്കാം നാടോടി കഥകൾ.
2: നഗരം കാണാനിറങ്ങിയ ചക്രവർത്തി രസകരമായ ഒരു കാഴ്ച കണ്ടു. ഒരു കുട്ടി മണ്ണ് കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങളുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നു. അവയിൽ ചിലത് പൊട്ടിച്ച് വീണ്ടും മണ്ണ് ചേർത്ത് കുഴിക്കുന്നു. കാര്യമന്വേഷിച്ച് അദ്ദേഹത്തോട് അവൻ പറഞ്ഞു, ഞാൻ ഇവയോട് ചോദിക്കും, നീ എന്തെങ്കിലും ഈശ്വര മന്ത്രങ്ങൾ ഉരുവിടാറുണ്ടോ? മറുപടിയില്ലെങ്കിൽ പൊട്ടിച്ച് മണ്ണ് ചേർത്ത് വീണ്ടും കുഴിക്കും. അവനോട് താല്പര്യം തോന്നിയ ചക്രവർത്തി കൊട്ടാരത്തിൽ താമസിക്കാൻ ക്ഷണിച്ചു. കുട്ടി മൂന്ന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഞാൻ ഉറങ്ങുമ്പോൾ അങ്ങ് ഉണർന്നിരിക്കണം. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങ് വിശന്നിരിക്കണം. എനിക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മറ്റെല്ലാം മാറ്റിവെച്ച് എൻ്റെ കൂടെ നിൽക്കണം. ചക്രവർത്തി തൻ്റെ ബുദ്ധിമുട്ട് അറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈശ്വരനെ മാത്രം അന്വേഷിക്കുന്നത്. ആനന്ദത്തിൽ ഒപ്പമുണ്ടാകുക എന്നതിനേക്കാൾ പ്രധാനമാണ് അലമുറയിടുമ്പോൾ ഒപ്പമുണ്ടാകുക എന്നത്. ആദരിക്കപ്പെടുമ്പോൾ ചേർന്ന് നിൽക്കുന്നതിനേക്കാൾ അപമാനിക്കപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. സുഖകരമായ സൗഹൃദാനുഭവങ്ങളിൽ എല്ലാവരും ഒപ്പമുണ്ടാകും. ഞാൻ കൂടെയുണ്ടാകും എന്നത് എല്ലാം ക്ഷേമകരമായിരിക്കുമ്പോഴുള്ള വാഗ്ദാനം മാത്രമാണ്. അതൃപ്തിജനകവും അരോചകവുമായ സാഹചര്യങ്ങളിൽ ഉൾപ്പെടുമ്പോഴറിയാം എത്ര പേർ ഒപ്പമുണ്ടാകുമെന്ന്. അകപ്പെട്ടു പോകുന്ന അവസ്ഥകളേക്കാൾ അകന്നു പോകുന്ന ആളുകളെ കണ്ടാണ് അധിക പേരും ആകുലപ്പെടുന്നത്. സ്വന്തം സന്തോഷാവസ്ഥയ്ക്ക് ഭംഗം വരുത്തി അപരൻ്റെ ഒറ്റപ്പെടലിനൊപ്പം ചേരാൻ എത്ര പേർ തയ്യാറാകും? കൂടെ ഉറങ്ങാനും ഉണരാനും പലരുമുണ്ടാകും. അത് സാമാന്യമായ അനുഭവമാണ്, എളുപ്പവുമാണ്. വിരുദ്ധ അനുഭവങ്ങളോടൊപ്പം ചേരാൻ അസാധാരണമായ അലിവും ആർദ്രതയും വേണം. ഉറങ്ങുന്നവന് വേണ്ടി ഉറക്കനഷ്ടവും ഊർജനഷ്ടവും വരുത്തി ഉണർന്നിരിക്കാൻ ലാഭേച്ഛയില്ലാത്ത കാരണങ്ങൾ എന്തെങ്കിലും വേണം. അപരൻ്റെ അസ്വാസ്ഥ്യങ്ങൾക്ക് കാതോർക്കാൻ തയ്യാറാകുന്നവരിലൂടെയാണ് പുനരുജ്ജീവനവും പുനർജന്മവും സാധ്യമാകുന്നത്. അങ്ങനെ ഒരാൾ ഒപ്പമുള്ളവർക്ക് അവസ്ഥാന്തരങ്ങളെ ഭയക്കാതെ ജീവിക്കുവാനാകും.
1: ഇത് നാടോടി കഥകളുടെ നേരം.
0: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: റേഡിയോ ആറ്റ് സ്കൂൾ വിദ്യാർത്ഥികളിലെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കാനായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. ഇതിലേക്ക് ഇനിയും പങ്കാളികളാകാൻ താല്പര്യമുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ നമുക്ക് പുറത്തുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി റേഡിയോ മലബാറിൻ്റെ വാതായനം എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. റേഡിയോ ആറ്റ് സ്കൂളിലേക്ക് പരിപാടികൾ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും എപ്പോൾ വേണമെങ്കിലും റേഡിയോ മലബാറിലെ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം. ഇതിൽ അവതാരകരാവാം, പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാം. അങ്ങനെ ഒട്ടേറെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ റേഡിയോ മലബാറിലൂടെ നിങ്ങൾക്ക് സാധ്യമാണ്. പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ സ്കൂളുകൾക്കോ ക്ലബ്ബുകൾക്കോ വായനശാലകൾക്കോ എന്ന് വേണ്ട ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് തന്നെയോ ഈ പരിപാടിയുടെ ഭാഗമാകാൻ അവസരമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനുവേണ്ടി വിളിക്കേണ്ട നമ്പർ 0490297089896. നമ്പർ ഒരിക്കൽ കൂടി 0490297089896.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ

0: പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: നീ കളിക്കലേ.
2: പോന്നില്ല.
3: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
3: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
5: 96 96 94 96 94 96 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 94 നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
6: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
5: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
6: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
7: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മധുര ഗീതങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മധുര ഗീതങ്ങളിൽ ശബ്ദം കൊണ്ട് മലയാളിയുടെ മനസ്സിൽ സ്വന്തം ഇടം നേടിയ ഒരു ഗായികയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആരാണെന്ന് വെച്ചാലേ, വൈക്കം വിജയലക്ഷ്മി.

1981 ഒക്ടോബർ 7 വൈക്കം വിജയലക്ഷ്മിയുടെ ജനനം. ചെറുപ്പത്തിൽ റേഡിയോ കേട്ട് പാട്ടുകൾ പഠിച്ചിരുന്ന വിജയലക്ഷ്മിക്ക് റേഡിയോ ഇന്നും പ്രിയപ്പെട്ടതാണ്. യേശുദാസ് അവരുടെ മാനസ ഗുരു ആണെന്ന് അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കച്ചേരി വേദികളിൽ നിറഞ്ഞു നിന്ന ആ ശബ്ദം സിനിമയുടെ വെള്ളിത്തിരയിലെത്തിയത് 2013. അവിടെ ഒരു പാട്ടുണ്ടായിരുന്നു, കാറ്റേ കാറ്റേ. ആ പാട്ടിലൂടെ മലയാള സിനിമ ഒരു പുതിയ ശബ്ദത്തെ തിരിച്ചറിഞ്ഞു. പിന്നെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിൽ, കൈക്കോട്ടും കണ്ടിട്ടില്ല, ആരിവൻ ആരിവൻ, പരിധേയം മറിയമേ, എൻ ജീവൻ, അങ്ങനെ പല ഭാഷകളിലായി ആ ശബ്ദം സഞ്ചരിച്ചു. ഒടുവിൽ 2024 അജയന്റെ 2 എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണിൽ എന്ന താരാട്ടുപാട്ട് ദേശീയതലത്തിൽ ആ ശബ്ദത്തെ വീണ്ടും ഉയർത്തിക്കൊണ്ടുപോയി. 2026 ആ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച വനിതാ പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. അപ്പോൾ ഈ സംഗീതയാത്രയിലെ ചില മനോഹരമായ നാഴിക കല്ലുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം അല്ലേ? അപ്പൊ നമുക്ക് വൈക്കം വിജയലക്ഷ്മിക്ക് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആദ്യ ഗാനത്തിലേക്ക് കടക്കാം. ആദ്യ ഗാനം 2013 പുറത്തിറങ്ങിയ സെല്ലിലോയിഡ് എന്ന ചിത്രത്തിലെ കാറ്റേ കാറ്റേ നീ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രനാണ് ഈണം നൽകിയത്. ഇതൊരു സാധാരണ സിനിമാ ഗാനം മാത്രമായിരുന്നില്ല കേട്ടോ, വിജയലക്ഷ്മിയുടെ സിനിമാ ജീവിതത്തിന്റെ വാതിൽ തുറന്ന ഗാനമായിരുന്നു. എം ജയചന്ദ്രൻ വിജയലക്ഷ്മിയുടെ ശബ്ദം കേട്ടപ്പോൾ, പ്രത്യേകിച്ച് അവരുടെ കർണാടക സംഗീതത്തിലെ ആ ആലാപന ശൈലി ശ്രദ്ധിച്ചാണ് ഈ ചിത്രത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചത്. സംവിധായകൻ കമൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് യോജിച്ച ശബ്ദമാകുമെന്ന് ജയചന്ദ്രന് തോന്നി. റെക്കോർഡിംഗിന്റെ സമയത്ത് വിജയലക്ഷ്മിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ജയചന്ദ്രൻ ആത്മവിശ്വാസം നൽകി. പിന്നീട് അവർ തന്നെ പറഞ്ഞതുപോലെ ആ ഒരൊറ്റ പാട്ട് ജീവിതം തന്നെ മാറ്റിമറിച്ചു. 1930 കേരളത്തിന്റെ സംഗീത അന്തരീക്ഷം ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് പാട്ടൊരുക്കിയത്. ഇനി നമുക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ സിനിമാ ജീവിതത്തിന് തുടക്കമിട്ട ആ മനോഹര ഗാനം കേൾക്കാം.

കാറ്റേ കാറ്റേ എന്ന പാട്ടിന് പിന്നാലെ വിജയലക്ഷ്മിയുടെ ശബ്ദത്തെ മലയാളികൾ കൂടുതൽ അടുത്തറിഞ്ഞ ഗാനമാണ് ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം നടൻ മധു വാസുദേവിന്റെ വരികൾക്ക് ഔസേപ്പിച്ചനാണ് ഈണം നൽകിയത്. ഒരു പൂങ്കുയിലിന്റെ ശബ്ദത്തിൽ സന്തോഷവും വേദനയും ഒരുമിച്ചെത്തുന്ന ഗാനമാണിത്. ഒറ്റയ്ക്ക് പാടുന്ന ഒരു പക്ഷിയുടെ രൂപകത്തിലൂടെ ഉള്ളിലെ സങ്കടവും പ്രതീക്ഷയും പറയുകയാണ് വരികൾ. ഈ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മിക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും മികച്ച പിന്നണി ഗായികയായി ലഭിച്ചു. അങ്ങനെ ആദ്യ സിനിമാ ഗാനത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ശബ്ദം രണ്ടാമത്തെ പ്രധാന ഗാനത്തിലൂടെ പുരസ്കാരത്തിന്റെ നിറവും നേടി. ആ മധുര ശബ്ദം നമുക്കൊന്ന് കേട്ടാലോ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. വൈക്കം വിജയലക്ഷ്മിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2015 പുറത്തിറങ്ങിയ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ അടുത്തതായി വിനീത് ശ്രീനിവാസിന്റെ വരികൾക്ക് ഷാൻ റഹ്മാനാണ് ഈണം നൽകിയത്. ഈ ഗാനം എത്തിയപ്പോൾ വിജയലക്ഷ്മിയുടെ ശബ്ദത്തിന് മറ്റൊരു മുഖം കൂടി മലയാളികൾ കണ്ടു. ക്ലാസിക്കൽ ഭാവമുള്ള ഗാനങ്ങൾ മാത്രമല്ല, നാടൻ താളത്തിലും തമാശയിലും നിറഞ്ഞു നിൽക്കാൻ ഈ ശബ്ദത്തിന് കഴിയുമെന്ന് തെളിയിച്ച പാട്ട്. കൈക്കോട്ടും കണ്ടിട്ടില്ല എന്ന പാട്ടിലെ കഥാപാത്രത്തിന്റെ അലസതയും കുസൃതിയും വരികളിൽ തന്നെ ചിരിയോടെ എത്തുന്നുണ്ട്. ഷാൻ റഹ്മാന്റെ താളവും വിനീത് ശ്രീനിവാസിന്റെ വരികളും വിജയലക്ഷ്മിയുടെ വേറിട്ട ശബ്ദവും ചേർന്ന ഈ പാട്ട് ഇനി നമുക്ക് കേൾക്കാം.

ഒരു വലിയ ചരിത്രപുരാണ ലോകത്തിന്റെ ഭാവം സൃഷ്ടിക്കുന്ന ചിത്രമായിരുന്നു ബാഹുബലി അല്ലെ. മലയാള പതിപ്പിലെ ആരിവൻ ആരിവൻ എന്ന ഗാനത്തിൽ വിജയലക്ഷ്മിയുടെ ശബ്ദത്തിനൊപ്പം സംഗീത സംവിധായകൻ MM കീരവാണിയും ശബ്ദം നൽകിയിരുന്നു. ഒരു ഗായിക എന്ന നിലയിൽ മാത്രമല്ല വലിയ ഓർക്കസ്ട്ര സംഗീതത്തിന്റെ ഭാഗമായും വിജയലക്ഷ്മിയുടെ ശബ്ദം എത്ര മനോഹരമായി നിലകൊള്ളുമെന്ന് ഈ ഗാനം കാണിച്ചു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് സംഗീതം നൽകിയത് MM കീരവാണിയാണ്.

0: ஸ்பிரிச்சுவல் பாட்டிக் அண்ட் பியூட்டி பார்லர் செகண்ட் ஃப்ளோர் லிங்க்ஸ் மால் மட்டனூர்.
1: கல்யாணம், என்கேஜ்மெண்ட், ஃபங்க்ஷன் ஏதுமாவட்டே, பார்ட்டி வெயർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. വൈക്കം വിജയലക്ഷ്മിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുര ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലേതാണ്. വരികൾ എഴുതിയിരിക്കുന്നത് ശബരീഷ് വർമ്മ, സംഗീതം നൽകിയത് പ്രശാന്ത് പിള്ള. യുവത്വത്തിന്റെ ചടുലതയും ആഘോഷവും നിറഞ്ഞ പാട്ട്. വൈക്കം വിജയലക്ഷ്മിയുടെ ശബ്ദം ഇവിടെ ഗൗരവമുള്ള സംഗീതത്തിൽ നിന്ന് മാറി ഒരു യൂത്ത് ഫീൽ നിറഞ്ഞ ഗാനത്തിലേക്ക് എത്തുകയാണ്. കൂടെ പാടിയിരിക്കുന്നത് നിരഞ്ജ് സുരേഷ്, ശബരീഷ് വർമ്മ, ശ്രീരാഗ് സജി എന്നിവരാണ്. നമുക്ക് കേൾക്കാം നീയോ ഞാനോ എന്ന ഗാനം.

റിമി ടോമിയും വൈക്കം വിജയലക്ഷ്മിയും പാടി മനോഹരമാക്കിയ ഗാനമാണ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ എന്ന ചിത്രത്തിലേത്. പരിധേയം മറിയമേ എന്ന് തുടങ്ങുന്ന ഗാനം. ഇവിടെ വിജയലക്ഷ്മിയുടെ ശബ്ദത്തിൽ ഭക്തിയും നാടൻ താളവും ഒരുമിക്കുന്നുണ്ട്. റിമി ടോമിയുടെ ഊർജ്ജസ്വലമായ ശബ്ദത്തോടൊപ്പം വിജയലക്ഷ്മിയുടെ ശബ്ദം ചേരുമ്പോൾ പാട്ടിന് വേറിട്ടൊരു നിറം ലഭിക്കുന്നുണ്ട്. നമുക്ക് ആ പാട്ട് കേട്ടാലോ?

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. വൈക്കം വിജയലക്ഷ്മിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുര ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മലയാളത്തിൽ നിന്ന് ഒരു തമിഴിലേക്ക് കടന്നാലോ? തെരി എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരനും സൈന്ധവിയും വൈക്കം വിജയലക്ഷ്മി പാടിയൊരു ഗാനമുണ്ട്, എൻ ജീവൻ എന്ന് തുടങ്ങുന്നത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 2016. മുത്തുകുമാർ, ആർ ത്യാഗരാജൻ എന്നിവരുടെ വരികൾക്ക് ജി വി പ്രകാശ് കുമാറാണ് ഈണം നൽകിയത്. തെരിയിലെ എൻ ജീവൻ ഒരു മനോഹരമായ മെലഡിയാണ്. ഗാനത്തിന്റെ പ്രത്യേകത, വിജയലക്ഷ്മിയുടെ ഭാഗങ്ങളിൽ സംസ്കൃത ശ്ലോകഭാവമുള്ള വരികൾ വരുന്നുണ്ട്. മലയാള സിനിമയിൽ നിന്ന് തമിഴ് സിനിമയിലേക്കും തന്റെ ശബ്ദം എത്തിച്ച ഗായികയുടെ യാത്രയിലെ ശ്രദ്ധേയമായൊരു അധ്യായമായിരുന്നു ഈ ഗാനം.

സ്നേഹവും പുഞ്ചിരിയും നിറഞ്ഞ ഒരു ലളിതമായൊരു ഗാനമുണ്ട്. ചിത്രം ആക്ഷൻ ഹീറോ ബിജു. വിനീത് ശ്രീനിവാസിന്റെ ശബ്ദത്തോടൊപ്പം വിജയലക്ഷ്മിയുടെ ശബ്ദം ചേരുമ്പോൾ പാട്ടിനൊരു പ്രത്യേക സൗമ്യത ലഭിക്കുന്നുണ്ട് അല്ലെ? ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ജെറി അമൽദേവാണ് ഈണം നൽകിയത്. കൂടെ പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ. നമുക്ക് കേൾക്കാം ചിരിയോ ചിരി പുഞ്ചിരി എന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ വൈക്കം വിജയലക്ഷ്മിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുര ഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തമിഴിലെ മറ്റൊരു ശ്രദ്ധേയമായ ഗാനമാണ് വാ വീര എന്ന് തുടങ്ങുന്നത്. ചിത്രം മാവീരൻ യുഗഭാരതിയുടെ വരികൾക്ക് ഭാരത് ശങ്കറാണ് ഈണം നൽകിയത്. പ്രധാന ഗാനഭാഗം ബരശങ്കർ ആലപിക്കുമ്പോൾ മണിക്കുയിലെ എന്ന മനോഹരമായ ഭാഗത്ത് വിജയലക്ഷ്മിയുടെ ശബ്ദം എത്തുന്നുണ്ട്. വീരതയുടെ പശ്ചാത്തലമുള്ള ചിത്രത്തിൽ ആ ശബ്ദം പാട്ടിന് ഒരു നാടൻ വാത്സല്യഭാവം നൽകുന്നുണ്ട്. നമുക്ക് ആ ശബ്ദഭംഗി ഒന്ന് കേട്ടാലോ?

സിൻഡോ സണ്ണിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി വൈക്കം വിജയലക്ഷ്മി പാടി മനോഹരമാക്കിയ ഗാനമാണ് പപ്പച്ചൻ ഒളിവിലാണ് എന്ന ചിത്രത്തിലേത്. പുണ്യമഹാസന്നിധി എന്ന് തുടങ്ങുന്ന ഗാനം. ഭക്തിഭാവം നിറഞ്ഞ ഈ ഗാനത്തിൽ വിജയലക്ഷ്മിയുടെ ശബ്ദത്തിന് പ്രത്യേകമായൊരു ആത്മീയതയുണ്ട്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. വൈക്കം വിജയലക്ഷ്മിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സിതാര കൃഷ്ണകുമാർ, വൈക്കം വിജയലക്ഷ്മി എന്നിവർ പാടിയ ഗാനം കേൾക്കാം. അടുത്തതായി ചിത്രം സഖാവ്. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് പ്രശാന്ത് പിള്ളയാണ് ഈണം നൽകിയത്. 2017 ആണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഉദിച്ചുയരുന്നേ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് ആസ്വദിക്കാം.

ഒരു താരാട്ടുപാട്ടിന്റെ മൃദുത്വവും ഒരു അമ്മയുടെ പ്രതീക്ഷയുമുള്ളൊരു ഗാനം അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലേത്. 2024 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ടൊവിനോ തോമസ്, കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ദിബു നൈനാൻ തോമസ് ആണ് ഈണം നൽകിയത്. ഈ ഗാനത്തിന്റെ റെക്കോർഡിംഗിനായി ആദ്യം പരിഗണിച്ചിരുന്നത് ബോംബെ ജയശ്രീയെ ആയിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് അവർക്ക് പാടാൻ കഴിയാതെ വന്നപ്പോൾ സംഗീത സംവിധായകൻ ദിബു നൈനാൻ തോമസ് വൈക്കം വിജയലക്ഷ്മിയെ തെരഞ്ഞെടുക്കുകയായിരുന്നു. പാട്ട് റെക്കോർഡ് ചെയ്ത ദിവസം മുതലേ തനിക്ക് ഈ ഗാനത്തിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് തോന്നിയിരുന്നുവെന്ന് വിജയലക്ഷ്മി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന പുരസ്കാരത്തിൽ പരിഗണിക്കപ്പെടാതിരുന്നെങ്കിലും ദേശീയ പുരസ്കാരത്തിനായി ശ്രമിക്കാമെന്ന് ഗാനസംഘം വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ആ വിശ്വാസം ഒടുവിൽ സഫലമായി. 2026 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരം

വിഭാഗത്തിൽ മികച്ച വനിതാ പിന്നണി ഗായികയ്ക്കുള്ള പുരസ്കാരം ഈ ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മിക്ക് ലഭിച്ചു. ഒരു താരാട്ടായി തുടങ്ങിയ പാട്ട് ഒരു ദേശീയ പുരസ്കാരമായി മാറിയ കഥ. ഇനി നമുക്ക് ആ ചരിത്ര ഗാനം കേട്ടാലോ.

0: കുഞ്ഞായി റേഡിയോ കേട്ട് പാട്ടു പഠിച്ചു തുടങ്ങിയ വിജയലക്ഷ്മി കച്ചേരി വേദികളിൽ നിന്ന് സിനിമാ ഗാനരംഗത്തേക്കെത്തി. കാറ്റേ കാറ്റേയിലൂടെ മലയാള സിനിമയുടെ ഹൃദയത്തിൽ ഇടം നേടി. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലയിലൂടെ പുരസ്കാരത്തിന്റെ നിറം കണ്ടു. എൻ ജീവൻ എന്ന തമിഴ് ഗാനത്തിലൂടെ മറ്റൊരു ഭാഷയിലും തന്റെ ശബ്ദമെത്തിച്ചു. ഒടുവിൽ അങ്ങവാനക്കോണിൽ എന്ന താരാട്ടു പാട്ടിലൂടെ ദേശീയ പുരസ്കാരത്തിന്റെ ഉയരത്തിലെത്തി. എന്നാൽ വൈക്കം വിജയലക്ഷ്മിയുടെ കഥ നമ്മളോട് പറയുന്നത് ഒരു കാര്യം കൂടിയാണ്. കണ്ണുകൾ കാണാത്തത് കൊണ്ട് ലോകം ചെറുതാകുന്നില്ല. സ്വപ്നങ്ങൾക്ക് ശബ്ദം കിട്ടുമ്പോൾ ലോകം അതിരുകളില്ലാത്തതാകുന്നു. ആ സംഗീതത്തിനും ആ ശബ്ദത്തിനും മുന്നിൽ സ്നേഹത്തോടെ ഒരു ജന്മദിനാശംസ കൂടി നേർന്നുകൊണ്ട് റേഡിയോ മലബാറിന്റെ മധുര ഗീതങ്ങളിൽ നിന്ന് ഇന്ന് ഞാൻ വിട പറയുകയാണ്. വീണ്ടും മറ്റൊരു ഗാനവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യലൂർ മട്ടന്നൂർ.
1: മധുര ഗീതങ്ങൾ
2: ബിജുട്ട, നീ എങ്ങോട്ടാ?
3: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
3: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് പോ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
6: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
8: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6.

ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:30 ചാരുകസേല, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ചിരിനേരം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0492 970896. ഉച്ചയ്ക്ക് 2:00 ഒരു വട്ടം കൂടി. ഇതിൽ നാടകം ഞാൻ രാധിക, 4-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:20 ശാസ്ത്രവീഥി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിത്രപരിചയം. 9:00 കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ട്. രാത്രി 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0492471400, 7025 9000 18.
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് ഒക്ടോബർ 7, കന്നി 21, ബുധനാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധ കൊടുങ്കാറ്റ്. പ്രതിപക്ഷ MPമാരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് നടത്തിയ മാർച്ചിൽ രാജ്യത്തിന്റെ രോഷമിരമ്പി. മകർദ്വാറിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡൽഹി പോലീസും കേന്ദ്ര സേനകളും ആകാശവാണി ഭവന് സമീപം തടഞ്ഞു. പോലീസും RPFഉം കൂടാതെ CASF, BSF ജവാന്മാരടക്കം 3000 സുരക്ഷാ സൈനികരെ വിന്യസിച്ചിരുന്നു. പകൽ മുഴുവൻ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കസ്റ്റഡിയിലായി. പ്രിയങ്കാഗാന്ധിയെ കയറ്റിക്കൊണ്ടുപോയ വാഹനം പ്രവർത്തകർ തടഞ്ഞു. ഇരുവരെയും ഒടുവിൽ പോലീസ് വിട്ടയച്ചു. നാടകീയവും ചടുലവുമായ സംഭവ പരമ്പരകൾ ഇന്ത്യാ സഖ്യത്തിലെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും MPമാർ ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിനെ ആവേശഭരിതമാക്കി. ഇതിനിടെ CPM MP AA റഹീമിന് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റു. പ്രപഞ്ചത്തിന്റെ വിദൂര കോണുകളിൽ നടക്കുന്ന അതിശക്തമായ സംഭവങ്ങളുടെ രഹസ്യങ്ങൾ തേടാൻ മനുഷ്യന് പുതിയൊരു കണ്ണ് തുറന്നു നൽകിയ ബെൽജിയൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസന് ഈ വർഷത്തെ ഭൗതികശാസ്ത്ര നോബൽ. വിദൂര പ്രപഞ്ചത്തിൽ ഉത്ഭവിക്കുന്ന നിഗൂഢകണമായ ന്യൂട്രിനോകളുടെ കണ്ടെത്തലിനും അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി യാഥാർത്ഥ്യമാക്കുന്നതിൽ നൽകിയ നിർണായക സംഭാവനകൾക്കുമാണ് പുരസ്കാരം. യമനിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായിരിക്കെ തന്ത്രപ്രധാനമായ ബാബൽ മാണ്ടബ് കടലിടുക്കിന് സമീപത്തെ പ്രദേശങ്ങളിൽ ഹൂതി വിമതരെ തുരത്തി യമൻ സർക്കാർ സേന വൻ മുന്നേറ്റം നടത്തി. ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലായിരുന്ന പ്രധാന പട്ടണങ്ങളും തീരപ്രദേശങ്ങളും സൈന്യം തിരിച്ചുപിടിച്ചതായി യമനിലെ അന്താരാഷ്ട്ര പിന്തുണയുള്ള സർക്കാർ അറിയിച്ചു. സൗദി അറേബ്യയുടെ പിന്തുണയോടെയായിരുന്നു യമൻ സൈന്യത്തിന്റെ മുന്നേറ്റം. സൗദിയിലെ വിമാനത്താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണശാല, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യൻ സംഘർഷം ശക്തമാകുന്നതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ തീരത്ത് വീണ്ടും കപ്പലാക്രമണം. പനാമയുടെ പതാകയുള്ള MT ഓൺ പീസ് എന്ന കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 11 ഇന്ത്യക്കാരുൾപ്പെടെ കപ്പലിലെ 12 നാവികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ജീവനക്കാരെ ഒമാൻ അധികൃതരുടെ സഹായത്തോടെ കപ്പലിൽ നിന്ന് ഒഴിപ്പിച്ച് ഒമാനിലെ ഗസബിൽ എത്തിച്ച് ചികിത്സ നൽകിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ വ്യോമസേനാ മേധാവിയായി നിലവിലെ ഉപമേധാവി എയർ മാർഷൽ അശുതോഷ് ദീക്ഷിതിനെ നിയമിച്ചു. നിലവിലെ സേനാ മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ഈ മാസം 31 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. 31 ഉച്ചകഴിഞ്ഞ് ദീക്ഷിത് ചുമതലയേൽക്കും. ലോകമെമ്പാടുമായി കോടിക്കണക്കിന് വായനക്കാരെ സമ്പാദിച്ച ജനപ്രിയ എഴുത്തുകാരൻ ജെഫ്രി ആർച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബ്രിട്ടനിലെ മുൻനിര രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. മുൻ MPയുമാണ്. ഏറ്റവും പുതിയ നോവലായ ആദം ആൻഡ് ഈവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങാനിരിക്കെ തിങ്കളാഴ്ച ലണ്ടനിലെ വീട്ടിലായിരുന്നു വിയോഗമെന്ന് പ്രസാധകരായ ഹാർപ്പർ കോളിൻസ് അറിയിച്ചു. കോക്പിറ്റിൽ പൈലറ്റിന്റെ ആക്രമണമുണ്ടായ ഫ്ലൈ ദുബായ് വിമാനം ടെല്ലാവീവ് ലക്ഷ്യമിട്ട് തുടർയാത്ര നടത്തിയിരുന്നുവെങ്കിൽ ഭീകരാക്രമണം തടയാനായി ഇസ്രയേൽ അത് വെടിവെച്ചിടാൻ തയ്യാറെടുത്തിരുന്നുവെന്ന് റിപ്പോർട്ട്. വിമാനത്തിലുള്ള 150 ഇസ്രയേലി പൌരന്മാരുടെ ജീവൻ അപകടത്തിലാകുമെന്നറിഞ്ഞിട്ടും വിമാനം ഇടിച്ചിറക്കി ടെല്ലാവീവിൽ ഉണ്ടായേക്കാവുന്ന വൻ ദുരന്തവും ആൾനാശവും ഒഴിവാക്കാനായിരുന്നു നീക്കം. ടെല്ലാവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ കെട്ടിടങ്ങളിലോ നഗരത്തിലെ വാണിജ്യ സമുച്ചയമായ അസ്രിയേലി ടവറുകളിലോ വിമാനം ഇടിച്ചിറക്കാനാണ് ഒമാൻകാരനായ സഹപൈലറ്റ് ഹമാം അൽ ഹമാറി ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ശൈലി മാറ്റണമെന്നും ഈ രൂപത്തിൽ മുന്നോട്ടു പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ്. യു ഡി എഫ് കൺവീനറോട് ആലോചിക്കാതെ തന്നിഷ്ടപ്രകാരം മുന്നണി കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാഡ്ഗെയ്ക്ക് രേഖാമൂലം പരാതി നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. ഹർമൻപ്രീത് കൗർ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ പദവി ഒഴിഞ്ഞു. 2016 നായികയായ ഹർമൻപ്രീത് ഒരു ദശാബ്ദത്തോളം ഇന്ത്യൻ 2020 ടീമിനെ നയിച്ചു. 2022 ഏകദിന ടീമിന്റെ ക്യാപ്റ്റനായി. 2023 മൂന്ന് ഫോർമാറ്റുകളിലെയും നായികയായത്. ഹർമൻപ്രീതിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീം കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പ് നേടിയിരുന്നു. കൂടാതെ ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി 2 സ്വർണ്ണ മെഡൽ നേടാനും ടീമിന് സാധിച്ചു. 3 ഏഷ്യ കപ്പ് നേടി. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടി ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് പദ്ധതിക്കെതിരെ കൽക്കട്ട ഹൈക്കോടതിയിലുള്ള ഹർജിയിലെ തുടർ നടപടികൾ തടയാതെ സുപ്രീംകോടതി. വാദം കേൾക്കാൻ ഹൈക്കോടതി സമ്മതിച്ചതിനു പിന്നാലെ കോടതി നടപടികൾക്ക് സ്റ്റേ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നു. എന്നാൽ കേന്ദ്രത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കാതെ കേസ് ഹൈക്കോടതിയിൽ നടക്കട്ടെയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിലപാടെടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൌൺസിലർ ആർ സുഗതനെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി കലക്ടർ പുറപ്പെടുവിച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന സുഗതനെ ഉടൻ മോചിപ്പിക്കാനും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും അടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ്. മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ ഇടുക്കി ചിന്നക്കനാലിലെ 301 കോളനി 2002-2004 കാലത്ത് മൂന്നാർ ഡി എഫ് ഒ ആയിരുന്ന പ്രകൃതി ശ്രീവാസ്തവയുടെ ശുപാർശയായിരുന്നുവെന്ന വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാദം തെറ്റെന്ന് രേഖകൾ. ഭൂരഹിതരായ 559 ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ചിന്നക്കനാലിൽ 276 ഹെക്ടർ ഭൂമി അനുവദിച്ചത് 2002 ഓഗസ്റ്റ് 27 ചേർന്ന മന്ത്രിസഭാ യോഗമാണ്. ആനയിറങ്കൽ ഡാമിനോട് ചേർന്നുള്ള ഈ പ്രദേശം ആനത്താരയാണെന്നും അവിടെ ആൾതാമസമൊരുക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ചൂണ്ടിക്കാട്ടി അന്ന് ദേവികുളം റേഞ്ചിന് കീഴിൽ മൂന്നാറിലെ ഡി എഫ് ഒ ആയിരുന്ന പ്രകൃതി ശ്രീവാസ്തവ നൽകിയ റിപ്പോർട്ടിനെ അവഗണിച്ചാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെന്ന് വനം വകുപ്പിന്റെ രേഖകൾ വ്യക്തമാക്കുന്നു. ചിപ്സൺ ഏവിയേഷനിൽ നിന്ന് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാനുള്ള കരാർ പുതുക്കേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് ലോകായുക്തയിലെ കേസിനുള്ള വിശദീകരണത്തിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. കരാർ പുതുക്കുന്നില്ലെന്ന നിലപാട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് അറിയിച്ചത്. റാഗിംഗ് നിരോധന നിയമത്തിനുള്ള കരട് ബില്ലിന്റെ അടിസ്ഥാനത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നിയമം പാസാക്കുന്നതിലെ കാലതാമസം കണക്കിലെടുത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണിത്. കോളേജും സ്കൂളുകളും വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്വകാര്യയിടങ്ങളുമടക്കം നിയമത്തിന്റെ പരിധിയിൽ വരും. തുലാമാസ പൂജ മുതൽ ശബരിമല സന്നിധാനത്ത് കൂടുതൽ മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാം. ശബരിമല ഗസ്റ്റ് ഹൌസിലെ 10 ഉൾപ്പെടെ 400 മുറികൾ തീർത്ഥാടകർക്ക് ബുക്ക് ചെയ്യാമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ആഭ്യന്തര ഉൽപ്പാദകരെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ ചൈനയിൽ നിന്ന് 5 ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിലെത്തുന്ന സംഭവത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം തുടങ്ങി. എഞ്ചിനീയറിംഗ്, കെമിക്കൽ, ഫാർമസ്യൂട്ടിക്കൽ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾക്കെതിരെയാണ് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ട്രേഡ് റെമഡീസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാരുടെ അവസ്ഥ പഠിച്ച് ക്ഷേമ പദ്ധതികൾ ശുപാർശ ചെയ്യാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് 3 നിയമസഭയിൽ വെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സമസ്ത നായർ സമാജം ജനറൽ സെക്രട്ടറി പെരുമറ്റം രാധാകൃഷ്ണൻ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് ഉത്തരവ്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശുപാർശയിൽ റിപ്പോർട്ട് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെക്കുമെന്നും അതിന് സമയം വേണമെന്നും സർക്കാർ അഭിഭാഷകൻ അറിയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന 68 സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പഴശ്ശിരാജ കളരി അക്കാദമിയുടെ മികവിൽ കണ്ണൂർ ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. 3 നീണ്ടുനിന്ന ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നായി 1600 പേർ പങ്കെടുത്തു. കാക്കേങ്ങാട് പഴശ്ശിരാജ കളരി അക്കാദമിയിൽ നിന്ന് 18 കായിക താരങ്ങളാണ് വിവിധ ഇനങ്ങളിൽ മത്സരിച്ചത്. മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രമേള മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വി കെ സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലയിലെ 85 സ്കൂളുകളിൽ നിന്നായി 4000 വിദ്യാർത്ഥികളാണ് 2 നടക്കുന്ന മേളയിൽ പങ്കെടുക്കുന്നത്. മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്ന കോട്ടയത്ത് തമ്പുരാൻ ദേശീയ കഥകളി ഉത്സവത്തിന്റെ ഭാഗമായി കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ രചിച്ച ആനന്ദസാന്ദ്രം എന്ന ഗ്രന്ഥം സി സദാനന്ദൻ MP പ്രകാശനം ചെയ്തു. തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചർ സെന്റർ ഡയറക്ടർ കെ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ കഥകളി ഉത്സവത്തിൽ ഇന്ന് കല്യാണ സൗഗന്ധികം അവസാന ഭാഗം അരങ്ങേറും. വൈകിട്ട് 4 മണിക്ക് തുടങ്ങുന്ന കഥകളി അരങ്ങ് രാത്രി 9:30 സമാപിക്കും. പാസ്പോർട്ടും വിസയുമില്ലാതെ വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് സ്പായിൽ ജോലി ചെയ്തിരുന്ന ബംഗ്ലാദേശ് സ്വദേശിനിയെ ഇരിട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവതി പിടിയിലായത്. ജില്ലയിലെ മയക്കുമരുന്ന് വിതരണ ശൃംഖലയിലെ പ്രധാന കണ്ണി ബാംഗ്ലൂരുവിൽ പിടിയിൽ. കണ്ണൂർ തെക്കി ബസാർ സ്വദേശി നിസാമിനെയാണ് ടൗൺ പോലീസും ഡാൻസ് ഓഫ് ടീമും അറസ്റ്റ് ചെയ്തത്. ആറളം പഞ്ചായത്തിലെ കാരപ്പറമ്പ് മേഖലയിൽ ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. നിരവധി മരങ്ങൾ കടപുഴകി വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. മലയോര ഹൈവേയിൽ ആവില ധ്യാനകേന്ദ്രത്തിന് സമീപം തേക്കുമരം റോഡിന് കുറുകെ വീണ് എടൂർ ആറളം റൂട്ടിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇൻഡിഗോ എയർലൈൻസ് ഇന്ധന സർചാർജ് വീണ്ടും ഉയർത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് തിരിച്ചടിയായി. കണ്ണൂരിൽ നിന്നുള്ള ആഭ്യന്തര സർവീസുകളിൽ ഏറിയ പങ്കും നടത്തിയിരുന്നത് ഇൻഡിഗോയാണ്. ആഭ്യന്തര സർവീസുകൾക്ക് 100 മുതൽ 350 രൂപ വരെയാണ് സർചാർജ് വർദ്ധിപ്പിച്ചത്. ടിക്കറ്റ് നിരക്കുകൾ വീണ്ടും ഉയരുന്നതിന് ഇത് ഇടയാക്കും. കോക്ടെയിലിൽ ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് കണ്ണൂർ കോക്ടെയിൽ എന്ന ജ്യൂസ് വിൽപ്പന സ്ഥാപനത്തിനെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേസെടുത്തു. കഴിഞ്ഞ മാസം 21 കണ്ണൂർ കാൽടെക്സിലെ കണ്ണൂർ കോക്ടെയിൽ എന്ന ജ്യൂസ് കടയിൽ നിന്നും കോക്ടെയിൽ കഴിച്ച ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി പേർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിരുന്നു. കമ്പിത്തപ്പാൽ ജീവനക്കാരുടെ സംഘടനയായിരുന്ന NFPTEയുടെ സംസ്ഥാന നേതാവും പ്രഭാഷകനുമായിരുന്ന മട്ടന്നൂർ പരിയാരത്തെ കാരായി ശ്രീധരൻ അന്തരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് സജീവമായിരുന്നു. CPIM മട്ടന്നൂർ ഏരിയ കമ്മിറ്റി അംഗം, മട്ടന്നൂർ ലോക്കൽ സെക്രട്ടറി, കോളാരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. സൗഹൃദ ഫുട്ബോളിൽ ഉറുഗ്വായ് 6-1 ഇന്ത്യയെ തകർത്തു. ഇന്ത്യക്കായി അനിരുദ്ധ് ഥാപ്പ ഗോൾ നേടി. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തകർപ്പൻ സെഞ്ചുറി മികവിൽ വെസ്റ്റിൻഡീസിനെതിരായ 1st T20 ക്രിക്കറ്റിൽ ഇന്ത്യക്ക് 8 വിക്കറ്റ് വിജയം. ശ്രേയസ് 43 പന്തിൽ 102 റണ്ണുമായി പുറത്താകാതെ നിന്നു. നിലവിലെ ചാമ്പ്യന്മാരായ പാലക്കാടിനെ പിന്തള്ളി ചരിത്രത്തിലാദ്യമായി മലപ്പുറം സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് കിരീടം സ്വന്തമാക്കി. 70th മീറ്റിൽ മലപ്പുറം 445 പോയിന്റുമായി ഒന്നാമതെത്തിയപ്പോൾ പാലക്കാട് 425 പോയിന്റുമായി രണ്ടാം സ്ഥാനക്കാരായി. 409 പോയിന്റ് നേടിയ തിരുവനന്തപുരമാണ് മൂന്നാമത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447686, 9447371836, 8078502836.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: കത്തി താഴെ ഇടറ.
7: നിന്റെ അച്ഛനാ പറയുന്നത്, കത്തി താഴെ ഇടറ.
6: എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഞാൻ വിളിച്ച അവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം.
7: വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
8: പെരിങ്ങോടാ,
7: തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്റെ ഒന്നുമില്ലടോ. നീലകണ്ഠ, നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി
9: നിവേദ്യം.
3: നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
10: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു താരസ്വരം. കേൾക്കാൻ മറക്കരുത് കേട്ടോ.
11: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല

0: അശ്വിനി, ഓ നമ്മുടെ ചാരുകസേരയുടെ നേരമായി. നിന്നോട് വാക്ക് തർക്കത്തിനൊന്നും എനിക്ക് സമയമില്ല,
1: എനിക്ക് തീരെ നേരമില്ല,
0: എനിക്ക് കഥ കേൾക്കാൻ പോണം.
1: അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പാട്ട് പാടണ്ടേ?
0: ഇന്ന് പാട്ട് പാടിയ ശരിയാവില്ല. അല്ല, നീ നിർബന്ധിക്കുകയാണെങ്കിൽ ഞാനൊരു കൈ നോക്കാം, എനക്ക് പ്രശ്നമൊന്നുമില്ല.
1: അല്ല, ഇപ്പൊ തന്നെ 5 മിനിറ്റ് ലേറ്റാ, പോവാ നമുക്ക്.
0: ഇതൊരു കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ്, നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ പാട്ട് പാടാം.
1: അല്ല, 5 മിനിറ്റ് ലേറ്റ്
0: ലേറ്റിലും പിന്നെ ആക്കാം, നമുക്ക് ആ കഥയിലേക്ക് എത്തണ്ടെങ്കിൽ ഈ പാട്ട് പാടണല്ലോ. നീ ഇപ്പൊ എന്നോട് സൂര്യ ചെയ്ത് കഥയാണെന്ന് ചോദിക്കല്ലോ, അതിന് മറുപടിയായിട്ട് ഈ പാട്ടിലൂടെ നിനക്ക് മനസ്സിലാക്കി തരാ ആരെ പറ്റിട്ടാണെന്ന്.
1: അല്ല, കഥേന്റെ പേര് പറഞ്ഞാലും മതി, പാട്ട് ഞാൻ ഊഹിച്ചെടുത്തോളാം.
0: അത് പേര് പറഞ്ഞാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല, ഈ പാട്ടിലൂടെ നിനക്കത് മനസ്സിലാക്കാൻ പറ്റൂ.
1: എന്തെങ്കിലും ഒരു പേരുണ്ടാവുമല്ലോ, ഞാൻ ഊഹിച്ചോളാം.
0: ചന്തു.
1: ഓ ചന്തു.
0: ഓ ചന്തു അല്ല, ഓ ചന്തു മേനോനാന്നത്, വെറും ചന്തു, ഇന്ദു മേനോന്റെ ചന്തു.
1: നിങ്ങൾ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കിയാൽ, ഇന്ദു മേനോന്റെ ചന്തുലേഖയല്ല.
0: ഇന്ദു മേനോന്റെ ചന്തുലേഖയോ?
1: ചന്തു മേനോന്റെ ഇന്ദുലേഖ.
0: ആ,
1: നിങ്ങൾ ചിരിയും ചിന്തയാണ് ഇതെന്ന് വിചാരിച്ചിട്ടല്ലേ ഇത് പ്ലാറ്റ്ഫോം മാറി സൂര്യേച്ചി.
0: ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റൂല, നീ അന്ന് തെറ്റിച്ചു.
1: ഇന്ദു മേനോന്റെ ചന്തുലേഖയ
0: അത് ഞാൻ പറഞ്ഞു വരുമ്പോ ഓളത്തിനെങ്ങനെയായിപ്പോയതാ. നീയല്ലേ ഓ ചന്തു എന്ന് പറഞ്ഞു.
1: ആ ഓ ദീർഘം, എന്റെ ആശ്ചര്യം ഞാൻ പ്രകടിപ്പിച്ചതാ. ഓ ചന്തു പേര്.
0: ഞാൻ ഉദ്ദേശിച്ച ചന്തുവിന് ഇന്നീഷ്യലൊന്നും ഇല്ല. എന്തായാലും
1: ചന്തു ചതിച്ചേ.
0: ആ ചന്തു എല്ലല്ലോ ഈ ചന്തു,
1: ഈ ചന്തു പിന്നെയാതേത് ചന്തു.
0: എല്ലശ്വിനി, നമ്മളിപ്പോ അന്താക്ഷരി പാടി കളിക്കല.
1: അല്ല, നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണ്ടേ? ചന്തു ചന്തു ചന്തു എന്നല്ലാണ്ട് ഏത് ചന്തു, എന്ത് ചന്തു, എവിടുത്തെ ചന്തു?
0: നീ എന്നോടാ ചോദിച്ചിന്? നീ ആർച്ചയോടല്ലേ ചോദിച്ചത്?
1: അല്ല, നിങ്ങള് മൂർച്ചയുള്ള ഒരു ആർച്ച ആണല്ലോ.
0: ഓ, അതുകൊണ്ട് ചോദിച്ചതാ. നമ്മള് നടന്ന് നടന്ന് മാഷെടുത്തെത്തി. ഇനി നമുക്ക് മാഷോടനെ ചോദിക്ക ഏത് ചന്തു, ആർച്ചയുടെ ചന്തു ആണോ അതോ മൂർച്ചയുടെ ചന്തു ആണോ എന്നൊക്കെ.
1: അല്ല, അപ്പം മാഷാണോ ചന്തുവിനെ സെലക്ട് ചെയ്യേണ്ടത്? അല്ലെ, നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു കൊടുത്തോ?
0: ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ചന്തുവിനാ, മാഷതാന്നോ പഠിച്ചിരുന്ന എനക്കറിയില്ലല്ലോ.
1: അങ്ങനെ
0: ആ
1: ചോദിക്കണ്ടേ, നല്ല തിരിയുള്ളൂ.
0: ആ നമുക്കെന്നാ മാഷോട് ചോദിക്കാം. മാഷേ.
2: ആ കഥ ഏതാണെന്ന്?

0: എന്തെങ്കിലും ധാരണയുണ്ടോ?
1: ചന്തുമാഷേ.
0: ചന്തുമാഷ
1: അല്ല, ചന്തുവിന്റെ കഥ മാഷേ.
0: ചന്തു, ഏതൊക്കെ ഒരുപാട് ചന്തു ഉണ്ടല്ലോ നമ്മുടെ ചരിത്രത്തിലും.
1: അനക്ക് ചതിയനായ ചന്തുവിനെ അറിയാ?
2: കയ്യിലിരിപ്പ് അതാണല്ലോ അശ്വിനി, പിന്നെ അതല്ലേ അറിയാൻ വകയുള്ളൂ.
1: ഞാൻ MT ചന്തുവിനെ പറ്റിയാ പറഞ്ഞേ.
2: ഏത് ചന്തുവാണെങ്കിലും ചതിയനാണല്ലോ.
1: അല്ല, MT ന്യായമുള്ള നല്ല ചന്തുവാക്കി മാറ്റീനി. ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് മക്കളെ പലരും പല വട്ടം.
2: ചന്തുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല, പക്ഷെ നിന്നെ ഞാൻ തോൽപ്പിക്കും.
0: നമ്മള് വടക്കൻ വീരഗാഥയിലെ ചന്തുവാണോ? അതൊക്കെ നമ്മൾ ഒരു തവണ പറഞ്ഞതല്ലേ.
1: ആ മാഷേ,
2: ഇത് ആ ചന്തു അല്ല മാഷേ.
1: പിന്നെ അത് ഏത് ചന്തു മാഡം?
2: ചന്തു മാഡം?
1: ഏ, ഏത് ചന്തുവാണ് മാഡം? നിങ്ങൾ പറയണ്ട, മനസ്സിലായി.
2: എന്ത്?
1: നമ്മുടെ പഴശ്ശി രാജാവിന്റെ കൂടെ ഒരു ചന്തു ഉണ്ടായില്ലേ, തലക്കൽ ചന്തു.
2: തലക്കൽ ചന്തു ഒരു നല്ല ചന്തു തന്നെയാണ്, പക്ഷേ ആ ചന്തു അല്ല ഈ ചന്തു.
1: പിന്നെ ഏത് ചന്തു?
2: വെള്ളി.
1: വെള്ളിച്ചന്തുവാ? ഇന്ന് ബുധനാഴ്ചയാ, ബുധനാഴ്ച ചാരുകസര പോകുന്നത്.
2: അതാണ് പയ്യം വെള്ളി ചന്തു.
1: ഓ ഓ ഓ,
0: പയ്യം വെള്ളി ചന്തു അല്ലേ. പയ്യം വെള്ളിച്ചന്തു എന്നാണോ ശരിക്കും പറയാ?
1: പയ്യം വെള്ളിച്ചന്തു,
0: അത് നമ്മള് പയ്യം വള്ളിച്ചന്തു എന്നും കൂടി പറയും.
2: പയ്യം
0: വെള്ളിച്ചന്തു ചന്തുവിനെ,
1: അത് വേറെന്നല്ല മാഷേ. സ്കൂളിലോ മറ്റോ പോയ സമയത്ത് ആരോ ചോദിച്ചു, ചാരുകസേരയില് കൊറേ കഥ പറയുന്ന ആൾക്കാരല്ലേ നിങ്ങള്, പയ്യം വെള്ളിച്ചന്തുവിന്റെ കഥ ഒന്ന് പറഞ്ഞു തരൂ, എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നല്ല. ഏത് കഥ വേണ്ടിക്കും എന്നോട് ചോദിച്ചാ മതി, ഞാനത് പറഞ്ഞുതരുന്നും പറഞ്ഞു. അപ്പൊ അടുത്ത ദിവസം പോകുമ്പോ കഥയും കൊണ്ടല്ലേ പോവാൻ പറ്റൂ.
2: നിനക്കതെങ്ങനെ മനസ്സിലായടി കുരുത്തം കെട്ടവളെ?
1: ഇത് രണ്ടു മൂന്ന് എപ്പിസോഡായിനി മാറ്റിപ്പിടിക്ക്.
0: ഏതായാലും നമുക്ക് ആർക്കു വേണ്ടിയാണെങ്കിലും നമുക്ക് അറിയണല്ലോ പയ്യം വെള്ളിച്ചന്തുവിന്റെ കഥ തന്നെ ഇന്നത്തെ ചാരുകസേരയിൽ പറയാം. പക്ഷേ
1: തലക്കൽ ചന്തുവിന്റെ കഥയും വിട്ടുകളയല്ലേ മാഷേ.
0: നമുക്ക് ഏതായാലും സൂര്യ ഇന്ന് കൊണ്ടുവന്ന് ചന്തുവിനെ കഥ കഴിക്കാം, എന്നിട്ട് നമുക്ക് പിന്നാലെ തലക്കൽ ചന്തുവിനെ കാണാൻ വയനാട്ടിലേക്ക് പോവാം. എന്തായാലും അടുത്ത ആഴ്ച വയനാട്ടിൽ പോകണല്ലോ നമുക്ക്.
2: അന്നേരം കുറച്ചുകൂടെ
1: കഥ പറയാം.
2: കഥ പറയാലോ,
0: എന്താണ് അറിയാം? കുറച്ച് കാര്യങ്ങൾ അറിയില്ലേ?
2: അതൊരു തെയ്യാന്നറിയാം മാഷേ.
0: അതെ, ഒരു കാരണവന്മാരുടെ തെയ്യം അല്ലേ. ഒരു തെയ്യം കെട്ടിയാടുന്നുണ്ട് പയ്യം വെള്ളിച്ചന്തുവിനെ. നമുക്ക് ഓരോ തെയ്യങ്ങൾക്കും ഐതിഹ്യപരമായും അതുപോലെ ചരിത്രപരമായുള്ള ഒരു പശ്ചാത്തലമുണ്ട്. പയ്യമ്പള്ളിച്ചന്തു നമ്മുടെ വടക്കേ മലബാറിന്റെ, പ്രത്യേകിച്ചും കോട്ടയം രാജ്യത്തിന്റെ, പഴശ്ശി രാജാവിന്റെ കോട്ടയം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീരപുരുഷനാണ്. കോട്ടയം കോവലകത്തിന്റെ പുനരുദ്ധാരകൻ എന്നാണ് പയ്യമ്പള്ളിച്ചന്തുവെ പൊതുവെ അറിയപ്പെടുക. അതായത് തകർന്നുപോയ കോട്ടയം രാജവംശത്തിന് പുനരുജ്ജീവനം നൽകി ധീരനായ യോദ്ധാവായ പയ്യമ്പള്ളിച്ചന്തുവിലൂടെ. മറ്റൊരു വിശേഷണം, അദ്ദേഹം തച്ചുളി ഒതേനന്റെ ഗുരുവായിരുന്നു, കളരി ഗുരുവായിരുന്നു. ഒതേനന് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, പക്ഷെ അതിൽ വളരെ അപകടകരമായ സങ്കീർണമായ ഈ വാൾപ്പയറ്റ് വിദ്യകളൊക്കെ അടവുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പയ്യമ്പള്ളിയാണെന്ന് പറയുന്നുണ്ട്. അതായത് പയ്യനാട് ചെണ്ടുനമ്പ്യാരുമായിട്ടുള്ള അംഗത്തിലൊക്കെ ചന്തുവിന്റെ ഇടപെടൽ വളരെ കാര്യമായിട്ടുണ്ട്. അപ്പം തച്ചോളി ഒതേനന്റെ കഥയിലും കോട്ടയം രാജാക്കന്മാരുടെ കഥയിലും പരാമർശിക്കപ്പെടുന്ന ഒരു ധീര യോദ്ധാവാണ് വടക്കൻ വീരനായകനാണ് പയ്യമ്പള്ളിച്ചന്തു.
1: അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കഥ നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞല്ലേ പറ്റുള്ളൂ.
2: പിന്നെ അശ്വിനി, നീ എന്ന് എന്നെ കുറിച്ച് കരുതിയേ?
1: പ്രത്യേകിച്ചൊന്നും കരുതിയിട്ടില്ല.
2: അതായത് ഇങ്ങനത്തെ വിട്ടുപോയ കഥകളൊക്കെ ഞാൻ വേണം ഫില്ല് ചെയ്യാൻ. ഇതൊക്കെ നമ്മളെ ശ്രോതാക്കൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കഥകളാണ്, അവരുടെ മനസ്സനക്കറിയാ.
1: കുട്ടികൾക്ക് എപ്പോഴും പറഞ്ഞു
2: അത് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞു. എന്ത് എന്ത്, ഏത് കുട്ടിക്ക്, എന്ത് കുട്ടിക്ക്?
1: അയ്യേ, ഒന്നുമില്ല, അടുത്ത ആഴ്ച അല്ലേ.
2: ഏതടുത്ത ആഴ്ച മാഷെ? കഥ പറഞ്ഞ മാഷെ.
0: 32 വയസ്സ് വരെ നമ്മുടെ യോദ്ധാവ് ജീവിച്ചിരുന്നിട്ടുള്ളു.
1: അപ്പൊ സൂര്യച്ചിക്ക് ബോണസാ 3 കൊല്ലോ. പയ്യം വെള്ളിച്ചന്തു 32.
0: 29 വയസ്സായി സൂര്യക്കെന്നാണ്.
2: 29 വയസ്സായി, ഇനി അത്രയേ ഇനിയുള്ളൂ. എന്താ ചെയ്യാ?
1: ഞാൻ ഉദ്ദേശിച്ചത് മാഷേ +3 മൈനസ് 3 അല്ല.
2: +3 എവിടെയും ഉണ്ട് അശ്വിനി? +2 അല്ലാണ്ട് എനിക്കൊന്നും അറിയില്ല മാഷെ. കഥ തുടർന്നു. +1 ഉണ്ട്, +2 ഉണ്ട്, എവിടെയാ +3 ഇല്ലേ
1: മാഷെ? ഇതിനി രക്ഷയില്ല മാഷെ, കഥ പറഞ്ഞു.
0: ഏതായാലും വയസ്സിനെ കുറിച്ച് നമുക്ക് കലഹിക്കേണ്ട കാര്യമില്ല. അന്ന് ചെറുപ്പത്തിലെ ആ യോദ്ധാവ് കൊല്ലപ്പെടുകയാണ്. അതായത് കടത്തനാടൻ അടവുണ്ട്, പൂഴിക്കടകൻ. 18 അടവുകൾക്ക് അപ്പുറത്തുള്ളൊരു അടവാണ്. നമ്മുടെ പഴയ വടക്കൻ പാട്ട് സിനിമകളിലൊക്കെ അത് കാണും. എന്താണ് പൂഴിക്കടകൻ? അത് കൈകൊണ്ട് വരലല്ലോ, ഉറുമിയാണ് ആയുധം. ഉറുമി ചുഴറ്റി, ഉറുമിയുടെ പ്രയോഗം കഴിഞ്ഞ ഉടുമ്പിൽ ഉറുമി നിലത്ത്, അങ്കത്തട്ടിലെ നിലത്ത് വീശുമ്പോൾ അവിടുന്ന് മണൽ, പൂഴി മണൽ ഇങ്ങനെ ആകാശത്തേക്ക് ഉയരും. പരസ്പരം ഏറ്റുമുട്ടുന്ന യോദ്ധാക്കൾ കാണാത്ത തരത്തിൽ പുക പോലെ പൂഴി മണൽ നിറയും. ഇത് എതിരാളിയുടെ മാറ്റങ്കച്ചേകവന്റെ കണ്ണിലും മറ്റൊക്കെ വന്നാൽ പരസ്പരം കാണില്ല. ആളെ കാണാതെ വാള് വീശുമ്പോൾ, ഉറുമ വീശുമ്പോൾ തീർച്ചയായിട്ടും അപകടം ഉണ്ടാവും. അപ്പം ഇത് ഒടുവിലത്തെ ഏറ്റവും അവസാനത്തെ വിദ്യ എന്നാണ് പറയുക. ഇത് പയ്യനാട് ചെണ്ടുനമ്പ്യാരുമായിട്ടുള്ള അംഗത്തിലാണ് ഈ പുഴിക്കടകൻ വിദ്യ പഠിക്കുകയും അത് നമ്മുടെ തച്ചുളി ഒതുവിനെ പറഞ്ഞു കൊടുക്കുകയുണ്ടായത്.
1: അതായത് മാഷെ, ഈ ചെണ്ടുനമ്പ്യാരെ കൊന്നത് പയ്യം വെള്ളിച്ചന്ത് തന്നെ.
0: അതായത് ചെണ്ടൻ നമ്പ്യാരും തച്ചുളി ഉദയനും തമ്മിലാണ് അങ്കം. അപ്പോ ഈ പയ്യനാടൻ ചെണ്ടൻ നമ്പ്യാരാണ് പൂഴിക്കടകിന്റെ ഒരു വലിയ ആശാൻ. അദ്ദേഹവുമായിട്ടുള്ള പയറ്റിലൂടെയാണ് പയ്യം വെള്ളിച്ചന്ത് അത് പഠിക്കുന്നത്. ആ പയ്യം വെള്ളിച്ചന്ത് ഉദയനന്റെ ഗുരുസ്ഥാനത്ത് വന്നപ്പോ ചന്തു ഉദയനൻ അത് പരിചയപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെ തച്ചുളി ഉദയനും പയ്യനാടൻ ചെണ്ടെന്ന പേരും തമ്മിലുള്ള അംഗത്തിലൂടെ ഉദയനൻ ആ പുഴിക്കടകൻ പ്രയോഗിച്ചു. അതിലൂടെയാണ് കൊല്ലപ്പെടുന്നത്. അതായത് പയ്യമ്പള്ളിയല്ല, ഉദയനാണ് കൊന്നത്.
2: ഉണ്ണിയാർച്ചന്റെയും അതുപോലെ അവരെ വടക്കൻപാട്ടിൽ പാട്ടുണ്ടല്ലോ, അതുപോലെ
0: പയ്യമ്പള്ളി ചന്തുവിന്റെ പാട്ട് കഥയുണ്ട്. നമുക്ക് വടക്കൻ പാട്ടില് പണ്ട് പാണന്മാര് രചിച്ച പാട്ടാണല്ലോ
2: അല്ലെ,
0: അത് പ്രധാനമായിട്ട് രണ്ടാണ്, രണ്ടിൽ കൂടുതലുണ്ടെങ്കിലും കൂടി ക്ലാസിഫിക്കേഷൻ്റെ ഇടം. ഒന്ന് പുത്തൂരം വീട്ടുകാരുടെ കഥയും മറ്റൊന്ന് തച്ചുള്ളി മേപ്പയിലെ കഥയാണ്. തച്ചുള്ളി മാണിക്കോത്ത് തറവാട്ടുകാരാണ് ആര്, തച്ചുള്ളി ഉദയനൻ, അദ്ദേഹത്തിൻ്റെ മകൻ, അതുപോലെ കുടുംബക്കാരായ ഒരുപാട് തച്ചുള്ളി ചന്തൊക്കെ ഉണ്ട്. അതേസമയത്ത് പുത്തൂരം വീട് ആരോമൽ ചേകവർ, കോമപ്പൻ തുടങ്ങിയ ആളുകളുടേതാണ് ആരോമലിൻ്റെ പടപ്പുറപ്പാടും ചന്തുവിൻ്റെ കഥയൊക്കെ, ഉണ്ണിയാർച്ചയുടെ നാദാപുരം യാത്രയൊക്കെ പറയുന്ന കഥകൾ. അങ്ങനെ രണ്ട് തറവാടുകളാണ്, രണ്ട് സമുദായത്തിൽപ്പെട്ടവരാണ്. തച്ചുളി ഉദയനൊരു കുറുപ്പന്മാരാണ്, പക്ഷേ ചന്തവും ആരോമലും ഉണ്ണിയാർച്ചയും മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ചും കടത്തനാട് മേഖലയിൽ ഈ യോദ്ധാക്കൾ, വീരയോദ്ധാക്കൾ അംഗം വിട്ടുകയും സാമൂഹികമായ ചില പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഈ ചേകവന്മാരെ ഉപയോഗിക്കുന്ന ഒരു രീതി, ഭരണ സംവിധാന രീതി, നീതി നിർവഹണ രീതി മധ്യകാല കേരളത്തിലുണ്ടായിരുന്നല്ലോ, അതിന് കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തവരാണ് ഇവർ. പക്ഷേ നമുക്ക് നിർഭാഗ്യവശാൽ അവരെക്കുറിച്ചുള്ള ചരിത്ര രേഖകളൊന്നുമില്ല. ആകെയുള്ളത് എന്താണ്?
2: പാണന്മാരുടെ
0: പാട്ടാണ്. പാണന്മാരുടെ പാട്ട് എന്താണ് ഒരു പ്രശ്നം?
1: അത് കൂട്ടി പറയും.
2: അതായത് നിന്നെ പോലെ തന്നെ ചെറിയൊരു കാര്യം ഇരിക്കും, അത് എന്താ പറയണ്ടേ, അത്രക്ക് വലുതായിട്ട് അവര്.
1: ആ ഞാൻ സൂര്യേച്ചിനെടുക്കുന്ന കേട്ട് പഠിച്ചതാണ്.
0: പാണന്മാർ അങ്ങനെ പറയാൻ നമുക്ക് അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എന്തുകൊണ്ടാണ്?
2: അവർക്ക്
0: എന്നാലേ ആഹാരം കിട്ടും.
2: അതെ, ഇവളും അങ്ങനെ തന്നെയാണ് മാഷേ. ഏതാണ്,
0: നമുക്കൊരു താരതമ്യം തൽക്കാലം ഒഴിവാക്കാം.
1: അത് മാഷേ, ചോറെല്ലാം തെരണ്ടിക്കല് സൂര്യേച്ചി എടുത്തു തരണല്ലോ, അതുകൊണ്ട് ഉറപ്പറ്റി ഞാൻ ഇല്ലാത്തെല്ലാം പറഞ്ഞടക്കലുണ്ട്. നിങ്ങളെ കാണാൻ എന്താ സൂപ്പർ എന്നുള്ള ഇടക്ക് പറയലുണ്ട്.
0: അല്ലാതെ സ്തുതി പാഠകര് അല്ലേ, മുഖസ്തുതി പറയുന്നവരൊക്കെ പണ്ടുകാലത്ത് വലിയ സമ്പന്ന തറവാടിന്റെ പാർശ്വവർത്തികളായി ഉപഗ്രഹങ്ങളായിട്ട് ചുറ്റിപ്പറ്റി നിന്നിരുന്നു. അങ്ങനൊരു വിഭാഗമാണ് പാണന്മാര്. പാണന്മാര് നല്ല ഗായകരാണ്. അവരെ കയ്യിലുള്ള ചെറിയൊരു ഉടുക്ക് പോലത്തെ ഒരു വാദ്യോപകരണത്തിൽ മുട്ടി പാടും. പാട്ടെന്നു പാടുന്നേൻ പാണനാര്, പൈമ്പാല് പോലുള്ള നാടൻ പാട്ടെന്നുള്ളൊരു പാട്ടില്ലേ, നമ്മുടെ വടക്കൻ പാട്ട് സിനിമകളിൽ കാണുന്നില്ലേ. ഈ ഓരോ തറവാടുകളിലും സന്ദർശിച്ച് അവിടുന്ന് അരിയും ധാന്യങ്ങളും നാണ്യങ്ങളൊക്കെ കിട്ടും. അതിനുവേണ്ടി അവിടുന്ന് ഒരുപാട് പുകഴ്ത്തി പറയുന്നത് ശരിയാണ്, അതുകൊണ്ട് അർദ്ധസത്യങ്ങളാണ് പലതും ഉണ്ടാവുക. എന്നാലും അവരിലൂടെ മാത്രമാണ് നമ്മൾ പിൽക്കാല സമൂഹത്തിന്, അതായത് നമുക്ക് ഈ വടക്കൻ വീരഗാഥകളെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു പാട്ട് പയ്യൻവള്ളി ചന്തുവിൻ്റെ കഥയിലുണ്ട്. അത് പയ്യൻവള്ളി ചന്തുവും താമരശ്ശേരി കോട്ടയും എന്ന പാട്ടാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പാട്ട് മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. പയ്യൻവള്ളി ചന്തു എവിടെ ജനിച്ചു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല. അതേസമയത്ത് ആരോമലിനെ കുറിച്ച് അറിയാം അല്ലേ, തച്ചുളി ഉദയനെ കുറിച്ച് അറിയാം. തച്ചുളി ഉദയനെ കുറിച്ച് ഒരു ഡസനിലധികം പാട്ടുകളുണ്ട്. ആരോമലെ കുറിച്ച് മറ്റു ആരോമലിലെ പുത്തരി അംഗത്ത് തന്നെ കൊല്ലപ്പെട്ട ആളാണ്, എന്നാലും കുറേയധികം പാട്ടുകളുണ്ട്. കണ്ണപ്പച്ചേക്കവനെ കുറിച്ചുണ്ട്, ചന്തുവിനെ കുറിച്ചും ആരോമലിനെ കുറിച്ചും ഉണ്ണിയാർച്ചയെക്കുറിച്ചുള്ള പാട്ടിലൊക്കെ നമുക്ക് ആരോമലിന്റെ കഥ പഠിക്കാം. പക്ഷെ പയ്യമ്പള്ളി ചന്തുവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ആകെയുള്ള ഒരു പാട്ട് എന്ത് മാത്രമേ ഉള്ളൂ, പയ്യമ്പള്ളി ചന്തുവും താമരശ്ശേരി കോട്ടയും എന്നുള്ള പാട്ട് മാത്രമാണ്. മറ്റു പാട്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാവാത്തത് കൊണ്ടാണോ എന്നറിയില്ല.
1: പക്ഷേ ആ പാട്ടിലിപ്പോ ഏതാ നാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്.
0: നമ്മള് നേരത്തെ പറഞ്ഞല്ലോ, ഒരു തെയ്യത്തിന്റെ പശ്ചാത്തലമുണ്ട്. കണ്ണൂര് മാണിക്കക്കാവില് കതിരൂര് ചോഴൻ രേരോത്ത് തറവാട് ക്ഷേത്രത്തിലും കാരണവർ തെയ്യങ്ങളായിട്ട്, ഇത്തരം ആളുകളെ കാരണവർ തെയ്യങ്ങളായിട്ടാണ് നമ്മൾ കെട്ടിയാടിക്കാറുള്ളത്. പയ്യമ്പള്ളി ചന്തു തെയ്യം കെട്ടിയാടുന്നുണ്ട്. കണ്ണൂർ മാണിക്കക്കാവിലെ പ്രസിദ്ധമായ പയ്യമ്പള്ളി കളരി സംഘം അവിടെ ഇപ്പോഴും ഉണ്ട്, കണ്ണൂർ താണ ഭാഗത്താണ്. പാനൂര് പാലത്തായി കുന്ന് ഭഗവതി ക്ഷേത്രത്തിലും ഈ തെയ്യം കെട്ടിയാടുന്നുണ്ട്. അപ്പോൾ ഒരു വീരയോദ്ധാവിന് മരണാനന്തരം നൽകുന്ന ഒരു ബഹുമതിയായിട്ട് നമുക്ക് ഈ തെയ്യം കെട്ടലിനെ കുറിച്ച് പറയാം.
2: ഈ താമരശ്ശേരി കോട്ടയുടെ കഥ എന്നാ മാഷേ?
0: നമുക്ക് അത് മാത്രമാണ് ലഭ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു. അതില് പയ്യമ്പള്ളി ചന്തവും താമരശ്ശേരി കോട്ടയും എന്ന ശീർഷകത്തിലുള്ള വടക്കൻ പാട്ടില് പാണന്റെ പാട്ടിലൂടെയാണ് നമുക്കിത് അറിയുന്നത്. ഇതില് കോട്ടയം അമ്മത്തമ്പുരാട്ടിക്ക് പള്ളിയറ കാവലിന് നിൽക്കുന്ന പയ്യമ്പള്ളി ചന്തുവിന്റെ കഥയാണ്. അത് നിൽക്കുന്ന എവിടെയാണ്? വയനാട്ടിലാണ്. നമുക്കറിയാം കോട്ടയം രാജവംശത്തിന് വയനാടുമായിട്ടൊരു അഭേദ്യമായ ബന്ധമുണ്ട് അല്ലേ,
2: അതുകൊണ്ടാണല്ലോ നമ്മൾ ഇടക്കിടക്ക് അങ്ങോട്ടേക്ക് പോകുന്നേ.
1: അല്ല, നിങ്ങള് ഇപ്പാറ്റം പോകുന്നുണ്ടാ?
2: പോവാനുള്ള ഒരു പ്ലാൻ ഉണ്ട്.
0: തൽക്കാലം നമുക്ക് ഈ പയ്യമ്പള്ളി ചന്തുവിന്റെ കഥ പറഞ്ഞിട്ട് പോവാം. വയനാടിന് ഈ പാണന്മാര് ഒരു പ്രത്യേകത കണ്ടത് കാക്കകളില്ലാത്ത നാടെന്നാണ്. വയനാട്ടിൽ ഇപ്പം കാക്കകളൊക്കെ ഉണ്ട്. പാട്ടിന്റെ ഒരു ഒരു ഓളത്തിനോ താളത്തിനോ വേണ്ടിട്ട് എങ്ങനെയാണ് പറയുക, കാക്കയില്ലാത്ത വയനാട്ടിൽ എങ്ങനെയാണ് പറയുക. അവിടെ അമ്മത്തമ്പരട്ടിക്ക് പള്ളിയറക്കാവൽ, അമ്മത്തമ്പരട്ടി ഒരാൾ മാത്രമേ ഉള്ളൂ, കോട്ടയം രാജവംശത്തിലെ ഒരു അമ്മറാണിയാണ്. അവർക്ക് കാവൽ കിടക്കലാണ് ചന്തുവിന്റെ ജോലി. കിടന്ന് കിടന്ന് ചന്തു മടുത്തു, എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണം, നാട്ടിലേക്ക്, നാട് കണ്ണൂരാണല്ലോ, ഇങ്ങോട്ടേക്ക് വരണമെന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട് പാലോറ എമ്മൻ. പാലോറ എമ്മനൊക്കെ പഴശ്ശിരാജാവിന്റെ കഥയിൽ വരുന്ന ഒരാളാണ്, പരമ്പരയിൽപ്പെട്ട ആളായിരിക്കും. പഴശ്ശിരാജാവിന്റെ കഥക്കും കുറച്ചു കാലം കൂടി മുൻപാണ് ഈ കഥയെങ്കിൽ കൂടി. എമ്മനോട് പറഞ്ഞു, എമ്മ എനിക്ക് നാട്ടിലൊക്കെ ഒന്ന് പോകണം, കടത്തനാട്ടും കോട്ടയത്തൊക്കെ ഒന്ന് പോയിട്ട് വരണം, എന്താ ചെയ്യുക, അമ്മത്തമ്പരട്ടി എന്നെ സമ്മതിക്കുന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് എമ്മൻ വയനാട് മലയിറങ്ങാൻ വേണ്ടി ഒരു സൂത്രം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് നിങ്ങൾ പോയിക്കോളൂ, തൽക്കാലം ഞാൻ കാവൽ കിടന്നോളാം, അമ്മത്തമ്പരട്ടി ചോദിച്ചാലും ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളാം പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ ചന്തു അവിടുന്ന് മാറി, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, അവിടുന്ന് മാറി നിന്നു. പിറ്റേ ദിവസം രാവിലെ പുതപ്പ് പുതച്ച് ഊട്ടുമടത്തിൽ ഇരിക്കുകയാണ് നമ്മുടെ ചന്തുവിന് പകരം എമ്മൻ. അമ്മത്തമ്പരാട്ടി ഉറക്കം എഴുന്നേറ്റ് പള്ളിയറവാതിൽ തുറന്നപ്പോൾ ചന്തുവിനെ കണ്ടില്ല, അന്വേഷിച്ചു. ചന്തുവിനെ വളരെ ഇഷ്ടമാണ് അമ്മത്തമ്പരാട്ടിക്ക്. അപ്പോഴാണ് എമ്മനെ കാണുന്നത്. അപ്പോൾ ചോദിച്ചു, എമ്മ എന്താണ്, ചന്തുവല്ലേ, ചന്തുവിനാണല്ലോ നമ്മൾ പള്ളിയറക്കാവിൽ ഏൽപ്പിച്ചത്, അവനെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, തമ്പുരാട്ടി ക്ഷമിക്കണം, ചന്തു അങ്ങയെ ധിക്കരിച്ചു പോയതല്ല, അവന് വല്ലാത്ത വയറുവേദന, അങ്ങയെ ഉറക്കം തടസ്സപ്പെടുത്തേണ്ടെന്ന് കരുതിയാണ് ഉണർത്താതെ അങ്ങോട്ട് മാറിയത്, എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അങ്ങയോട് വലിയ ബഹുമാനം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ വയറിൽ അസുഖം വരാൻ കാരണം ചോദിച്ചപ്പോൾ, സ്ഥിരമായിട്ട് വയനാടൻ പുഴുങ്ങലരി വെച്ചുണ്ടിട്ട് ഓടവെള്ളത്തിൽ കുളിച്ചു മടുത്തിട്ടും മുളഞ്ചാറ് കൂട്ടി ആഹാരം കഴിച്ചിട്ടൊക്കെയാണ്, അവിടുത്തെ പഴയ ആഹാര രീതികളാണ്, പഴയ പാട്ടുകളിൽ നമുക്കിത് ശരിക്കും മനസ്സിലാക്കി എടുക്കാൻ
1: പറ്റും.
0: എന്തോ ഒരു ചാറ് അല്ലേ, അത് കൂട്ടി കഴിച്ചിട്ടാണ് വയറുവേദന വന്നോക്കെയാണ് അവരെ ഒരു സംശയം. അമ്മത്തമ്മരടിക്ക് അത് ബോധ്യമായി, തന്നോട് തന്റെ വിശ്വസ്തനായ ചന്തു നുണ പറയില്ലെന്നാണ് അവരുടെ ധാരണ. യഥാർത്ഥത്തിൽ അത് നുണയായിരുന്നു. അങ്ങനെ പട്ടരെ വിളിച്ചു പറഞ്ഞു, അമ്മത്തമ്പരടി, പട്ടരെ, നമ്മുടെ ചന്തുവിന് വയറിന് നല്ല സുഖമില്ലാത്തടെ, ഊട്ടുമടത്തിൽ മൂടി പൊതച്ച് കിടക്കുന്നുണ്ട്, അമൃതത്ത് കഴിക്കാൻ എനിക്ക് തീരെ മനസ്സില്ല, അവനിങ്ങനെ വയറുവേദനയാകുമ്പോന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എനിക്കായി കാച്ചു വെച്ച പാലിന്റെ പകുതി, അമൃതത്തിന്റെ പകുതിയും ഊട്ടുപുരയിൽ പോയിട്ട് ചന്തുവിന് കൊടുക്കണം എന്ന് അമ്മത്തമ്പരട്ടി ഉത്തരവിട്ടു. അങ്ങനെ കുട്ടിപ്പട്ടന് അമ്മത്തമ്പരട്ടിയെ വണങ്ങി അടുക്കളയിൽ പോയി കാച്ചി തണിഞ്ഞ പാലും ചൂട് പറക്കുന്ന അമൃതത്വം പകുതി പകുതി എടുത്തിട്ട് ചന്തുവിന് കൊടുത്തു. ചന്തു അത് വളരെ രുചിയോടുകൂടി കഴിച്ചു, കാരണം അമ്മത്തമ്പരാട്ടിയുടെ അമൃതത്താണ് കിട്ടുന്നത്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ എമ്മനോട് പറഞ്ഞു, എനിക്ക് ഒന്ന് നാട്ടിലേക്ക് തന്നെ പോകണം, വയറുവേദന മാറിക്കഴിഞ്ഞാൽ അമ്മത്തമ്പരട്ടി അന്വേഷിക്കല്ലോ, അപ്പം എന്താണ് ഇനി കുറച്ചു നാൾ കൂടി മാറി നിൽക്കാൻ എന്താണ് ഒരു ഉപായം. ഉപായങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് പാലോറ എമ്മൻ. അപ്പം എമ്മൻ പറഞ്ഞു, ഞാൻ പറയുമ്പോൾ പോലെ ചെയ്താൽ മതി, എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. നാളെ പുലർച്ചെ 7:30 എഴുന്നേറ്റ് പല്ല് തേച്ച് വെളുപ്പിച്ച് പുതപ്പ് ചുറ്റി പള്ളിയറയ്ക്ക് കുറച്ചകലെ നിൽക്കണം. അമ്മത്തമ്പരട്ടി നാലൂരി കുളിക്ക് പുറപ്പെടുമ്പോൾ നിന്നെ അന്വേഷിക്കും. എന്താണ് ഈ നാലൂരി കുളി എന്ന് ചോദിക്കണ്ട, ഒരു തരം കുളിയാണ്, വടക്കൻ പാട്ടിൽ അങ്ങനെ തന്നെയാണ് അത് പറയുന്നത്. നാല് ഉരി, ഉരി എന്ന് പറഞ്ഞാൽ ഒരളവാണല്ലോ അല്ലേ, നാല് നേരമായിരിക്കും, ചിലപ്പോ നാല് നേരത്തെ കുളി, നാല് നേരം കുളിക്കും ഒരാള്,
1: ഒരാള് നാല് നേരം കുളിക്കുക,
2: ആ കാലഘട്ടത്തിൽ കുളിച്ചോന്നിരിക്കൂ.
0: എന്തോ ആവട്ടെ, നമുക്ക് അതിനെ കുറിച്ച് അറിയിക്കണ്ട, കഥയിൽ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്തൊരു പ്രയോഗമാണത്. അപ്പോ ആ സമയത്ത് മുഖത്ത് വിഷമം ഭാവിച്ചിങ്ങനെ ഇരിക്കണം. അങ്ങനെ അമ്മത്തമ്പരട്ടി നാലൂരി കുളിക്കാനൊരുങ്ങി പള്ളിയറ വാതിൽ തുറന്നു, പല്ല് തേച്ച് മുഖമൊക്കെ വെടിപ്പാക്കി മൂടി പുതച്ച് അകന്നു നിൽക്കുന്ന ചന്തുവിനെയാണ് അവർ ആദ്യം കണ്ടത്. ചന്തുവോട് ചോദിച്ചു, ചന്തു നീ എന്താണ് ഇങ്ങനെ പതിവില്ലാത്ത നേരത്ത് ഒരുങ്ങി നിൽക്കുന്നത്, വേഗം എൻ്റെ കൂടെ കുളിക്കടവിലേക്ക് വരാൻ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അമ്മത്തമ്പരട്ടി, ഞാൻ അവിടുത്തെ ധിക്കരിക്കുന്നതായിട്ട് കരുതരുത്, കഴിഞ്ഞ രാത്രി ഒരു വലിയ ദുരന്തം ഉണ്ടായി, എന്താണെന്നറിയോ, എൻ്റെ പെറ്റ തള്ള പെട്ടെന്ന് മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ ആകെ തളർന്നിരിക്കുകയാണ്, ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞാൻ അങ്ങയുടെ കൂടെ വരിക. അമ്മത്തമ്പരട്ടി ആദ്യം വിശ്വസിച്ചില്ല, എന്താ കാര്യം എന്നറിയോ, നീ പറഞ്ഞത് എങ്ങനെയാണ് വിശ്വസിക്കുക, കാക്കയില്ലാത്ത വയനാട്ടിൽ മല കയറി നിന്നോട് ആരാണ് ഇക്കാര്യം പറഞ്ഞത്, അവിടെയൊക്കെ കാക്കയില്ലാത്ത വയനാട് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, എന്താണ് അതിൻ്റെ യുക്തി എന്ന് അറിയില്ല. അപ്പം പറഞ്ഞു, പെറ്റമ്മ കണ്ണടച്ച നിമിഷം തന്നെ ഞാലിക്കരയിലെ എൻ്റെ അമ്മാവൻ, പയ്യമ്പള്ളി ചന്തുവിൻ്റെ തറവാട്ടിൻ്റെ പേരാണ് ഞാലിക്കര, അവിടുത്തെ അമ്മാവൻ ഓലത്തരവെഴുതി എനിക്കയച്ചു, കയ്യാറ ജോനകർ ഓലയുമായിട്ട് വയനാടൻ മല ഓടിക്കയറി വന്നിട്ടാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്.
2: ഫോണൊന്നുമില്ലല്ലോ, പിന്നെന്താ ചെയ്യാ,
0: അതെ, അങ്ങനെ മല ഓടിക്കയറി ജോനഗിരി വന്നിട്ട് പയ്യമ്പള്ളി ചന്തുവോട് പറഞ്ഞു, ചന്തു നിന്റെ അമ്മ മരിച്ചുപോയി, പിന്നെ എങ്ങനെയാണ് നാലൂരിക്കുളിക്ക് അകമ്പടി സേവിക്കാൻ അടിയൻ വരിക എന്നൊക്കെ ചോദിച്ചു. അതും കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അമ്മത്തമ്പുരാട്ടിക്ക് സങ്കടമായി, പറഞ്ഞു വേണ്ട ഞാൻ പോയിക്കൊള്ളാം, പെറ്റമ്മയുടെ ഇലപോലെ കർമ്മങ്ങൾക്ക് ഉടനെ തന്നെ പറഞ്ഞേക്കണം, അതായത് മരണാനന്തര ക്രിയകളുണ്ടല്ലോ ബലികർമ്മങ്ങളൊക്കെ. നാട്ടിലേക്ക് പോകുമ്പോൾ വെറും കൈയോടെ പോകാൻ പറ്റില്ലല്ലോ. കണക്കെഴുതുന്ന ഗോപാലക്കണ്ണനെ വിളിച്ചു, ഗോപാലക്കുറുപ്പല്ല ഗോപാലക്കണ്ണൻ, രണ്ടു പേരാണ്. എഴുത്തോലയും നാരായം കൊണ്ടുവരാൻ പറഞ്ഞു. ഗോപാലക്കണ്ണൻ ഓലയും നാരായിട്ട് വന്ന് തമ്പുരാട്ടിയുടെ മുന്നിൽ നിന്നു. എന്നിട്ട് തമ്പുരാട്ടി ഓലയിൽ ഇങ്ങനെ എഴുതി, എന്താ പറയുക, കോട്ടയം നഗരത്തിലെ മമ്മാലി ജോനകന്റെ വക, അഞ്ചാനക്ക് 500 അരി കണക്കെഴുതി കൊള്ളുക. അഞ്ചാനക്ക് 500 അരി, അപ്പം 5 × 500 അത്രയും അരി. 16 കുറ്റി വെളിച്ചെണ്ണ, അതിനൊത്ത ചെലവും. ചില മരണങ്ങൾ നടന്നാൽ വീടുകളിലേക്ക് അവരെ ബന്ധുക്കളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകും. മരണാനന്തരം ആ വീടുകളിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ടാവല്ലോ, ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആയിട്ട്, അവർക്ക് ആഹാരം കൊടുക്കാനുള്ള ചെലവാണ്. അങ്ങനെ അമ്മത്തമ്പുരാട്ടിയാണ് രാജ റാണിയാണ്, രാജ കുടുംബത്തിലെ മഹാറാണിയാണ്. അങ്ങനെ വലിയ സമ്പത്തുമായിട്ടാണ് അവർ പോകുന്നത്. ചന്തു നാട്ടിലേക്ക് പോകുന്നത്. ചന്തു വയനാട്ടിൽ നിന്ന് പോകാൻ നേരം അമ്മത്തമ്പുരാട്ടി പറയുന്നുണ്ട്, ഈ വയനാട്ടിൽ എന്നെ തനിച്ചാക്കിയിട്ട് നീ മലയിറങ്ങുകയാണല്ലോ, എപ്പോഴാണ് തിരിച്ചു വരിക? അപ്പം അമ്മത്തമ്പുരാട്ടി കരഞ്ഞുകൊണ്ട്, അമ്മത്തമ്പുരാട്ടിയുടെ കരച്ചിൽ യഥാർത്ഥ കരച്ചിലാണ്, പറഞ്ഞു വിഷമിക്കരുത്, പെറ്റമ്മക്ക് വേണ്ടി 7ഉം 14ഉം പുല കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ ഞാൻ തിരിച്ചു വന്നോളാം, വയനാടൻ മല കയറി വന്നോളാം, തമ്പുരാട്ടിയുടെ പള്ളിയറക്കാവിൽ ഞാൻ പിന്നെ ഒരിക്കലും മുടക്കം വരുത്തേയില്ല എന്ന് പറഞ്ഞു. ചന്തു ഇങ്ങനെ പറഞ്ഞപ്പോൾ തെല്ല് ആശ്വാസമായി. അധികം വൈകാതെ ചന്തു തിരിച്ചെത്തുമെന്ന് കരുതി അവർ കാത്തിരിക്കാൻ തുടങ്ങി. പക്ഷേ
1: ചന്തു തിരിച്ചു വന്നോ മാഷേ?
0: തിരിച്ചു വരുമോ? എവിടെ വരാൻ? കാരണം അമ്മ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. പള്ളിയറക്കാവിലും അടുത്തിട്ടാണ് പോവാനൊരു ഉപായമാണ്, പാലോറ എം എൻ പറഞ്ഞൊരു ഉപായത്തിലാണ് പോകുന്നത് അല്ലേ. അപ്പം തിരിച്ചു വരാൻ സാധ്യതയില്ല, നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം.
2: നീ നേരത്തെ പറഞ്ഞ പാട്ടിപ്പം കറക്റ്റ് ആട്ടാ.
1: ഏത്?
2: ചന്തു ചതി ചാദിയാണാർച്ചേ.
1: അപ്പൊ എല്ലാ ചന്തുമാരും ഇങ്ങനെ തന്നെ ആന്നല്ലേ?
2: ഒരാൾ ഒഴികെ.
1: അതാരാ?
2: അങ്ങനെ ഒരു ചതിക്കാത്തൊരു ചന്തു ഉണ്ടോടോ?
1: അതെവിടെയാ, ഞാൻ കേട്ടില്ലല്ലോ.
2: പൊരു പുന്നാരേ പൊരു പുന്നാരേ അടുമേക്കൻ കാടിനുള്ളിൽ.
1: ഇത് നമ്മളെ ചുഴ രമണന്റെ കവിത.
2: ചതിക്കാത്ത ചന്തു സിനിമയിലെ പാട്ടാ ഞാൻ പാടിയെ. അശ്വിൻ, നീ അത് കണ്ടിട്ടില്ലേ? അതില് ചന്തു ചതിക്കുന്നില്ല.
0: അപ്പൊ എല്ലാ ചന്തുമാരുടെ പേരിലും ചതിയൻ ചന്തു എന്നുള്ളൊരു പ്രയോഗം ഉണ്ടല്ലേ. പക്ഷെ തൽക്കാലം നമ്മുടെ പയ്യമ്പള്ളി ചന്തുവിനും ആ പ്രയോഗം ചേരും. ഇങ്ങനെ അമ്മത്തമ്പുരാട്ടി ചതിച്ച് നാട്ടിലേക്ക് പോയത്. അങ്ങനെ ചന്തു നാട്ടിലെത്തുകയാണ്. ചന്തുവിന്റെ വീടിന്റെ പേരെന്താണ്? ഞാലിക്കര. ഞാലിക്കരയിൽ അമ്മാവനുണ്ട്, ചന്തുവിന്റെ നേരമ്മാമൻ അവിടെയുണ്ട്. അമ്മാവനെ കണ്ട ഉടനെ ചന്തുവോട് ചോദിച്ചു, എന്ത് അത്ഭുതമായിരിക്കുന്നു, ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയല്ലോ, അവിടുത്തെ അമ്മത്തമ്പുരാട്ടിയുടെ കാവലൊക്കെ കഴിഞ്ഞോ, ഇങ്ങനെയൊക്കെ ചോദിച്ചു. മാത്രമല്ല, പൊന്നാരത്തപ്പന്റെ പൊന്മകളെ നിനക്കായി പുടമുറി കുറച്ചിട്ട് അതിനുവേണ്ടിയെങ്കിലും നീ മലയിറങ്ങിയിട്ടില്ലല്ലോ. ചന്തുവിന് ഒരു കല്യാണമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ പൊന്നാരത്തപ്പന്റെ പൊന്മകളെയൊക്കെ പറഞ്ഞു വെച്ചാണ്, അതൊക്കെ മറന്നിട്ടാണ് അമ്മത്തമ്പുരാട്ടിക്ക് പള്ളിയറക്കാവിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും പരിഭവം മാറ്റിക്കൊണ്ട് ചന്തു ഞാലിക്കര വീട്ടില് പാർപ്പുണ്ട്. അമ്മത്തമ്പുരാട്ടിയുടെ മരിച്ചുപോയി എന്ന് പറഞ്ഞ സ്വന്തം അമ്മയും അവിടെ കൂട്ടുണ്ട്. ഇനി അമ്മത്തമ്പുരാട്ടിയുടെ അവസ്ഥ എന്താണ്? ദിവസങ്ങൾ ഓരോന്ന് കഴിഞ്ഞു, വരാമെന്ന് പറഞ്ഞ ദിവസവും കഴിഞ്ഞു, ചന്തുവിന് മാത്രം കാണാനില്ല. 7ഉം 14ഉം ചാവ് പുലയുടെ നാളുകൾ എണ്ണി കണക്ക് കൂട്ടി അവരിങ്ങനെ സമയം കഴിക്കുകയാണ്. ചന്തുവില്ലാതെ അവിടെ കഴിയുക അസാധ്യമെന്ന് അവർക്ക് തോന്നി. എമ്മനെ വിളിച്ചു, എമ്മ ചന്തുവിനെ കാണുന്നില്ലല്ലോ, മല കീഞ്ഞു പോയിട്ട് നാളെയേറെ ആയല്ലോ എമ്മ. ദിനമെണ്ണി നോക്കിയാൽ 7ഉം 14ഉം ചാവ് പുല കഴിയേണ്ട നേരവുമായി, ഇനിയും അവൻ എന്താണ് ഇങ്ങോട്ട് വരാത്തത്? അപ്പൊ എമ്മൻ എന്തെങ്കിലും സൂത്രം പറയല്ലോ, ചന്തുവിന്റെ തള്ളയുടെ ചാവ് പുല ഇതിനകം കഴിഞ്ഞിട്ടുണ്ടാകും, പക്ഷെ അത് കഴിഞ്ഞ ഉടനെ അവന് വിട്ടുവരാൻ പറ്റുമോ? ചാവുപുല കഴിഞ്ഞാലും ഇല്ലത്ത് തന്നെ 1 മാസം കൂടണമെന്നാണ് പണ്ടത്തെ പ്രമാണം, അതുകൂടി പൂർത്തിയായിട്ട് ഒട്ടും വൈകാതെ വരും തമ്പുരട്ടി എന്ന് പറഞ്ഞു. തൽക്കാലം ആശ്വസിച്ചു. പിന്നെയും ഇല്ല ചന്തു. ഇലയും പുലയും ഇടമാസവും കഴിഞ്ഞിട്ടും ചന്തുവിനെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എമ്മാന്നായ ചോദ്യം. അപ്പോൾ പറഞ്ഞു, 7ഉം 14ഉം ചാവുപുലയും ഇടമാസത്തിലെ ബലിയും കഴിഞ്ഞിട്ടുണ്ടെന്ന് ശരി തന്നെ, പക്ഷേ മരിച്ചത് പെറ്റമ്മയല്ലേ, ഇനിയും കാണും കർമ്മങ്ങൾ. അമ്മ മരിച്ച ഒരു കൊല്ലം കൂടാതെ വീട് വിട്ടിറങ്ങരുത് എന്നൊരു നിയമമുണ്ട് അവിടെ, അതുകൊണ്ടായിരിക്കും കർമ്മങ്ങൾ ചെയ്ത് അവിടെ തന്നെ കൂടുകയായിരിക്കും നമ്മുടെ പാവം ചന്തു എന്ന് ഒരു നുണ കൂടി തട്ടിവിട്ടുവാര് എമ്മൻ. പാവം അമ്മ അതും വിശ്വസിച്ചു. അങ്ങനെ കൊല്ലം ഒന്ന് കഴിഞ്ഞു, അവിടെയുമില്ല. പയ്യമ്പള്ളി ചന്തു തന്നെ മറന്നു എന്നാണ് അമ്മത്തമ്പുരാട്ടിയുടെ ഊഹം. ഇതുവരെ ഒരു ഓലയെങ്കിലും അയച്ചിട്ടില്ല.
1: ഒന്ന് വിളിക്കുകയും ചെയ്യായിരുന്നു
2: ആ സമയത്ത്. എവിടെയാ ഫോണ്?
0: ഫോണിന് പകരം കമ്മ്യൂണിക്കേഷൻ ഒരുപാടുണ്ടല്ലോ, ഓലയും തരകും എഴുതൊക്കെ, അതൊന്നും നടന്നില്ല. അങ്ങനെ അമ്മത്തമ്പുരാട്ടി ഒരു കാര്യം ചെയ്തു, കണക്കെഴുത്തുകാരനെ വിളിച്ച് ഒരു കത്ത് അങ്ങോട്ടേക്ക് അയച്ചു, ചന്തുവിനേക്ക് അങ്ങോട്ടേക്ക് അയച്ചു. അതെന്താണ്? ഞാലിക്കരയിലെ പയ്യമ്പള്ളി ചന്തു, നീ മലയിറങ്ങി പോയിട്ടിപ്പോൾ ആണ്ടൊന്ന് കഴിഞ്ഞില്ലേ? നിന്റെ പെറ്റമ്മയുടെ ചാവും 74 ഇലപുലയും ഇടമാസവും ആണ്ടുപുലയും കഴിഞ്ഞിട്ട് പോലും വയനാട് മല കയറാൻ നിനക്ക് തോന്നിയില്ലല്ലോ ചന്തു. നീ എന്നെക്കുറിച്ച് ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല. കാക്കയില്ലാത്ത വയനാട്ടിലെ വലിയ കോട്ടയിൽ പെണ്ണായ എന്നെ ഒറ്റക്കിട്ട് നീ പോയിക്കളഞ്ഞില്ലേ എൻ്റെ ചന്തു? എന്നോട് അല്പമെങ്കിലും ആദരമുണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ട് വരുമായിരുന്നില്ലേ? ഇനിയെങ്കിലും എന്നെ വിഷമിപ്പിക്കാതെ നിനക്ക് മല കയറി വന്നൂടെ എന്നുള്ള ഒരു വളരെ ദയനീയമായ എഴുത്താണ് അമ്മത്തമ്പുരട്ടി അയക്കുന്നത്. അങ്ങനെ ചന്തുവിന് ആളെ കൊണ്ട് കൊടുത്തു. ചന്തു കത്ത് വായിച്ചിട്ടും ചന്തുവിന് വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ല. കാരണം ചന്തുവിനെ അറിയാം ഇങ്ങനെ അമ്മത്തമ്പുരട്ടി എന്തെങ്കിലും കാരണം പറഞ്ഞു തന്നെ വിളിക്കും. അങ്ങനെ അമ്മത്തമ്പുരട്ടി വീണ്ടും കത്ത് എഴുതാൻ തുടങ്ങി. ഒന്നല്ല രണ്ടല്ല 8 കത്തുകളാണ് അയക്കുന്നത്. എല്ലാം വൺ വേ ആണ്, തിരിച്ചൊരു മറുപടി പോലും ഇല്ല. 8-ാമത്തെ കത്തിൽ വിഷയം അല്പമൊന്ന് മാറ്റി. പയ്യമ്പള്ളി ചന്തു, മല കയറി വരുന്നതോ വരാതിരിക്കുന്നതോ ഒക്കെ നിന്റെ ഇഷ്ടം, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഈ തരക് മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ അയക്കുന്നത്. കുറുമ്പ്രനാട്ടെ ഉണിത്തിരി വാഴുന്ന താമരശ്ശേരി പുതിയ കോട്ട ആരും സ്വന്തമാക്കാൻ കൊതിച്ചു പോകും. നീ ഉടനെ ചെന്ന് താമരശ്ശേരി കോട്ട പിടിച്ച് കൊടികുത്തുകയും ആ നാട് പിടിച്ച് ആചാര വെടിവെക്കുകയും ചെയ്യണം. ഇപ്പൊ താമരശ്ശേരി കോട്ട അപകടത്തിലാണ്, അതെന്ത് ചെയ്യണം? നീ സ്വന്താക്കണം. ഈ തരക് കിട്ടിയതോടുകൂടി ചന്തു
2: ഉണർന്നു.
0: ഏതായാലും അതിന് പോവാൻ ഒരുങ്ങി. അത് അമ്മത്തമ്പുരാട്ടിയുടെ ആഗ്രഹമനുസരിച്ച് ഞാൻ ഉടനെ തന്നെ താമരശ്ശേരി പുതിയ കോട്ട പിടിക്കും എന്ന് മറുപടി തരകു അയച്ചു. പിന്നീട് ചന്തുവിൻ്റെ പടപ്പുറപ്പാടാണ് പാട്ട് പറയുന്നത്. ചന്തു തൻ്റെ അനുജൻ പയ്യമ്പള്ളി നമ്പർ, അനുജൻ്റെ പേര് നമ്പർ എന്നാണ്, അനുജനെ വിളിച്ചു. അമ്മത്തമ്പുരാട്ടിയുടെ കൽപ്പന അനുസരിച്ച് ഞാൻ താമരശ്ശേരി കോട്ട പിടിക്കാൻ പോവുകയാണ്. അപകടമാണ്, കിഴക്കൻ പടക്കാണ് ഞാൻ പോകുന്നത്. നിന്നെയും പൊന്നുപെങ്ങളെയും നമ്മുടെ പെറ്റമ്മയും ഇവിടെ ഒറ്റക്കാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ തമ്പുരാട്ടിയുടെ കൽപ്പന തള്ളാൻ പറ്റില്ല. പടയോട്ടത്തിനിടെ മാറ്റാന്മാരുടെ കൈകൊണ്ട് ഞാൻ മരിച്ചു പോയാൽ നിങ്ങളാരും വിഷമിക്കരുത്. കോട്ടയം ചിറയിൽ ഒരുമിച്ച് പോയി നിന്റെ പുറത്ത് എണ്ണ തേപ്പിച്ചും കുളിച്ചും കഴിഞ്ഞ നാളുകൾ, പണ്ടത്തെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ ഇങ്ങനെ തോന്നുകയാണ്. അത് അനുജന്റെ കൈകളിലെല്ലാം അമ്മയുടെ പെങ്ങളുടെയൊക്കെ സുരക്ഷിതത്വം ഏൽപ്പിച്ച് ആണ് പോകുന്നത്. ചന്തുവിന്റെ ചങ്ങാതിമാരായ കല്ലിയോടനും നെല്ലിയോടനും വണ്ണത്താനും, മൂന്നാളാണ്, കല്ലിയോടൻ നെല്ലിയോടൻ വണ്ണത്താൻ പടക്കുരുങ്ങി വന്നു. അവരും ഒരു കൂട്ടം യോദ്ധാക്കളുമായിട്ടാണ് താമരശ്ശേരി കോട്ട പിടിക്കാൻ വേണ്ടി പോകുന്നത്. പോകുന്ന യാത്രയെക്കുറിച്ചൊക്കെ ഒരുപാട് വർണ്ണനകൾ ആ പാട്ടിലുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് പനിച്ചിങ്കം കോവിലകത്തിന് അടുത്തെത്തി അവരെ യാത്ര. പടയിളക്കി പോകുന്ന ചന്തുവിനെയും കൂട്ടരെയും കണ്ട് കോയിത്താൻ പടിയിറങ്ങി വന്ന് എതിരേറ്റുകൊണ്ട് ചോദിച്ചു, എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്ര? അപ്പൊ താമരശ്ശേരി പുതിയ കോട്ട പിടിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞു, കോട്ടയിലെ ഉണിത്തിരി എന്റെയും ശത്രുവാണ്, അയാൾ എന്നോട് ചെയ്ത ദുഷ്ടതകളൊന്നും ഞാൻ മറന്നിട്ടില്ല, പടി കയറി ക്ഷീണം തീർത്തിട്ടാവാം ഇനി യാത്ര. അങ്ങനെ കോയിത്താൻ പുഞ്ചിരിയോടെ അവർ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോ ഈ കോയിത്താന്റെ അമ്മ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ചന്തുക്കുറുപ്പെ, നിങ്ങൾ വെറുതെ താമരശ്ശേരി കോട്ടയിലേക്ക് പടനയിച്ചു പോകുന്നു വേണ്ട. കിഴക്കൻ പടയിലെ ജയം അത്ര എളുപ്പമൊന്നുമല്ല. ഉണിത്തിരിയുമായിട്ട് ഏറ്റുമുട്ടിയാൽ നിങ്ങൾ അവിടെ തന്നെ അവസാനിക്കും. ഇത് കേട്ടപ്പോൾ ചന്തുവിനാകെ ദേഷ്യം വന്നു. സൽക്കാരൊന്നും നിൽക്കാതെ അയാള് ദേഷ്യം വിട്ട് തിരിച്ചു പോവാണ്. പിന്നീട് അവർ യാത്ര തുടരുകയാണ്. നാരങ്ങോളി പാലത്തറയിൽ പെറ്റമ്മ തൻ്റെ സുന്ദരിയായ മകൾ കുങ്കമ്മയുമൊത്ത് വീട്ടുപടിക്കൽ ഇങ്ങനെ നിൽക്കലാണ്. അപ്പോഴാണ് വയലിലൂടെ ഒരു കൂട്ടം യോദ്ധാക്കൾ പോകുന്നത്. അതിൽ മുന്നേ നടക്കുന്ന യോദ്ധാവിൻ്റെ പയ്യമ്പള്ളി ചന്തുവിനെ കണ്ടപ്പോൾ ഉള്ളിലൊരു മോഹം. അമ്മയോട് ചോദിച്ചു, ആരാണമ്മേ അതെന്നൊക്കെ ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു, അത് പയ്യമ്പള്ളി ചന്തുവാണ്, എനിക്ക് അയാളെ വേണമെന്ന് പറഞ്ഞു. കണ്ട മാത്രമേ തന്നെ പറഞ്ഞു. പക്ഷെ അമ്മ തടസ്സം നിന്നു. എന്താ കാര്യം എന്നറിയോ? അത് വളരെ രസമാണ്, ഒരു ട്വിസ്റ്റാണ്. കുങ്കമ്മ, നീ അപരാധം പറയുകയും ചിന്തിക്കുകയൊന്നും അരുത്. ആ പോകുന്ന കുറുപ്പ് ആരാ നിനക്കറിയോ? ഞാലിക്കരയിലെ പയ്യമ്പള്ളി ചന്തുവാണ്. മുമ്പൊരിക്കല് കിഴക്കൻ പട നയിച്ചു വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹം ഒരു രാത്രി നമ്മുടെ പടിഞ്ഞാറ്റിൽ കഴിഞ്ഞതുമാണ്. അങ്ങനെയാണ് മോളെ നീ ഉണ്ടായത്, അങ്ങനെയാണ് മകളെ നീ പിറന്നത്. അതുകൊണ്ട് നീ ഇപ്പൊ കൊതിച്ചത് സ്വന്തം പിതാവിനെ തന്നെയാണ്. ഇത്തരം പാപം നീ ചിന്തിക്കൊക്കെ പോകുമ്പോലും ചെയ്യരുത്. അപ്പോൾ കുങ്കമ്മക്ക് അച്ഛനോടുള്ള സ്നേഹമാണ് പിന്നീട് വന്നത്. പോയി കാണുകയും വീട്ടിൽ വന്ന് ആഹാരമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. അങ്ങനെ തൻ്റെ മകളെ പെട്ടെന്ന് കണ്ടപ്പോൾ ചന്തുവിന് വലിയ സന്തോഷമായി. തന്നോട് ചേർത്ത് നിർത്തി സ്നേഹത്തോടെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീണ്ടും അവർ നാദാപുരത്ത് എത്തുന്നു. പടപ്പുറപ്പാട് കണ്ട് നാദാപുരത്തെ ജോനകന്മാരും ചെട്ടികളും അവനെ ചുറ്റും കൂടിയെന്ന് പറഞ്ഞു. കിഴക്കൻ പടക്ക് പോകുന്ന നായന്മാർ, നിങ്ങൾ പട ജയിക്കണമെങ്കിൽ നാദാപുരത്തെ മുട്ടനാടുമായിട്ട് ഏറ്റുമുട്ടണം. മുട്ടനാട് ഭയങ്കര വലിയൊരാടാണ്. കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. ഒടുവിൽ ആര് മാത്രം ജയിക്കും?
1: ചന്തു
0: മാത്രം ജയിക്കും. ജയിച്ചാൽ എന്താണെന്നോ പ്രതിഫലം? മുട്ടനാടിന്റെ തൂക്കത്തിന് സ്വർണം. അങ്ങനെ ചന്തു ആ സ്വർണം സ്വന്തമാക്കുകയും ആ സ്വർണം പെട്ടെന്ന് തനിക്കുണ്ടായ ഒരു മകളുണ്ടല്ലോ, തിരിച്ചറിഞ്ഞ കുങ്കമ്മ, കുങ്കമ്മക്ക് ആ മുട്ടനാടിന്റെ തൂക്കം വരുന്ന സ്വർണം കൊടുത്തയച്ചു. ചന്തു യാത്ര തുടർന്നു. പിന്നീട് താമരശ്ശേരി കോട്ടയിൽ ചെന്ന് ഇത്ര വലിയ യോദ്ധാവല്ലേ ചന്തുവിന് യുദ്ധം വളരെ നിഷ്പ്രയാസം സാധിച്ചു. അവിടെ കോട്ട പിടിച്ചടക്കി, ആചാര്യവെടി പൊട്ടിച്ചു, കോട്ട സ്വന്തമാക്കി. അവിടുത്തെ കാര്യം വന്നു

0: പാണ്ടിച്ചേരിക്കോട്ട പിടിക്കാൻ കൽപ്പിച്ച് ഞാൻ നിന്നെ കൊലക്ക് കൊടുക്കുകയായിരുന്നല്ലോ ചന്തു എന്നൊക്കെ പറഞ്ഞിട്ട് കരയിലാണ് അമ്മത്തമ്പുരാട്ടി. അമ്മത്തമ്പുരാട്ടി ഒരുപാട് അകറ്റി നിർത്തിയെങ്കിലും നുണ പറഞ്ഞെങ്കിലും അവസാനം ചന്തുവിനോട് വലിയ ഇഷ്ടമായി. ആർക്ക്? അമ്മത്തമ്പുരാട്ടിക്ക്. ചന്തു നിറകണ്ണുകളോട് പറഞ്ഞു, തമ്പുരാട്ടി വിഷമിക്കരുത്, എൻ്റെ മരണം കൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല, ജനിച്ചാലെന്തായാലും മരിക്കണമല്ലോ. തമ്പുരാട്ടിയുടെ ആഗ്രഹം പോലെ കോട്ട അങ്ങയുടേതായി കഴിഞ്ഞു. ഈ പുതിയ കോട്ടയിൽ അരിയും നൂലും ഇട്ട് വാണുകൊള്ളുമെന്ന് പറഞ്ഞു. അങ്ങനെ ചന്തു അമ്മത്തമ്പുരാട്ടിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് മരിക്കുന്നിടത്താണ് നമ്മുടെ കഥ തീരുന്നത്.
1: സൂര്യേശിക്ക് വല്ലാണ്ട് സങ്കടമായില്ലേ?
2: അതെ, 32 വയസ്സിൽ മരിക്കുവാന്നൊക്കെ പറയുമ്പോ.
1: ചന്തു തന്നെ പറഞ്ഞില്ലേ ജനിച്ച ഒരിക്കൽ മരിക്കൂന്ന്?
2: അതേപ്പാ, നമുക്കും അങ്ങനെ തന്നെയല്ലേ, നമ്മള് ജനിച്ചാൽ ഒരിക്കൽ മരിക്കൂ, സ്വാഭാവികം.
1: എന്നാ പിന്നെ ഇന്നത്തെ ചാരുകസേര ഇവിടെ നിർത്തല്ലേ?
2: അല്ല, നിർത്തല നിർത്തല, ചന്തുവിന്റെ കാര്യം പറ, മറ്റൊരു ചന്തു ഉണ്ടല്ലോ.
1: വയനാടൻ ചന്തു,
2: തലക്കൽ ചന്തു.
1: അതെ, തലക്കൽ ചന്തുവിന്റെ കഥയായിട്ട്
2: അടുത്ത ആഴ്ച വരുന്നതായിരിക്കും.
1: അതുവരെ
2: നന്ദി,
1: നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: മലയാളിയുടെ പ്രണയവും വിരഹവും വേദനയുമാണ് ബാബുരാജ് പാട്ടാക്കി മാറ്റിയത്. ഹൃദയത്തിന്റെ ഹാർമോണിയത്തിൽ വിരലോടിച്ച് അദ്ദേഹം സൃഷ്ടിച്ച ഈണങ്ങളിൽ ശ്രുതി മീട്ടിയത് വികാരങ്ങളായിരുന്നു. ജനസിദ്ധമായി ലഭിച്ചതും ചുറ്റുപാടുകളിൽ നിന്ന് സ്വായത്തമാക്കിയതുമായ ആ സംഗീത ലോകത്തിൽ ജീവിതവേദന ജൈവികമായി നിലനിന്നു. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാൻ വന്ന ഒരാളുടെ സംഗീത ജീവിതം ഒരേ സമയം യാഥാർത്ഥ്യത്തിലും ഭാവനയിലും ഇടകലർന്നു. ആ പാട്ടുകളിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് സ്മൃതിഗീതങ്ങളിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഒരു യാത്ര പോകാം. ആത്മാവിഷ്കാരത്തിന്റെ ഒരു അന്തർജ്ഞാനം ബാബുരാജിന്റെ ഗാനങ്ങളിൽ ശോകമുദ്രയായി തെളിയും. നൈസർഗികതയും നിഷ്കളങ്കതയും നിറഞ്ഞ പാട്ടിന്റെ ലോകമായിരുന്നു ബാബുരാജിന്റേത്. ചിട്ടപ്പെടുത്തിയ ഇണങ്ങൾക്കെല്ലാം ജൈവികമായ ഒരു ആലാപന സമ്പ്രദായത്തിന്റെ സംസ്കാരം കൂടി അദ്ദേഹം പതിച്ചു നൽകി. പാമരനാം പാട്ടുകാരൻ എന്നൊരു സ്വകാര്യതയിലേക്ക് പാട്ടിന്റെ സ്വരൂപത്തെ പ്രതിഷ്ഠിച്ച ബാബുരാജിന് ആ സ്വകാര്യതയിൽ നിന്ന് പാട്ടിനെ സാമൂഹികമായ തലങ്ങളിലേക്ക് പ്രക്ഷേപിക്കുവാനും കഴിഞ്ഞിരുന്നു. ഇടത്തരക്കാരായ ജനക്കൂട്ടത്തിന്റെ വൈകാരിക ജീവിതത്തിലാണ് ബാബുരാജിന്റെ ഇണങ്ങൾ ഇടപെട്ടത്. ബാബുരാജിന്റെ പാട്ടുകൾ ജനങ്ങളുടെ പാട്ടുകളായി മാറിയത് അങ്ങനെയാണ്. നീ എന്തറിയുന്നു നീലത്താരമേ എന്ന പാട്ട് മുതൽ ബാബുരാജിന്റെ ഗാനരചനകളിൽ പ്രപഞ്ചവുമായുള്ള ഒരു ആത്മീയ ബോധത്തിന്റെ തുടർച്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ നാദപ്രകൃതിയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സംഗീത വിനിമയവുമായി അടുക്കാനുള്ള ശ്രമമാണിത്. പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിയുടെ ശബ്ദം തന്നെ വലിയ അർത്ഥങ്ങൾ സമ്മാനിക്കുന്ന കാഴ്ച. ആലാപനാനന്തരം പാടുന്നവരും കേൾക്കുന്നവരും ഏകാന്തതയിലേക്ക് തിരിച്ചുപോകുന്ന ഒരു ഭാവഭദ്രത ബാബുരാജിന്റെ പാട്ടുകൾക്കുണ്ട്. അത് ലോകദർശനത്തെ ആറ്റിക്കുറുക്കി പാട്ടിലാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഏകാഗ്രതയും വൈകാരികതയും ലയിപ്പിച്ചു നിർത്തിയാണ് ഈ ഗാനങ്ങളുടെ നിർമ്മിതികൾ. നമുക്ക് നീ എന്തറിയുന്നു നീലത്താരമേ എന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ ആലപിച്ച പി ഭാസ്കരന്റെ ഗാനം കേൾക്കാം. ചിത്രം മിന്നാമിനുങ്ങ്.

എന്നിട്ടും വന്നില്ലല്ലോ, എന്റെ കണ്ണു തുടച്ചില്ലല്ലോ, നിന്നെയും കാത്ത് നീറുമീ എന്റെ തേങ്ങൽ നീ കേട്ടില്ലല്ലോ, ദുനിയാവിലാശക്ക് വിലയില്ലല്ലോ എന്ന പാട്ടിൽ ബാബുരാജ് പ്രതിനിധാനം ചെയ്യുന്ന സംഗീത ലോകം ആത്മീയമായൊരു മാനവികതലത്തെയും വിളംബരം ചെയ്യുന്നുണ്ട്. ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ്. നമുക്ക് കേൾക്കാം ഈ പാട്ട്. കണ്ടം വെച്ചക്കോട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പീലിയിലെ ആലപിച്ച പി ഭാസ്കറിന്റെ ഒരു ഗാനം.

കണ്ണീരിന്റെയും കാത്തിരിപ്പിന്റെയും പാട്ടുകളാണ് ബാബുരാജിന്റേത്. കണ്ണീർ കലർന്ന ഗാനങ്ങളുടെ ഒരു സാന്ദ്രലോകം. ചുടു കണ്ണീരാലൻ ജീവിതകഥ ഞാൻ മണ്ണിതിൽ എഴുതുമ്പോൾ കരയരുതാരും കരളുകൾ ഒരുക്കി എന്ന ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് അത്രയ്ക്കും കഥന നിർഭരമായ ഈണം നൽകിയത് ബാബുരാജായിരുന്നു. കെ പി ഉദയഭാനുവാണ് ഈ ഗാനം ആലപിക്കുന്നത്. ലൈല മജ്നു എന്ന ചിത്രത്തിൽ നിന്ന്.

കണ്ണുനീരിൽ നീന്തി നീന്തി ഗദ്ഗദം നെഞ്ചിലേന്തി കൂരിരുളിൽ ദൂരെ നിന്റെ കൂട്ടുകാരി മറഞ്ഞുവല്ലോ എന്ന് തേങ്ങുന്ന ഒരാളുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. കണ്ണുനീർ കൊണ്ട് നനച്ചു വളർത്തിയ കൽക്കണ്ടമാവിന്റെ കൊമ്പത്ത് എന്ന് ഗൃഹാതുരനാകാനും ഒരാൾക്ക് കഴിയുന്നത് ബാബുരാജിന്റെ പാട്ട് കേൾക്കുമ്പോഴാണ്. കാലം കണ്ണീർ പുഴയിലൊഴുക്കിയ കടലാസ് തോണികൾ നമ്മൾ എന്ന വരികളിലെ സങ്കട സംഗീതത്തെ ബാബുരാജ് ആവിഷ്കരിച്ചത് അറിവും അനുഭവവും ചേർത്തിണക്കിയാണ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന പാട്ടിൽ കണ്ണീരിൽ മുങ്ങിയ തുളസിക്കതിരായി കാൽക്കൽ വീണവൾ ഞാൻ എന്ന വരിയിലെ ശോകത്തെ ശിവരഞ്ജിനി രാഗത്തിന്റെ മൂർത്തവും സവിശേഷവുമായ അനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ബാബുരാജ്. വയലാർ രാമവർമ്മയുടെ വരികൾ, ചിത്രം അഗ്നിപുത്രി.

കരളിൽ കണ്ണുനീർ മുകിൽ നിറഞ്ഞാലും കരയാൻ വയ്യാത്ത വാനത്തെ ശോകസംഗീതത്തിന്റെ സ്ഥായിൽ വരച്ചു കാണിക്കുന്നുണ്ട് അദ്ദേഹം. പി ഭാസ്കരന്റെ വരികൾ ബാല്യകാല സഖി എന്ന ചിത്രത്തിലെ ഗാനമാണ്. കവിളതിർ കണ്ണീർ കണ്ട് എന്ന പാട്ടിലെ കഥനത്തിൽ തേങ്ങൽ കേദാറിൽ ശ്രുതി ചേർന്ന് ഏത് കാലത്തിന്റെയും പാട്ടായി മാറിയത് നമ്മുടെ മുന്നിലുണ്ട്. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച ഗാനം, എസ് ജാനകിയുടെ ആലാപനം.

പിന്നിലെ രോഹിണി നക്ഷത്രം പോലെ ഒരു കണ്ണുനീർ തുള്ളി കണ്ണിൽ വിതുമ്പ് നിന്ന് എന്ന് സ്വർണവളകളിട്ട് കൈകളാൽ എന്ന പാട്ടിൽ ബാബുരാജ് ഈണപ്പെടുത്തി. ലക്ഷപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കറിനാണ് ഈ ഗാനം രചിച്ചത്. എസ് ജാനകിയുടെ ആലാപനം.

കഥനശ്രുതിയുടെ കണ്ണീരോടെ കരയുവതെന്തിനെ പൂക്കാരി എന്ന് ആരായുന്ന ഒരാരാധകൻ ബാബുരാജിന്റെ പാട്ടിൽ എപ്പോഴുമുണ്ട്. കരയുന്ന നേരത്തും ചിരിക്കാൻ പഠിപ്പിച്ച കരാള ജീവിത നാടകരംഗത്തെയും ബാബുരാജ് ഒരു പാട്ടിൽ പകർത്തി. പുഞ്ചിരിത്താമര പൂ വിടർത്തുമൻ കണ്ണുനീർ പൊയ്കളതാരു കണ്ടു എന്ന് സങ്കടപ്പെടുന്ന ഒരു കഥാപാത്രവുമുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. കണ്ണീരിനാൽ ഒരു പുഴയുണ്ടാക്കി കളിവെഞ്ചി തുഴയുന്ന ഒരു കാലത്തെയും ബാബുരാജ് തന്റെ പാട്ടിലാക്കി. കണ്ണുനീരിൻ മഴയത്തും നെടുവീർപ്പിൻ കാറ്റത്തും കരളെ ഞാൻ നിന്നെയും കാത്തിരിക്കും എന്ന് താന്തമായി തേങ്ങുന്ന ഒരാളുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. അവധൂതനായ കാമുകനും കാമുകിയും സ്വകാര്യം പറയുന്നവരും എല്ലാം ചേർന്നവരുടെ ഏകാന്ത ഭാവുകത്വം ബാബുരാജിന്റെ പാട്ടുകളിൽ കലർന്നിരുന്നു. കാത്തിരിപ്പിന്റെ വൈകാരിക സാധ്യതകൾ മുഴുവൻ ബാബുരാജിന്റെ ഗാനങ്ങൾ പങ്കിട്ടെടുത്തിരുന്നു. തളിരിട്ട കിനാക്കൽ തൻ എന്ന പാട്ടിൽ പരിഭവമുദ്രകളും യമൻ കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഇതിൽ കാത്തിരിപ്പിന്റെ കാതരരഥകളുമുണ്ട്. താമസമെന്തേ വരുവാൻ എന്ന പാട്ടിലെ ബഷീർ ഇമേജറികളിലെ കാത്തിരിപ്പിന്റെ വെളിച്ചവുമെല്ലാം നാം അനുഭവിക്കുന്നുണ്ട്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ പാട്ട് പി ഭാസ്കരന്റേതാണ്. യേശുദാസ് ആലപിക്കുന്നു.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943321.
2: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
3: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനും.
2: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
3: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
2: ഇനിയിപ്പ എന്നാ ചെയ്യാ?
3: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
2: എല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ വേണ്ടി വരൂലേ?
3: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
2: നീ പറഞ്ഞതാ ശരി.
1: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ഥ് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
4: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
5: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
6: വാസന്ത പഞ്ചമി നാളിൽ തേടുന്നതാരെ, ശൂന്യതയിൽ, സൂര്യകാന്തി, കടലേ, നീലക്കടലേ എന്നിങ്ങനെയുള്ള ഗാനങ്ങളിൽ കാത്തിരിപ്പിന്റെ നീളം നാം അറിയുന്നു. ഏകാന്തതയുടെ അപാര തീരത്തിൽ നാം അനുഭവിച്ച വിഭ്രമാത്മകമായ അനുഭൂതികൾ ബാബുരാജിന്റെ മനസ്സിന്റെ തന്നെ പ്രതിഫലനമായിത്തീരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സാധ്യതകളെ മലയാള സിനിമയുടെ ദൃശ്യതയിൽ അത്രയ്ക്കും കാൽപ്പനികതയോടെ വ്യാഖ്യാനിച്ചത് ഒരുപക്ഷെ ബാബുരാജ ആയിരിക്കും. ബഷീർ ഭാവനയുടെ അപാര തീരങ്ങളെ ബാബുരാജ് തന്റെ സംഗീതം കൊണ്ട് അടയാളപ്പെടുത്തി. രണ്ടുപേരും അലഞ്ഞവർ, ഏകാഗികൾ, അന്വേഷിച്ചവർ. സംഗീതത്തിലെ ബഷീർ ആയിരുന്നു ബാബുരാജ്. നീലവെളിച്ചം എന്ന ചിത്രത്തിലെ ഏകാന്തതയുടെ അപാര തീരം വിഭാസ്കറിന്റെ വരികളാണ് കേൾക്കാം.

പകാടി രാഗത്തിലുള്ള സുറുമി എഴുതിയ മിഴികളിലെ വരികൾക്ക് ബാബുരാജ് ഈണം നൽകിയപ്പോൾ പ്രേമത്തെ ഇങ്ങനെ തന്നെ കേൾക്കണമെന്ന് തോന്നിപ്പോകും. കേൾക്കാം നമുക്ക് ഖദീജ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫ് അലി കേച്ചേരി രചിച്ച് യേശുദാസ് ആലപിച്ച ഗാനം സുറുമി.

അനാഥത്വത്തിന്റെ വേദനകൾ ബാബുരാജിന്റെ പാട്ടിലെ പോലെ നാം അറിഞ്ഞിട്ടുണ്ടാവില്ല. തേടുന്നതാരെ എസ് ജാനകിയുടെ ഒരു ഗാനമാണ്. യൂസഫലി കേച്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം അമ്മു. കേൾക്കാം ആ പാട്ട്.

പൊട്ടിത്തകർന്ന കിനാവിന്റെ താമരക്കുമ്പിളല്ലോ അഗ്നി നക്ഷത്രമേ, കണ്ണു തുറക്കാത്ത ഇരു കണ്ണീർ തുള്ളികൾ, നിഴലുകളെ, നിശബ്ദ നിഴലുകളെ. അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ ഒരു പുഷ്പം മാത്രം എന്ന പാട്ടിൽ നിറയുന്ന നിശബ്ദത വലുതായിരുന്നു പരീക്ഷ എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച പി ഭാസ്കരന്റെ ഒരു ഗാനം.

പ്രാണസഖി എന്ന പാട്ടിന്റെ ശോകാന്തരത്തെ വിടർത്തുന്നത് ബാബുരാജിലെ മറ്റേത് ഭാവമാണ്. ബാബുരാജിന്റെ പാട്ടിലെ വൈകാരികമായ സ്വരപ്പകർച്ചകൾ അനന്യമാണ്. ആരാധികയുടെ പൂജാകുസുമം എന്ന പല്ലവിയിൽ നിന്ന് അനുപല്ലവിയിലേക്ക് പാട്ട് നീളുമ്പോൾ, ഇനി ആരാണ് ആശ്രയം ആരാണ് അഭയം എന്ന വരികളിലെത്തുമ്പോൾ, ശോകാകുലമായൊരു സ്വരസൗഖ്യത്തിന്റെ പൊരുളിൽ നാം ഹൃദയവേദന പങ്കിടുന്നു. മനസ്സുനി എന്ന ചിത്രത്തിലെ പി ഭാസ്കരന്റെ ഗാനരചനയിലുള്ള ഒരു ഗാനം, ആലാപനം ജാനകി.

ഒരു ചില്ലിക്കാശി എന്ന പാട്ടിനെ പോലും ബാബുരാജിന്റെ ജീവിതവുമായി കൂട്ടി വായിക്കാവുന്നതാണ്. നമ്മുടെ വേദനകളിലേക്കും നൊമ്പരങ്ങളിലേക്കുമായിരുന്നു ബാബുരാജിന്റെ സംഗീതം ആഴ്ന്നിറങ്ങിയത്. വിജനതീരമേ കണ്ടുപോ നീ വിരഹിണിയാം ഒരു ഗായികയെ എന്ന പാട്ടിലെ സങ്കടം അത്രയ്ക്ക് വലുതാണ്. രാത്രിവണ്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച പി ഭാസ്കരന്റെ ഗാനം.

0: ശ്രോതാവിന് ചൂഴ്ന്നു നിൽക്കുന്ന ശബ്ദപ്രകൃതിയുടെ അവബോധത്തെ അനുഭവവും അനുഭൂതിയുമാക്കി പരിവർത്തിപ്പിക്കുകയാണ് ബാബുരാജ്. മലയാളിയുടെ ജീവിതാരവങ്ങൾക്കിടയിൽ ഇന്നും ആ ഗാനങ്ങൾ ഏകാന്ത മൗനമായി ഒഴുകി നിറയുന്നു.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: വീടിന്റെ പ്ലംബിംഗ് പണിയൊക്കെ ഇന്ന് തീരും, എന്നിട്ടും ഈ വാൽവ് എന്തിനാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ.

0: അതോ കക്കൂസിന്റെ കുഴിയിൽ നിന്നൊരു പൈപ്പ് തോട്ടിലേക്ക് കൊടുക്കണം, അതിനാണ് ഈ വാൽവ്.
1: ഓഹോ, ആരും കാണാതെ കക്കൂസ് മാലിന്യം ഒഴുക്കുവെള്ളത്തിലേക്ക് തുറന്നുവിടാൻ അല്ലേ?
0: അത് തന്നെ, ആരും അറിയണ്ടെന്ന്.
1: എന്തൊരു മനുഷ്യനാ നിങ്ങൾ! ദാ ആ തോട്ടിൽ നീന്തി കുളിക്കുന്ന മക്കളെ കണ്ട, അവരുടെ വായിലേക്കാണോ നിങ്ങൾക്ക് മാലിന്യം ഒഴുക്കേണ്ടത്?
0: എടോ, അത് പിന്നെ
1: തെറ്റാണ് നിങ്ങളുടെ ചിന്ത. തിരുത്തണം, നമുക്ക് നാടിനും വേണ്ടി.
2: ജലം അമൂല്യമാണ്, അത് അശുദ്ധമാകാതിരിക്കാൻ ജാഗ്രത അനിവാര്യമാണ്.
3: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037 00809609.

ഈ ഗാനം 2000-ൽ പുറത്തിറങ്ങിയ മാർക്ക് ആന്റണി എന്ന സിനിമയിൽ നിന്നും ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത സിനിമയിൽ ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ഈണം കൊടുത്തത് ബേണി ഇഗ്നേഷ്യസ്, പാടിയത് ബിജു നാരായണനും ചിത്രയും ചേർന്ന്.

2000-ൽ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു സ്നേഹപൂർവം മന്ന. ഇതിൽ ഷിബു ചക്രവർത്തി വരികളെഴുതി രാജു സിംഗ് ഈണം കൊടുത്ത് ശ്രീനിവാസ്, ചിത്ര എന്നിവർ ചേർന്ന് പാടിയ ഗാനം മാലയും മാറിലേഴും മാനത്തെ വെൺമുകിലോ.

ജയചന്ദ്രൻ പാടി മനോഹരമാക്കിയൊരു ഗാനം. പൗർണമി പുത്തിങ്കലെ നീയൻ ഹൃദയ സ്പന്ദനമല്ലേ. എം ഡി രാജേന്ദ്രൻ്റെതാണ് വരികൾ. ഈണം കൊടുത്തത് ബോംബെ രവി. ചിത്രം ജയകുമാർ നായർ സംവിധാനം ചെയ്ത് 2000-ൽ പുറത്തിറങ്ങിയ മനസ്സിൽ ഒരു മഞ്ഞത്തുള്ളി.

മോഹൻലാലും ശോഭനയും ജോഡികളായി എത്തിയ സിനിമ ശ്രദ്ധ. 2000-ൽ IV ശശിയാണ് സംവിധാനം ചെയ്തത്. ഇതിൽ ചിത്ര പാടിയൊരു ഗാനം. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം കൊടുത്തത് ഭരദ്വാജ്.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: മോഹൻലാൽ സംയുക്ത ജോഡികളുടെ സിനിമ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇതിലെ ഗാനമാണ് പാടിയത് എം ജി ശ്രീകുമാർ, ദീപാങ്കുരൻ, ദീനനാഥ് ജയചന്ദ്രൻ. കൈതപ്രത്തിന്റെ മനോഹരമായ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്നു. ആരാധന, വിദ്യാരാധന.

വേണു ബി പിള്ള സംവിധാനം ചെയ്ത നീലത്തടാകത്തിലെ നിഴൽപക്ഷികൾ എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണിത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം അജി സരസ്. നിഴൽപക്ഷികൾ തുടിക്കും തടാകം, നിലാവിൻ കരം പതിക്കും തടാകം.

ദിലീപിന്റെ വേറിട്ട കഥാപാത്രം നിറഞ്ഞു നിന്ന സിനിമ ജോക്കർ. എ കെ ലോഹിതദാസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ നിന്നുമുള്ള ഗാനം പൊൻ കസവുഞ്ഞുറിയും പുതുനിലാവു കളഭമൊഴിഞ്ഞു. ചിത്രയുടെയും പി ജയചന്ദ്രന്റെയും മനോഹരമായ ആലാപനം. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിത്താര.

പിണക്കമോ പൂമിഴിയിൽ ഇണക്കമോ കൈവളയിൽ ഇന്ന് നിന്റെ മൗനരാഗ ശൃംഗാര സല്ലാപമോ. കൈതപ്രത്തിൻ്റെതാണ് വരികൾ. ഇണം കൊടുത്തത് രവീന്ദ്രൻ മാസ്റ്റർ. പ്രദീപ് സോമസുന്ദരവും ബി അരുന്ധതിയും ചേർന്ന് പാടിയ ഈ ഗാനം അനിൽ മേടയിൽ സംവിധാനം ചെയ്ത ആനമുറ്റത്തെ ആങ്ങളമാർ അഥവാ മണയൂരിലെ മാണിക്യം എന്ന സിനിമയിലേത്.

ബെന്നി തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് കാതര. രണ്ട് ഗാനങ്ങളുള്ള ഈ സിനിമയിലെ ഒരൽപ്പം ഫാസ്റ്റ് നമ്പർ, വിണ്ണിൽ വിരിയും വസന്തം, മണ്ണിൽ വിതറാൻ ശലഭം വരവായ്, ഭരണികാവ് ശിവകുമാർ, ബെന്നി പുളിക്കൽ എന്നിവരാണ് വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് സാംജി ആറാട്ടുപുഴ. ബിജു നാരായണനും രാധിക തിലകും ഈ ഗാനം പാടിയിട്ടുണ്ട്. ഇപ്പോൾ ബിജു നാരായണന്റെ ശബ്ദത്തിൽ.

സംഗീത പ്രധാനമായ ഒരു സിനിമ. അനിൽകുമാർ, ബാബു നാരായണൻ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഇങ്ങനെയൊരു നിലാപക്ഷി. ഇതിൽ നിന്നും യേശുദാസും സംഘവും പാടിയ ഗാനം പാതിരാവും പൂനിലാവും കണ്ണുപൊത്തിക്കളി. വരികളെഴുതിയത് യൂസഫലി കേച്ചേരി, സംഗീതം സഞ്ജയ് സലിൽ ചൗധരി, അന്തര സലിൽ ചൗധരി.

ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ശരത് ഈണം കൊടുത്ത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനം യാമങ്ങൾ മെല്ലെച്ചൊല്ലും ഗായത്രി മന്ത്രം നീയല്ലോ. ചിത്രം കവർ സ്റ്റോറി.

0: എടാ നീ നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: സംഘത്തിന്റെ കുറിവെന്ന എന്റെ പാട്ടാണല്ലേ, നല്ല ലാഭത്തിന് കിട്ടിയിട്ടുണ്ടാവുമല്ലേ.
0: അവന് പാടാനുള്ള കഴിവുണ്ട്, നീ എന്തിനീ അസൂയപ്പെടുന്നേ.
1: നീ എപ്പോ ഓന്റെ സൈഡാണല്ലോ എനിക്കറിയാം.
0: എടാ ബിജുവേ, നമ്മുടെ അയ്യല്ലൂരുള്ള പേടുവില് നിനക്കൊന്ന് പാടിക്കൂടെ.
2: എന്താ ജയ, പണിയെല്ലാം മെനക്കെട്ടിട്ട് എങ്ങനെയാ പോവുക?
0: അതിനവിടെ പോണെന്ന് ആരാ പറഞ്ഞ്? വരദാ കുടുംബശ്രീയിലെ ജാനകിയേച്ചിയുടെയും തൊഴിലുറപ്പിന് പോകുന്ന പങ്കേച്ചിയുടെയും പാട്ട് അവിടുന്ന് അവര് വന്ന് എടുത്തിട്ടാണല്ലോ റേഡിയോയില് വന്നേ.
1: അതെ അതെ, ഞാനും അത് കേട്ടു. പങ്കേച്ചിന്റെ പാട്ട് ഒരു ഇത്ര നന്നായി പാടും ഇപ്പൊ അറിഞ്ഞിട്ട്.
0: അല്ലപ്പ പറഞ്ഞ് നാവിടത്തില്ല, റേഡിയോക്കാരല്ല വരുന്നത്. ഇവരിപ്പോ നാട്ടിലെല്ലായിടത്തും പോകുന്നുണ്ട് പോലും, പണിസ്ഥലത്തും സംഘത്തിലും കുടുംബശ്രീയില് വായനശാലയില് അങ്ങനെ എല്ലായിടത്തും പോകുന്നുണ്ട് പോലും.
1: അല്ല അപ്പൊ ഇവരെല്ലാം ഇനി നാട്ടില് സെലിബ്രിറ്റി ആവുമല്ലോ അല്ലേ?
3: പിന്നില്ലേ, നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞങ്ങളുമുണ്ട്. പാടാൻ മാത്രമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ കേൾപ്പിക്കാനും കൂടിയാണ് നാട്ടിലെ പാട്ട്. ഇന്നാട്ടിൽ മാത്രമല്ല, ലോകത്തിലെവിടെയായാലും നിങ്ങളുടെ പാട്ട് എല്ലാവർക്കും കേൾക്കാം. നിങ്ങൾ എവിടെയായാലും നിങ്ങളെ തേടി, നിങ്ങളുടെ പാട്ട് തേടി, നിങ്ങളോടൊപ്പം ഇനി ഞങ്ങളുണ്ട്. നാട്ടിലെ പാട്ട്, റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മതിമറന്നു പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ചിരിനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിരിനേരത്തിൽ മലയാള സിനിമയിലെ കോമഡി രസങ്ങൾ നിറഞ്ഞ ഒരു പഴയകാല ഹിറ്റ് ചിത്രത്തിൽ നിന്നാണ്, 1991 പുറത്തിറങ്ങിയ കൺകെട്ട് എന്ന ചിത്രത്തിലെ ചില മനോഹരമായ കോമഡി രംഗങ്ങളാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. ചിരിക്കാൻ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ചിരിനേരം.
3: മിസ്റ്റർ പൊതുവാൾ,
4: ഗുഡ് മോർണിംഗ്.
3: മോർണിംഗ്. എന്താടോ ഇന്ന് ഇത്രയും വൈകി? യുദ്ധം എന്തായി? എന്താ
4: നമ്മൾ വിചാരിച്ചത്ര പോരാ പൊതുവാളെ, അടിയുണ്ട്, തിരിച്ചടി ഇല്ല.
3: എന്തുണ്ട് കേട്ടാ മെയിൻ ന്യൂസ്? അങ്ങനെ മെയിൻ ആയിട്ട് ന്യൂസ് ഒന്നും ഇല്ല.
5: ഞാനും നോക്കട്ടെ.
3: ഞാൻ നോക്കുന്നുണ്ടല്ലോ ശല്യങ്ങള്.
4: മോളെ ശ്രീദേവി,
6: ആ കോപ്പി പുസ്തകം കൊണ്ടെന്ന് കാണു. അല്ല എന്താ കോപ്പി പുസ്തകം ഇന്ന് നീ കൊണ്ടന്നില്ല അല്ലേ?
4: അച്ഛന്റെ കുഴമ്പ് വാങ്ങിച്ചോ മോളെ. ഈ കാവലി പണി എന്ന് വെച്ചാൽ ഒരുതരം നരകം തന്നെയാ. ഓ, കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി മുഴുവൻ കുടിയും ബഹളമായിരുന്നു. മുതലാളി എപ്പോഴാ ഗേറ്റ് കൂടെ പോവാന്നറിയില്ലല്ലോ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല.
6: എന്റെ കോപ്പി പുസ്തകത്തിന്റെ കാര്യം എന്താ? ഞാൻ എന്താ?
4: നീ ആ കയ്യിലും എടുത്ത്.
6: അത് അലക്കില്ലച്ചാ, വൈകിട്ട് പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. അനിതാ, നിന്നോടാ ചോദിച്ചത് എന്റെ കോപ്പി പുസ്തകം.
4: കോപ്പി പുസ്തകം? കോപ്പി എഴുതി പഠിച്ച അമ്മ ഇപ്പൊ കലക്ടറാവും പോലെ.
6: കോപ്പി എഴുതാതെ ചെന്നാ മാഷ് ചീത്ത വിളിക്കാനെന്താ? അതുകൊണ്ടല്ലേ
4: ആ പെണ്ണിനെ കോളേജിൽ അയക്കാൻ പറ്റാത്ത വിഷമത്തിലാ ഞാൻ. അപ്പഴാ 70 കഴിഞ്ഞ അമ്മയുടെ കോപ്പി എഴുത്ത്.
6: 100% സാക്ഷരത നമ്മുടെ ജില്ലക്ക് നേട്ടാ മോനെ.
4: ഇല്ലെങ്കിൽ ജില്ല അമ്മയെ പിടിച്ച് വിഴുങ്ങോ. എന്തൊരു ശല്യാടാ അത്.
3: ഈ രാമായണവും മഹാഭാരതവും ഒന്നും വെറും കെട്ടുകഥകളല്ല. രാവണൻ ഒരസ്ത്രം ഇങ്ങോട്ട് അയക്കുന്നു, ശ്രീരാമൻ മറ്റൊരസ്ത്രം കൊണ്ട് അതിനെ തടുക്കുന്നു. ഒന്ന് അഗ്നിയെങ്കിൽ മറ്റത് ജലം. ഇതല്ലേ സ്കഡും പാറ്റിയിടും? നമ്മുടെ പുരാണങ്ങളിൽ പറയാത്ത ഒരൊറ്റ ആയുധവും ഇന്ന് വരെ ഒഴുത്തിനുണ്ടാക്കിയിട്ടില്ല.
7: ഈ നാപ്പാം ബോംബെന്ന് പറഞ്ഞ സാധനം എന്താണാവോ?
3: അത് ഒരു പ്രത്യേകതരം ബോംബ.
7: എന്താണ് പ്രത്യേകത എന്നാ ചോദിച്ചേ?
3: അതായത് മറ്റുള്ള ബോംബിന്റെ അത്ര വലിപ്പം ഈ ബോംബിനില്ല.
4: എന്നാ പിന്നെ ചെറിയ ബോംബെന്ന് വിളിച്ചാ പോരെ.
3: മതി. എന്നാലും ഒരു ബോംബാവുമ്പോ അതിനൊരു പേര് വേണ്ടേ? അതാണ് നാപ്പാം. ഇപ്പൊ മനസ്സിലായോ?
4: വിഡിത്തം പറയാതെ പൊതുവാളെ. വായിച്ചു കഴിഞ്ഞോ?
7: ആ അനന്തേട്ടാ, നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലോ, ഈ നാപ്പാം ബോംബിന്റെ പ്രത്യേകത എന്താ?
4: നാപ്പാം അല്ലേ? ഈ നാപ്പാം ബോംബ് ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല.
7: ഉപയോഗിക്കേ? ബോംബന്റെ മേത്ത് വെക്കുന്ന സോപ്പാ ദിവസേന ഉപയോഗിക്കാൻ?
4: സോപ്പ് പോലെ തന്നെ ഒരു പട്ടാളക്കാരന് ബോംബും, പക്ഷേ സോപ്പ് കുളിക്കുമ്പോഴേ വേണ്ടു. ഈ ബോംബുണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ശത്രുവിന്റെ ഒരു അനക്കം കേട്ടാലുടൻ ഞങ്ങൾ ബോംബെടുത്ത് ഒറ്റയേറാ.
3: കൊടുക്കുമോളെ, അച്ഛൻ ബോംബ് പറഞ്ഞ് ക്ഷീണിച്ചിരിക്കുക.
2: ആയിരത്തി തൊള്ളായിരത്തി 1991 രാജൻ ബാലകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മലയാളം കോമഡി ചിത്രമാണ് കൺകെട്ട്. ജയറാം, ശ്രീനിവാസൻ, ശോഭന, ഗീത വിജയൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ മാമുക്കോയ, ലാലു അലക്സ്, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ക്യാപ്റ്റൻ രാജു, ഫിലോമിന, കൃഷ്ണൻകുട്ടി നായർ എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.
8: പ്രൊഫസർ രംഗൂൺ വാലയുടെ വീടേതാ? ഒരു മജിഷ്യൻ ഉണ്ടല്ലോ.
9: ബുക്കിങ്ങിനാണോ?
8: ഞങ്ങളുടെ സ്കൂളിൽ.
10: അയാളിപ്പോ പരിപാടിക്കൊന്നും പോവാറില്ലല്ലോ. 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി തല്ലി കിട്ടിയ പിന്നെ എങ്ങും പോയിട്ടില്ല.
8: ഓഹോ,
9: ഇതാര് പറഞ്ഞു? നീ ഒന്ന് അപ്പുറത്ത് പോയി.
10: നേരാച്ചാ, മാജിക് എന്നും പറഞ്ഞ് എന്തൊക്കെയാ അബദ്ധങ്ങൾ കാണിച്ചു.
9: നിന്നോട് പോകാനാ പറഞ്ഞത്? ബഹു മുടുക്കണോ പ്രൊഫസർ, അവള് വിവരക്കേട്ടോണ്ട് പറഞ്ഞതാ. ശംഭു, നീ ആ പ്രൊഫസർ വീട് കാണിച്ചു കൊടുത്തേ. ശ്രീദേവി,
6: മായാവിക്ക് നല്ലൊരു പരിപാടി കിട്ടിയല്ല. എന്താ പാവം പട്ടിണിയാ. ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് 5 രൂപ കടം ചോദിച്ചു. എന്റെ അപ്പൊ 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ.
9: എടി ശ്രീദേവി, വല്ല ബോധമുണ്ടോ നിനക്ക്?

0: അയാൾക്ക് മായാജാലം അറിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. മിലിറ്ററി നിന്ന് റിട്ടയർ ചെയ്യുമ്പോ കിട്ടിയ പണം മുഴുവൻ അരിച്ചു പറിക്കട്ടാ ഞാൻ ആ വീട് വാങ്ങിച്ചത്. അവനിപ്പോ വാടക എന്തിന് മാസത്രയായി? അവന് വല്ലതും കിട്ടുന്ന തടയേണ്ട കാര്യം എന്താ നിനക്ക്?
1: ഇവിടെ എന്താ ചെയ്തേ?
0: നീ ആ പായ വിരിച്ച ഞാൻ വീഴും.
1: എന്താ ഉണ്ടായത്?
2: ആകാശം ഇടിഞ്ഞു വീണു.
3: ഏങ്കുഞ്ചിട്ടാ പേടിക്കണ്ട, കടക്കാരൊന്നുമില്ല, വാതിലോർക്ക്.
2: ഇവിടെ പലയിടത്തുനിന്നും കടം വാങ്ങിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തുറക്കില്ല.
4: പ്രൊഫസറേ, ഞാനാ എം എച്ച് എസിലെ വാസവ മാഷ.
5: മാഷ വരൂ വരൂ.
4: ഇല്ല, ഞാൻ കേറുന്നില്ല. റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ ഒരു മാജിക് ഷോ നടത്തിക്കൊള്ളാൻ ഹെഡ് മാസ്റ്റർ സമ്മതിച്ചിരിക്കുക.
5: റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26.
6: അല്ല, അതറിയാം. അന്ന് എനിക്ക് വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. 20, 21, 22, 23, 24, 25 പരിപാടി ഉണ്ട്. 27, 28, 29 ഉണ്ട്. 26 മാഷ ഭാഗ്യം.
4: വേറെ ഏറ്റിട്ടുണ്ടെങ്കിൽ?
6: ഇല്ല, 26.
3: 3 മുമ്പ് ഒരു പരിപാടി കിട്ടിയതറിയാം. അതിനുശേഷം ഈ പടിയിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല.
6: എന്റെ പരിപാടിയൊക്കെ നീയാണോ നിശ്ചയിക്കുന്നത്?
4: നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നിരന്തരമായി എന്നോട് ഒന്ന് പറയാറുള്ളത് കൊണ്ടാ ഒരു സഹായം ചെയ്യാമെന്ന് കരുതിയത്.
6: മാഷ വരൂ, നീ ഇവിടെ നില്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. ആ ചെറുക്കൻ ഇത്തിരി പഴയ, അപ്പോ പുക എന്ത് കിട്ടും?
4: അന്ന് പറഞ്ഞ വാനിഷൻ ബ്യൂട്ടി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പെൺകുട്ടിയെ പെട്ടി കിടത്തി അപ്രത്യക്ഷയാക്കുന്ന വിദ്യ.
6: പെൺകുട്ടി ആൺകുട്ടിയെ അപ്രത്യക്ഷയാക്കിയ പോരെ?
4: പോരാ, ഹൈസ്കൂളല്ലേ പ്രൊഫസറേ. സുന്ദരിയായ ഒരു പെണ്ണുകൂടി ഉണ്ടാകുമ്പോഴേ ആമ്പിള്ളേരെ ബഹളം വെക്കാതെയും കൂവാതെ ഇരിക്കുള്ളൂ. എന്നാലേ അവന്മാർ കാശും തരൂ.
6: അല്ല, അത്
4: നിങ്ങൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്?
6: അതെ, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ തുക?
4: വലിയൊരു തുകയൊന്നും പ്രതീക്ഷിക്കണ്ട.
6: എന്നാലും ഒരു 2500 രൂപ.
4: 2500 കൂടി വന്നാൽ 300. പിള്ളേരുടെ ഇന്ന് പിരിച്ചെടുക്കണ്ടേ പ്രൊഫസറേ?
6: അയ്യോ, അതുപോരാ.
4: പോരെങ്കിലും പരിപാടി വേണ്ടെന്ന് വെക്കാം.
6: അല്ല, അതല്ല. ശരി, 300. മാഷ ആദ്യമായിട്ടൊരു പരിപാടിക്ക് വിളിച്ചിട്ട്. അപ്പോ അഡ്വാൻസ് എന്തെങ്കിലും ഇപ്പൊ തരുന്നുണ്ടോ?
4: ഞാനിപ്പോ കാശൊന്നും കൊണ്ടുവന്നിട്ടില്ല.
6: അല്ല, വേണമെന്നില്ല.
4: അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. സമയം
6: ബുക്ക് ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ വെച്ചാണോ 3 മുമ്പാണ് ഞാൻ കാകൊരു പരിപാടി കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാ?
3: നിങ്ങളുടെ തിരക്ക് കണ്ടിട്ട് അയാൾ പോയനെ, അതാ ഞാൻ സത്യം പറഞ്ഞത്.
6: പട്ടിണി കിടന്നാലും നമ്മൾ നമ്മളെ വെയിറ്റ് കളയാൻ പാടില്ല.
3: ആ ശ്രീദേവി ചേച്ചി മാഷോട് പറഞ്ഞു രംഗുൻ ചേട്ടന് മാജിക് ഒന്നും അറിയില്ലെന്ന്.
6: ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു.
7: ചെറിയ കുഴപ്പങ്ങളും വലിയ തെറ്റിദ്ധാരണകളും ചേർന്നുണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങൾ, അതിലാണ് കൺകെട്ട് എന്ന സിനിമയുടെ യഥാർത്ഥ ചിരിയുടെ താക്കോൽ ഒളിഞ്ഞിരിക്കുന്നത്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ ചിലപ്പോഴൊക്കെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നിമിഷങ്ങൾ എന്നിവയാണ് നമ്മളെ ചിരിപ്പിക്കുന്നത്.
3: മോളെ, അമ്മക്ക് ചായ തരൂ. മതി മതി, നേരായി. മോളെ, ഉച്ചൂണ് ഇന്നലത്തെ മരി വൈകിക്കല്ലേ. പഠിച്ച് പഠിച്ച് തളർന്നിട്ട് അമ്മൂമ്മ വരെ മോരു അഞ്ചേക്ക് മറക്കരുതിട്ടാ. മോളെ, അമ്മൂമ്മയുടെ അച്ഛരമാലെ പുസ്തകം കണ്ടോ? അയ്യോ, എവിടെ?
2: ഞാനെടുത്ത് വിഴുങ്ങി.
3: മോനെ, അനന്ത, നീ അമ്മയുടെ അച്ഛരമാല പുസ്തകം കണ്ടാ?
0: കണ്ടു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നു കണ്ടു.
8: പ്രൊഫസർക്ക് നല്ല കാലം വരാൻ പോണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച രേഖ നോക്കി പറഞ്ഞില്ലേ? നോക്കിക്കോ, ഇനി തുരുതിരാ പരിപാടി കിട്ടും.
6: അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. പ്രൊഫസർ റെങ്കൂൺ വാലി അല്ലേ എന്ന് പലരും പിടിച്ചു നിർത്തി ചോദിക്കുക.
9: നിങ്ങൾ കണ്ണുകെട്ടി കാർ ഓടിക്കോ പ്രൊഫസറെ?
6: കാറോ ലോറിയോ എന്ത് വേണേലും ഓടിക്കും. ഹൗദിനി എന്ന് പറയുന്ന ലോക പ്രശസ്ത മജീഷ്യനെ പറ്റി കേട്ടിട്ടുണ്ടോ?
9: ഇല്ല.
6: അങ്ങേര് കാണിച്ച മിക്ക നമ്പറും ഞാനും കാണിക്കും. പക്ഷേ സാധന സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കാൻ ഒരുപാട് പണം വേണം.
9: ഈ കാലിത്തുപ്പിക്കകത്തുന്നേ ജീവനുള്ള മൊയലിനെ എടുക്കുന്ന വിദ്യ എങ്ങനെയാണ് പ്രൊഫസറെ?
6: വിദ്യകളൊന്നും അങ്ങനെ പുറത്തു പറയാൻ പാടില്ല. ഞങ്ങൾ മജീഷ്യന്മാരുടെ ഒരു പ്രതിജ്ഞയാണത്.
9: ഒരിക്കൽ ഉത്സവ പറമ്പിൽ വെച്ചിട്ട് ഒരു മാജിക്കാരൻ ഒരൊറ്റോട്ടെ പെട്ടെന്ന് 100 ഞാൻ കണ്ടിട്ടുണ്ട്.
6: ഞാൻ വേണേലും 500
9: ഏ, ശരിക്കുള്ള നോട്ടോ?
6: നല്ല അസൽ നോട്ട്.
9: എന്നാ പിന്നെ നിങ്ങക്ക് അങ്ങനെ നോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കി കോടീശ്വരനായിക്കൂടെ?
6: അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വിധത്ത് പറഞ്ഞ മാജിക് ഒരു ദൈവാനുഗ്രഹം വേണ്ട കലയാ. കൃത്രിമം കാണിക്കരുത്. ഇന്ന് ബുക്ക് ചെയ്ത പരിപാടിക്ക് 3000 തരാന്ന് പറഞ്ഞിരിക്കാ, പിന്നെന്തിനാണ്?
9: 3000? അതൊരു ഭയങ്കര തുകയാണല്ലോ.
6: പക്ഷെ പരിപാടി കഴിയുമ്പോ പറ്റിക്കുന്നേ, അതാ കുഴപ്പം. ഒന്നേ, എന്നെ ബുക്ക് ചെയ്യാൻ വന്ന ആളിനോട് എനിക്ക് മാജിക് അറിയില്ലെന്ന് കുട്ടി പറഞ്ഞു.
2: പറഞ്ഞു.
3: ആഹാ, രക്ഷപ്പെട്ടല്ലോ. മായാവിക്ക് ഒരു പരിപാടി തരപ്പെട്ടു അല്ലേ?
6: പക്ഷെ ഈ കുട്ടി പറഞ്ഞത് കേട്ട് അയാൾ തിരിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പൊ എന്താ വരുന്ന സ്ഥിതി?
3: ശരിയാ, അനന്തരി ഇവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു.
2: നിങ്ങൾക്കൊരു കുന്തം അറിയില്ല, അതുകൊണ്ടാ പറഞ്ഞത്.
6: അറിയാതെയാണോ ഇത്രയും പരിപാടികൾ ഞാൻ നടത്തിയത്?
2: അറിയാമെങ്കിൽ ഒരെണ്ണം കാണിക്കേ.
6: അങ്ങനെ റോട്ടിൽ വെച്ച് കാണിക്കേണ്ട വില കുറഞ്ഞ വിദ്യ അല്ല ഇത്.
3: എന്നാലും ഒരെണ്ണം കാണിക്കുമായവയ് ഇവളൊരു പാഠം പഠിപ്പിക്കും.
2: അയാൾക്കൊന്നും അറിയില്ല മമ്മേ.
6: അറിയില്ലേ എന്നത് ഇപ്പൊ കാണിച്ചരാ. ആരുടെയെങ്കിലും കയ്യിൽ ഒരു കർച്ചീഫ് ഉണ്ടോ? കർച്ചീഫ്
9: കർച്ചീഫ്
6: വേണ്ട, എന്റെ തന്നെ ഉണ്ട്. കാണിച്ചരാ, ശ്രദ്ധിക്കാം, ശ്രദ്ധിച്ചു നോക്കൂ.

0: കർച്ചീഫ് സ്റ്റിക്ക്.
1: എന്റെ ഈശ്വര, ഇതെന്തൊരു മറിമായം, ദേവി മഹാമായ.
2: അഷ്ടിക്ക് വകയില്ലെങ്കിൽ പോലും വലിയ മേജിക്കുകാരനാണെന്ന ഭാവത്തിൽ നടക്കുന്നയാളാണ് ഈ ചിത്രത്തിലെ മജീഷ്യൻ റിങ്കൂൺ വാല. ഈ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രീനിവാസനാണ്. ഒപ്പം ജയറാമും കൂടി ചേരുമ്പോൾ നർമ്മരസങ്ങൾക്ക് കൂടുതൽ
0: മിഴിവേകി. റെഡി ആയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, പെൺകുട്ടിക്ക് നമ്മൾ എവിടെ പോകും? എടാ, അവർക്കൊക്കെ രൂപ എത്ര കൊടുക്കണം? ആകെ ഒരു മിനിറ്റ് നേരത്തെ പരിപാടിയാ. പെട്ടിക്കകത്ത് കയറുക, അപ്രത്യക്ഷമാവുക. സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുവല്ല എന്ന് വാക്കും കൊടുത്തു പോയി.
3: ഇത്തിരി പ്രായം കൂടി പോയാ കുഴപ്പമുണ്ടോ?
0: കൂടെന്ന് വെച്ചാ എത്ര?
3: മേക്കപ്പ് ചെയ്ത് ചെറുപ്പാക്കാലോ.
0: അതിനാരുണ്ടെന്നാ ചോദിച്ചേ?
3: ശ്രീദേവി ചോദിച്ച അമ്മൂമ്മയെ പിടിച്ച് മേക്കപ്പ് ചെയ്യാം.
0: 70 കഴിഞ്ഞ നോക്കു കുത്തിയെ പോലെയുള്ള തള്ളേ കണ്ട പിള്ളേര് കൂവും.
3: എന്നാ ചേട്ടൻ തന്നെ വേഷം കെട്ട്.
0: നിന്റെ അധിക പ്രശ്നം വേണ്ടട്ടോ.
3: പിന്നെ ആരെ കിട്ടാനാ? ശ്രീദേവി ചേച്ചി പോരെന്ന് ചോദിച്ചു പറഞ്ഞു വേണ്ടാന്ന്. ചേച്ചിക്ക് എന്താ കുഴപ്പം?
0: ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാനും ചേച്ചി തമ്മിൽ വളരെ കുഴപ്പങ്ങളുണ്ട് താനും. അന്നൊരു ദിവസം പെട്ടെന്ന് കുളിക്കാൻ പൈപ്പിന്റെ അടുത്ത് ചെന്നപ്പോ 3 ബക്കറ്റ് വെച്ച് അവള് നിക്കുക. മാറു മാറു എന്ന് പറഞ്ഞിട്ട് അനുസരിച്ചില്ല, ഞാൻ ബക്കറ്റ് വലിച്ചു കയറി കൊടുത്തു. അതിനുശേഷം എന്നെ കാണുമ്പോ കുത്താൻ വരുന്നൊരു പോത്തിനെ പോലെ അവള്.
3: അതൊക്കെ ചുമ്മാ. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ?
0: സത്യമാണെങ്കിൽ പറഞ്ഞാ മതി.
3: സത്യമാണ്. അന്ന് ക്രിസ്മസിന് തലേന്നാള് ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ ചേട്ടൻ എന്നോട് 1 രൂപ കടം ചോദിച്ചില്ലേ?
0: ഉവ്വ്, നീ തന്നില്ലല്ലോ.
3: ഇല്ല, പക്ഷെ ഞാൻ ചോറും കൂട്ടാനും കൊണ്ടു തന്നില്ലേ?
0: ഉവ്വ്.
3: അതാര് തന്നതാ?
0: നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ എന്നോട് പറഞ്ഞത്.
3: പറഞ്ഞത് അങ്ങനെയാ, പക്ഷെ അത് തന്നത് ആരാന്നോ? ശ്രീദേവി ചേച്ചി
0: ആണോ? ചേച്ചേ, ഞാൻ പട്ടിണിയാണെന്ന് നീ അവളോടും പറഞ്ഞു, നാണക്കേടായി.
3: ചേച്ചി തന്നെ പറഞ്ഞത് രംഗൂൺ വാല അറിയണ്ടെന്ന്. അപ്പൊ പറ, ചേട്ടനോട് ആ കുട്ടിക്ക് ചെറിയൊരു ഇതില്ലേ?
0: ഒരേ ഇതുമില്ല, മര്യാദക്ക് പിടിക്കണത്.
4: എന്താ പ്രൊഫസറെ, മാജിക് എല്ലാം നിർത്തി ഇപ്പൊ ശവപ്പെട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയോ?
0: ആ തുടങ്ങി. ഇനി ഇതി കടത്ത തന്നെ പോലുള്ള ഒരു ശവത്തിനെ കൂടെ കിട്ടിയാ മതി.
3: നന്നായി, മൂപ്പൊരു ചമ്മി പോയി.
0: കലാബോധമില്ലാത്ത കൊലപാതകളായി ഈ ഏരിയ മുഴുവൻ.
3: ഞാൻ ഒഴിച്ചു. അപ്പൊ ഞാൻ ശ്രീദേവി ചേച്ചിയോട് ചെന്ന് ചോദിക്കട്ടെ, വരുമെന്ന്?
0: അവള് വരില്ലട.
3: ഒന്ന് ചോദിച്ചു നോക്കുന്നത് എന്താ?
0: എന്നാ നീ ഇത് ചോദിക്ക.
5: മടുപ്പാവതു പടട ലഗകാർ അനധരി ചാജടു
6: എന്ന് വെച്ചാൽ എന്താ?
5: എനിക്ക് ഒരു പിടിയും കിട്ടണില്ല.
6: മലയാളം അല്ലേ?
5: അച്ഛരം മലയാളം തന്നെയാ. ദാ ഒന്നിങ്ങ് വന്നേടാ മോനെ ശബുകൂട്ട, ഇതൊന്ന് വായിച്ചേ. കിട്ടിയതൊക്കെ വായിച്ചു പഠിക്കുന്ന മാഷ് പറഞ്ഞു. വഴിയിൽ നിന്ന് കിട്ടിയ പേപ്പറാ. ഓ, വായിച്ചു കുടുങ്ങിപ്പോയി. മടുപ്പാബദു പടട ലഗകാർ അനധരി ചജടു എന്ന് പറഞ്ഞാൽ എന്താ?
3: എവിടെ നോക്കട്ടെ. എന്താ വായിച്ച?
5: മടുപ്പാബദു പടട ലഗകാർ അനധരി ചജടു അല്ലേ?
3: 30 പട്ടാളക്കാർ അന്തരിച്ചു എന്നാ പുതിയ ലിപിയ.
6: അയ്യോ,
3: ഇങ്ങനെയൊക്കെ വായിച്ചു മലയാളത്തെ കൊല്ലല്ലേ അമ്മൂമ്മ. അമ്മൂമ്മ ഇങ്ങ് വന്നേ. നമ്മുടെ മാജിക്ക് ഇല്ലേ, മൂപ്പർക്കൊരു പരിപാടി കിട്ടി. പക്ഷെ ഒരു പെൺകുട്ടി വേണമെന്ന് അവർക്ക് വലിയ നിർബന്ധം. ശ്രീദേവി ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോ എന്നെ തിന്നാൻ വന്നു. അമ്മൂമ്മ ഒന്ന് പറയോ.
6: അയ്യോ, ഞാനാ?
5: ഞാൻ പറഞ്ഞവൾ എന്നെയും തിന്നാൻ വരും.
3: അമ്മൂമ്മയ്ക്ക് അറിയാലോ ആ രംഗുൻ ചേട്ടൻ ആകെ കഷ്ടത്തിലാ.
5: എനിക്കറിയാം.
3: അമ്മൂമ്മ മനസ്സ് വെച്ചാ നടക്കും.
5: ഞാൻ നോക്കട്ടെ. തന്നെ ഞാൻ വീട്ടിൽ അന്വേഷിച്ചു. അതെ, ശ്രീദേവിയെ കൊണ്ട് ഞാനൊരു വിധം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവളെയും വിദ്യകളൊക്കെ പഠിപ്പിക്കണ്ടേ? കൂട്ടത്തിൽ എനിക്കും ചിലതൊക്കെ പറഞ്ഞു തരുമോ മായാവി? സാക്ഷര ക്ലാസ്സിലെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാലോ.
0: പഠിപ്പിക്കാം, പിന്നെ ആവട്ടെ.
5: മായാവി, ഇതൊന്ന് വടിയേക്ക്.
0: ഇപ്പോഴോ?
5: ഒരിക്കൽ മാത്രം മതി. കാലത്ത് അത് കണ്ട് ഞാനങ്ങ് അന്തിച്ചു പോയി.
0: നാളെ അമ്മൂമ്മയും വന്നോളൂ മാജിക് കാണാൻ.
5: അല്ല, അത് വരുന്നുണ്ട്. ഇതൊരിക്കൽ ഇപ്പൊ ഒന്ന് കാണിച്ചതാ.
0: അത് ഇന്ന് അമാവാസിയല്ലേ?
5: അല്ലല്ലോ.
0: അല്ലേ, അതാണ് പ്രശ്നം. രാത്രിയിലാവുമ്പോ അമാവാസി നാളിലെ നമ്മൾ ഈ വിദ്യകളൊക്കെ കാണിക്കാൻ പാടുള്ളൂന്നാ.
5: ഇതിന് അങ്ങനെയൊക്കെ ഉണ്ടോ?
0: ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. വരട്ടെ, മറ്റേ കാര്യത്തിന് വളരെ താങ്ക്സ് കേട്ടോ.
7: സഹോദര, ശബ്ദിക്കരുത്. ശബ്ദിച്ച പോലീസ് വരും, നിരപരാധിയായി എന്നെ വരെ പിടിച്ചോണ്ട് പോകും. ഞാൻ കള്ളനല്ല, ആരുടെയും പോക്കറ്റ് അടിച്ചിട്ടില്ല. പ്ലീസ് ശബ്ദിക്കരുത്. ശബ്ദിക്കില്ല എന്ന് ഉറപ്പ് പറയണേ ഞാൻ വിടാം. എന്താ
0: ഞാനൊരു പാവാണ്, ദേവി ഇത് എന്റെ പോക്കറ്റ് അടിക്കരുത്. എന്റെ ഒന്നുമില്ല, നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത ഒരു സാധാരണ ആളാ ഞാൻ.
7: എന്റെ പൊന്നു സഹോദര ദേവി, ഇത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ കള്ളനല്ല. മാസാവസാനം കേസ് ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് എന്നെ വേട്ടയാടുക.
0: മാസാവസാനം കേസാ?
7: ആ, ഒരു മാസം ഇത്ര ഇത്ര കേസുകൾ ഉണ്ടാക്കി ആളുകളെ പിടിക്കണമെന്ന് പോലീസിന് മോളിന് ഉത്തരവുള്ളതാ? ഞാനൊരു പോക്കറ്റ് അടിക്കാരനാണെങ്കിൽ നിങ്ങൾ എന്റെ ദേഹം മുഴുവൻ പരിശോധിച്ചോളൂ. വല്ല പേഴ്സോ പണോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോളൂ.
0: വേണ്ട, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു.
7: താങ്ക് യു വെരി മച്ച്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ ഇവിടെ പുറത്തു വിടരുത്. എന്നെ പോലീസ് പിടിച്ചോണ്ടുപോകും.
0: വിഷമിക്കാതിരിക്കൂ, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്.
7: പിന്നെ ഇല്ലാതെ എസ് എൻ തിയേറ്ററിന്റെ അവിടെ നിന്ന് ഇവിടെ വരെ 3 കിലോമീറ്റർ ജീവനും കൊണ്ട് ഓടുകയില്ലായിരുന്നു. ഈ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ.
0: ഈ പോലീസുകാർ ചെയ്യുന്നത് വലിയ ദ്രോഹം തന്നെയല്ലേ?
7: സംശയമുണ്ടോ? പോലീസ് ഇല്ലാത്തൊരു ഭരണകൂടം ഇവിടെ വന്നേ പറ്റൂ.
0: അതെ അതെ അതെ അതെ. നിങ്ങളൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു.
7: ഇല്ല, കഴിക്കാൻ ആലോചിക്കുമ്പോഴായിരുന്നു പോലീസിന്റെ ശക്തമായ ആക്രമണം ഉണ്ടായത്.
0: ഇന്ന് പോകുന്നില്ലല്ലോ, പട്ടിണി കിടക്കണ്ട. ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം.
7: ഓ, വലിയ ഉപകാരം.
0: ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാനാണ്.
7: ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല.
0: റോഡിൽ എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ട്. പുറത്തിറങ്ങണ്ട, കഴിച്ചോളൂ. ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും.
7: എന്റെ എന്ത് പ്രശ്നം?
0: അല്ല, വിശപ്പിന്റെ പ്രശ്നം. പിന്നെ സുഖമായിട്ട് ഉറങ്ങാലോ.
7: ഓഹോ, അങ്ങനെ. ഇവിടെ ഫാനില്ലല്ലേ?
0: അയ്യോ, ഇല്ലല്ലോ.
7: നല്ല ചൂടാ.
0: ശരിക്കുള്ള ചൂട് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അല്ല, ഈ ഏപ്രിൽ മെയ്.
7: ഓഹോ, ശരി. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെ എന്തൊക്കെ അർത്ഥം തോന്നുന്നു.
0: ഒരർത്ഥവും.
7: അട്ടെ സഹോദര, നമ്മുടെ ഗൾഫ് യുദ്ധമൊക്കെ എന്തായി?
0: യുദ്ധം തീർന്നിട്ട് കാലത്ര അറിഞ്ഞില്ലേ?
7: യുദ്ധം തീർന്നോ? ഞാൻ പത്രം വായിച്ചിരുന്ന ആള് കുറേ. അയ്യോ,
8: ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്?
0: ഞാനാണ് സാർ. കള്ളൻ ഇതാ.
7: അയ്യോ, ദ്രോഹി തെണ്ടി വഞ്ചന എന്ന് ഞാൻ എടുത്തോളാം.
2: ഈ ചിത്രത്തിലെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് കീലേരി അച്ചു എന്ന കഥാപാത്രം. മാമുക്കോയയുടെ രസകരമായ അഭിനയത്തിലൂടെ ഈ കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. മാത്രവുമല്ല, സാക്ഷരതാ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന മുത്തശ്ശിയായി ഫിലോമിനയുടെ വേഷവും ഏറെ ശ്രദ്ധേയമായി.

0: ഈശ്വര കീലേരി.
1: അതേടാ കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ, എടാ പട്ടണത്ത് പോയി പൊളിച്ച അനന്താ ദൈതണ്ടി പുറത്തിറങ്ങടാ. തെറ്റേ, ഇന്ന് എന്റെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ. എടാ എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടും എന്ന് വിചാരിച്ചോ? ഇറങ്ങണോ പട്ടി? എടാ പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ
2: പുറത്തെ.
1: നീ എത്ര കാലം ഓടുകടാ? ഇതാ എല്ലാരും ഓടുമായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ചുവിന് പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ.
3: എന്റെ മോനെ ഒന്നും ചെയ്യല്ല അച്ചു. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ?
1: ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളു കേട്ടാ.
3: അയ്യോ
1: സാറേ, സാറേ എടി സാറേ, വാതിലോർക്കടി, അച്ചുവാനാണ് കീലേരി.
4: ഇവിടെ സാറേ നിങ്ങളൊന്നും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കണം, അറിഞ്ഞൂടെ.
1: നീ ആരാണത് എന്റെ?
5: ഞാൻ
1: പറയണ,
5: ഞാൻ സരള, എനിക്കറിയില്ല. സരള ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല.
1: നീയൊക്കെ കൂടി അവളെ ഇവിടുത്തെ കാര്യം അയച്ചോ?
5: അല്ല.
1: എന്താണോ നിന്റെ ജോലി?
5: ഞാൻ മാജിക്ക്.
1: മാജിക്ക്? നേരാൻ വണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കൊടലെടുത്തലും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ. ടാസ്ക്.

0: പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തനെ കുത്തി ജയിലിൽ പോയതാ. കുറേക്കാലം അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു.
1: പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി.
2: ഈ കോളനിയിൽ കീലേരി അച്ചുവിനോട് നേർക്ക് നേരെ മുട്ടാൻ ധൈര്യമുള്ളുണ്ടെങ്കിൽ ഇറങ്ങി വാറ. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരും വെല്ലുവിളിക്കാണ്, എന്നോട് കളിക്കാൻ ഏതവനെങ്കിലും നട്ടല്ലുള്ളുണ്ടെങ്കിൽ ഇറങ്ങി വാ. കീലേരി അച്ചു ആരാന്ന് കാണിച്ചു തരാം. എടാ പട്ടാളം ഇറങ്ങി വാ. ഒരുത്തലുള്ളല്ലേ, നട്ടല്ലുള്ള ഒരുത്തലുള്ളല്ലേ. അച്ചുപ്പ ഫോണ്. എടാ ഈ കീലേ അച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളു. ഇറങ്ങടാ പുറത്ത്.
3: ആരാ
4: ഈ വഴി പോവാ? ഭയങ്കര റൗഡിയാണ് കീലേരി അച്ചു.
3: എന്തച്ചു
4: കീലേരി? ഓ ഇയാളെന്ന് രാത്രിയുടെ നില വിളിക്കുന്നു. ആ രാജു വേണ്ട,
3: എന്താ സംഭവം എന്നറിയല്ലോ. വാ
2: ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ.
0: നീ ഏത് തിണ്ടിയാടാ? എന്താടാ തുറച്ചു നോക്കുന്നത്? എന്നോട് കളിക്കാൻ ധൈര്യം വാടാ.
4: വേണ്ടട്ടോ, അയാളെ കത്തിയുണ്ട്, കുത്തും.
0: നിന്നോട് തന്നെയാ പറഞ്ഞേ
4: രാജു.
3: തന്നോട് കളിക്കാൻ ഞാനുണ്ട്. തന്നോട് കളിക്കാൻ ഞാനുണ്ടെന്നാ പറഞ്ഞത്?
4: അയാൾ ഇവിടുത്തെ അനന്തേട്ടനെ കൊല്ലാൻ നടക്കാണ്.
3: ആരിവനാ? ഓണോടോ.
0: അത് തമാശ. മോനേതാ?
3: ഞാൻ ഏതെങ്കിലും ആയിക്കോട്ടെ, മേലാലി ഏരിയയിൽ എങ്ങനെ കണ്ടുപോയ.
0: ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്.
2: പിന്നെ കാണ. എല്ലാവരോടും കൂടി പറയാണ്, കീലേരി ഇപ്പൊ പോവാണ്. ഈ വന്നത് എന്റെ ഒരു സുഹൃത്താണ്, പറഞ്ഞേക്കാ. അവന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീണാൽ കീലേരിന്റെ കത്തി അത് സഹിക്കൂല കേട്ടോ.
0: മല പോലെ വന്നവൻ എലിപോലെ പോയത് അത്ഭുതം.
5: എവിടെ വേണ്ട വേണ്ട എന്ന് വിചാരിക്കുന്നതോറും തലേ കയറുക. അമ്മ പറഞ്ഞിട്ടാ അല്ലെങ്കിൽ.
6: രണ്ടു മണിക്കൂറായി എന്റെ മോൻ പേടിച്ച് കട്ടിലും ചോട്ടിലും ഒടിച്ചിരിക്കായിരുന്നു. ഇന്ന് അവൻ ജോലിക്കും പോയിട്ടില്ല, ഇപ്പോഴവനോട് ജീവൻ വെച്ചത്. എന്താണ്ടാ?
3: ഒന്നുമില്ല ചേട്ടൻ, പഠിക്കണ്ട, ഇനി അവൻ വരില്ല. എല്ലാ റൗഡികളും അടിസ്ഥാനപരമായിട്ട് വെറും
7: പീരുകളാ.
0: എന്താടാ? പോളാ. നമസ്കാരം. അല്ല ഇന്നലെ പിന്നെ വല്ല പ്രശ്നമുണ്ടായോ?
3: എന്ത് പ്രശ്നം?
0: അല്ല ഈ കോളനിയിലെ ഒരുപാട് കേടികളും റൗഡികളും ഉള്ളതാ, ഇടക്കൊന്ന് പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലേക്കോറും.
3: ഈ കോളനിയിലെ ഏക കേടി താനാണെന്നുള്ളത് കേട്ടത്. തന്റെ വലിയൊരു കത്തിയുണ്ടോ?
0: ചേച്ചേ എന്റെ അടുത്ത് എവിടുത്തെ കത്തിയെന്ന്? അല്ല മോന്റെ പേരെന്താ?
3: താനെ കത്തി ഒന്ന് കാണിക്കണോ? താനത് വെച്ച് ആരൊക്കെ കുത്തിന്നോ ജയിലിൽ പോയെന്നോ?
0: പൊന്നാനിയ, പാക്കി എത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തം വന്ന് കത്തിപ്പുറത്ത് വീണതാ. അത് ആളുകളെല്ലാം കൂടി ഞാൻ കത്തിയോണ്ട് കുത്തിയതാക്കി മാറ്റി. എന്നെ പോലീസ് പിടിച്ചോണ്ടേ. അതിനുശേഷം എന്നെ കാണുമ്പോ ആളുകൾ വെറുതെ പേടിക്കാന്ന്. അപ്പൊ പിന്നെ കത്തിയച്ചൊരു കളിയിലേക്കാന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ കീലേരി അച്ഛൻ പേരെടുത്ത്. അനിയനായിട്ട് എന്നെ അപമാനിക്കരുത്. അനിയന് എപ്പ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചോ, ചെയ്തു തരും. ഈ കേടിയായിട്ട് ജീവിക്കുന്നതിൽ ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ടാ പോട്ടെ.
3: ചേട്ടാ കീലേരി അച്ഛു.
5: അയ്യോ എവിടെ?
3: ഇപ്പ വഴിക്ക് പോയുള്ളൂ.
5: ഏത് വഴിക്ക്?
3: പേടിക്കണ്ട, ഇനി അയാളുടെ ശല്യമൊന്നും ഉണ്ടാവില്ലെന്ന്. അവനെ ഇന്ന് വൈകുന്നേരം അപ്പുറത്ത് മൈതാനത്ത് എന്റെയും ഡെങ്കുണ്ട് ബാലയുടെ ഒരു മാജിക് പരിപാടി ഉണ്ട്. ബാലയ്ക്ക് പറയാനൊരു മടി. ഞാൻ ഇന്നലെ രാത്രി ചേട്ടനെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ. ഒരു പത്ത് മിനിറ്റ് ചേട്ടന്റെ മോളോട് ഞങ്ങളെ സ്റ്റേജിലൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം.
5: എന്ത് ഹെൽപ്പ്?
3: അതൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം. മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാ മതി.
5: അല്ല അതിപ്പോ
3: കൂടുതലൊന്നും പറയണ്ട, മോളെ വൈകുന്നേരം കൊണ്ട് വിട്ടാ മതി പറഞ്ഞില്ല ചേട്ടൻ.
5: അല്ല അതെ അതെ ഇപ്പോ
8: അപ്പോ അതാണ് പ്രശ്നം. 1982 ഏപ്രിൽ 12-ാം തീയതി സംഭവം നടക്കും. അതാണ് ഈ രേഖ പറയുന്നത്. ഇത് സത്യം.
0: ഞങ്ങളൊരു വഴിക്ക് പോവുക. പോകുന്ന സംഗതി നടക്കുവോ ഇല്ലേ? നടക്കുന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി, അല്ലെങ്കിൽ വിവരറിയാലോ.
8: നടക്കും, സംശയമില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ശരിയായിട്ടില്ലെങ്കിലും തെറ്റിട്ടില്ല. ഇതൊന്നും വേണ്ടായിരുന്നു.
4: ഇവിടെ ഒന്ന് നോക്കാം.
0: എന്നാ പോവാ. ഇതിന്റെ ആളാരാണ് മോളെ?
9: ബെല്ലടിച്ചാ വരും.
0: ഓ ആ ഇവിടെ വെളുത്ത് വെലിഞ്ഞിട്ട് ഏതാണ്ട് എന്നെക്കാളും കുറച്ച് പോകണ്ടല്ലേ, അങ്ങനത്തെ ഒരു കുട്ടിയുണ്ടോ?
9: എന്താ പേര്?
0: പേരെന്താന്നൊന്നുമല്ല, ആളെ കണ്ടാലറിയാ. നമ്മളൊന്ന് കയറി ചെക്ക് ചെയ്യട്ടെ.
9: ഇവിടെ അങ്ങനെ ആരുമില്ല.
0: അങ്ങനെ ആൾ ഒളിപ്പിക്കാൻ നോക്കണ്ട,
9: ഇവിടെ കേറാൻ പറ്റില്ല. ഇത് ലേഡീസ് ഹോസ്റ്റലാണ്.
5: എന്താ ഇവിടെ വൃത്തിയിൽ കാണിക്കുന്ന? നിങ്ങൾ ആരാ? പിടിച്ച് പോലീസിലെ ഏൽപ്പിക്കണം. അവിടെ ഇങ്ങോട്ട് മാറിക്കാൻ
0: ഒന്ന് വിട്ടാട്ട് നേരം.
5: എന്താ സംഭവം?
9: എനിക്കൊന്നും അറിയില്ല.
5: ഒരു കാര്യം ചെയ്യേ, ഈ അമ്മി കൊത്തോ നടക്കില്ലേ, അമ്മി കൊത്താണ്ടോ അമ്മി കൊത്താണ്ടോ ചോദിച്ചോണ്ട്, അതുപോലെ മാജിക് കാണിക്കണോ മാജിക് കാണിക്കണോ എന്ന് വിളിച്ച് നടക്ക്.
3: ചേട്ടൻ കൂടെ വന്നിട്ടെ
5: ആ
3: ഉറക്കെ വിളിച്ച് തന്നാ ഞങ്ങൾ നടക്കാം.
5: എനിക്കെന്നിട്ട് ആവശ്യമില്ല, നിങ്ങൾ വീട് ഒഴിഞ്ഞ് തന്നാ വേറെ ആണുങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കാം.
3: ചേട്ടാ നന്ദി വേണം നന്ദി, പേടിച്ച് മൂത്രം ഒഴിച്ച് കട്ടിലടി ഒളിച്ച ചേട്ടനെ ഒരാണിനെ പോലെ പുറത്തിറങ്ങാൻ സഹായിച്ചത് ഇത്ര പെട്ടെന്ന് മറക്കരുത്. ആ കത്തിയിപ്പളും കീലേരി അച്ഛന്റെ കയ്യിലെന്നുള്ള ഓർമ്മ വേണം.
5: ഓ അത് ശരി, അപ്പൊ എന്നെ ഭീഷണിപ്പെടുത്ത.
3: ഭീഷണി ഒന്നുമല്ല, ചേട്ടനോട് ഞങ്ങൾ ഇത്ര ചോദിച്ചുള്ളൂ, പത്രത്തിൽ ചെറിയൊരു പരസ്യം ചെയ്യാൻ ഒരു 50 രൂപ തരാൻ പറ്റൂ?
5: എന്റെ അടുത്ത് ഇല്ല.
3: അങ്ങനെ പറഞ്ഞാ പറ്റില്ല, തന്നെ നോക്കൂ. പരസ്യം ചെയ്ത പിറ്റേന്ന് തൊട്ട് ഞങ്ങൾ പരിപാടി ഇട്ടിത്തരും.
10: കിട്ടുന്നത് മുഴുവൻ ചേട്ടന്റെ കയ്യിൽ കൊണ്ടുതന്നേക്കാം, ഇത് വാക്കാ.
5: എന്റെ കഴുത്തിറങ്ങി പോയില്ലേ.
3: ഇനി ഒന്നും ആലോചിക്കാനില്ല, ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാം.
5: അല്ല അപ്പഴേ
3: ചെല്ല്.
2: ഒരു പരസ്യം കൊടുക്കേണ്ടി നാരദന്റെ ആള്. ഞങ്ങളെ നിങ്ങളെ പേപ്പറിന് ഫസ്റ്റ് ക്ലാസ് ഒരു പരസ്യം തരാൻ വേണ്ടി വന്നതാ.
3: കീലേരി അച്ചുവേട്ടൻ. ഒരു ഫുൾ പേജിന് എന്ത് ചാർജ് വരും സാർ?
5: ബാക്ക് പേജ് ആണെങ്കിൽ 100,000 രൂപ, അകത്താണെങ്കിൽ 60,000-50,000 അങ്ങനെ പോകും.
10: നമുക്ക് ഫുൾ പേജ് വേണ്ടി വരുമോ?
3: വേണ്ടി വരില്ലേ. താങ്കളുടെ അഭിപ്രായം എന്താ?
10: അല്ല താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ.
3: അല്ല താങ്കൾ താങ്കളുടെ അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റൂ?
10: അല്ല താങ്കൾ പറഞ്ഞോളൂ,
3: എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞു. താങ്കളുടെ അഭിപ്രായം
2: ഞാൻ പറയാം.
3: ഓ
5: അപ്പോൾ തൽക്കാലം ആരും ഒന്നും പറയണ്ട, നിങ്ങൾ പോയി ആലോചിച്ച് പിന്നെ വന്ന് പറഞ്ഞാ മതി. എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്.
2: വന്ന കസ്റ്റമറെ പിരിച്ചു വിട്ടിട്ടല്ലേ വേറെ ജോലി.
5: നിങ്ങൾ പോണം.
3: സാർ ഫുൾ പേജ് വേണ്ട, അത് പിന്നെ മതി. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അതൊരു ചെറിയ പരസ്യം മതി. ഈ 1.5-4 ഇഞ്ച് ടൈപ്പ് 50 രൂപയ്ക്ക് താഴെ വരുന്ന
5: ക്ലാസിഫൈഡ് പരസ്യങ്ങളൊക്കെ അവിടെ കേശവൻ എന്ന് പറയുന്ന ആളുണ്ട്, അയാളോട് പോയി പറയും.
2: ഓ മൂപ്പ ഒരു വലിയ പരസ്യത്തിന്റെ ആളായിരിക്കും ഇവൻ.
3: ചോട്ടെ.
11: കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന 2 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. കെ ജെ യേശുദാസ്, കൃഷ്ണചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്. 1991 ശ്രീനിവാസൻ കഥാ തിരക്കഥ സംഭാഷണം എന്നിവ ഒരുക്കി സാഗ ഫിലിംസിന്റെ ബാനറിൽ രാജൻ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അപ്പച്ചനാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് വിപിൻ മോഹൻ. ചിത്രസംയോജനം കെ രാജഗോപാൽ. കലാസംവിധാനം സി കെ സുരേഷ്. ഗായത്രി അശോകാണ് ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത്. ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് സാഗ ഫിലിംസ്. 1991 May 1 ചിത്രം പ്രദർശനത്തിനെത്തിയത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചിരിനേരത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. പൊട്ടിച്ചിരികൾ സമ്മാനിച്ച കൺകെട്ട് എന്ന ചിത്രത്തിലെ ഈ കോമഡി രംഗങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ജീവിതത്തിൽ എത്ര തിരക്കുണ്ടെങ്കിലും ചിരിക്കാൻ ഒരു നിമിഷം കണ്ടെത്താൻ മറക്കരുതേ. മറ്റൊരു ചിത്രത്തിന്റെ ചിരിവിശേഷങ്ങളുമായി വീണ്ടും കേട്ടുമുട്ടും വരെ ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.
12: മതിമറന്ന് പൊട്ടിച്ചിരിക്കാനായി അല്പനേരം ചിരിനേരം. വെള്ളിത്തിരയിലെ ചിരിക്കാഴ്ചകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗതമന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവുമാണ് ഭരണനിർവഹണത്തിൽ തനിക്ക് കരുത്തേകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ ശ്രീ വിനായക ക്ഷേത്രം സന്ദർശിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കായും 140 കോടി പൌരന്മാരുടെ ക്ഷേമത്തിനായും പ്രാർത്ഥിച്ചു. പൂർണ്ണ സമർപ്പണത്തോടെ ജനങ്ങളെ രാപകൽ സേവിക്കുന്നതിനായി തനിക്ക് കൂടുതൽ കരുത്തും ഊർജ്ജവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 25 വർഷത്തെ ഭരണ നേതൃത്വത്തിലൂടെ നേടിയെടുത്ത അനുഭവ പാഠവും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും വലിയ സമ്പത്താണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: देश के लिए मेरा दायित्व भी सबसे अधिक है और मैं हृदय से ये मानता हूं कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है. मां भारती की हर संतान इस पूंजी की अधिकारी है.
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ഇതു സംബന്ധിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടത്തിയ അശ്രാന്ത പരിശ്രമങ്ങളും സമർപ്പണവും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും അഭിവൃദ്ധിക്കും അടിത്തറയിട്ടതായി ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യമായ ഫലം ഉറപ്പു നൽകുന്ന ഭരണശൈലിയുടെ പുതിയ മാതൃക സൃഷ്ടിക്കാൻ പ്രധാനമന്ത്രിക്ക് സാധിച്ചതായും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പൊതുസേവനം ജീവിതത്തിന്റെ ഏക ലക്ഷ്യമാക്കിയ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും രാഷ്ട്രീയത്തെ അദ്ദേഹം രാജ്യത്തെ സേവിക്കാനുള്ള മാർഗമായാണ് കണ്ടതെന്നും BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. വലിയ ആഗോള വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടും സമൂഹത്തിലെ പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകിയിട്ടുള്ളതെന്നും BJP അധ്യക്ഷൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 30 കേന്ദ്രങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി യാത്ര നടത്തും. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.5% റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. പണപ്പെരുപ്പവും ക്രൂഡോയിൽ വില വർധനയുമാണ് തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകങ്ങൾ. 3 വർഷത്തിന് ശേഷമുള്ള വർധന ഭവന വാഹന വായ്പകളുടെ EMI വർധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി.ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 MW വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായാണ് സൂചന. പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവ ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTCയുടെ കാർഗോ സർവീസിന് ഇന്ന് തുടക്കമാകും. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ സേവനം ആരംഭിക്കുന്നത്. പുതിയ സേവനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ആഭ്യന്തര കാർഗോ ടെർമിനലിൽ മന്ത്രി CP ജോൺ നിർവഹിക്കും. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കരിയറിന്റെ അവസാന മത്സരത്തിൽ 1 ഗോളും 2 അസിസ്റ്റും സമ്മാനിച്ച് ഇതിഹാസ താരം ലയണൽ മെസ്സി അർജന്റീനയുടെ ജേഴ്സി അഴിച്ചിരിക്കുന്നു. ഗോൾ മുഖങ്ങളെ കീഴ്പ്പെടുത്തിയ ആ ബൂട്ടുകൾ ഇനി രാജ്യത്തിന് വേണ്ടി വല കുലിക്കില്ല. 2 പതിറ്റാണ്ടിലേറെക്കാലം അർജന്റീനയ്ക്കൊപ്പമുള്ള മെസ്സിയുടെ ഫുട്ബോൾ യാത്രയ്ക്ക് അവസാന വിസിൽ വീഴുമ്പോൾ കോടാനുകോടി

0: ആരാധകർ വിതുമ്പി. ബ്യൂണസ് ഐറിസിലെ എസ്റ്റാഡിയോ മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ രാജ്യമായ ബെനിനെതിരെയുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് 3-0 തകർപ്പൻ വിജയം സമ്മാനിച്ച് നിറകണ്ണുകളുടെ മെസ്സി മൈതാനം വിട്ടു. 2022 ലോകകപ്പ് അടക്കം 4 സുപ്രധാന കിരീടങ്ങൾ, ആകെ 208 മത്സരങ്ങൾ, 126 ഗോളുകൾ, 67 അസിസ്റ്റുകൾ. മെസ്സിയുടെ കരിയർ അതുല്യവും അപാരവും അപൂർവങ്ങളിൽ അപൂർവമായി എക്കാലവും കാൽപന്ത് ഭൂമിയിൽ അടയാളപ്പെടുത്തും. മെസ്സി മൈതാനം വിടുമ്പോൾ ഒരു തലമുറയുടെ ഓർമ്മകൾ ബാക്കിയാവുന്നു. അർജന്റീനയുടെ നീലയും വെള്ളയും ജേഴ്സിയിൽ ലയണൽ മെസ്സി തീർത്ത ഗോളാരവങ്ങൾ എക്കാലവും ജനതയെ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും. നന്ദി മെസ്സി, കാൽപന്താവേശത്തിന്റെ ഒരു യുഗം സമ്മാനിച്ചതിന്.
1: കേരള ഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് 5.5 പതിറ്റാണ്ട്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് കേളപ്പൻ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ കേരളത്തിലെ ആദ്യ സത്യഗ്രഹി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. വൈക്കം, ഗുരുവായൂർ സത്യഗ്രഹങ്ങളിൽ സജീവ സാന്നിധ്യമായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. ഐത്തോചാടന പ്രചാരണത്തിന്റെ ഭാഗമായി ജാതിപ്പേർ ഉപേക്ഷിച്ച് കെ കേളപ്പൻ മാതൃകയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം ഇന്ന് നടക്കും. പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ ശുചിത്വ പ്രവർത്തനങ്ങൾ തുടരുന്നതിനും വിലയിരുത്തുന്നതിനുമായി ത്രിതല പഞ്ചായത്ത് തലങ്ങളിൽ മേൽനോട്ട സമിതികൾ രൂപീകരിക്കുന്നു. ഇതിനായി തദ്ദേശ വകുപ്പും ശുചിത്വ മിഷനും സംയുക്തമായാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച നിർമ്മലം പുതിയുഗ ശുചിത്വ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പ്രാദേശിക തലങ്ങളിലും സമിതികൾ രൂപീകരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സണും ജില്ലാ കളക്ടർ വൈസ് ചെയർപേഴ്സണുമായാണ് ജില്ലാതല ഏകോപന സമിതി രൂപീകരിക്കുക. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക കമ്മിറ്റികൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടെ സംസ്ഥാന അതിർത്തികളിലൂടെ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് തടയാൻ നിരീക്ഷണവും ശക്തമാക്കും.
1: സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താൻ സാധ്യത. കക്കാട്ടാറിന്റെയും പമ്പാ നദിയുടെയും ഇരുകരകളിലും താമസിക്കുന്നവരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണം. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജ് ഉടൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മാസങ്ങളായി അടഞ്ഞുകിടക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ചില്ലുപാലം അടച്ചിട്ടത് ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം വാഗമണിലെത്തുന്ന നിരവധി സഞ്ചാരികൾക്ക് വലിയ നിരാശയുണ്ടാക്കിയിരുന്നു. തുടർന്ന് സർക്കാരിന്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പാലത്തിന്റെ ബെയറിംഗ് കപ്പാസിറ്റി ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. DTPC ഇടുക്കിയും ഭാരത് മാതാ വെഞ്ചേഴ്സും ചേർന്ന PPP മോഡലിലാണ് ഈ അഡ്വഞ്ചർ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ചില്ലുപാലത്തിന് പുറമെ 360° സൂപ്പർ റിയാലിറ്റി ഡോം, വെർച്വൽ റിയാലിറ്റി, സിപ്പ് ലൈൻ തുടങ്ങിയ നിരവധി വിനോദങ്ങളും ഇവിടെയുണ്ട്.
1: സംസ്ഥാനത്ത് ഇൻഫ്ലുവൻസ മൂലമുള്ള മരണങ്ങളിൽ വർധനയുണ്ടായതായി റിപ്പോർട്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഗുരുതര രോഗമുള്ളവരും വാക്സിൻ എടുക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 17 തുറക്കും. ഇന്നു മുതൽ സന്നിധാനത്ത് ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാൻ സാധിക്കും. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 മുറികൾ ബുക്ക് ചെയ്യാനാകും. തുലാം 1 18 രാവിലെ 8 ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ ഇന്ന് ആരംഭിക്കും. സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ഈ മാസം 11 വരെ നടക്കുന്ന ഫെസ്റ്റിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ പങ്കെടുക്കും. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പാർട്ടി പ്രവർത്തകരുടെ സമർപ്പണവും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയ പ്രഖ്യാപനം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. KSRTCയുടെ കാർഗോ സർവീസ് ഗതാഗത മന്ത്രി CP ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കേരളഗാന്ധി കെ കേളപ്പൻ ഓർമ്മയായിട്ട് ഇന്ന് 5.5 പതിറ്റാണ്ട് തികയുന്നു. അവസാന മത്സരത്തിലും ആരാധകരെ ആനന്ദിപ്പിച്ച് അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിടചൊല്ലി ഇതിഹാസ താരം ലയണൽ മെസ്സി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490209780896. ഉച്ചയ്ക്ക് 2 മണിക്ക് 1 വട്ടം കൂടി. ഇതിൽ നാടകം ഞാൻ രാധിക, 4-ാം ഭാഗം. നാടകരചന കൃഷ്ണകുമാർ കണ്ണോത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണവും സഹസംവിധാനവും അശ്വിനി കവിണിശ്ശേരി. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 തിരികെ ജീവിതത്തിലേക്ക്, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. തുടർന്ന് ആർദ്രഗീതങ്ങൾ കേൾക്കാം. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:20 ശാസ്ത്രവീഥി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് ചിത്രപരിചയം. 9 മണിക്ക് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ട്. രാത്രി 10 മണിക്ക് ഇഷ്ടങ്ങൾ ഈണങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. അർജന്റീന ജേഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലയണൽ മെസ്സി. അവസാന മത്സരത്തിലും ഗോൾ നേട്ടം. വാർത്തകൾ വിശദമായി. ജനങ്ങളുടെ വിശ്വാസവും ദശലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ അർപ്പണബോധവുമാണ് തന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ ഏറ്റവും വലിയ സമ്പാദ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് ശ്രീ വിനായക ക്ഷേത്രത്തിൽ ദർശനം നടത്തി രാജ്യത്തിനും 140 കോടി ജനങ്ങൾക്കുമായി പ്രാർത്ഥിച്ചതായും ശ്രീ മോദി വ്യക്തമാക്കി.
1: आज मुझे हेड ऑफ द गवर्नमेंट के तौर पर निरंतर सेवा करते हुए 25 वर्ष पूरे हो गए. मैं हृदय से ये मानता हूं कि देश के हर नागरिक का मुझ पर सबसे बड़ा हक है. ये 25 वर्ष का जनविश्वास बहुत बड़ी पूंजी है और ये पूंजी देश की है.
0: രാഷ്ട്രീയത്തെ അധികാരത്തിനപ്പുറം രാജ്യസേവനത്തിനുള്ള ഉപാധിയായാണ് പ്രധാനമന്ത്രി കാണുന്നതെന്ന് ചടങ്ങിൽ സംസാരിച്ച ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. പാവപ്പെട്ടവർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരുടെ ക്ഷേമത്തിന് ഊന്നൽ നൽകിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം എന്ന കാഴ്ചപ്പാടിനെ ദേശീയ ദൌത്യമാക്കി അദ്ദേഹം മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു എന്നിവരും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെയും പ്രശംസിച്ച് ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ. ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്കും ആഗോള ദക്ഷിണ മേഖലയ്ക്കും ഒരുപോലെ നിർണായകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. പണനയ സമിതി ഏകകണ്ഠമായാണ് നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു.
2: After a detailed assessment of the evolving macroeconomic and financial conditions, developments and the outlook, the MPC voted unanimously to increase the policy repo rate under the LAF by 25 basis points to 5.5%. Consequently, the STF rate stands adjusted at 5.25% and the marginal standing facility rate and the bank rate to 5.75%.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ചടങ്ങിൽ 326 കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറൻ സമർപ്പിത ചരക്കിടനാഴിയുടെ 3 പ്രധാന ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. 3 റെയിൽവേ പദ്ധതികൾക്കും 3 ഹൈവേ പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും. വൈകിട്ട് മുംബൈയിലെ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതികളെ പ്രദർശിപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുത പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി VD സതീശൻ NTPC യുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാനും മഹാരാഷ്ട്രയിൽ നിന്ന് 300 MW വൈദ്യുതി ലഭ്യമാക്കാനും തീരുമാനമായതായി സൂചന. പുനരുപയോഗ ഊർജ്ജ സംഭരണം, അധിക വൈദ്യുതി ലഭ്യത, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെ സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. 2025 ഒക്ടോബർ 1 പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ 1st anniversary ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന 2nd ഇന്ത്യ EFTA പ്രോസ്പിരിറ്റി ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാർമെലിനും ഇന്ന് അഭിസംബോധന ചെയ്യും. ഇന്ത്യയിലെയും EFTA അംഗരാജ്യങ്ങളായ സ്വിറ്റ്സർലൻഡ്, നോർവേ, ഐസ്ലൻഡ്, ലിച്ചൻസ്റ്റൈൻ എന്നിവിടങ്ങളിലെയും മുതിർന്ന സർക്കാർ പ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ കപ്പൽ ഗതാഗതം പ്രോത്സാഹിപ്പിക്കൽ, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റഷ്യയുടെ തെക്കൻ കരിങ്കടൽ തീരത്തുള്ള വിനോദസഞ്ചാര നഗരമായ സോച്ചിക്ക് സമീപം ലൈബീരിയൻ പതാകയുള്ള കപ്പലിന് നേരെ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. അർജന്റീന ജഴ്സിയിൽ അവസാന മത്സരത്തിനിറങ്ങി ലിയോണൽ മെസ്സി. ബ്യൂണസ് അയേഴ്സിലുള്ള മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ ആഫ്രിക്കൻ ടീമായ ബെനിനായിരുന്നു എതിരാളികൾ. മത്സരത്തിൽ എതിരില്ലാത്ത 3 അർജന്റീന ജയം സ്വന്തമാക്കി. വിടവാങ്ങൽ മത്സരത്തിൽ മെസ്സി 1 നേടി. 21 നീണ്ട ഫുട്ബോൾ കരിയറിലെ 208 മത്സരത്തോടെയാണ് ഇതിഹാസ താരം വിടവാങ്ങുന്നത്. ഇന്ന് ലോക പരുത്തി ദിനം. പരുത്തിയുടെ ആഗോള സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക പ്രാധാന്യം ഉയർത്തിക്കാട്ടുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നന്മയ്ക്കായി പരുത്തി, വ്യാപാരം, പരിവർത്തനം, പങ്കാളിത്തം എന്നിവയിലൂടെ സമൃദ്ധി കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നു. വയലുകളിൽ പരുത്തി കൃഷി ചെയ്യുന്ന കർഷകരെ ആദരിക്കുന്ന ദിനമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ 4.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഡൽഹിയുടെ ചില പ്രദേശങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഇന്നലെ രാത്രി 10:24 ഭൂചലനമുണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയും ഖാനയും തമ്മിൽ 2 ധാരണാപത്രങ്ങൾ കൈമാറി. വിദേശകാര്യമന്ത്രി ഡോ. S. ജയശങ്കർ ഖാന സന്ദർശിച്ച വേളയിലാണ് കരാറുകൾ കൈമാറിയത്. ശാസ്ത്രീയ ഗവേഷണം, അക്കാദമിക് മേഖല, കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കരാറുകൾ. മദ്രസ വിദ്യാഭ്യാസ കമ്മീഷൻ റദ്ദാക്കി പശ്ചിമബംഗാൾ സർക്കാർ. കമ്മീഷനെ സ്കൂൾ സർവീസ് കമ്മീഷനുമായി ലയിപ്പിച്ചതായും ഇനി മുതൽ മദ്രസകളിലെ നിയമന നടപടികൾ SSC കീഴിലാകുമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. മദ്രസകളിലെ അധ്യാപക നിയമനം സുതാര്യവും നിഷ്പക്ഷവുമാക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് പുതിയ നീക്കം. ത്രിപുരയിലെ ഖോവായ് ജില്ലയിൽ നിന്ന് 1.74 കോടി രൂപയുടെ 340 കിലോഗ്രാം കഞ്ചാവ് അസം റൈഫിൾസ് പിടികൂടി. ലഹരി കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത ലഹരി മരുന്നും വാഹനവും തുടർ നടപടികൾക്കായി കസ്റ്റംസ് അധികൃതർക്ക് കൈമാറി. ജമ്മുകാശ്മീരിനെക്കുറിച്ചും പാകിസ്ഥാനിലെ ഭീകരവാദ ശൃംഖലകൾക്കെതിരെയും സ്വീകരിച്ച നടപടികളെക്കുറിച്ച് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷന്റെ പരാമർശങ്ങൾ ഇന്ത്യ തള്ളി. UN പൊതുസഭയുടെ 6th സമിതി യോഗത്തിൽ ലോക്സഭാ MP ബിപ്ലവ് കുമാർ ദേവാണ് ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത്. ഭരണ നേതൃത്വത്തിൽ കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ വിശ്വാസവും പൊതുസേവനത്തിലൂടെ ലഭിച്ച അനുഭവ സമ്പത്തും കരുത്തെന്ന് പ്രധാനമന്ത്രി. റിപ്പോ നിരക്ക് 25 basis points വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് പുതിയ പണനയം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും മഹാരാഷ്ട്രയും സന്ദർശിക്കും. വഡോദരയിൽ 35,000

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ദേസമയം ഒരുമണിയായി നമുക്കൊരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പർ പറഞ്ഞു തരാം. 0402 9708 96. അപ്പോൾ ഒട്ടും വൈകണ്ട, ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാം, ഒപ്പം പ്രിയപ്പെട്ടവർക്കായിട്ട് അത് ഡെഡിക്കേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു ഗാനം കേൾക്കാം, ശേഷം കോളുകൾ അറ്റൻഡ് ചെയ്യാം.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: പാട്ടിഷ്ടങ്ങളുടെ മധുരതീരങ്ങളിലൂടെ സ്നേഹസല്ലാപത്തിന്റെ സംഗീതയാത്ര, ഗാനാസ്വദനത്തിന്റെ നവ്യാനുഭവം, ഗാനലയം, റേഡിയോ മലബാർ 89.6 FM.
7: റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ.
8: ഹലോ,
7: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നേ? അശ്വിൻ. എവിടെ സ്ഥലം? മുന്നേ വിളിച്ചിട്ടുണ്ടോ തോന്നല്ലേ, കൊറേ മുന്നേ.
8: ഓക്കെ,
7: എന്താ ചെയ്യുന്നത്?
8: ഞാൻ പണിയെടുക്കുന്ന.
7: അതെയോ, ഇപ്പൊ എവിടെയുള്ളത്? പണിസ്ഥലത്താണോ?
8: പണിസ്ഥലത്താണ് ഉള്ളത്.
7: ആഹാ, വേറെന്തൊക്കെയാണ് വിശേഷം? സുഖാണോ നാട്ടില്?
8: ഓ, നല്ല വിശേഷം.
7: മഴയാണോ ചൂടാണോ? പ്രത്യേകിച്ച് ചോദിക്കണ്ടല്ലോ. ചൂടിന്റെ കുറച്ച് ആശ്വാസം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ?
8: ബദലേയൻ കുടുംബ യൂണിറ്റിലെ പാട്ടില്ലേ,
7: യവന കഥയിൽ നിന്ന് വന്ന.
8: ഓക്കെ,
7: ആ അന്നയിലെ പാട്ട്
8: വീണ്ടും.
7: അതെ, എല്ലാരും ഏറ്റെടുത്തത് ബദലേയൻ കുടുംബ യൂണിറ്റിലൂടെ കേട്ടപ്പോഴാണ്. സിനിമ കണ്ടോ?
8: സിനിമ കണ്ടു.
7: ഇഷ്ടപ്പെട്ടു?
8: ഇഷ്ടപ്പെട്ടു.
7: ഈ പാട്ട് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? പേര് പറയാൻ താല്പര്യപ്പെടുന്നുണ്ടോ? അപ്പോ യവന കഥയിലെ ആ ഇടയ കന്യകയ്ക്ക് വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു നോക്കാം. വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം.
8: ഓക്കേ ഓക്കേ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു തരുമോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0490271400, 7025900118.
4: റേഡിയോ മലബാറിന്റെ ഇഷ്ട ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും വീണ്ടും സ്വാഗതം. ദേ നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
5: എന്റെ പേര് ഋതുനന്ദ് ആണ്.
4: എവിടെയാണ് ഋതുനന്ദ്? സ്ഥലം
5: മാലൂര്.
4: ആദ്യായിട്ടാണോ വിളിക്കുന്നേ?
5: അല്ല, ഇന്ന് വിളിച്ചായിരുന്നു.
4: വിളിച്ചിട്ടുണ്ട് അല്ലേ, പക്ഷെ നമ്മള് തമ്മില് സംസാരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. എന്തൊക്കെയുണ്ട് മാലൂര് വിശേഷം? എവിടെയാ, എന്താ ചെയ്യുന്നേ? പഠിക്കുകയാണോ? എവിടെയാ?
5: എയർപോർട്ടിലാ.
4: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്? എല്ലാരും. ഓക്കെ, അപ്പൊ ഇന്ന് വർക്കിന് പോയില്ലേ? എന്തേ? ഓ, അത് ഇന്നാണ് എടുത്തത്. സാധാരണ സാറ്റർഡേ സൺഡേസിലൊക്കെ അല്ലേ എല്ലാരും ലീവ് എടുക്കുന്നേ?
5: അങ്ങനെ സാറ്റർഡേ സൺഡേ ലീവ് ഇല്ല, അവരപ്പം ഡ്യൂട്ടി ഇടുന്നു, അതിനനുസരിച്ചിട്ടാണ്.
4: ഓക്കെ,
5: ഇന്നാണ് എനിക്ക് ഓഫ് വന്നത്, അതുകൊണ്ട് ഇന്ന് ലീവ്.
4: ഇന്ന് നീ എന്താണ് പരിപാടി?
5: കുറച്ച് പേപ്പേഴ്സ് ക്ലിയർ ആക്കാനുണ്ട്, അതൊക്കെ അതൊക്കെ റെഡി ആക്കണം.
4: കറങ്ങാനൊന്നും പോകുന്നില്ലേ?
5: എല്ലാരും കോളേജിൽ പോയിനി, ഫ്രണ്ട്സൊക്കെ വർക്കിന് പോയിനി, ആരും ഇല്ല.
4: ഇല്ല, കൊറേ ആയോ വർക്കിന് കയറിയിട്ട്? അത്രേയായിട്ടുള്ളൂ? അപ്പൊ മുന്നെയോ? ഓക്കെ, അപ്പൊ ഏത് പാട്ട് കേൾക്കാനാ ഇന്ന് വിളിച്ചത്? പാട്ട് പറഞ്ഞോളൂ.
5: ചന്ദോത്സവ മൂവിയിലെ.
4: അതിലെ
5: ആരാകും കാണാതെ ആ പാട്ട് കേൾക്കാനാ വിളിച്ചത്.
4: ആ പാട്ട് കേൾക്കാനാണ് വിളിച്ചത്. ആ പാട്ടിനോട് എന്താണ് ഒരു പ്രത്യേക ഇഷ്ടം?
5: അത് കേൾക്കുമ്പോ ഫീൽ ആണല്ലോ.
4: അത് ശരിയാണ്. സിനിമ ഇഷ്ടാണോ? അതെയോ, മോഹൻലാൽ ഫാൻ ആണോ? അതുകൊണ്ടാണോ സിനിമ ഇഷ്ടം? അല്ലേ, സിനിമ തന്നെ ഇഷ്ടമായതുകൊണ്ടാണോ? ഓക്കേ, ഈ പാട്ടിന് ഡെഡിക്കേഷൻ ഉണ്ടാ?
5: ഡെഡിക്കേഷൻ കൊടുക്കണ്ടാളോ?
4: കോളേജിൽ പോയോ? അതുകൊണ്ട് ആൾക്ക് കേൾക്കാൻ പറ്റില്ല, നമുക്കായിട്ടെങ്കിലും കേൾക്കാന്ന്. അപ്പോ കോളേജിൽ പോയ ഏതോ ഒരാൾക്ക് വേണ്ടിട്ട് ഋതു ചോദിച്ചിട്ടുള്ള ഈ ഒരു പാട്ട് കേൾക്കാം നമുക്ക്. വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾക്കായി റേഡിയോ മലബാറിൽ ഇതാ ഒരിടം കൂടി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് സ്ക്രിപ്റ്റ് രൂപത്തിൽ ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയക്കുക. വാട്സപ്പ് നമ്പർ 9037008960.
3: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ്. നിങ്ങൾക്ക് വിളിക്കാനായിട്ടുള്ള നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0909297089. അപ്പൊ ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം, ആരാ വിളിക്കുന്നേ? എവിടെയാ സ്ഥലം? ഇപ്പൊ പഴശ്ശിയിലാണോ ഉള്ളത്? എന്താ ചെയ്യുന്നേ? എന്തായിരുന്നു? ഓക്കെ, ഇപ്പൊ സ്വസ്ഥം, ഗൃഹഭരണം. ആരൊക്കെ ഉള്ളത് വീട്ടില്?
4: വീട്ടില് ഞാനും ഭർത്താവും,
3: രണ്ടുപേരും. ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ എങ്ങനെയാ ടൈം സ്പെൻഡ് ചെയ്യുന്നത്?
4: വീട്ടിലെ ജോലികളും കുറച്ച് കൃഷിയും അങ്ങനെയല്ല മുന്നോട്ട് പോകും.
3: കൃഷിയുണ്ട്,
4: അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ.
3: ഓക്കെ, സിനിമക്കൊക്കെ പോവാറുണ്ടോ?
4: ഇടക്ക്, ഇപ്പൊ കൊറേ ആയി അങ്ങനെ പോവാറില്ല.
3: പാട്ടുകള് കേൾക്കാറുണ്ടോ?
4: പാട്ടുകള് റേഡിയോ മലബാർ അധികം കേൾക്കാറുണ്ട്. പണിയെടുക്കുന്ന സമയത്തെല്ലാം തുറന്നു വെക്കുവോ അങ്ങനെ.
3: അപ്പോ പണിയെടുക്കുന്നതിന്റെ ആ ഒരു ഇതും നമ്മൾ അറിയില്ല, പാട്ടും അതിന്റെ ഇതിനങ്ങ് പോയിക്കോളൂ.
4: അതെ അതെ.
3: പാട്ട് പാടുവോ?
4: ഇല്ല, പാട്ട് പാടൂല.
3: ഇതുവരെ പാടി നോക്കിയിട്ടില്ല?
4: ഇല്ല, പാട്ട് കേൾക്കും പക്ഷെ പാടാറില്ല.
3: പക്ഷെ ഒരു കലാകാരിയാണെന്നാണല്ലോ ശബ്ദം കേൾക്കുമ്പോ തോന്നുന്നേ.
4: ഇല്ല, പാട്ടങ്ങനെ പാടാൻ നിൽക്കില്ല.
3: വേറെ എന്തെങ്കിലും കലയുണ്ടാവുള്ളില്? ഒന്നുമില്ലേ?
4: ഇല്ലില്ല, കലകളൊന്നുമില്ല. ഇങ്ങനെ ആസ്വദിക്കും, ആസ്വദിക്കാൻ ഇഷ്ടം.
3: കല ആസ്വാദനമാണ് മെയിൻ. ഓക്കെ, ഇന്ന് ഇഷ്ടഗാനങ്ങളിലേക്ക് ഏത് പാട്ട് കേൾക്കാനായിട്ടാ വിളിച്ചത്?
4: ഇഷ്ടഗാനങ്ങളില് പിന്നെ അമ്മ മനസ്സ്, തങ്ക മനസ്സ്, രാപ്പകലി, ആ മൂവിയിലുള്ള.
3: ആർക്ക് വേണ്ടിയാ?
4: അമ്മ, രണ്ടമ്മമാർക്കും കൂടെ വേണ്ടി.
3: ഭർത്താവിന്റെ അമ്മയ്ക്കും
4: എന്റെ അമ്മക്കും വേണ്ടി.
3: എവിടെ സ്വന്തം വീട്? എവിടെ?
4: ഇല്ലങ്കേരി.
3: അപ്പൊ രണ്ടുപേരും കേൾക്കുന്നുണ്ടാവും, നമുക്ക് വിചാരിക്കാം. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു നല്ല പാട്ടും കേൾപ്പിക്കാം.
4: ഓക്കെ,
3: താങ്ക് യു.
4: ശരി, ഓക്കെ, താങ്ക് യു.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: ഇഷ്ടഗാനങ്ങളിലൂടെ നമുക്ക് അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
3: മിനി.
2: മിനി ചേച്ചി പൊതുവെ വിളിക്കാറുണ്ടോ? കേട്ട് പരിചയമില്ലാതൊരു ശബ്ദമാണല്ലോ. റേഡിയോ കേൾക്കാറുണ്ടോ? നമ്മുടെ ശ്രോതാവാണ്. എവിടെ സ്ഥലം?
3: കല്ലേരിക്കര.
2: അപ്പൊ അടുത്തന്നെയാണ്. എന്താ ചെയ്യുന്നേ മിനിച്ചി?
3: ഞാന് തുന്നലാണ്, വീട്ടിൽ നിന്ന് തന്നെ തുന്നപ്പണി എടുക്കുന്നുണ്ട്.
2: അതെയോ?
3: ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എടുക്കുന്നില്ല, ചെറുങ്ങനെ സുഖമില്ലാണ്ട്. കാലിന് കാല് ചെറുതായിട്ടൊന്ന് തെന്നി പോയിട്ട് ചെറിയൊരു പരിക്ക് പറ്റി.
2: ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ
3: ചെയ്തോണ്ടിരിക്കുന്നേ.
2: അപ്പൊ പുറത്തേക്ക് എവിടെയും പോകുന്നുണ്ടാവില്ലല്ലോ?
3: ഇല്ല, ഇപ്പം ഒരു മാസമായിട്ട് എവിടെയും പോകലില്ല,
2: വീട്ടിൽ തന്നെ. അപ്പൊ ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ?
3: അതുകൊണ്ട് ജോലിയും ചെയ്യലില്ല.
2: അല്ല, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ?
3: വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനാ പറ്റൂല.
2: അതെയോ? അപ്പൊ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നല്ലോ. ഓക്കെ, ആരൊക്കെ ഉള്ളത് വീട്ടില്?
3: വീട്ടില് ഇപ്പൊ പിന്നെ ഭർത്താവും ഇളയ മോനും.
2: പേര് പറയാ അവരുടെ?
3: ഭർത്താവിന്റെ പേര് മോഹന്, മോന്റെ പേര് മിഥുൻ.
2: മോനെന്താ ചെയ്യുന്ന, പഠിക്കുകയാണോ അല്ലെ വർക്ക് ചെയ്യാന്നോ?
3: പഠിച്ച് കഴിഞ്ഞ് ഇപ്പോ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്.
2: ഇന്ന് ഇഷ്ട ഗാനങ്ങളിലേക്ക് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചത്?
3: ഏത് പാട്ടാ? നല്ല ഏതെങ്കിലും ഒരു പാട്ട്. ഒരുപാട് പാട്ടുകൾ നല്ലതാണ്. സർഗം സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചോ, അതിലെ എല്ലാ പാട്ടും നല്ല പാട്ടാ.
2: ഓക്കെ, കുറച്ച് ക്ലാസിക്കൽ ടച്ച് ഒക്കെ ഉള്ള പാട്ടാണ് അല്ലേ?
3: ക്ലാസിക്കൽ ടൈപ്പ്.
2: മിനിയേച്ചു പാടുമായിരുന്നോ? കേൾക്കാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ ഇഷ്ടഗാനങ്ങളിലേക്ക് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
3: ഓക്കെ.

0: സ്വന്തം മകനായി സ്നേഹിച്ച അതിരതൻ എന്ന അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തി ദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
1: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനവേജയ അച്ഛനു പകരം നീ വേണം ഇനി.
2: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി ഉണരുകയാണ്.
3: തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു
4: വിധിയാണിത്! കരങ്ങളിൽ വിഫലമാം സ്വപ്നങ്ങൾ.
2: നാടകങ്ങൾ, നാടകഗാനങ്ങൾ.
5: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്നെ? ആ മനസ്സിന്, ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
6: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
2: ഒരാഴ്ച, ഒരു മണിക്കൂർ.
3: വെറുപ്പാണ്, വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്. വെറും വെറുപ്പ്.
2: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം. നാടകനേരം
7: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
8: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
7: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
8: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര.
7: സിഎം വിസ്താര നെല്ലൂന്നി.
9: നീ എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
10: ഇതുവരെ സ്കൂൾ ഉണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനു.
9: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
10: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
9: ഇനിയിപ്പന്ന ചെയ്യ?
10: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
9: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
10: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിൽ നിർത്തുവല്ലേ വേണ്ടത്? അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
9: നീ പറഞ്ഞത് ശരി.
8: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
11: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
2: ചിത്രപരിചയം.
12: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
13: അത് ഞാൻ ഉറപ്പിച്ചു.
12: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
2: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
14: നരസിംഹമ്മന്നാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതം.
2: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
11: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
2: ചിത്രപരിചയം.
12: കുഞ്ഞുകണ്ഠന്റെ മോളല്ലേ?
15: അതെ.
12: എന്താ പേര്?
15: മായ.
2: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
15: ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
2: മറക്കാതെ കേൾക്കുക.
16: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാ നോക്കാം. ഹലോ, ഹലോ, ഹലോ. കോള് ഡ്രോപ്പായിന്ന് തോന്നുന്നു. വിളിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് വേണം വിളിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കോൾ കട്ടായി പോകുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഒരു പാട്ട് കേൾക്കാം, ശേഷം മറ്റുള്ള കോളിലേക്ക് തിരിച്ചു വരാം. ഇത് റേഡിയോ മലബാർ 89.6 FM.

0: എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. നാർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്.
1: മനസ്സിലായോ?
2: അല്ല, നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കണ്ടേ? നിങ്ങളുടെ ഇഷ്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു താരസ്വരത്തിൽ. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ.
3: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
5: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
4: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
5: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
4: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
5: ഫോൺ 9961004648
4: 9656943 21.
6: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
7: ഇഷ്ടഗാനങ്ങളിലെ നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
8: ഹലോ, എന്റെ പേര് സോണിയ.
7: എവിടെയാണ് സ്ഥലം?
8: കാടാച്ചിറ.
7: ഓക്കെ, മുന്നേ വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പരിചയമുണ്ടല്ലോ ഈ ശബ്ദം.
8: അതെ, ഞാൻ വിളിച്ചിട്ടുണ്ട്.
7: ഇന്ന് ഏത് പാട്ട് കേൾക്കാനാ വിളിച്ചത്? ഏത് പാട്ടായാലും കുഴപ്പമില്ല. ഇപ്പോ എവിടെയാണ്, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നോ? അതെയോ? ഓക്കെ, അപ്പോ എക്സാമിന് പോകുന്ന മുന്നേ ഒരു പാട്ട് കേട്ട് റിലാക്സ് ചെയ്ത് പോവാന്ന് വിചാരിച്ചു. അപ്പൊ റിലാക്സ് ചെയ്തിട്ട് പരീക്ഷ ഒക്കെ എഴുതുക. എന്തായാലും ഓൾ ദ ബെസ്റ്റ് പറയാണ്. വീട്ടിലാരൊക്കെയാണുള്ളത്? ഹസ്ബൻഡും മോളും. രണ്ടുപേരും കൂടെ വരുന്നുണ്ടോ എക്സാമിന്? അടുത്തന്നെയാണോ സെന്റർ? അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി, സാങ്കേതിക സഹായം നൽകിയത് സൂര്യ ഇടവന.

ഞാൻ രാധിക, നാടകം നാലാം ഭാഗം. നാടകത്തിന്റെ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സിനി രാമദാസ് മട്ടന്നൂർ, ദേവദാസ്, രാമകൃഷ്ണൻ പഴശ്ശി, മാധവൻ നായർ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, അഡ്വക്കേറ്റ് മോഹൻ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ദേവിക, സൂര്യ എടവന, കമലം. നാടകരചന കൃഷ്ണകുമാർ. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. ഞാൻ രാധിക, നാലാം ഭാഗം. ദേവദാസ് കമല ദമ്പതികളുടെ മകളുടെ വിവാഹത്തിന് സായന്തനം എന്ന വൃദ്ധസദനത്തിൽ നിന്നും അന്തേവാസികൾ പ്രത്യേക ക്ഷണിതാക്കളായി എത്തുന്നു. ഈ കാര്യത്തെ ചൊല്ലി ദേവദാസും ഭാര്യ കമലവും തർക്കിക്കുകയാണ്. കല്യാണ പിറ്റേന്ന് അതിരാവിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വാർത്തയുമായി കമല ദേവദാസിനെ വിളിച്ചുണർത്തുന്നു. കല്യാണ ദിവസം വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് ആഹാരം നൽകിയതിൻ്റെ പേരിൽ കമലാദാസിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്തേവാസികൾക്ക് സദ്യ നൽകുന്ന ദൃശ്യവും ദേവദാസിൻ്റെയും കമലയുടെയും സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് റീൽസ് നിർമ്മിക്കുവാൻ വേണ്ടി രാധിക എന്ന പെൺകുട്ടി എത്തുകയാണ്. ചിത്രീകരണത്തിനൊടുവിൽ ദേവദാസിനോട് വൃദ്ധസദനത്തിൽ നിന്നും ക്ഷണിതാക്കളായി വന്നവരുടെ കൂട്ടത്തിൽ തനിക്ക് പ്രിയപ്പെട്ടവരായിട്ട് ആരെങ്കിലുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വൃദ്ധസദനത്തിലെ അന്ത്യവാസികളിൽ ഒരാളായ മാധവൻ നായരുമായി രാധിക സംസാരിക്കുന്നു. മാധവൻ നായർ ദേവദാസിൻ്റെ അച്ഛനാണ് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുകയാണ്. തൻ്റെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളെല്ലാം രാധികയോട് ഓർത്തെടുത്ത് പറയുകയാണ് മാധവൻ നായർ. അച്ഛനമ്മമാരെ പരിപാലിക്കുവാനുള്ള ചുമതലകളെ ചൊല്ലി സഹോദരന്മാരായ ദേവദാസും ദേവികയും തർക്കത്തിലാണ്. അവർ വ്യവസ്ഥയനുസരിച്ച് ഊഴമിട്ട് തങ്ങളുടെ വീടുകളിൽ പാർപ്പിക്കുന്നു. മാതാപിതാക്കളുടെ സമ്പത്തിൽ മാത്രം നോട്ടമിട്ടിരിക്കുന്ന മക്കളാണ് തനിക്കുള്ളതെന്ന് മാധവൻ നായർ രാധികയോട് പറയുകയാണ്. രാധിക ദേവദാസിനെയും ദേവികയെയും കാണുവാനും ഈ കാര്യം ചോദ്യം ചെയ്യുവാനും തീരുമാനിക്കുന്നു. നാടകം തുടർന്ന് കേൾക്കുക. ഞാൻ രാധിക.

0: മോഹൻ, ഇതേതാ പുതിയ ഹോട്ടലാ?
1: ആ, എൻ്റെ ഒരു പരിചയക്കാരൻ്റെയാ. റൂം ഫ്രീ ആണ്, ബട്ട് ഫുഡ് പെയ്ഡ് ആണ്, ഹൈലി പെയ്ഡ്.
0: ഓ, നാലാളല്ലേ, അതത്ര ഹൈ ഒന്നുമല്ല.
1: ഇത് നിന്റെ നാട്ടുമ്പുറത്തെ ചായക്കടയൊന്നുമല്ല, ഇത് സ്റ്റാറാ. ഒരു ചായക്ക് 90 രൂപയും ടാക്സുവാ. ഒരു മസാല ദോശക്ക് നാട്ടിലെത്രയാ?
0: 50-60.
1: എന്നാലേ അതിന്റെ കൂടെ 100 ടാക്സും കൂടി കൂട്ടിക്കോ.
0: 160 റുപ്യ
1: ആണ്.
0: അപ്പൊ ഈ മസാല ദോശ എന്നെല്ലാം പറഞ്ഞ വലിയതായിരിക്കുമല്ലേ?
1: വലുതല്ല, കാശ് കൂടുമ്പോ ചെറുതാകും. നാട്ടിലെ ഒരു ഗ്ലാസ് ചായ ഇവിടെ 2 ഗ്ലാസാ.
0: എന്നാ നമുക്ക് വേറെ ഏതെങ്കിലും കടയിൽ പോയാ പോരെ?
1: ഇവിടെ തന്നെ വന്നതിന് മറ്റു ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിനക്ക് വഴിയെ മനസ്സിലാവും. പിന്നെ റൂം ഫ്രീ ആണ്.
0: ഈ ദേവേട്ടനും എടുത്തമ്മ എന്താ വരാത്തെ?
1: ആ, പിന്നൊരു കാര്യം, റൂം ഫ്രീ ആണെന്നുള്ള കാര്യം അവരോട് പറയണ്ട കേട്ടാ.
0: അതെന്താ?
1: റൂം എന്റെ വക, ഫുഡ് അളിയന്റെ വക. എങ്ങനെയുണ്ട്?
0: ഓ, അങ്ങനെ ഒടുക്കത്തെ വക്കീല് ബുദ്ധിയാ. അപ്പൊ ഹെവിയായി തന്നെ കഴിക്കാലല്ലേ?

0: അവർ വന്നു. നീ എന്നാ വാതിൽ പറഞ്ഞേ?
1: ഒന്ന് തുറക്ക്.
0: ഓ, നിന്റെ ഒരു കാര്യം. ആ അളിയാ, വാ.
2: എടോ, ഇത് പുതിയ ഹോട്ടലല്ലേ?
0: ആ, പുതിയത് തന്നെ. അല്ല, കമല മേഡത്തിന് എന്താ ഒരു ഗൗരവം?
1: എന്നാ എടുത്തിയമ്മേ?
3: ആ, അതെല്ലാം പറയാ, ഞാനൊന്ന് ഇരിക്കട്ടെന്ന്.
0: അല്ല, കഴിക്കാൻ എന്താ പറയണ്ടേ?
2: ഇപ്പളേ കഴിക്കണ മോന.
1: തണുത്തതെന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ?
0: ഓ, എന്തൊരു സ്നേഹം. ആങ്ങളയുടെ തലയൊന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ചാണല്ലേ?
1: ആ, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എടുത്തമ്മേ, എന്താ വേണ്ടേ? മുന്തിരിയോ മുസമ്പിയോ?
3: എന്തായാലും കുഴപ്പമില്ല,
1: മുസമ്പി ആയിക്കോട്ടെ അല്ലേ? മുന്തിരിങ്ങയാകുമ്പോ പഴയതും കേടായതൊക്കെ ഉണ്ടാവും.
0: അളിയ, അതുപോലെ.
2: ആ, ഓക്കെ.
0: ആ, റൂം നമ്പർ 106, ഫ്രഷ് ജ്യൂസ്. ഓറഞ്ച് അല്ല, മൂസമ്പി. യെസ് യെസ്, 4. അതെ, തിരക്കില്ല. ആ ആ, അതെ, വക്കീലാണ്. ഓക്കെ.
1: വീട്ടിലോട്ട് വരണ്ട, മറ്റെവിടെയെങ്കിലും മതിയെന്ന് പറഞ്ഞത് എന്താ ഏട്ടാ?
3: ദേവികേ, അത് ഞാനാ പറഞ്ഞത്. സ്വസ്ഥായിട്ട് കാര്യങ്ങൾ പറയാൻ അവിടുന്ന് പറ്റൂല.
1: അതെന്താ ആവാണ്ട്?
3: എനിക്ക് ദേഷ്യം പിടിച്ചാലോ? അതൊന്നും എനിക്ക് പ്രശ്നമല്ല. എന്റെ അച്ഛനും അമ്മയും തന്നെ കാരണോ?
1: അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് എന്താ?
2: ദേവി, അടുത്ത ആഴ്ച മോള് വരുന്നുണ്ട് ബാംഗ്ലൂരിന്ന്. മോക്ക് എന്തൊക്കെയോ പഠിക്കാനും ചെയ്യാനൊക്കെ ഉണ്ട് പോലും. അതുകൊണ്ട് കുറച്ച് ദിവസം അച്ഛനും അമ്മേനെ നീ അങ്ങ് കൂട്ടിക്കോ.
1: ഓ, ഇതാ വിഷയല്ലേ?
3: അതെന്താ വിഷയല്ലേ? നിന്റെയും കൂടി അച്ഛനും അമ്മയല്ലേ അത്? എനിക്കും കൂടി നോക്കുന്ന എന്നാ?
0: അതിനെന്താ നോക്കാലോ, നമ്മൾ അച്ഛനും അമ്മയല്ലേ.
1: നിങ്ങൾ മിണ്ടാണ്ടിരിക്ക്. ഞാൻ താമസിക്കുന്നത് എന്റെ വീട്ടില്. ഞാൻ സ്വന്തമായി വാങ്ങിയ സ്ഥലത്താ വീട് വെച്ചത്.
3: തറവാട്ട് പറമ്പിൽ വീടെടുത്തൂടേനു? ആരെ എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാ?
2: ഏയ്, മതി മതി, തല്ലുകൂടാനല്ല നമ്മൾ ഇവിടെ വന്നത്. വക്കീലേ,
0: കുറച്ച് തല്ലുകൂടട്ടളിയ, സിറ്റുവേഷൻ ഒന്ന് കൊഴുക്കട്ടെ, അതാ നല്ലത്. യെസ്. ആ, ജ്യൂസ് എത്തി, അവിടെ വെച്ചോളൂ. കറക്റ്റ് ടൈമിംഗ് അല്ലേ അളിയ?
2: ആ, അതെടുത്ത് കഴിക്കല്ലാരും, എല്ലാം ഒന്ന് തണുക്കട്ടെ.
0: എന്നാല് തുടങ്ങല്ലേ, വക്കീൽ ഭാഷയിൽ തന്നെ.
2: ആ, അളിയൻ പറ.
0: മാധവ നിലയത്തിലെ അതിഥികളാ ഞാനും കമലയെടുത്തിയും. മാധവൻ നായരുടെ മകന്റെ ഭാര്യയും മകളുടെ ഭർത്താവും. അതുകൊണ്ട് ആ വീട്ടിലെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഞങ്ങൾക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്.
2: അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ?
0: കേൾക്ക്, ഞാൻ പറയട്ടെ. എന്നിരുന്നാലും മാധവൻ നായരുടെ മക്കൾ ഞങ്ങളുടെ ജീവിത പങ്കാളിയായതുകൊണ്ട് ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാനും പറ്റില്ല.
2: മനസ്സിലായില്ല.
3: നിങ്ങളൊന്നും മിണ്ടാതിരുന്നോ? പ്രായമാകുമ്പോ കുറച്ചധികം കെയർ ഒക്കെ വേണം. അത് മക്കള് രണ്ടാളും നോക്കണോ? അതാണ് ശരി, അതാണ് വേണ്ടതു.
0: കറക്റ്റ്, അതാണ് ലോ പോയിന്റ്. മക്കൾക്ക് രണ്ടാൾക്കുമുണ്ട് ഒരേ ചുമതലകൾ. ചുമതലകൾ മാത്രമല്ല, ഒരേപോലെ മറ്റൊന്നു കൂടിയുണ്ട്.
1: എന്താ അത്?
0: അവകാശങ്ങൾ.
2: അല്ല, മോഹനൻ പറഞ്ഞു വരുന്നത്
0: എല്ലാറ്റിനും ഒരു വ്യവസ്ഥയാക്കണം.
2: എന്നുവെച്ചാ?
0: ഷെയർ.
1: ആ, അതെ അതെ, അത് വേണം.
3: ആ, ആവട്ടെ, അതന്നെയാ നല്ലത്.
0: അപ്പോ ദേവേട്ടന്റെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. ഭൂരിപക്ഷം 4-3 വേണമെന്നാ. ആ
2: ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ.
0: ഓക്കെ. ഇനി വല്ല ഉസ്യത്വം മറ്റും ഉണ്ടാകുമോ?
2: ഏയ്, ഒന്നും ഉണ്ടാവില്ല.
0: അതെന്താ ഇത്ര ഉറപ്പ്?
2: അല്ല, ഇത്ര വേഗം ഭാഗം വെപ്പുണ്ടാവുമെന്ന് അച്ഛൻ കരുതിയിട്ടുണ്ടാവില്ല.
0: ആ, പിന്നെ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ ഒരു ഡീറ്റെയിൽസ് വേണം. അല്ല, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കണ്ട, എല്ലാറ്റിനും ഒരു ക്ലാരിറ്റി വേണമല്ലോ. അപ്പോ സ്വത്തിന്റെ കൂട്ടത്തിൽ തന്നെയാ അച്ഛനും അമ്മയും, അവരെയും ഭാഗിക്കേണ്ടി വരും.
2: വക്കീലേ,
0: അങ്ങനെ പ്രയാസപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. പ്രാക്ടിക്കലായി ചിന്തിക്കണം. അതായത് അവരെ നോക്കേണ്ട ചുമതല, അതാ ഞാൻ ഉദ്ദേശിച്ചത്.
1: ഏട്ടൻ നാളെ തന്നെ അച്ഛനോട് പറയണം.
0: പിന്നെ ഒരു അഡ്വക്കേറ്റിനെ ഏർപ്പാടാക്കണം.
2: അതെന്തിനാ? മോഹനൻ ചെയ്താ മതി.
0: ഏ, അത് വേണ്ടളിയ, എല്ലാം ട്രാൻസ്പെറന്റ് ആയിക്കോട്ടെ.
2: നീ ആയാലെന്താ, ട്രാൻസ്പെറന്റ് ആവൂലേ? അല്ല കമലേ,
3: നിങ്ങള് വക്കീല് ഫീസ് ലാഭിക്കാനുള്ള പരിപാടിയല്ലേ അത്?
0: അങ്ങനെയും കരുതാ.
1: അടുത്ത ഞായറാഴ്ച തന്നെ ആയാലെന്താ?
3: ആയിക്കോട്ടെ.
0: അപ്പോ പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ എടുക്കണം, എന്നിട്ട് 50-50 അല്ലേ?
1: പെൺമക്കൾക്ക് ഒരു മുൻതൂക്കം പതിവാണ് അല്ലേ വക്കീലേ?
0: ഏയ്, അത് വേണ്ട ദേവി, നിന്റെ ഏട്ടനല്ലേ.
3: അതെന്താ മോഹന നീ അങ്ങനെ പറഞ്ഞേ? ദാസേട്ടൻ പെണ്ണാണെന്നല്ലേ നീ ഉദ്ദേശിച്ചേ?
0: അയ്യോ അങ്ങനെയൊന്നല്ലേ.
2: അങ്ങനെ ഉദ്ദേശിച്ചാലും മുൻതൂക്കാനിക്കല്ലേ കിട്ടുക അല്ലേ?
0: അപ്പോ 50-50.
3: അപ്പോ അച്ഛന്റെയും അമ്മേന്റെയും കാര്യം?
0: അതും 50-50.
1: അതെങ്ങനെ രണ്ടാളി മുറിക്കാൻ പറ്റുവാ?
0: രണ്ടാളിയും രണ്ട് ഭാഗത്താക്കാലോ.
2: ഒരാൾക്ക് അച്ഛൻ, ഒരാൾക്ക് അമ്മ. എന്തേ
0: ആ അങ്ങനെയും ആവാം. അല്ലെങ്കിൽ നിശ്ചിത സമയം, ഒരു മാസം രണ്ട് മാസം അച്ഛനമ്മമാർ ഒരാൾക്കൊപ്പം നിൽക്കട്ടെ, അടുത്ത ടേം മറ്റൊരാൾക്കൊപ്പം.
3: ഒരു മാസം മതി, ഒരു മാസം മതി.
0: ആ കമലെടുത്തി, സീനിയർ സിറ്റിസന്റെ വെൽഫെയറിന് കുറെ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അവരെ സംരക്ഷിച്ചില്ലെങ്കിലേ പിടിവീഴും. ആ
3: ഈ സംരക്ഷണം വീട്ടില് കൂടെ പാർപ്പിച്ച് തന്നെ വേണമെന്നുണ്ടാ? ഉണ്ടാ
2: അല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്?
0: മനസ്സിലായില്ലേ? സിമ്പിൾ, നന്നായി നോക്കുന്ന ഓൾഡ് ഏജ് ഹോം അല്ലേ?
1: ആ എന്നാ എല്ലാം പറഞ്ഞ പോലെ നമുക്കിറങ്ങാം.
0: ഫുഡ് വേണ്ടേ? കഴിച്ചിട്ട് പോകാം അല്ലേ അളിയ?
3: എന്നാ വാ പോകാം. ദേവി നിനക്കൊന്നും തോന്നറേ?
1: ഏ എന്ത് തോന്നാനേ എടുത്തമ്മേ, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. മോഹൻ അതും 50-50 ആക്കണ്ട, റൂം റെന്റ് കൊടുത്തേക്കണേ.
0: ആ അത് ഞാൻ പേ ചെയ്തോളാം. ഓക്കെ, അപ്പോ ഹോട്ടൽ ബില്ല്?
1: അത് അതേട്ടൻ കൊടുത്തോളൂ അല്ലേ ഏട്ടാ.
2: അളിയാ വക്കീലളിയാ.

പ്രതീക്ഷിതമൊന്നും ആയിരുന്നില്ല. എന്നാലും നമ്മളെ സ്നേഹിച്ച് വളർത്തിയ മക്കൾക്ക് നമ്മളെ ഭാരമാണെന്നറിഞ്ഞപ്പോ വല്ലാത്തൊരു ഇല്ല ആശ്വസിച്ചു. നാട്ടിലൊക്കെ പതിവല്ലേ, ഞങ്ങളുടെ മാത്രം ദുരന്തമല്ലല്ലോ. ഭാഗം വെച്ചു എല്ലാം. പിന്നെ ആർക്കും വേണ്ടാത്ത കുറച്ച് പാഴ്ഭൂമി ഉണ്ടായിരുന്നു, വെറും പാറക്കെട്ട്, ഒരു ചെടി പോലും വളരാത്ത തരിശ്, 20 സെന്റ്. അത് ഭാഗിച്ചില്ല. ഞങ്ങളെ മരണാനന്തര ചടങ്ങുകൾക്ക് മരുമകൻ വക്കീല് അങ്ങനെ ഒരു കരുണ കാണിച്ചു. അനാഥ ശവങ്ങളാകാതിരിക്കാനുള്ള കരുതൽ. 1 സെന്റിനായിരം പോലും ഇല്ല വില. അപ്പോ ഞങ്ങളുടെ വില എന്താണെന്ന് അവർ ശരിക്കും മനസ്സിലാക്കി. സാരല്ല, അതൊന്നും സാരല്ല. പക്ഷേ പേര മക്കളെ ഞങ്ങളിൽ നിന്നും അകറ്റി. മക്കൾ അവരെ വഴി പിഴച്ചു പോകും അത്രേ. അതാ താങ്ങാൻ കഴിയാത്തത്. സ്വത്തിനൊപ്പം പങ്കുവെക്കപ്പെട്ട നമ്മളും സ്ഥിരതയില്ലാതെ കഴിഞ്ഞു. മകനൊപ്പം മകൾക്കൊപ്പം ഊഴം തീരാൻ കാത്തിരിക്കുന്ന മക്കൾക്കൊപ്പം വിഹിതങ്ങളൊക്കെ എഴുതി കിട്ടിയതോടെ അകലം, അകലത്തിന് അകലം. നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും

0: ദാസട്ടെ ദാസട്ടാ
1: നഗമലെ,
0: ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിനാ?
1: എന്തായിരുന്നു
0: ആ ലോഡ്ജിന്റെ കാര്യോ?
1: ആ പക്ഷേ റെന്റ് കുറച്ചധികം, ഒരു ശരാശരി റൂമിന് 2000 രൂപ വേണം പോലും, ഫുഡ് വേറെയും.
0: അതിൽ കുറഞ്ഞൊന്നുമില്ല.
1: പിന്നെ 1200 ഉണ്ട് സിംഗിൾ റൂമാ. അത് പക്ഷേ രണ്ടാൾക്ക് കൊടുക്കൂല, അതാ പ്രശ്നം. പിന്നെ വെച്ചാൽ കോമൺ ബാത്റൂമും.
0: ഒരു മാസത്തേക്ക് എടുക്കാന്ന് പറ. നിങ്ങൾ ഒന്നുകൂടി പറാപ്പാ, എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കുന്നു.
1: സിംഗിൾ റൂമില് ബാത്റൂം ഇല്ലാണ്ട് അച്ഛനും അമ്മേനെ എങ്ങനെയാടോ? അതും ഇവിടെ അടുത്ത് വീടുണ്ടാവുമ്പോ.
0: അതൊന്നും സാരമില്ല, ആ ഹോസ്പിറ്റലിനടുത്തല്ലേ. ട്രീറ്റ്മെന്റിന് വേണ്ടിട്ടാന്ന് പറയാ. പിന്നെ റൂം റെന്റ് അത് നമ്മളല്ലേ അറിയൂ.
1: ആ മറ്റന്നാളല്ലേ അവര് വരിക, അതിലടക്ക് നമുക്ക് ശരിയാക്കാ.
0: ശരിയാക്കണോ? അല്ല, ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ച് നോക്കിയാലോ?
1: അതൊന്നും പറ്റൂല, അഗ്രിമെന്റ് ഉള്ളതല്ലേ. കമലു, നീ എന്താ ആലോചിക്കുന്നത്?
0: 20 സെന്റ് ഭൂമി കൂടി വന്നാല് 20,000. അതുകൊണ്ട് എന്താക്കാനാ?
1: എന്തേ
0: ശേഷക്രിയ?
1: അതിപ്പാർക്കാ?
0: അതിനല്ലേ നമ്മൾ സ്ഥലം മാറ്റി വെച്ചത്.
1: ആ അത്രയും മതിയെന്ന് നീ മോഹനല്ലേ പറഞ്ഞത്?
0: ദാസേട്ടാ.
1: എന്താ
0: ദാസേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസവും പത്രത്തില് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ട്.
1: നീ പത്രങ്ങളൊക്കെ നോക്കാറുണ്ടോ?
0: പത്രം വായിച്ചിട്ടൊന്നുമല്ല, പത്രവാർത്തയുടെ ഫോട്ടോ വാട്സപ്പിൽ വന്നതാ.
1: എന്താ വാർത്ത, അത് പറ.
0: ശരീരം പഠനത്തിന് വേണ്ടിട്ട് മെഡിക്കൽ കോളേജിൽ എഴുതി കൊടുത്തൊരു വാർത്ത.
1: മരണാന്തര?
0: ആ പിന്നെ മരിക്കും മുമ്പേ പറ്റുവാ. ഒരുപാട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന മഹത്തായൊരു സേവന ഇത്.
1: കമലം,
0: ആ മഹത്തായ സേവനം ചെയ്യാൻ നിങ്ങളെ അച്ഛനും അമ്മയ്ക്ക് ഒരു അവസരം കൊടുത്തൂടെ? എന്താ തെറ്റാത്? എന്തായാലും അവര് നിങ്ങളെ സ്വന്തം അച്ഛനും അമ്മയല്ലേ.
1: കമലം, നീ
0: ഞാൻ വളച്ചു കിട്ടില്ലാണ്ട് കാര്യം പറയാം. അതാവുമ്പോ നമുക്ക് 5 പൈസ ചെലവില്ല, മാത്രല്ല മെഡിക്കൽ കോളേജുകാർ നമുക്ക് കുറച്ച് പൈസ ഇങ്ങോട്ട് തരൂ.
1: കമലം, ശവം വിറ്റ് കഴിയേണ്ട ഗതികേടിലായിട്ടില്ല ഞാൻ.
0: ഗതികേടിലാകാതിരിക്കാനാ ഞാൻ പറഞ്ഞേ.
1: ഓ, നിനക്കിതെങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു കമലം? ഏ
0: വോ, ഇത് ഞാൻ ചിന്തിച്ചൊന്നല്ല.
1: പിന്നെ
0: നിങ്ങളെ പുന്നാര പെങ്ങളില്ലേ ദേവിക, അവള് പറഞ്ഞ സൂത്രായത്.
1: ഏ ദേവികയാ?
0: അതെ, ഓളും ആ അച്ഛനമ്മമാർക്ക് പറഞ്ഞതല്ലേ. ഓക്ക് വകതിരിവുണ്ട്.
1: ആരാ?
0: ഏ ദേവി, അറുത്തിട്ടാലും ചാവൂല, എന്തൊരായുസാണോ ഇത്.
1: നീ എടുക്ക്.
0: അല്ല, അമ്മേനെയും അച്ഛനെയും കൂട്ടാൻ പറയാനായിരിക്കുവാ. 2 ദിവസം കൂടി നിർത്താൻ പറഞ്ഞാലോ? നിങ്ങൾ അപ്പോഴത്തേക്ക് ലോഡ്ജ് ശരിയാക്കൂലേ.
1: നോക്കാന്ന് നീ എടുക്ക്.
0: ഛേ, കട്ടായി.
1: അങ്ങോട്ട് വിളിക്ക്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും വിചാരിക്കും.
0: എന്ത് വിചാരിക്കാനാ? ആ ഹലോ. അല്ല, ഞാൻ ബാത്റൂമിലേനു. എന്നാ ദേവിക? ആ ഉണ്ട്, ദാസേട്ടനുണ്ട്. എന്തേ? അതെ, മറ്റന്നാള്. അത് പിന്നെ നിനക്ക് വിഷമാവുവാ. അതായത് അവരെ റൂമിലെ പ്ലംബിങ്ങിന് ചെറിയൊരു റിപ്പയർ. നാളെ പണിക്കാർ വരൂ. നാളെ തന്നെ വരും ദേവികേ, നാളെ തന്നെ തീരുകയും ചെയ്യും. ചെറിയ പണിയേ ഉള്ളൂന്ന്. മറ്റന്നാള്. അതെയാ, ആയിക്കോട്ടെ, വിളിക്കാം കേട്ടാ. ആ ശരി, ഞാൻ പറഞ്ഞോളൂ. ഞാൻ പറയാന്ന്.
1: എന്താ?
0: കാക്ക മലർന്ന് പറഞ്ഞു. രോഗി കൽപ്പിച്ചതും വൈദ്യനിച്ചതും.
1: നീ പഴഞ്ചൊല്ല് പറഞ്ഞ് കളിക്കാണ്ട് കാര്യം പറയോടു.
0: 2 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ലാന്ന്.
1: അങ്ങനെ പറഞ്ഞ? അല്ല, ഏത് പൈപ്പാ കേടായത്?
0: കേടായതാ എന്തെന്ന്? കുന്തോ, ഇങ്ങനെയുണ്ട് ഒരു മരം മണ്ടേ.
1: ഓ, ആക്ടിങ്. അങ്ങനെ പറ.
0: ഓ, പൈപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനക്കൊരു കാര്യം ഓർമ്മ വന്നേ. നല്ല പൈപ്പുണ്ട്. വിശപ്പ്, പൊറോട്ട, ചില്ലി ചിക്കൻ, അൽഫാം വാങ്ങണം.
1: എല്ലാം ഒന്നായിട്ട് വേണ.
0: ആ 2 ദിവസം കഴിഞ്ഞാൽ വാങ്ങാനാവുവാ.
1: എന്നാലും ദേവി എന്താ അങ്ങനെ പറഞ്ഞത്?
0: ഹോ, നിങ്ങൾ അതും ചിന്തിച്ചിരിക്കണ്ട. ഓൾ അങ്ങനെയേ പറയൂ. ഞാൻ നേർച്ച കൂട്ടീനി. നോക്കിക്കോ, നേർച്ച പലിക്കൂ.
1: കമലം.

0: ഞാൻ രാധിക. നാടകത്തിൻ്റെ നാലാം ഭാഗം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഈ ഭാഗത്ത് അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: സിനി രാമദാസ് മട്ടന്നൂർ, ദേവദാസ്, രാമകൃഷ്ണൻ പഴശ്ശി, മാധവൻ നായർ, ബൈജു സുന്ദരൻ മട്ടന്നൂർ, അഡ്വക്കേറ്റ് മോഹൻ, ചന്ദ്രലേഖ മല്ലിശ്ശേരി, ദേവിക, സൂര്യ എടവന, കമലം. ശബ്ദമിശ്രണം, സഹസംവിധാനം: അശ്വിനി കവണിശ്ശേരി. നാടകരചന: കൃഷ്ണകുമാർ. നാടക സംവിധാനം: രാമകൃഷ്ണൻ പഴശ്ശി.
1: നാടകനേരം.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത ബുധനാഴ്ച ഉച്ചക്ക് 2 മണിക്ക്.
1: ഇപ്പോൾ അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

ജയറാം സംയുക്ത ജോഡികളുടെ സിനിമ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. രാജസേനൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്തോഷ് കേശവ്, ഗോപിക പൂർണിമ എന്നിവർ ചേർന്ന് പാടിയ ഗാനം മയിലാടും കുന്നുമേൽ തിരിവെക്കണതാരാണ്, മദനപ്പൂച്ചൂടും വേലിപ്പെണ്ണാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് എ ബി മുരളി ഈണം പകർന്നു.

2000-ൽ ജയരാജ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു മില്ലേനിയം സ്റ്റാർസ്. നിരവധി താരങ്ങൾ അണിനിരന്ന ഈ സിനിമയിൽ ഗാനങ്ങളും നിരവധിയാണ്. ഇതിൽ ആനന്ദ് കുമാർ, ഹരികൃഷ്ണ എന്നിവർ ചേർന്ന് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരി, താഹിർ ഫരാസ്, റെക്കാറ്റോ ബെറൻഡസ് എന്നിവർ ചേർന്ന് വരികൾ എഴുതി വിദ്യാസാഗർ ഈണം കൊടുത്തു. കുക്കു കുക്കു തീവണ്ടി, കൂകിപ്പായും തീ

വാണി വിശ്വനാഥ് പ്രധാന കഥാപാത്രത്തിലെത്തി. ജെ വില്യം സംവിധാനം ചെയ്ത സിനിമ ദി ഗ്യാങ്. ഇതിൽ എസ് രമേശൻ നായർ, വിജയ് നായരമ്പലം എന്നിവരുടെ വരികൾക്ക് വിൽസൺ ഈണം കൊടുത്ത് ചിത്രപാടിയ ഗാനം സാഗരോപമം, സാഗരം അതിൻ സാഹസത്തിൻ നാം

അല്ലിയാമ്പൽ പൂവേ ചൊല്ലു ചൊല്ലു പൂവേ. ശുദ്ധധന്യാസി രാഗത്തിൽ മോഹൻ സിത്താര ഈണം കൊടുത്തത് യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്കാണ്. യേശുദാസ് പാടിയ ഗാനം വിനയൻ സംവിധാനം ചെയ്ത ദാദാ സാഹിബ് എന്ന സിനിമയിൽ.

സുന്ദർദാസ് സംവിധാനം ചെയ്ത സംഗീത പ്രധാനമായ സിനിമ വർണ്ണക്കാഴ്ചകൾ. ചിത്രയുടെ ശബ്ദത്തിലൂടെ കേട്ട വരികൾ പട്ടുചുറ്റി പൊട്ടുതൊട്ട് പവിഴമാല മാറിലിട്ട് കാർവണ്ടിന് വിരുന്നൊരുക്കി കണ്ണാൻ തളി. യൂസഫലി കേച്ചേരിയുടേതാണ് വരികൾ. മോഹൻ സിത്താരയാണ് ഈണം കൊടുത്തത്.

വിനയന്റെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ സിനിമ ദൈവത്തിന്റെ മകൻ. ഏകദേശം 7 ഗാനങ്ങളുള്ള ഈ സിനിമയിൽ നിന്നും ഇപ്പോൾ ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയ ഗാനം ഏതൻ പൂവേ ഈറൻ പ്രാവേ എതിരേൽ പൂ തങ്കരഥം. വരികളെഴുതിയത് എസ് രമേശൻ നായർ, ഈണം കൊടുത്തത് സംഗീതം വിദ്യാസാഗർ.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: തിരികെ ജീവിതത്തിലേക്ക്, മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ, ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: റേഡിയോയുടെ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഞാൻ ആദ്യമായി മദ്യം ഉപയോഗിച്ച് തുടങ്ങിയത് എൻ്റെ 23-ാമത്തെ വയസ്സിലാണ്. എൻ്റെ സുഹൃത്തുക്കൾ ചിലർ രണ്ടുപേർ മിലിറ്ററിയിൽ ജോലി കിട്ടിപ്പോയി. അവരവിടെ വെച്ച് മദ്യത്തിൻ്റെ രുചി അറിഞ്ഞു. അങ്ങനെ അവർ ലീവിന് വരുമ്പോഴൊക്കെ എന്നെ നിർബന്ധിക്കും, കാരണം ഞാൻ എപ്പോഴും ലീവിന് വരുന്ന സമയത്ത് അവരുടെ കൂടെയാണ് ഉണ്ടാവുക. അവരെൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ്, അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അവര് ലീവിന് വരുന്ന സമയത്ത് അവർ മദ്യം ഉപയോഗിക്കുമ്പോൾ അവരെന്നെ നിർബന്ധിക്കും. വളരെ രഹസ്യമായിട്ടാണ് മദ്യം കഴിക്കുക. ആദ്യമൊന്നും ഞാൻ മദ്യം ഉപയോഗിച്ചിരുന്നില്ല. അവരുടെ കൂടെ ഭക്ഷണം കഴിക്കും, അവരുടെ കൂടെ യാത്രകൾ പോകും, അമ്പലങ്ങളിൽ പോകും, മറ്റു പരിപാടികളിലൊക്കെ പോകും. ഞാൻ ആ സമയത്തൊന്നും മദ്യം ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു കല്യാണത്തിന്റെ തലേന്ന് ഞാൻ ആദ്യമായിട്ട് മദ്യം ഉപയോഗിച്ചു. പക്ഷെ മദ്യത്തിന്റെ രുചി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ ശർദിച്ചു. അവരൊരാളെന്നോട് പറഞ്ഞു, കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുറച്ചുകൂടി കഴിച്ചു നോക്കെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വീണ്ടും കഴിച്ചു, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ എനിക്ക് എന്തോ ഒരു താല്പര്യം അതിനോട് തോന്നി. ആദ്യമായിട്ട് അതിനോടൊരു താല്പര്യം തോന്നി. പിന്നീട് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ മദ്യപിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു വർഷത്തിൽ വളരെ കുറഞ്ഞ തവണകളിലേ ഉപയോഗിക്കാറുള്ളൂ, വളരെ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാറുള്ളൂ. എങ്ങനെയാണ് എൻ്റെ മദ്യപാനം വളർന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. മെല്ലെ മെല്ലെ മദ്യത്തിൻ്റെ അളവ് കൂടാൻ തുടങ്ങി, മദ്യപിക്കുന്ന ഇടവേളകൾ കുറയാൻ തുടങ്ങി. അതിനിടയിൽ ജോലികൾ കിട്ടി, അവിടെയൊക്കെ മദ്യം കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ എൻ്റെ മദ്യപാന ശീലം എൻ്റെ നിയന്ത്രണത്തിനപ്പുറത്തേക്കായി. എൻ്റെ കല്യാണം നിശ്ചയിച്ചു. കല്യാണം കഴിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കുടുംബക്കാർ എത്തിയത് എൻ്റെ മദ്യപാനത്തെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. എൻ്റെ കല്യാണ സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞ എല്ലാ രീതിയിലും മദ്യത്തിന് അനുഭവപ്പെട്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ കാലയളവ് കൊണ്ട് ഉണ്ടായതല്ല, കുറെ വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റമായിരുന്നു. വളരെ നിയന്ത്രിതമായ രീതിയിൽ കുടിച്ചിരുന്ന ഞാൻ

വളരെ അപൂർവമായിട്ട് കുടിച്ചിരുന്നു ഞാൻ. രാത്രികളിൽ മാത്രം കുടിച്ചിരുന്നു ഞാൻ. വൈകുന്നേരങ്ങളിൽ കുടിക്കാൻ തുടങ്ങി, പകൽ കുടിക്കാൻ തുടങ്ങി, അളവ് കൂടാൻ തുടങ്ങി. എങ്ങനെയാണ് ഇതെന്റെ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്കൊരു പിടുത്തമില്ല. കല്യാണം കഴിഞ്ഞ് 2-3 മാസം വളരെ നിയന്ത്രിച്ച് മദ്യപാനത്തെ കൊണ്ടുപോയി. എങ്ങനെയാണ് സാധിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ പുതിയൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കും. ഞാൻ അതിനെ വളരെ കൺട്രോൾ ചെയ്ത് കുറച്ചു കാലം മുന്നോട്ട് പോയി. പക്ഷേ കുറച്ച് മാസങ്ങൾ കൂടി തന്നെ ഞാൻ പഴയ രീതിയിലേക്ക് എത്തി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് മദ്യത്തിലുള്ള പണം കണ്ടെത്തുക, ആരുടെ കൂടെയാണ് കുടിക്കേണ്ടത്, എവിടെ നിന്നാണ് കുടിക്കേണ്ടത് എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ മാറി. ഒരിക്കലും അങ്ങനെ ആകണം എന്ന് ആഗ്രഹിച്ച ആളെയല്ല. കാരണം മാന്യമായി ജീവിക്കണം, മാന്യമായി കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ ജോലി ചെയ്യണം, സമൂഹത്തിലും കുടുംബത്തിനും ഒരു മതിപ്പുണ്ടാകുന്ന രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇതെങ്ങനെയാണ് ഇങ്ങനെ മാറി മറിഞ്ഞതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അവസാന ഘട്ടമാകുമ്പോഴേക്ക് എനിക്ക് ഒരു ദിവസം പോലും മദ്യം ഉപയോഗിക്കാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തി. അവസാനം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ജോലി ചെയ്യാൻ കഴിയുന്നില്ല, സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ തുടങ്ങി. കിട്ടുന്ന എല്ലാ സോഴ്സുകളിൽ നിന്നും പണം കണ്ടെത്തി. അതിനിടയിൽ എനിക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ശമ്പള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഞാൻ പല ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തു. ഇത്രയും പണം എൻ്റെ കയ്യിലേക്ക് വന്നിട്ട് പോലും എനിക്കെൻ്റെ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എൻ്റെ വീട്ടിലൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഒരു മാസം ശമ്പളം കിട്ടിയാൽ കൊടുക്കൂ. പലപ്പോഴും അത് തന്നെ ഞാൻ പല പ്രാവശ്യമായിട്ട് തിരിച്ചു വാങ്ങും. കൊടുത്തതിനൊക്കെ വളരെ കൃത്യമായ കണക്കുണ്ടാവും, തിരിച്ചു വാങ്ങിയതിന് കണക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഭാര്യയായിട്ട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഭാര്യ ആദ്യമൊക്കെ വളരെ സമാധാനത്തോടുകൂടി ഉപദേശിച്ചു, സങ്കടപ്പെട്ടു. പിന്നെ അത് ആ സങ്കടം മെല്ലെ മെല്ലെ ദേഷ്യപ്പെടലായി, പൊട്ടിത്തെറിയായി, പ്രശ്നങ്ങളായി. ഒരു ദിവസം പോലും വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥയായി. ഞങ്ങളൊരു കൂട്ടുകുടുംബമായിട്ടായിരുന്നു ആ സമയത്ത് ജീവിച്ചിരുന്നത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠനോട് മിണ്ടാറിലായിരുന്നു. ഞങ്ങൾ ഒരേ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷെ പരസ്പരം കണ്ടാൽ പോലും ഞങ്ങൾ സംസാരിക്കാറില്ല. കാരണം അദ്ദേഹം ഒരു തുള്ളി മദ്യം ഉപയോഗിക്കാത്ത ഒരാളാണ്. എനിക്കും ഇതെങ്ങനെങ്കിലും ഒഴിവാക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പലപ്പോഴും ഭാര്യയുടെ തലയെത്തൊട്ട് സത്യം ചെയ്യും, മകളുടെ തലയെത്തൊട്ട് സത്യം ചെയ്യും. അതിനിടയിൽ എനിക്കൊരു മകൾ ജനിച്ചു. വളരെ ആത്മാർത്ഥതയോടുകൂടി ഇനി ഒരിക്കലും കുടിക്കാൻ പാടില്ല എന്നുള്ളത് ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഇതൊക്കെ ചെയ്യാറ്. ഒരിക്കലും അവരെ പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. പ്രതിജ്ഞയൊക്കെ എടുത്തിട്ട് പോയാലും ഉച്ചയാകുമ്പോഴേക്ക് എനിക്ക് കുടിക്കണം എന്നുള്ള ചിന്ത വരും. അതങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയാൽ തന്നെയും വൈകുന്നേരം ആകുമ്പോഴേക്കും എങ്ങനെയായാലും ബാറിലെത്തും. എപ്പോഴും ആഗ്രഹിക്കുക വളരെ നിയന്ത്രിതമായി ഒരു 3 പെഗ് കഴിക്കണമെന്നാണ്. പക്ഷേ ഒരു പെഗ് എൻ്റെ ശരീരത്തിനുള്ളിലെത്തുന്നതോടുകൂടി എൻ്റെ തീരുമാനം മാറും. വിചാരിക്കും ഇന്നും കൂടെ കുടിക്കാം, ഇന്നും കൂടെ നല്ലോണം കുടിക്കാം, എന്തായാലും വീട്ടിൽ പോയാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഇന്നും കൂടെ നല്ലോണം കുടിച്ച് ഇനി ജീവിതത്തിൽ ഒരിക്കലും കുടിക്കേണ്ട തീരുമാനിക്കും. ഈ തീരുമാനമൊക്കെ എടുക്കുന്നത് ഞാൻ തന്നെയാണ്. പക്ഷെ എനിക്കൊരു തീരുമാനവും നടപ്പിലാക്കാൻ കഴിയാറില്ല. ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഞാൻ ഇത്രയും ഒരു മോശമായ ഒരു ജീവിതത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ഞാൻ കാരണം എൻ്റെ കുടുംബക്കാർ വിഷമിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യ വിഷമിക്കുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. മദ്യം മാറ്റിവെക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ എനിക്കിതൊന്നും പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടൊന്നും സംഭവിക്കുന്നത് എനിക്കറിയില്ല. അങ്ങനെയാണ് വളരെ യാദൃശ്ചികമായി ഒരാൾ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. അതിൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെ ജ്യേഷ്ഠന് ഏതോ ഒരു വാരികയിൽ നിന്നൊരു ഫോൺ നമ്പർ കിട്ടുകയും അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ മീറ്റിംഗിൽ ആദ്യമായി പോവുകയും ചെയ്തു. അദ്ദേഹം മദ്യം ഉപയോഗിക്കാത്ത ആളായിട്ട് പോലും സ്വന്തം അനിയനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് അദ്ദേഹം പോയത്. അദ്ദേഹം വീട്ടിലെത്തിയിട്ട് എൻ്റെ ഭാര്യയോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും പറഞ്ഞു, മദ്യാസക്തി എന്ന് പറയുന്ന രോഗമാണ്, ഇങ്ങനൊരു പരിപാടിയുണ്ട്, അതിൽ പോയിട്ട് എങ്ങനെയെങ്കിലും അവനോടൊന്ന് രക്ഷപ്പെടാൻ പറ എന്ന് അദ്ദേഹം എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കേൾക്കാത്ത രീതിയിൽ ഇവരോട് പറഞ്ഞു. അതിനെ തുടർന്നാണ് ഒരാൾ എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഞാൻ ജോലിക്ക് പോകുന്ന സമയത്താണ് അദ്ദേഹം എത്തുന്നത്. അദ്ദേഹം എന്നോട് വളരെ നല്ല രീതിയിൽ സംസാരിച്ചു. അദ്ദേഹം എന്നെ ഉപദേശിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതേ പ്രശ്നമുള്ള ഒരാളാണ്, കുറേ വർഷങ്ങളായി ഞാൻ മദ്യത്തിന് അടിമപ്പെട്ടു പോയ ഒരാളാണ്, മദ്യം കൊണ്ട് എൻ്റെ ജീവിതം എല്ലാ രീതിയിലും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കൂട്ടായ്മയെ കണ്ടെത്തി, കൂട്ടായ്മയുടെ രീതിക്കനുസരിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മാറ്റം വരാൻ തുടങ്ങി. ഇന്ന് ഞാൻ കുറേ വർഷങ്ങളായി മദ്യത്തിന് മാറി നിന്ന് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഇതൊരു ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിലുള്ളത് മദ്യാസക്തരായ ആളുകളാണ്. ഇതിൽ ഉപദേശങ്ങളില്ല, സാമ്പത്തിക ഇടപാടുകളില്ല, മറ്റു മതപരമായ ബന്ധങ്ങളില്ല, ഒന്നുമില്ല. ഇതൊരു നല്ലൊരു കൂട്ടായ്മയാണ്. ഞാനിത് പ്രവർത്തിപ്പിച്ച് നോക്കിയതാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനിന്ന് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എനിക്കൊരിക്കലും മദ്യത്തിന് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ തന്നെ വിശ്വസിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എനിക്കിപ്പോൾ മാറി നിന്ന് നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങളും ഒരു പ്രാവശ്യം ഇന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളിതിന് വേറെ പണമൊന്നും ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഈ കൂട്ടായ്മയിലേക്ക് ഒന്ന് വന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ആദ്യമായിട്ട് ഞാൻ ആ കൂട്ടായ്മയിലെത്തി. വളരെ മടിയോടുകൂടിയിട്ടാണ് ഞാൻ ആ കൂട്ടായ്മയിലെത്തിയത്. കാരണം കുടിക്കുന്ന സമയത്ത് ഞാൻ വളരെ മോശമായ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ കുടി മാറ്റിവെക്കാൻ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പോകാന്ന് പറയുമ്പോൾ എനിക്കത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടായ്മയിൽ പോയി. കൂട്ടായ്മ എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. അതിൽ

0: സംസാരിക്കുന്ന ആളുകളുടെ സംസാരരീതി എനിക്കിഷ്ടപ്പെട്ടു. അവരാരും എന്നെ ഉപദേശിച്ചിട്ടൊന്നുമില്ല, അവരവരുടെ അനുഭവങ്ങൾ പറഞ്ഞു. അവരെങ്ങനെയായിരുന്നു പഴയകാലത്ത് ജീവിച്ചിരുന്നത്, എങ്ങനെയാണ് മദ്യപിച്ചിരുന്നത്, എങ്ങനെയാണ് കൂട്ടായ്മയെ കണ്ടുമുട്ടിയത്, എങ്ങനെയാണ് ഇന്ന് മദ്യത്തെ മാറ്റിവെച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പ്രതീക്ഷ തോന്നി. അവർ പറഞ്ഞു മദ്യാസക്തി ഒരു അസുഖമാണ് എന്ന് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസം തോന്നി, കാരണം ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഞാനും ഈ പ്രശ്നത്തിൽ പെട്ടുപോയത്. അതൊരു എനിക്കെന്തോ ഒരു സമാധാനം ഉണ്ടാക്കി. ഞാൻ കൂട്ടായ്മയിലൂടെ നിരന്തരം സഞ്ചരിക്കാൻ തുടങ്ങി. എന്തോ എനിക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അക്കാലത്ത് കണ്ണൂർ ജില്ലയിൽ വളരെ കുറച്ച് കൂട്ടായ്മകളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ വടകരയിലും കൊയിലാണ്ടിയിലും കോഴിക്കോടൊക്കെ കൂട്ടായ്മയിൽ പോയി. ജോലിക്ക് ശേഷം 5 മണിക്ക് ശേഷം ഞാൻ ട്രെയിൻ കയറി പോയി. തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ലേറ്റാകും, പക്ഷെ എന്തോ എനിക്കത് പോവാൻ തോന്നി. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പോലും അറിയാണ്ട് ഞാൻ മാറാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാല് ഒരു മദ്യാസക്തന്റെ ഉള്ളിൽ ഒരു മാറ്റം ഉണ്ടായാലേ അയാൾക്ക് മദ്യത്തെ തുടർച്ചയായിട്ട് മാറ്റിവെക്കാൻ പറ്റും. കുറച്ചു കാലത്തേക്കൊക്കെ ആർക്കും മാറ്റിവെക്കാൻ പറ്റും, പക്ഷേ തുടർച്ചയായി മദ്യത്തെ മാറ്റിവെക്കണമെങ്കിൽ ആന്തരികമായ ഒരു മാറ്റം ഒരു മദ്യാസക്തിൽ ഉണ്ടാവണം. ആ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആൽക്കഹോളിസം അനോണിമസിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഇതൊരു പ്രവർത്തിക്കുന്ന പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി. വളരെ സങ്കീർണമായ മാനസികാവസ്ഥയുള്ള ഒരു മദ്യാസക്തനെ അടിമുടി മാറ്റാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഈ കൂട്ടായ്മയിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വ്യക്തിയെ സമൂലം മാറ്റാൻ പറ്റുന്ന 12 പടികൾ, ആത്മീയ സ്വഭാവമുള്ള 12 പടികൾ ഞാൻ മെല്ലെ മെല്ലെ മനസ്സിലാക്കാൻ തുടങ്ങി. അതെന്റെ ജീവിതത്തിൽ ചെറുതായി ഞാൻ പ്രയോഗിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. എനിക്ക് എൻ്റെ കൂടെയുള്ളവരെ നല്ല രീതിയിൽ അവരോട് പെരുമാറാൻ പറ്റി. മുമ്പ് എന്ത് കാര്യത്തിനും ദേഷ്യപ്പെടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആൽക്കഹോളിസം അനോണിമസ് കേവലം ഒരു മദ്യത്തിന് മാറി നിൽക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കൂട്ടായ്മയല്ല, മറിച്ചൊരു വ്യക്തിയെ അയാളുടെ വ്യക്തി വൈകല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറി അതിലൂടെ മദ്യത്തെ മാറ്റിവെക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിസം അനോണിമസ്. ഈ പ്രോഗ്രാം ഇന്ന് കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് യാതൊരു ഫീസില്ല, മെമ്പർഷിപ്പോ കാർഡുകളോ ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഇത് പരസ്പരം മനസ്സിലാക്കുന്ന കുറെ മദ്യാസക്തരുടെ കൂട്ടായ്മയാണ്. ഈ മദ്യാസക്തർ ഒരുമിച്ച് ചേരുമ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഒരേ പ്രശ്നമുള്ളവർ ഒരുമിച്ച് ചേരുമ്പോൾ, ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരിൽ എല്ലാവരിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു കാര്യത്തിലൂടെയാണ് ആൽക്കഹോളിസം അനോണിമസ് മുന്നോട്ട് പോകുന്നത്. ആൽക്കഹോളിസം അനോണിമസിൽ എത്തിയപ്പോൾ എന്നോട് ആൽക്കഹോളിസം അനോണിമസിലെ സുഹൃത്തുക്കൾ പറഞ്ഞ ഒരേ ഒരു കാര്യം, എന്ത് വിഷമം ഉണ്ടായാലും ആര് മദ്യം കഴിക്കാൻ വിളിച്ചാലും വീട്ടിൽ ഭാര്യയായിട്ട് പ്രശ്നമുണ്ടായാലും എന്ത് പ്രശ്നമുണ്ടായാലും ഇന്നത്തെ ഒരു ദിവസം 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെനിക്ക് എളുപ്പമായിട്ട് തോന്നി. കാരണം എന്താ, ഞാൻ മദ്യത്തിനോട് അത്രയധികം ചേർന്ന് ജീവിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ 24 മണിക്കൂർ മദ്യത്തെ മാറ്റിവെക്കുക ഏതൊരു കടുത്ത മദ്യാസക്തനും സാധിക്കുന്ന ഒരു കാര്യമാണ്. ആൽക്കഹോളിസം അനോണിമസിലൂടെ ഇന്ന് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്, മദ്യത്തെ മാറ്റിവെച്ച് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് 16 വർഷത്തിൽ അധികമായി. ഇന്നും രാവിലെ ഞാൻ തീരുമാനിക്കുന്ന ഒരേ ഒരു കാര്യം, എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇന്ന് 24 മണിക്കൂർ ഞാൻ മദ്യത്തെ മാറ്റിവെക്കാൻ പരിശ്രമിക്കും എന്ന ഒരേ ഒരു കാര്യമാണ്. ജീവിതത്തിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്, സാധാരണ മനുഷ്യന് ഉപയോഗിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഞാൻ കുടിയിലേക്ക് പോകുന്നില്ല. കുടിയിലേക്ക് പോകാതിരിക്കാൻ എന്നെ സഹായിക്കുന്നത് ഈ കൂട്ടായ്മയാണ്. കൂട്ടായ്മ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം അടിമുടി മാറ്റിമറിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ചിന്തകളിൽ എൻ്റെ പ്രവൃത്തികളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ ഞാനും ഇന്നത്തെ ഞാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഞാൻ അതിനേക്കാൾ വ്യാപ്തിയോടുകൂടി ചിന്തിക്കാൻ ഇന്ന് എനിക്ക് സാധിക്കുന്നുണ്ട്. ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മദ്യാസക്തരായ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, സുഹൃത്തെ, ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മദ്യത്തിന് മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതവസ്ഥയിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതം ഏത് പ്രതിസന്ധിയിലായിക്കോട്ടെ, ഈ കൂട്ടായ്മ നിങ്ങളെ തീർച്ചയായും കാത്തിരിക്കുന്നുണ്ട്. എന്നെപ്പോലെ ഒരു മദ്യാസക്തനെ സ്വീകരിക്കാൻ ഈ മദ്യാസക്തർ ഉൾപ്പെട്ട ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമേ സാധിക്കൂ എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും മദ്യാസക്തി എന്ന ഈ പ്രശ്നത്തിൽ നിന്ന് എന്നെ മാറ്റാൻ സഹായിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം മദ്യാസക്തി എന്ന പ്രശ്നം അനുഭവിക്കുന്ന, അതിൻ്റെ സൂക്ഷ്മ തലങ്ങളിൽ അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു മദ്യാസക്തന് മാത്രമാണ് ഒരു മദ്യാസക്തനെ സഹായിക്കാൻ കഴിയുക. നമ്മുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഒക്കെ അവർ ഈ മദ്യാസക്തി എന്ന് പറയുന്ന പ്രശ്നം അനുഭവിക്കാത്ത ആൾക്കാരാണ്. അവർക്ക് നമ്മൾ ഉപദേശിക്കാൻ കഴിയും, പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ അതിൻ്റെ അടിത്തട്ടിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ല. അതൊരിക്കലും അവർക്ക് നമ്മളോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഒരു പുരോഹിതനോ സമൂഹ തലത്തിൽ പ്രവർത്തിക്കുന്ന ആർക്കും മറ്റൊരാളെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു മദ്യാസക്തന് മറ്റൊരു മദ്യാസക്തനെ സഹായിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ആൽക്കഹോളിസം അനോണിമസ് ഒരു മദ്യാസക്തനോട് പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, സുഹൃത്തെ, നിങ്ങൾ ഏതവസ്ഥയിലായിക്കോട്ടെ, ഏത് പ്രശ്നത്തെപ്പെട്ടിരുന്നോട്ടെ, നിങ്ങളെ ഈ കൂട്ടായ്മ സഹായിക്കും. സാമ്പത്തിക ഇടപാടുകളോ കാര്യങ്ങളോ ഒന്നും ഈ കൂട്ടായ്മയിലില്ല. പക്ഷെ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പരസ്പരം സഹായിക്കുന്ന ഒരു കൂട്ടായ്മയിലാണ് ഞാനെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചല്ല, ഒരിക്കൽ ആത്മഹത്യയെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഞാൻ ഇന്ന് ജീവിതത്തെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു ഈ കൂട്ടായ്മയുടെ സഹായത്തോടെ. നന്ദി.
1: ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ മദ്യമുക്തി നേടി തിരികെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ അനുഭവങ്ങൾ അടുത്തയാഴ്ച ഇതേ സമയം തുടർന്ന് കേൾക്കാം. മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ എങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. സൗജന്യ സഹായത്തിനായി വിളിക്കുക 9447169 9447169 1177.
2: തിരികെ ജീവിതത്തിലേക്ക് മദ്യമുക്തിയിലൂടെ സുബോധാവസ്ഥ. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രക്ഷേപണ പരമ്പര.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്നേഹം.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:20 ശാസ്ത്രവേദി. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 ചിത്രപരിചയം. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ ആദ്യം നമുക്ക് കേൾക്കാം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ കേൾക്കാം സുഗതകുമാരി ടീച്ചറുടെ കവിത ഒറ്റേക്ക്, ആലപിക്കുന്നത് ജ്യോത്സ്ന. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:30 നാട്ടിലെ പാട്ട്. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിലെ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര

0: പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽനേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽനേഷൻ, നെടുവേട്ടുകുന്ന്. മട്ടന്നൂർ ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽനേഷൻ.
3: SK Doors, എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോർസ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോർസ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോർസ്, FRP ഡോർസ്, PVC ആൻഡ് UPVC ഡോർസ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK ഡോർസ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പെന്ന് മന്ത്രി CP ജോൺ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 25 വർഷത്തെ പൊതുസേവനത്തിലൂടെ ലഭിച്ച ജനവിശ്വാസവും അനുഭവ സമ്പത്തുമാണ് തന്റെ സമ്പാദ്യവും കരുതുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷം കൊണ്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ അടിമുടി മാറിയതായി അദ്ദേഹം പറഞ്ഞു. പൊതുസേവന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയ പ്രമുഖർ ആശംസകൾ നേർന്നു. ഭരണത്തലവൻ എന്ന നിലയിൽ 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളും അഭിനന്ദനം അറിയിച്ചു. ജപ്പാൻ, നൈജീരിയ, ബെൽജിയം, ഡൊമിനിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികളാണ് ആശംസകൾ അറിയിച്ചത്. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പവും കണക്കിലെടുത്ത് പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് 5.50% ഉയർത്തിയത്. 3 വർഷത്തിന് ശേഷമുള്ള വർദ്ധനവ് ഭവന വാഹന വായ്പകളുടെ EMI വർദ്ധനയ്ക്ക് കാരണമാകും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ NTPCയുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. കായംകുളത്ത് 2000 MW ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ തീരുമാനമായി. ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. മഹാരാഷ്ട്രയിലെ NTPC സിന്നർ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് 300 MW വരെ വൈദ്യുതി ലഭ്യമാക്കും. പുനരുപയോഗ ഊർജ്ജ സംഭരണം, സാങ്കേതിക സഹകരണം എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിലും ധാരണയിലെത്തി. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസ് മന്ത്രി CP ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പ്പാണെന്ന് മന്ത്രി പറഞ്ഞു.
2: ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 1965 KSRTC രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒരു കാർഗോ ലോജിസ്റ്റിക്സ് വിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്, അത് ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ്. വെറ്റ്ലീസ് എന്നറിയപ്പെടുന്ന ഒരു സമ്പ്രദായത്തിൽ കൂടിയാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത്. 30 രൂപ പെർ കിലോമീറ്റർ എന്ന രീതിയിലാണ് ഈ ട്രക്കുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
1: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ചുറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി ചെയർപേഴ്സണും ആരോഗ്യമന്ത്രി വൈസ് ചെയർപേഴ്സണുമാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിനും മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ലോകത്തിന് മാതൃകയാകുന്ന ആരോഗ്യ സംരക്ഷണ ശൈലി യാഥാർത്ഥ്യമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരി മാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. തിരുവനന്തപുരം എക്സൈസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി M. Liju ബ്യൂറോ ഉദ്ഘാടനം ചെയ്തു. എൻഫോഴ്സ്മെന്റ്, ഇന്റലിജൻസ്, റിസർച്ച് ആന്റ് അനാലിസിസ്, സൈബർ ഇന്റലിജൻസ് ആന്റ് സൈബർ ഓപ്പറേഷൻസ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ച് ലഹരി ശൃംഖലകളെ കണ്ടെത്തുന്നതിനുള്ള സമഗ്രമായ സംവിധാനമാണ് ബ്യൂറോയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ബാക്കിയുള്ള ഓഡിറ്റ് പരാമർശങ്ങൾ പരിഹരിക്കാൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ നൂതന പദ്ധതിയായ സ്വസ്ഥം തദ്ദേശം ആരംഭിച്ചു. വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് ജില്ലയിലെ 91 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ 3 വർഷങ്ങളിലെ ഓഡിറ്റ് തടസ്സങ്ങളാണ് പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായത്തോടെ പരിഹരിക്കാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനപരമായ അടിത്തറ ഭദ്രമാക്കുന്നതിനും ഓഡിറ്റ് കുരുക്കുകൾ അഴിച്ചുവെച്ച് തല ഉയർത്തി നിൽക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പര്യാപ്തമാക്കുന്നതിനുമാണ് സ്വസ്ഥം തദ്ദേശ പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനായി വകുപ്പിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഓഡിറ്റ് മിത്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സഹായിക്കും.
1: സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവ് നാളെയും മറ്റന്നാളും നിയമസഭാ ഹാളിൽ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ പട്ടുവം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഡിജിറ്റൽ ലൈബ്രറി സജീവമാക്കാൻ തീരുമാനം. ജില്ലാ കളക്ടറുടെ കുട്ടികളുമായുള്ള പ്രതിവാര സംവാദമായ കളം പരിപാടിയിലാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: പട്ടുവം MRS മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളായിരുന്നു ഇത്തവണ കളം പരിപാടിയിലെ അതിഥികളായി എത്തിയത്. നിങ്ങളിൽ ആരൊക്കെ ദിവസവും പത്രം വായിക്കും എന്ന കളക്ടറുടെ ചോദ്യത്തിന് വായിക്കാൻ പത്രമില്ലെന്നായിരുന്നു കുട്ടികളുടെ മറുപടി. ഇതിന് പരിഹാരമായാണ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ഹൌ ടു റീഡ് എ ന്യൂസ് പേപ്പർ എന്ന പത്രവായനയുടെ പുതിയ സെഷൻ കൂടി ഉൾപ്പെടുത്താൻ ജില്ലാ കളക്ടർ അധ്യാപകരോട് നിർദ്ദേശിച്ചത്. അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ പുരോഗതിയും കളക്ടർ നേരിട്ട് അന്വേഷിക്കും.
1: 2026 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഹെൻറി ബി കാഗൻ, ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ കെൻസോ സോയി എന്നിവർ അർഹരായി. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസിലെ നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ മ്യൂസിയം വകുപ്പിലെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. തിരുവനന്തപുരത്ത് വന്യജീവി വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൃഗശാല പരിപാലനത്തിന് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. മൃഗങ്ങളുടെ പരിപാലനം ഒരു നിശ്ചിത കാലത്തേക്ക് സ്പോൺസർ ചെയ്യുന്നതിനായി സ്വകാര്യ വ്യക്തികളെ സമീപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ സാഗർമാല പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് പരാമർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2015 കേന്ദ്ര സർക്കാർ സാഗർമാല പദ്ധതിക്ക് തുടക്കമിട്ടത്. തുറമുഖങ്ങളുടെ നവീകരണം, തീരദേശ സമൂഹങ്ങളെ ശാക്തീകരിക്കൽ എന്നിവയിലൂടെ തുറമുഖ അധിഷ്ഠിത വികസനം സാധ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് ഡിജിറ്റൽ സാക്ഷരതയില്ലാതെ മുന്നോട്ട് പോകാനാകില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ

അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ പ്രതിമാസ ഇന്റർമീഡിയ പബ്ലിസിറ്റി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ചേർന്നു. യോഗത്തിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ വകുപ്പുകളുടെയും പ്രമുഖ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്തു. പിഐബി എഡിജി വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം ജില്ലയിലെ എല്ലാ സ്കൂളുകളും സ്കൂൾ സുരക്ഷാ പദ്ധതി തയ്യാറാക്കി ഉസ്കൂൾ ആപ്പിൽ നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഓടക്കാലെ ഗവൺമെന്റ് HSS ഓഡിറ്റോറിയം തകർന്ന സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആശംസകൾ അറിയിച്ച് ലോക നേതാക്കൾ. റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ച് റിസർവ് ബാങ്കിന്റെ പണനയം പ്രഖ്യാപിച്ചു. ആരോഗ്യവും ദീർഘായുസ്സും ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി NTPCയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. കായംകുളത്ത് 2000 മെഗാവാട്ട് ശേഷിയുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സ്ഥാപിക്കാൻ ധാരണ. ലഹരിമാഫിയകൾക്കെതിരായ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിന് കീഴിൽ സംസ്ഥാന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നിലവിൽ വന്നു. KSRTC കാർഗോ ലോജിസ്റ്റിക് സർവീസിന് തുടക്കമായി. പദ്ധതി ചരിത്രപരമായ ചുവടുവയ്പെന്ന് മന്ത്രി CP ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: അല്ല, നമ്മൾ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ല നിങ്ങള്?
2: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
0: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-2471-400-7025-9000-18.
4: ഞാൻ TVS-ന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
5: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. പൊടു
2: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
5: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
2: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
2: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
2: ഏയ്, എനിക്കെന്താ പ്രശ്നം?
5: ആ പിന്നെന്നാ?
0: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281-4815-8281-4833-5854-717-3810.
6: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
0: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം.
6: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
0: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ ആമകളെ കുറിച്ച് കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തൂർ.
1: ആമയും മുയലും തമ്മിൽ നടന്ന മത്സര ഓട്ടത്തോളം രസിപ്പിച്ച വേറൊരു കഥയുണ്ടാവും എന്ന് തോന്നുന്നില്ല. അഹങ്കാരിയും അമിത ആത്മവിശ്വാസക്കാരനുമായിട്ടുള്ള മുയൽ ഈ പന്തയത്തിനിടയിൽ അല്പസമയം കിടന്നുറങ്ങി വിശ്രമിച്ചപ്പോൾ ആമ പതുക്കെയാണെങ്കിലും നടന്ന് മത്സരം വിജയിച്ച കഥ. ആമ വളരെ പതുക്കെ മാത്രം നടക്കാൻ കഴിയുന്ന ഒരു ജീവിയാണെന്ന് ജീവിതത്തിൽ ഒരിക്കലും ഇതുവരെയും ഒരു ആമയെ കാണാത്തവർക്ക് പോലും അറിയാം. ഹെയറുകൾ എന്ന് വിളിക്കുന്ന കാട്ടുമുയലുകൾ നല്ല ഓട്ടക്കാരാണെന്നും അറിയാം. പരാജയം ഉറപ്പുണ്ടായിട്ടും എന്തായിരിക്കും ആമയെ ഈ മത്സരത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക എന്നതായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തെ വലിയ സംശയം. പിന്നെ വലുതായപ്പോൾ ഇത് വെറും കഥയല്ലേ എന്ന് സമാശ്വസിക്കുകയും ചെയ്തു. ആമ ഇഴയും പോലെ എന്ന് നമ്മുടെ സർക്കാർ ഫയലുകളെയൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും ആമകൾ അത്ര പതുക്കെ സഞ്ചരിക്കുന്ന ജീവികളെയല്ല. കരയാമങ്ങൾ ഒച്ചിഴയും പോലെ ഒന്നുമല്ല നടക്കുക. എന്നാലും ആ പേര് ദോഷം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 28 സെന്റിമീറ്റർ എന്ന വേഗതയിൽ സഞ്ചരിച്ച ഒരു ആമയുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ആമയുടെ ഗിന്നസ് റെക്കോർഡുള്ളത് ബർട്ടി എന്ന പേരുള്ള ആഫ്രിക്കൻ ലെപ്പേർഡ് ടർട്ടോയിസ് ആണ്. അതുപോലെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ നമുക്കറിയുന്ന ജീവി ഒരു ആമയാണ് ഈ 2025 191 വയസ്സ് പൂർത്തിയായ ജോനാഥൻ എന്ന ആമ. സെയിന്റ് ഹെലീന ദ്വീപില് സംരക്ഷണത്തിൽ കഴിയുന്ന സീഷെൽസ് ജയന്റ് ടർട്ടോയിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആമ. അൾട്രാ ബാക്കിലസ് ജൈജാന്റിയ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. അതിൻ്റെ സബ്സ്പീഷീസിൽ പെട്ടതാണ് ഈ ഒരു ആമ. നമ്മുടെ സംസ്കാരത്തിൽ, കഥകളിൽ, മതങ്ങളിലും ഒക്കെ ആമകൾ പല രൂപത്തിൽ വരുന്നുണ്ട്. അമൃതനായിട്ട് ദേവാസുരന്മാര് പാലാഴി മതനം നടത്തിയപ്പോൾ മന്ദരപർവ്വതത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് നിന്നത് ഒരു ആമയായിരുന്നു എന്നാണ് കഥ. വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടൊക്കെയാണ് ഈ കൂർമ്മത്തെ കണക്കാക്കുന്നതെങ്കിലും എന്തോ പൊതുവെ ആർക്കും വലിയ മതിപ്പൊന്നും ഇല്ലാതെ ഒരു ജീവി തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആമ. പല ആളുകളും പണ്ട് ആമകളെ ചുട്ടു തിന്നാറുണ്ടായിരുന്നു. പല രോഗങ്ങൾക്കും ഇതിൻ്റെ മാംസം വളരെ മികച്ചതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോഴറിയാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സംരക്ഷിത ജീവിയാണ് ആമ. അവയെ കൊല്ലുന്നതോ കൈകാര്യം ചെയ്യുന്നതോ കയ്യിൽ കരുതുന്നതോ പോലും കുറ്റകരമാണ്. പഴയകാലത്ത് ആമകളെ ചുട്ടുതിന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രസകരമായിട്ടുള്ള കഥയുണ്ട്. അതിൽ നിന്നാണത്രേ ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന ഒരു ശൈലി നമ്മുടെ ഭാഷയിൽ വന്നത്. എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് അവസാനം കുറ്റത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുന്നവരെ സൂചിപ്പിക്കാനാണ് ഈ ഒരു പ്രയോഗം, ഈ ശൈലി ഉപയോഗിച്ചിരുന്നത്. ഈ കരിയാമകളെ മലർത്തിക്കടത്തി കഴിഞ്ഞാൽ അതിന് പെട്ടെന്നൊന്നും തിരിഞ്ഞു മറിഞ്ഞ് പഴയതുപോലെ നടന്നു പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാമല്ലോ. കാലുകൾ വായിൽ ചുഴറ്റി മലർത്തിയിട്ട് കൂറയെ പോലെ ഇതിങ്ങനെ കുറേ നേരം പിടക്കുകയാണ് ചെയ്യുക. ഒരു കള്ളസ്വാമി കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് തമസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് സന്ധ്യക്ക് നാടോടികളൊക്കെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആമകളെ അവർ ചുട്ടുതിന്നാൻ ശ്രമിക്കുകയായിരുന്നു. വിറകൊക്കെ എടുത്തു വെച്ച് ആമയെ അതിൻ്റെ മുകളിൽ എടുത്തു വെച്ച് തീ കത്തിക്കുമ്പോഴേക്കും ആമ പതുക്കെ നടന്നുപോയി കളയും. എത്ര ശ്രമിച്ചിട്ടും ആമയെ ചുടാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോഴവർ കേൾക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളസ്വാമി നാമം ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ആമയെ ചുടുമ്പോൾ മലർത്തിയിട്ട് ചുടണം, ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് ചൊല്ലി എന്നാണ് കഥ. അതായത് ഇതിനെ എങ്ങനെയും ചുട്ട് കിട്ടിയാൽ അതിൻ്റെ ഒരു പങ്ക് തനിക്കും കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ ഉപായം പറഞ്ഞു കൊടുക്കുന്നത്. എങ്കിലും ഒരു ജീവിയെ കൊല്ലുന്നതിന് ഞാനൊന്നും കൂട്ടുനിന്നില്ല എന്ന് സ്വയം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും കൂടി പറയുന്നത്. ആമ എന്ന് മലയാളത്തിലൊരു വാക്ക് മാത്രമേ ഉള്ളെങ്കിലും ലോകത്ത് അങ്ങനെ ഒറ്റൊരു വിധത്തിൽ നിർവചിക്കാൻ പറ്റുന്ന ആമകളല്ല ഉള്ളത്. ടർട്ടിൽ, ടർട്ടോയിസ്, ടെറാപ്പിൻ എന്നിങ്ങനെ പല പേരുകളിൽ ആമകളുണ്ട്. സാധാരണയായിട്ട് കരയിൽ ജീവിക്കുന്നവയാണ് ടർട്ടോയിസുകൾ എന്ന് പറയുക. അല്ലാതെ എല്ലാ ആമകളെയും കൂടിയിട്ടും ചിലപ്പോൾ ടർട്ടിൽ എന്ന് പറയും. അതിനർത്ഥം എല്ലാ ടർട്ടോയിസുകളും ടർട്ടിലുകളാണ്, പക്ഷേ എല്ലാ ടർട്ടിലുകളും ടർട്ടോയിസ് ആകണമെന്നില്ല. ഇതും കൂടാതെ പല രാജ്യങ്ങളിലും ഈ ടർട്ടിൽ, ടർട്ടോയിസ് എന്ന് പറയുന്ന വാക്കുകളുണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ആമകളാണ് എന്നുള്ളതിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്. ഇനി ആമ എന്ന് കേൾക്കുമ്പോഴൊക്കെയും നമ്മുടെ ഒരു ധാരണ അതിൻ്റെ തല ഉള്ളിലേക്ക് വലിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ജീവി എന്നാണല്ലോ. പക്ഷേ എന്നാൽ ലോകത്തിലെ എല്ലാ ആമകൾക്കും ഈ ഒരു കഴിവില്ല. അതുപോലെ തന്നെ എല്ലാ ആമകൾക്കും ഉറപ്പുള്ള ഈ കവചം മൂടി ഉണ്ടാവുമെന്നാണ് നമ്മുടെ ധാരണ. അതും ഇല്ല. ടെസ്റ്റുഡീൻസ് എന്ന് പറയുന്ന ഓർഡറിൽപ്പെട്ട പുറത്ത് കവചമുള്ള തരം ഉരഗങ്ങളെയാണ് നമ്മൾ പൊതുവെ ആമകൾ എന്ന് വിളിക്കുക. നേരത്തെ പറഞ്ഞല്ലോ ടട്ടിൽ എന്ന് പൊതുവായിട്ട് കരയിലും വെള്ളത്തിലും ഒക്കെ ജീവിക്കുന്ന ആമകളെയൊക്കെ സൂചിപ്പിക്കാൻ പറയാറുണ്ടെങ്കിലും എന്നാലും പൊതുവെ ടട്ടിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന, വെള്ളത്തിനോട് ചേർന്നിട്ടുള്ള കരയിലുമൊക്കെ കുറേശ്ശെ ജീവിക്കുന്ന തരം ആമകളെയാണ്. പൂർണ്ണമായിട്ട്

0: കരയിൽ മാത്രം ജീവിക്കുന്നവരെ ടർട്ടോയിസ് എന്ന് തന്നെയാണ് വിളിക്കുക. നിലവിൽ ലോകത്തെങ്ങുമായിട്ട് 360 ഇനം ആമകളുണ്ട്. ഇനി ടർട്ടിലുകൾ എന്നത് പ്രധാനമായിട്ടും വെള്ളത്തിൽ ജീവിക്കുന്നവയാണെന്ന് പറഞ്ഞല്ലോ. അവയിൽ തന്നെ ശുദ്ധജലത്തിൽ മാത്രം ജീവിക്കുന്നവയും കടൽ ജലത്തിൽ ജീവിക്കുന്നവയും വ്യത്യസ്തമായിട്ടുണ്ട്. അവയിൽ തന്നെ ഉറപ്പുള്ള കവചങ്ങൾ ഉള്ളവയുമുണ്ട്, മൃദുവായിട്ടുള്ള കവചങ്ങൾ ഉള്ളവയുമുണ്ട്. നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ, ചതുപ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ വെള്ളത്തിൽ സാധാരണയായിട്ട് ടർട്ടിലുകളെ കാണുക. അതിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലും നനവുള്ള സ്ഥലങ്ങളിലൊക്കെയും ഇവ കരയിലും ഇടയ്ക്കൊക്കെ വന്ന് നടക്കുന്നത് കാണാം. എന്നാൽ കടലിലുള്ള ടർട്ടിലുകൾ, സീ ടർട്ടിലുകൾ, അതിൽ പെണ്ണ് കരയിൽ ഒരിക്കലേ കയറുന്നുള്ളൂ, അത് മുട്ടയിടാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ടർട്ടോയിസുകൾ എന്ന് പറയുന്നത് കരയിൽ ജീവിക്കുന്നവയാണ്. അവയെ നമുക്ക് കാട്ടിലും പുൽമേടുകളിലും മരുഭൂമികളിലും ഒക്കെ കാണാം. നമുക്ക് ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ കണ്ട് വളരെ പരിചിതമായതാണല്ലോ ഗാലപ്പഗോസിലെ ഭീമൻ കരയാമകൾ. അതുപോലെ തന്നെ വമ്പൻ വലിപ്പമുള്ള കടലാമകളുമുണ്ട്. എന്നാൽ വളരെ ചെറിയ, വളരെ പ്രത്യേകതകളുള്ള ആമകളുണ്ട്. അത്തരത്തിലുള്ള ടർട്ടിലുകളെ ടെറാപ്പിനുകൾ എന്നാണ് വിളിക്കുക. അവ ശുദ്ധജലത്തിലും ഊരുവെള്ളത്തിലും ഒക്കെ ജീവിക്കുന്നവയാണ്. ചില കഥകളിലും കാർട്ടൂണുകളിലും ഒക്കെ ആമകൾ അവയുടെ പുറന്തോട് അഴിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീട് പോലെ ഒരു കൂട് പോലെയാണ് അത് എന്നുള്ള വിധത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നമുക്ക് കാണാറുണ്ട്. അത് അഴിച്ചു വെച്ചപ്പോഴും വേറെ ആരോ എടുത്തു കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് കഥകൾ കാണും. അല്ലെങ്കിൽ സ്വന്തം വീടും കൊണ്ടാണ് നടക്കുന്നത് ആമകൾ എന്നുള്ള വിധത്തിലൊക്കെ ചിത്രകഥകൾ കാണും. എന്നാൽ അങ്ങനെയൊന്നുമല്ല. അതായത് ഇത് വേറെ തന്നെയുള്ള ഒരു കൂടിനുള്ളിൽ ഇവയുടെ ശരീരം നിൽക്കുകയല്ല ചെയ്യുന്നത്. ഈ പുറന്തോട് അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്. നട്ടലും അതിലെ അസ്ഥികളും വാരിയലുകളും ഒക്കെ പ്രത്യേക വിധത്തിൽ വികസിച്ചിട്ട് രൂപാന്തരം സംഭവിച്ചിട്ടാണ് ഈ പുറം കവചം ഉണ്ടാകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ മേൽമൂടി അതിന് ഊരാനൊന്നും പറ്റില്ല. അതില്ലാതെ ആമയില്ല. നിരവധി ശൽക്കങ്ങൾ ചേർന്നിട്ടാണ് ഈ ആമ തോടുണ്ടാകുന്നത്. കരയാമകൾ എന്ന് വിളിക്കുന്ന ടർട്ടോയിസുകൾക്ക് കരയിലാണല്ലോ അവ സഞ്ചരിക്കുക. അപ്പോൾ ഏതെങ്കിലും വലിയ മൃഗങ്ങളൊക്കെ ഇതിനെ ചവിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ആനയാകാം, അല്ലെങ്കിൽ കാട്ടുപോത്താകാം, ഏത് ജീവിയുമാകാമല്ലോ. അപ്പോൾ ഭാരമുള്ള ജീവികൾ ചവിട്ടിയാലും അതിൻ്റെ ശരീരത്തിൻ്റെ ഉൾഭാഗത്തൊന്നും വരാതെ വിധത്തിലുള്ള ഒരു ഡോമിൻ്റെ രൂപത്തിലാണ് ഈ ആമ കൂടുണ്ടാകുക. നമുക്കറിയാം ആർച്ചുകൾ പാലങ്ങളുടെയൊക്കെ അടിയിൽ പണ്ട് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ജനലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർച്ച് രൂപത്തിൽ പണിയുമല്ലോ കല്ലൊക്കെ വെച്ചിട്ട്. അതിൻ്റെ മുകളിൽ എത്ര ഭാരം വന്നാലും ആ അരികുകളിലേക്കായിരിക്കുമല്ലോ അതിൻ്റെ ഫോഴ്സ് പോവുക. അത്തരത്തിൽ ഈ ഡോമിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ജീവി കുളമ്പ് കൊണ്ട് ചവിട്ടിയാലും അതിൻ്റെ ഭാരം മുഴുവൻ അരികുകളിലേക്ക് വിതരണം ചെയ്ത് ഈ ആമക്കൊന്നും പറ്റാതെ വിധത്തിൽ അവയെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു രൂപമായിരിക്കും ഈ ഡോമുകൾക്ക് ഉണ്ടാകുക. അതേസമയം വെള്ളത്തിൽ ജീവിക്കുന്ന ടർട്ടിലുകൾക്ക് നീന്തലിന് സഹായിക്കുന്ന വിധത്തിലുള്ള സ്ട്രീം ലൈൻ ആയിട്ടുള്ള കുറച്ചുകൂടി പരന്ന തരത്തിലുള്ള തോടുകളാണ് ഉണ്ടാവുക. അതുപോലെ ആമത്തോടിൻ്റെ കട്ടിയിലും പല ഇനങ്ങൾക്കും വ്യത്യാസമുണ്ടാകും. എല്ലാ ആമത്തോടുകളും പാറ പോലെ ഉറച്ചതല്ല. ടർട്ടിലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള ലെതർ ബാക്ക് കടലാമകൾ 8 നീളവും 1000 ഭാരവുമൊക്കെ ഉള്ളവയായിരിക്കും. ഇവർക്ക് കട്ടിയുള്ള അസ്ഥി കൊണ്ടുള്ള കവചമില്ല. അതുപോലെ നമ്മൾ ഉഭയജീവികൾ എന്നാണ് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന പല ജീവികളെയും വിളിക്കുക. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പരിചയമുള്ളത് തവളകളാണ്. പക്ഷേ ആമ വെള്ളത്തിലും കരയിലും ജീവിക്കുമെങ്കിലും അതൊരു ഉഭയജീവി അല്ല, അതൊരു ഉരഗമാണ്. വെള്ളത്തിലുള്ള ഓക്സിജൻ നേരിട്ട് ഉപയോഗിച്ചല്ല അവ ശ്വസിക്കുന്നത്, നമ്മളെപ്പോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനാണ്. അതുകൊണ്ട് കടലാമകളായാലും വളരെ ആഴത്തിലൊക്കെ അവ ഇരതേടുമെങ്കിലും ഇടയ്ക്കൊക്കെ പുറത്തു വന്ന് ഈ അന്തരീക്ഷ വായു ശ്വസിക്കുക തന്നെ വേണം. അതായത് അധിക നേരമൊന്നും സാധാരണയായിട്ടുള്ള ആമകൾക്ക് വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ പറ്റില്ല. എങ്കിലും കടലാമകളിൽ ചിലവർക്ക് വളരെയധികം സമയം വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ പറ്റും. ചില ഇനങ്ങൾക്ക് അവയുടെ മലദ്വാരവും മൂത്രദ്വാരവും ലൈംഗിക അവയവവും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ക്ലോയക്ക എന്ന് പറയുന്ന ഭാഗത്തുകൂടെ വെള്ളത്തിൽ നിന്ന് തന്നെ അല്പം ഓക്സിജനൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇതിനെ പൃഷ്ഠം കൊണ്ട് ശ്വസിക്കുന്നവർ എന്നും വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ വടക്കേ അമേരിക്കയിലുള്ള ചില ഇനം മൃദു കവച, സോഫ്റ്റ് ആയിട്ടുള്ള കവചമുള്ള ടർട്ടിലുകൾ അവയുടെ ഈ പുറം തോടിനുള്ളിലൂടെയും കുറേശ്ശെ ഓക്സിജൻ കൈമാറ്റം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാൽ തന്നെ അവർക്ക് കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ മുങ്ങിക്കഴിയാൻ പറ്റും. നമ്മൾ മനുഷ്യരൊക്കെ ഇങ്ങനെ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തെ ഉയരാനും താഴാനും ഒക്കെ സഹായിക്കുന്നത് നമ്മുടെ ഉദരത്തെയും ഉരസിനെയും വേർതിരിക്കുന്ന ഡയഫ്രം എന്ന് പറയുന്ന ഒരു പാളിയാണല്ലോ. ആമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉറപ്പുള്ള, അങ്ങനെ വികസിക്കാനൊന്നും പറ്റാതെ പുറം കവചമുള്ളതിനാൽ തന്നെ ആമയുടെ ശ്വസനത്തിനും ചില വ്യത്യാസങ്ങളുണ്ട്. ഉദരപേശികളാണ് ചുരുങ്ങിയും നിവർന്നും ഒക്കെ ശ്വസനത്തിന് സഹായിക്കുന്നത്. ശീതരക്ത ജീവികളാണ് ഇത്തരത്തിലുള്ള ഉരഗങ്ങൾ എന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ശരീര താപം നിയന്ത്രിക്കാനും ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാനുമൊക്കെ ഇടയ്ക്ക് വെയിൽ കാഞ്ഞ് ശരീരം ചൂടാക്കണം. കടലാമകളൊക്കെ അതുകൊണ്ട് തന്നെ നീന്തലിനിടയിൽ കുറേ സമയം ഇങ്ങനെ മുകളിൽ വന്ന് വെയിൽ കായും. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ ആഴത്തണുപ്പുകളിലേക്ക് ഊളിയിടുന്നതിന് മുമ്പ് കുറേ സമയം മുകൾ ഭാഗത്ത് ചൂട് പിടിച്ച വെള്ളത്തിൽ ഇങ്ങനെ കഴിയുകയും ചെയ്യും. കരയാമകളും ശുദ്ധജല ആമകളും ഒക്കെ ഇത്തരത്തിൽ ബാസ്കിംഗ് എന്ന് പറയുന്ന ഒരു വെയിൽ കായൽ പരിപാടി ചെയ്യും. പുഴക്കരകളിലെ മരക്കമ്പുകളിലും പാറകളുടെ മുകളിലും കുളക്കടവുകളിലും ഒക്കെ ഇത്തരത്തിൽ ആമകൾ വെയിൽ കായാൻ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ ധാരാളം പരാദങ്ങൾ ഇവയുടെ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടാകും. നിരവധി ഫംഗസുകളും ശരീരത്തിലുണ്ടാകും. ഇവയുടെയൊക്കെ വളർച്ച കുറക്കാനും മട്ടകളെ പോലെയുള്ളവയൊക്കെ ഇവരുടെ പുറകുവശത്തൊക്കെ കടിച്ചു പിടിച്ച് ജീവിക്കുന്നത് ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അവയൊക്കെ ചൂട് പിടിപ്പിച്ചിട്ട് പുറത്തേക്ക് ചാടിക്കാനും ഒക്കെ വേണ്ടിയിട്ടും ഈ ബാസ്കിങ് ഇവ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലെത്താത്ത ആഴക്കിണറുകളിലുള്ള ആമകളുടെ ജീവിതം അത്ര സുഖകരമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ സുരക്ഷിതവുമല്ല. അവർക്ക് അല്പം വെയിൽ കിട്ടുക തന്നെ വേണം. അപ്പം അത്തരത്തിലുള്ള വളരെ ആഴമുള്ള കിണറുകളിൽ ആമകളുണ്ടെങ്കിൽ അവയെ പുറത്ത് ഏതെങ്കിലും കുളത്തിലേക്ക് മാറ്റുന്നതാണ് ശരിയായ ഒരു നടപടി. അപ്പോൾ ആമകളുടെ കാലുകൾ നോക്കുന്നതാണ് അവ ടർട്ടിലുകളാണോ ടൊട്ടോയിസുകളാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. കരയാമകളുടെ ടൊട്ടോയിസുകളുടെ ഒക്കെ കാലുകൾ ആനകളുടെ കാലു പോലെയാണ് ഉണ്ടാകുക, നടക്കാൻ സഹായിക്കുന്ന വിധത്തിൽ. എന്നാൽ ശുദ്ധജലത്തിലൊക്കെ കഴിയുന്ന ടർട്ടിലുകളുടെ വിഭാഗത്തിൽപ്പെട്ടവയുടെ ഒക്കെ കാലുകളുടെ വിരലുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള പാട പോലെയുള്ള ഒരു ഭാഗമുണ്ടാകും, ഇത് തുഴയാൻ സഹായിക്കുന്നതാണ്. എന്നാൽ കടലാമകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ കാലുകൾ കൈകൾ ഒക്കെ പൂർണ്ണമായിട്ട് ഒരു തുഴ പോലെ പരിണമിച്ചവയാണ്. പലപ്പോഴും പെണ്ണാമകൾക്ക് ആൺ ആമകളെക്കാളും കൂടുതൽ വലിപ്പമുണ്ടാകും. മുട്ടയിടാനുള്ള സൗകര്യത്തിനായിട്ടും ഇണചേരാനുള്ള സൗകര്യത്തിനുമായിട്ട് വാലിൻ്റെ പിൻഭാഗവും ഉയർത്തിയോ താഴ്ത്തിയോ ഒക്കെയാണ് പിടിക്കുക എന്നതൊക്കെ ആണിലും പെണ്ണിലും ചില വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാ ആമകളും തല ഉള്ളിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നവയാണ് എന്നാണല്ലോ പൊതുവിശ്വാസം. ആമ എന്നാൽ തല ഉള്ളിൽ വലിച്ചു കയറ്റും, എന്നാൽ അങ്ങനെയല്ല. എന്നാൽ തല വലിച്ചു കയറ്റാതെ അരികുകളിലേക്ക് മുൻകാലുകളുടെ ഇടയിലേക്ക് മടക്കി വെച്ച് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രീതിയാണ് പല ആമകൾക്കുമുള്ളത്. ഇങ്ങനെ കാലിനിടയിലേക്ക് ഒളിപ്പിച്ച് മടക്കി വെക്കുന്നവരെ പ്ലിയോഡിറ എന്നാണ് പറയുക. എന്നാൽ തല പൂർണ്ണമായിട്ട് ഉള്ളിലോട്ട് വലിച്ച് ചുരുക്കാൻ പറ്റുന്നവരെ ക്രിപ്റ്റോഡിറ എന്നും പറയും. വളരെ നീളമുള്ള കഴുത്തുള്ള ജിറാഫിനും നമുക്കും ഒക്കെ കശേരുക്കളുടെ എണ്ണം 7 മാത്രമാണെന്നറിയാമല്ലോ. അതേപോലെ എത്ര നീളമുള്ള ആമയുടെ കഴുത്തിലും 8 കശേരുക്കൾ അസ്ഥികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പൊതുവെ ആമകളെല്ലാം സസ്യബുക്കുകളാണ്, എങ്കിലും ചില ഇനങ്ങളൊക്കെ മിശ്ര ബുക്കുകളും കൂടിയാണ്. വിരകളെയും പലതരം ഷഡ്പദങ്ങളെയും അഴുകിയ ശവശരീരവും കൂടാതെ ചിലപ്പോൾ മറ്റുള്ളവരുടെ വിസർജ്യവും ഒക്കെ ആമകൾ ഭക്ഷണമാക്കും. വെള്ളത്തിൽ ജീവിക്കുന്ന ആമകളായിട്ടുള്ള ടർട്ടിലുകൾ പലപ്പോഴും സസ്യഭാഗങ്ങൾ കൂടാതെ ചെറു ജീവികളെയും കൂടി ഭക്ഷിക്കും. ഇവക്കുള്ളിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് ആമകൾക്കുള്ളതിനാൽ തന്നെ കുറേ നാളൊക്കെ ഭക്ഷണമില്ലാതെയും ഇവർക്ക് ജീവിക്കാനാവും. കടലാമകൾ ഉപ്പുവെള്ളം കുടിച്ചും ലവണാംശം കൂടുതലുള്ള സസ്യങ്ങൾ തിന്നും ഉള്ളിൽ അധികരിക്കുന്ന ഉപ്പ് കണ്ണിനോട് ചേർന്നുള്ള ചില പ്രത്യേക ലവണഗ്രന്ഥികൾ ഉപയോഗിച്ചിട്ടാണ് പുറത്തേക്ക് കളയുന്നത്. അതിനാൽ കരയിൽ കയറിയ കടലാമകളുടെ കണ്ണിൽ നിന്നും കൊഴുത്ത ഉപ്പുവെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടിട്ട് ആമകൾ കരയുകയാണ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. എല്ലാതരം ആമകളും കരയിൽ മണ്ണിലോ മണലിലോ ഒക്കെ കുഴികുഴിച്ചിട്ടാണ് മുട്ടയിടുക. കടലാമകളിൽ അതിനാൽ പെണ്ണാമകൾ മാത്രമാണ് ഈ മുട്ടയിടേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് കരയിൽ കയറുക. കരയാമകൾ ഉറച്ച മണ്ണ് മുൻകൈകൾ കൊണ്ട് കുഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മൂത്രമൊഴിച്ച് നനക്കാറുമുണ്ട്. ചിലയിനം കരയാമകൾ കരയിലുള്ള ചില ജീവികളുടെ ആനകളുടെ ഒക്കെ പിണ്ടം പോലെയുള്ള കാഷ്ടത്തിലും ചിലപ്പോൾ മുട്ടയിട്ട് വെക്കാറുണ്ട്. പാമ്പുകളുടെ മുട്ടകൾ പോലെ മൃദുവല്ല ഇവയുടെ മുട്ടയുടെ തോട്, പക്ഷിമുട്ടകൾ പോലെ ഉറപ്പുള്ളതാണ്. പുറന്തോട് ഉറപ്പുള്ള ആമകളിടുന്ന മുട്ടകൾ അല്പം നീണ്ട് ഉരുണ്ട രൂപത്തിലാണ് ഉണ്ടാകുക. എന്നാൽ മൃദു കവചക്കാരുടെ മുട്ടകൾ ഗോളാകൃതിയിലാണ് ഉണ്ടാകുക. പല സ്പീഷീസുകൾക്കും മുട്ട വിരിയാനെടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. 30-40 ദിവസം വരെയും ചിലപ്പോൾ മാസങ്ങളും എടുക്കും. കൂട്ടമായി ഏറെ എണ്ണം മുട്ടകൾ ഒന്നിച്ചിട്ട് ഒരു കുഴിയിലിട്ട് വെക്കും. കുഴി കുഴിച്ച് മുട്ടയിട്ടതിൻ്റെ ശേഷം ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത് മണ്ണിട്ട് മൂടാൻ ഇവർ മറക്കാറില്ല. ഇവരുടെ കാലടി പാടുകൾ പോലും മായ്ച്ചിട്ടാണ് ഇവർ കടലിലേക്ക് തിരിച്ചു പോവുക. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് മുട്ടയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്തെ ചൂടാണ്. അതായത് മുട്ടയിട്ട് വെച്ചിരിക്കുന്ന കുഴിയിലെ ചൂടാണ് കുഞ്ഞുങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ മുൻകൂട്ടി ഈ ഓരോ മുട്ടകളിലും ആണും പെണ്ണുമായിട്ട് വേർതിരിയുന്നില്ല. കുഴിയിലെ ചൂട് 30°C വളരെ കുറവാണെങ്കിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഭൂരിഭാഗവും ആണായിരിക്കും. എന്നാൽ 31.5°C മുകളിലാണ് കുഴിയിലെ ചൂടെങ്കിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ഭൂരിഭാഗവും പെണ്ണായിരിക്കും. ഇവക്കിടയിലുള്ള ചൂടാണെങ്കിൽ ആണും പെണ്ണും ഒക്കെ ഏകദേശം തുല്യവുമായിരിക്കും. അതായത് ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ആമകളുടെ സെക്സ് ആണും പെണ്ണും തമ്മിലുള്ള അനുപാതത്തെ തീരുമാനിക്കുന്നതിൽ വലിയ ഘടകമായി മാറിക്കഴിഞ്ഞു. അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാക്കുകയും ചെയ്യും. പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കുഴിയിലെ ചൂട് മാത്രമല്ല ചില ജനിതക ഘടകങ്ങൾ കൂടി ഇവയുടെ കുഞ്ഞുങ്ങളുടെ ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ്. എങ്കിലും ഈ കാര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. മൺസൂൺ കാലത്തൊക്കെ പുഴക്കരയിലെ മണലിൽ ഇവർ ഇട്ടുവെച്ചിരിക്കുന്ന മുട്ടകളുടെ മുകളിൽ വെള്ളം കയറിക്കഴിഞ്ഞാൽ ആ സമയത്ത് മുട്ടകൾ വിരിയാതെ വെള്ളം ഇറങ്ങുന്നത് വരെ മുട്ടകൾ കാത്തിരിക്കും എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. മുട്ടയുടെ ഉള്ളിൽ നിന്നും ആമക്കുഞ്ഞുങ്ങൾക്ക് മുട്ടത്തോട് പൊട്ടിക്കാനായിട്ട് മൂക്കറ്റത്ത് കുഞ്ഞരിപ്പല്ല് പോലെയുള്ള ഉറപ്പുള്ള ഒരു മുനയുണ്ടാകും. അതുപയോഗിച്ചിട്ട് മുട്ടത്തോട് അകത്തു നിന്ന് കുത്തി പൊട്ടിച്ചിട്ടാണ് ആമക്കുഞ്ഞുങ്ങൾ പുറത്തു വരിക. മുട്ടത്തോടിനുള്ളിൽ നിന്നും പുറത്തു വന്നാൽ ഉടനെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറിക്കഴിയാനുള്ള പ്രത്യേക കഴിവുകൾ ഇവർക്കുണ്ടെങ്കിലും പലപ്പോഴും ധാരാളം കുഞ്ഞുങ്ങൾ ഇരപിടിയന്മാരുടെ വായിലാകുകയാണ് ചെയ്യുക. കടലാമകൾ മുട്ടിയിടാനായിട്ട് അതിദീർഘ സഞ്ചാരങ്ങൾ നടത്തിയിട്ട് സുരക്ഷിതമായിട്ടുള്ള തീരങ്ങളിൽ സ്ഥിരമായിട്ട് എത്താറുണ്ട്. ഇത്തരത്തിൽ നീലേശ്വരത്തും കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിലും കൊളാവി കടപ്പുറത്തും ഒക്കെ എല്ലാ വർഷവും കടലാമകൾ മുട്ടയിടാനായിട്ട് വരാറുണ്ട്. ഇവിടങ്ങളിലൊക്കെയുള്ള ആമ സംരക്ഷണ പ്രവർത്തകർ ഇത്തരത്തിലുള്ള മുട്ടകൾ ശേഖരിച്ച് വെച്ചിട്ട് അവ വിരിയുന്നത് വരെ കാത്തുനിന്ന് വിരിഞ്ഞതിൻ്റെ ശേഷം സുരക്ഷിതമായിട്ട് ഇവ കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, ഇവിടെ ഇങ്ങനെ വിരിഞ്ഞിറങ്ങുന്ന പെണ്ണാമ കുഞ്ഞുങ്ങൾ വളർന്നു മുതിർന്നതിൻ്റെ ശേഷം വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഇതേ തീരത്തേക്ക് മുട്ടയിടാനായിട്ട് മടങ്ങി വരും എന്നുള്ളതാണ്. ഇങ്ങനെ താൻ ജനിച്ച തീരം ഏതെന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചിട്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് ഇവ തിരിച്ചു വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കരയാമകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിപ്പമുള്ള വ്യത്യസ്തരായിട്ടുള്ള കരയാമകളുണ്ട്. ഡാർവിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള ഗാലപ്പഗോസ് ഭീമൻ ആമകൾക്ക് 100 കിലോയിലധികം ഭാരവും 4 അടിയിലേറെ നീളവും ഉണ്ടാവും. എന്നാൽ 7 സെന്റിമീറ്ററിൽ കുറവ് മാത്രം നീളമുള്ള ചെർസോബിയസ് സിഗ്നാറ്റസ് പോലുള്ള സ്പെക്കിൾഡ് കേപ്പ് ടോർട്ടോയിസ് പോലെയുള്ള ഇനങ്ങളുമുണ്ട്. അൾഡാബ്ര ജയന്റ് ടോർട്ടോയിസ് എന്ന് പൊതുവെ പറയുന്ന അൾഡാബ്രാക്കിലീസ് ജൈജാൻഡ എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ളതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽപ്പെട്ടതായിരുന്നു അദ്വൈത എന്ന് പറയുന്ന കൽക്കത്തയിലെ അലിപൂർ സൂളജിക്കൽ പാർക്കിലുണ്ടായിരുന്ന ആമ. അതിന് 2006 മരിക്കുമ്പോൾ 255 വയസ്സായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അതായത് ഒരുവിധം എല്ലാ കരയാമകൾക്കും നീണ്ട ആയുസുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കടലാമകളിൽ ഏറ്റവും വലിപ്പമുള്ളത് ലെതർ ബാക്ക് ടർട്ടിലുകളാണ്. അവക്ക് ചിലതിന് 1000 കിലോ വരെയൊക്കെ ഭാരമുണ്ടാവും. ആമകളുടെ തലച്ചോറ് വളരെ ചെറുതാണ്. മധ്യ ദക്ഷിണ അമേരിക്കയിലൊക്കെ കാണപ്പെടുന്ന ചെങ്കാലൻ ആമകളുടെ തലച്ചോറിൽ ഹിപ്പോകാമ്പസ് എന്ന ഭാഗം കാണാനേ ഇല്ല. നമ്മൾ മനുഷ്യരിലെ വികാരങ്ങൾ, ഓർമ്മകൾ, പഠനം തുടങ്ങിയവയൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗം ഒട്ടുമില്ല എന്ന് എക്സ്പെരിമെന്റൽ ബയോളജിയുടെ സ്ഥാപകനായിട്ട് വാഴ്ത്തപ്പെടുന്ന ഇറ്റാലിയൻ ഫിസിഷ്യനും നാച്ചുറലിസ്റ്റുമായ ഫ്രാൻസെസ്കോ റീഡി 17-ാം നൂറ്റാണ്ടിൽ കരയാമകളുടെ തലച്ചോറ് നീക്കം ചെയ്തിട്ട് പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിൽ ഒരാമ തലച്ചോറ് ഇല്ലാതെ 6 മാസം ജീവിക്കുകയും ചെയ്തു. ഒരാമയുടെ തല പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റിയിട്ടും അത് 23 ദിവസം ജീവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂർമ്മ ബുദ്ധി എന്ന ഒരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ടല്ലോ. ആമയുടെ സ്ഥിത ബുദ്ധി ഉള്ളവർ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലർ വാദിക്കാറുണ്ട്. ഏത് ബുദ്ധി എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും. വേണമെങ്കിൽ ഏത് സാഹചര്യത്തിലും വെള്ളത്തിലും കരയിലും ജീവിക്കാനുള്ള ബുദ്ധി എന്ന് ന്യായം പറയാം. എന്നാൽ കൂർമ്മത അല്ലെങ്കിൽ കൂർത്ത ബുദ്ധി അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് കൂർമ്മ ബുദ്ധി എന്ന് ഉപയോഗിക്കുന്നതെന്നും അത് കൂർമ്മം എന്ന ആമയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും ചില ഭാഷാ പണ്ഡിതർ പറയാറുണ്ട്. എന്തൊക്കെയായാലും 1968 സെപ്റ്റംബറിൽ റഷ്യയിൽ നിന്നുള്ള 2 ആമകളായിരുന്നു ബഹിരാകാശത്തെത്തി ചന്ദ്രനെ വലം വെച്ച് സുരക്ഷിതമായിട്ട് ഒരു തകരാറുമില്ലാതെ ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യത്തെ ജീവികൾ. ട്രാവൻകൂർ ടർട്ടോയിസ് എന്ന് വിളിക്കുന്ന കാട്ടാമ, നക്ഷത്രാമ എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സ്റ്റാർ ടർട്ടോയിസ് എന്നിവരാണ് നമ്മുടെ കേരളത്തിൽ കാണുന്ന കരയാമകൾ. അതായത് നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലും ഒരു കരയാമയെ കണ്ടിരിക്കാൻ സാധ്യതയില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ടോർട്ടോയിസിനെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും കാണുന്നത് മുഴുവൻ ടർട്ടിലുകളാണ്. ഇന്ത്യൻ നക്ഷത്രാമ എന്ന് വിളിക്കുന്ന ആമ വളരെയധികം വംശനാശ ഭീഷണിയിലുള്ള ഒരു ആമയാണ്. അതിനെ വലിയ തോതിലുള്ള പെറ്റ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, ആനിമൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീവിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇവ ശബ്ദമുണ്ടാക്കില്ല. ഇവരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാലും കൈയും കെട്ടിയതിൻ്റെ ശേഷം പെട്ടിയിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്നുള്ള ചില പ്രത്യേകതകളാണ് ഈ പാവങ്ങളുടെ ഈ സ്വഭാവങ്ങളാണ് ഇവക്ക് വലിയ ഭീഷണിയായത്. ഇത്തരം ജീവികളുടെ മാംസത്തിന് വലിയ ഔഷധ മൂല്യമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ മാത്രമല്ല, ഇവയെ കയ്യിൽ വെച്ചാൽ സൗഭാഗ്യങ്ങൾ വീട്ടിലേക്ക് പറന്നു വരും എന്നുള്ള ഒരു വലിയ മണ്ടത്തരം കൂടിയാണ് ഇത്തരം ജീവികൾക്ക് വേണ്ടി ആളുകൾ വലിയ തോതിൽ പണം മുടക്കുന്നത്. ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്രാമകളെ കയ്യിൽ കരുതുകയോ അവയെ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നത് വലിയ കുറ്റമാണ്. ഇന്ത്യൻ ബ്ലാക്ക് ടർട്ടിൽ എന്ന് വിളിക്കുന്ന കാരാമകളെയാണ് നമ്മൾ സാധാരണമായിട്ട് എപ്പോഴും കാണുന്ന ആമകൾ. അതൊരു ടർട്ടിലാണ്, മെലനോക്കിലിസ് ട്രിജുവ എന്ന ശാസ്ത്രനാമമുള്ള ആമ. വളരെ അപൂർവമായിട്ടുള്ള ഒരു ടർട്ടിലാണ് കണ്ണിന് ചുറ്റും ചുവപ്പ് നിറമുള്ള ചൂരലാമ, കൊച്ചിൻ ഫോറസ്റ്റ് കെയിൻ ടർട്ടിൽ. വിജയാക്കിലിസ് സിൽവാറ്റിക്ക എന്ന ശാസ്ത്രനാമമുള്ള ചൂരലാമ. കൂടാതെ വെള്ളാമ, ഭീമനാമ, ചിത്രയാമ, ലെയ്ത്തിൻ്റെ ആമ എന്നീ ആമകളും കേരളത്തിലുണ്ട്. ലോകത്തിലെ 7 ഇനം കടലാമകളിൽ 5 ഇനവും നമ്മുടെ തീരത്തോട് ചേർന്നിട്ടുള്ള കടലുകളിൽ കാണാറുണ്ട്. ഏറ്റവും ചെറിയ കടലാമയായിട്ടുള്ള ഒലിവ് റിഡ്ലി കടലാമ, പച്ചക്കടലാമ, ഗ്രീൻ സീ ടർട്ടിൽ, കോലാമ അല്ലെങ്കിൽ തോൽപ്പുറകൻ കടലാമ, ലെതർബാക്ക് സീ ടർട്ടിൽ, ലോഗർ ഹെഡ് എന്നിവയാണ് നമ്മുടെ കടലിൽ കാണുന്ന കടലാമകളിൽ. ഔഷധ ഗുണമുണ്ടെന്ന തെറ്റിദ്ധാരണ മൂലമാണ് വളരെ പ്രാധാന്യമുള്ള പല ആമകളെയും ഇപ്പോഴും ആളുകൾ പിടിച്ച് ഭക്ഷണമാക്കുന്നത്. കൂടാതെ വളരെയധികം അന്ധവിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള ആമകളെ കുറിച്ചിട്ടുണ്ട്. വളരെ പാവങ്ങളായിട്ടുള്ള ഈ ജീവികൾ നമ്മുടെ പരിസ്ഥിതിയിൽ അവയുടേതായിട്ടുള്ള വലിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നവയാണ്. അവയിനിയും ഇതുപോലെ ബാക്കിയാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളും ഭാഗവാക്കാകണം.
1: ശാസ്ത്രവീഥിയിലൂടെ ആമകളെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
1: ഹരിഹരനും സുജാതയും ചേർന്ന് പാടി മനോഹരമാക്കിയ വരികൾ. മുത്തും പവിഴവും മുഴികളിൽ പൊഴിയുമോ, ശില്പം മിഴികളിൽ ഉയരുമായി ഉണരുമോ. എസ് രമേശൻ നായരുടേതാണ് വരികൾ. ഔസേപ്പിച്ചൻ ഈണം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
2: അമ്മേ, ഞാൻ സ്കൂള് പോന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂള് പോന്നില്ല പോലും.
4: പോന്നില്ലേ, എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 9496 974 141. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം: ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: പ്രധാന വാർത്തകൾ: ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെ ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി. ആശംസകൾ നേർന്ന് ലോക നേതാക്കൾ. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരം സ്വന്തമാക്കി ഹെൻറി ബി കാഗനും കെൻസോ സോയും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് സങ്കല്പ് സഭയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായും മാറിയതായി പറഞ്ഞ പ്രധാനമന്ത്രി, കയറ്റുമതിയിലടക്കം രാജ്യം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചതായും ചൂണ്ടിക്കാട്ടി. കാർഷിക മേഖലയും ഇക്കാലയളവിൽ സുസ്ഥിര വളർച്ചയ്ക്കും പരിഷ്കരണത്തിനും വേദിയായി. ഭീകരതയുടെ ശക്തി കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായും ശ്രീ മോദി പറഞ്ഞു. ജനങ്ങളുടെ പിന്തുണയും അചഞ്ചലമായ വിശ്വാസവുമാണ് തന്റെ രാഷ്ട്രീയ യാത്രയ്ക്ക് കരുത്തായതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2001 ഒക്ടോബർ 7 ശ്രീ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിട്ട് ഇന്ന് 25 വർഷങ്ങൾ പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനങ്ങളിലും വികസിത് ഭാരത് സങ്കല്പ് നഗരസഭയുടെ ഭാഗമായി വിപുലമായ പരിപാടികൾ ഇന്ന് നടന്നു. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉൾപ്പെടെ പ്രമുഖർ. വികസനം എന്ന കാഴ്ചപ്പാടിനെ അദ്ദേഹം ദേശീയ ദൌത്യമാക്കി മാറ്റിയതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകി ഭരണ സംവിധാനത്തിന് പുതുദിശയും വേഗവും പകരാൻ ശ്രീ മോദിക്ക് സാധിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിപ്രായപ്പെട്ടു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സേവനയാത്രയായിരുന്നു അദ്ദേഹത്തിന്റേതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദന സന്ദേശത്തിൽ കുറിച്ചു. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. വിശദാംശങ്ങളിലേക്ക്.
7: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെയും ഇന്ത്യയുടെ വികസനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെയും ജപ്പാൻ പ്രധാനമന്ത്രി സനായെ തകായ്ചി പ്രശംസിച്ചു. ശ്രീ മോദിയുടെ ഭരണനേട്ടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തിയതായും അവർ പറഞ്ഞു. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വെവറും പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. ഇന്ത്യയും ബെൽജിയവും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനുള്ള സന്നദ്ധതയും അദ്ദേഹം വ്യക്തമാക്കി. 25 വർഷത്തെ ഭരണനേതൃത്വം അപൂർവമായ നേട്ടമാണെന്ന് നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബു പറഞ്ഞു. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഇന്ത്യൻ ജനതയ്ക്കുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡൊമിനിക്ക പ്രധാനമന്ത്രി റൂസ് വെൽറ്റ് സ്കെറിറ്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയും ഡൊമിനിക്കയോട് കാണിച്ച സൌഹൃദത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന വികസന മുന്നേറ്റങ്ങളെ പ്രശംസിച്ച ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് ടോബ്ഗെ ഇന്ത്യയുടെ വികസനയാത്ര ഭൂട്ടാൻ അടക്കമുള്ള അയൽ രാജ്യങ്ങൾക്ക് ഏറെ നിർണായകമാണെന്ന് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
6: അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ 25 ബേസിസ് പോയിന്റിന്റെ വർധന വരുത്തി റിസർവ് ബാങ്ക്. 2023 ഫെബ്രുവരിക്ക് ശേഷം ഇതാദ്യമായാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. റിപ്പോ നിരക്ക് ഇതോടെ 5.5%. ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് ഇതോടെ വർദ്ധിക്കും. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ GDP വളർച്ച 7.1% RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി. 57th GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ടെലി കമ്മ്യൂണിക്കേഷൻസ്, ഡിജിറ്റൽ കണക്ടിവിറ്റി മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി വ്യക്തമാക്കുന്ന 4 ദിവസത്തെ മേളയിൽ 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. മൊബൈൽ കോൺഗ്രസിന് മുന്നോടിയായി GSMA ബോർഡ് അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സംവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
6: ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മുഖ്യമന്ത്രി അധ്യക്ഷനും ആരോഗ്യമന്ത്രി ഉപാധ്യക്ഷനുമായ ടാസ്ക് ഫോഴ്സിൽ ആരോഗ്യ വിദഗ്ധർ അംഗങ്ങളാകും. രോഗങ്ങൾ തടയുന്നതിനും തുടക്കത്തിൽ തന്നെ കണ്ടെത്തി മികച്ച ചികിത്സ ലഭ്യമാക്കി ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിനുമാണ് സമഗ്ര പദ്ധതി നടപ്പാക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഫ്രഞ്ച് രസതന്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജാപ്പനീസ് രസതന്ത്രജ്ഞൻ കെൻസോ സോയിയും പുരസ്കാരം പങ്കിടും. അസിമെട്രിക് ഓർഗാനിക് സിന്തസിസുമായി ബന്ധപ്പെട്ട നോൺ ലീനിയർ ഇഫക്റ്റുകളും ഓട്ടോ കാറ്റലിസിസും കണ്ടെത്തിയതിനാണ് അംഗീകാരം. മരുന്നുകളുടെ നിർമ്മാണത്തിനും ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കാൻ ഈ കണ്ടെത്തലിലൂടെ സാധിച്ചു. 2 തന്മാത്രകൾക്ക് പ്രതിബിംബ സമാന ഘടന എങ്ങനെയുണ്ടാകുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനും ഇവരുടെ ഗവേഷണത്തിലൂടെ കഴിഞ്ഞു. ലോക പരുത്തി ദിനത്തോടനുബന്ധിച്ച് കർഷകർക്ക് ആശംസകൾ നേർന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. രാജ്യത്ത് 60 ലക്ഷം കർഷകർ പരുത്തി കൃഷി ചെയ്യുന്നതായും എണ്ണമറ്റ ചെറുകിട സംരംഭങ്ങൾ കൈത്തറി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
8: വിശ്വ കപാസ് ദിവസ് ഹം മനാത്തെ ഇസ് ദിൻ ഹം കിസാനോ കോ യാദ് കർത്തെ കപാസ് മേ അഗർ ഭാരത് കെ അന്തർ 60 ലാഖ് കിസാൻ ജുഡേ ഹുവേ തോ ഹമാരെ കരോഡോ മസ്ദൂർ ജുഡേ ഹുവേ കരോഡോ ഛോട്ടെ ഛോട്ടെ ഉദ്യം ജുഡേ ഹുവേ ഹൈ ഹാൻഡ്ലൂം സേ തോ മൈ സബോ കോ ആജ് കെ ദിൻ ബധായി ദേതാ ഹൂം.
6: പ്രതിഷേധ മാർച്ചിനിടെ ഇന്നലെ ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ അതിക്രമിച്ചു കയറിയതിന് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ FIR രജിസ്റ്റർ ചെയ്ത ഡൽഹി പോലീസ്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജപ്പാനിലെ ഐചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നാളെ ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. 2036 ഒളിമ്പിക്സ് പാരാലിമ്പിക്സ് മത്സരങ്ങൾക്ക് വേദിയാകാനുള്ള ഇന്ത്യയുടെ അപേക്ഷ ഈ മാസം അവസാനം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഫ്യൂച്ചർ ഹോസ്റ്റ് കമ്മീഷന് മുന്നിൽ സമർപ്പിക്കും. ഗുജറാത്തിലെ അഹമ്മദാബാദാണ് ഇന്ത്യ വേദിയായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയ്ക്ക് പുറമെ ജർമ്മനി, ഖത്തർ, തുർക്കി, ഹംഗറി, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളെയും IOC ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ വികസന യാത്രയ്ക്ക് രൂപം നൽകുന്നതിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവി. ന്യൂഡൽഹിയിൽ നടന്ന പ്രൊട്ടക്ഷൻ ഓഫീസർമാരുടെ ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്തെ സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുകയും സുരക്ഷിതരാകുകയും ചെയ്യുമ്പോൾ മാത്രമേ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാകൂ എന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ആഫ്രിക്ക പങ്കാളിത്തം വരും തലമുറകൾക്ക് കൂടി വേണ്ടിയാണെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഖാനയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും യുവജനങ്ങളെ ശാക്തീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. രാജ്യത്തെ പാരിസ്ഥിതിക സാമ്പത്തിക വളർച്ച കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. 2022-26 കാലയളവിലെ മാർഗരേഖയുടെ തുടർച്ചയാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദീർഘദർശിയായ നയങ്ങളിലൂടെ ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി. ആശംസകൾ നേർന്ന ലോക നേതാക്കൾ. 57-ാമത് GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ നാളെ ന്യൂഡൽഹിയിൽ ചേരും. ആരോഗ്യവും ദീർഘായുസ്സും ഒന്നിച്ച് ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ മാതൃക വികസിപ്പിക്കാൻ ഉന്നതതല ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി ഈ മാസം 15 മുതൽ പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ D. സജിത് ബാബു. 2026 രസതന്ത്ര നൊബേൽ പുരസ്കാരം സ്വന്തമാക്കി ഹെൻറി ബി കാഗനും കെൻസോ സോയും. ജപ്പാനിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കുടുംബകഥ വളരെ മനോഹരമായി ആവിഷ്കരിച്ച സിനിമയായിരുന്നു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഇതിൽ കൈതപ്രം വരികൾ എഴുതി ഇളയരാജ ഈണം കൊടുത്ത് ഭവതരണി പാടിയ ഗാനം പാലപ്പൂമഴ മുറ്റത്ത്.

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ചിത്രപരിചയത്തിലേക്ക് സ്നേഹസ്വാഗതം.
2: താങ്ക്സ്.
3: കണ്ണമ്മലാളുടെ കൈ തന്നെ കൊടുക്കണം കേട്ടോ.
2: ആയിക്കോട്ടെ. നമ്മുടെ പേരെന്താ?
3: മീനാക്ഷി. നമ്മുടെ പേരെന്താ?
2: എന്റെ പേര് ശത്രു.
4: ശത്രു, നീ എങ്ങനെടാ പട്ടി എന്റെ ശത്രു ആയത്?
5: അതെന്റെ പേരാ ശത്രു.
4: ഫസ്റ്റ് പറഞ്ഞൂടെ.
6: അയ്യോ, പുതുതായിട്ട് ചവിട്ടു കൊള്ളാൻ വന്ന ആളാ. അല്ല, മാനേജറാവൻ ആളാ.
7: രണ്ടും ഒന്നു തന്നെയാണ്.
2: ശത്രുക്കൻ എന്ന മുഴുവൻ പേര്. പറഞ്ഞും കേട്ട് ശീലായതുകൊണ്ട് എപ്പോഴും ശത്രു എന്നേ വായില് വരൂ. നെനൻ വരില്ല.
4: സാരല്ല, രണ്ടെണ്ണം കൂടി ഇതുപോലെ കിട്ടുമ്പോ നിന്റെ നവദ്വാരത്തിൽ നിന്ന് ഇങ്ങനെ വന്നോളൂ.
2: അയ്യോ,
4: ഓഫീസിൽ കണ്ണനുണ്ട്, പോയി കണ്ടോടാ.
6: ദാസം മോലാലി വെള്ളം അടിച്ച എങ്ങനെയാ? മിണ്ടിയ തല്ലും.
2: വെള്ളം അടിച്ചില്ലെങ്കിലും
6: മിണ്ടിയില്ലെങ്കിലും തല്ലും.
2: ഓ, അപ്പൊ ഈ ഇടി ഉറപ്പായി.
6: പിന്നെ അകത്ത് ചെന്ന് ശത്രുക്കന്റെ ഇക്കണം പറയാൻ മറക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ നടന്ന പോലത്തെ വിക്കണം സംഭവിക്കും.
2: കണ്ണമോലാളി ഇങ്ങനെയാ. മൊണ്ണം കഥലാളി.
8: എന്ത്?
2: അല്ല, കണ്ണം മുതലാളി അകത്തുണ്ട്.
8: എന്താടു
2: വേണ്ട?
6: ഇടിച്ച് നിന്റെ പൂട്ടലി ഞാൻ പൊട്ടിക്കും. വണ്ടിപ്പേട്ടന്ന് 30 ലോറി ഇന്ന് തന്നെ പുറപ്പെട്ടോണം, മനസ്സിലായടാ? ആ എന്താടോ?
2: ഞാനല്ല, അപ്പന്റെ ഓയിന്റ്മെന്റാ. അല്ല, അപ്പോയിന്റ്മെന്റ് ഓർഡറാ.
6: നീയാണോ കുറച്ചു കാലമായിട്ട് ഇങ്ങോട്ട് കത്തയച്ചോണ്ടിരുന്നത്?
2: അതെ, കേഡിക്കമ്മലിൽ ജോലി ചെയ്യണമെന്നുള്ളത് എന്റെ അന്ത്യാഭിലാഷായിരുന്നു. അല്ല, ജീവിതാഭിലാഷായിരുന്നു. കണ്ണ മുതലാളിയെ കുറിച്ചും ദാസപ്പമ്മലാളിയെ കുറിച്ചും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്.
1: സുരേഷ് ഗോപി, ലാൽ, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, ദിലീപ്, കാവ്യമാധവൻ തുടങ്ങി വമ്പൻ താരനിര അണിനിരന്ന തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ചിത്രപരിചയത്തിൽ. റാഫി മെക്കാട്ടിൻ ടീമിന്റെ ഹിറ്റ് സിനിമകളിൽ ആദ്യ സ്ഥാനത്തുണ്ടാകും ഈ മൾട്ടി സ്റ്റാർ ചിത്രം. 2000 സിനിമ തിയേറ്ററുകളിൽ എത്തിയത്. 3 നായികമാരാണ് സിനിമയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഘടകം. സംയുക്തയും ഗീതുവും കാവ്യയും മത്സരിച്ചഭിനയിച്ചപ്പോൾ 3 പേരെയും പ്രേക്ഷകർ നെഞ്ചിലേറ്റി. എന്നാൽ ഈ സിനിമയിൽ നായികമാരിൽ ഒരാളാകാൻ ആദ്യം തീരുമാനിച്ചത് മറ്റൊരു നടിയാണ് പോലും. മലയാളികൾക്ക് ഏറെ സുപരിചിതമായ നടി മന്യ നായിഡുവിനെയാണ് തെങ്കാശിപ്പട്ടണത്തിൽ നായികയായി ആദ്യം തീരുമാനിച്ചത്. തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലേക്ക് തന്നെ വിളിച്ചിരുന്നെന്നും എന്നാൽ ഡേറ്റിന്റെ പ്രശ്നവും മറ്റും കാരണം ആ സിനിമ കയ്യിൽ നിന്ന് പോകുകയായിരുന്നു എന്നും മന്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അയ്യോ എന്ന് തോന്നിയ സിനിമകളിൽ ഒന്നാണ്
9: തെങ്കാശിപ്പട്ടണം.
10: കാശൊന്നും കളയാ, സൂക്ഷിച്ചു വെക്കണം.
11: എന്നിട്ട് എന്തിനാ?
9: എന്നിട്ടൊരു ദിവസം നമുക്ക് തെങ്കാശി ചന്ത അങ്ങ് വിലക്ക് വാങ്ങണം.
11: കണ്ടോ, ഇത്രയും നാളും പറഞ്ഞത് കൊറേ കാശ് കിട്ടുമ്പോ എന്റെ കല്യാണം നടത്തുന്നല്ലേ?
9: നടത്തി തരാടി അപ്പനെ. ഈ ചന്തയില് വലിയൊരു പന്തലിട്ട് ഞങ്ങൾ നടത്തുന്നെ കല്യാണം.
12: കൊള്ളാലടാ, നിങ്ങള് രണ്ടു ദിവസമായിട്ട് ചന്തയിൽ നിന്ന് കാശ് അടിച്ചു വാരുന്നുണ്ടല്ലോ.
9: നിങ്ങൾ ഏതാടാ പിള്ളേരെ?
13: ഞാൻ കണ്ണൻ, ഇതെന്റെ ഞങ്ങളെ ദാസപ്പൻ.
9: ഇത് ഞങ്ങളുടെ പെങ്ങള ദേവൂട്ടി.
13: നിങ്ങളിൽ ആരുടെ പെങ്ങളാ?
9: ഞങ്ങളുടെ രണ്ടുപേരുടെയും പെങ്ങളാ.
12: അത് കൊള്ളാം, ചങ്ങാതിമാരായ ഇങ്ങനെ തന്നെ വേണം.
9: കച്ചവടമൊക്കെ ശ്രദ്ധിച്ചു ചെയ്യണം കേട്ടോ. നേരും നെറിവുള്ള കച്ചവടം ചെയ്താ തെങ്കാശിന്ന് പൊന്നുവാരാ.
13: വാരും, ഞങ്ങൾ ഇവിടുന്ന് പൊന്നുവാരും.
9: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
11: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
12: അതെന്ത് പേര്?
11: കേന്ന് പറഞ്ഞ കണ്ണേട്ടൻ, ഡി എന്ന് പറഞ്ഞ ദാസേട്ടൻ.
9: അപ്പൊ നിന്റെ പേരില്ലേ?
11: ഉണ്ട്, ഞാനാണ് കമ്പനി.
14: കാമാക്ഷി തായേ, എല്ലാം നല്ലപടിയാ നടക്കണം.

0: അത് ന്യായം. ഒഴിയാൻ പറഞ്ഞ അത് ന്യായം. എതിർക്കാൻ എന്നാലും ഉണ്ടല്ലോ.
1: രാവും പകരം കഷ്ടപ്പെട്ടുണ്ടാക്കി കാശ അത് കളയാൻ നിങ്ങക്ക് പറ്റില്ല.
2: ഇത് വെച്ചോളൂ.
3: വേണ്ട. വേണ്ട. ഇതെവിടുന്ന? ഒരാള് തന്നതാ.
2: ആര്?
3: ദേവരാജൻ മലയാളിയുടെ ഭാര്യയും.
1: നീ അവിടെ തെണ്ടാ മൊയലടാ. തോന്നിയാസം
2: പറഞ്ഞത്
1: അവര് നമ്മുടെ ശത്രുക്കള. അവന്റെ അവന്റെ കുടുംബത്തിന്റെയും നാശം കാണാൻ വേണ്ടിയാ നമ്മളോട് ജീവിക്കേണ്ടത്. അവന്റെ അവതാരം കൂടി നീ കച്ചവടം തുടങ്ങാൻ തുടങ്ങിക്കോ. പക്ഷെ എന്നെ അതിന് കിട്ടില്ല.
2: എനിക്ക് കണ്ണേട്ടനോട് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ഇപ്പഴും ഇഷ്ടാ.
3: വേണ്ട. അതിന്റെ ചങ്ങാതിക്ക് ഇഷ്ടാവില്ല. അവന് ഇഷ്ടമല്ലാത്തൊന്നും ഞാൻ ചെയ്യില്ല.
4: 2000 പുറത്തിറങ്ങിയ ഒരു ഭാഷ ആക്ഷൻ കോമഡി ചിത്രമാണ് റാഫി മേക്കാട്ടിന്റെ രചനയും സംവിധാനവും ചെയ്ത് ലാൽ നിർമ്മിച്ച് പുറത്തിറങ്ങിയ തെങ്കാശിപട്ടണം. സലീം കുമാറും സ്ഫടികം ജോർജും ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. തെങ്കാശിപട്ടണത്തിലെ ഗ്രാമത്തിലെ ചന്തയുടെ ഉടമകളാണ് കണ്ണനും ദാസനും. അവരുടെ ഗോഡ്ഫാദറിന്റെ മാർഗനിർദ്ദേശപ്രകാരം അവർ പ്രശസ്തരായ രണ്ട് റൌഡികളായി മാറുകയാണ് ചിത്രത്തിൽ.
5: കൂട്ടത്തിൽ വന്നല്ലേ. പിന്നെ അവന് മാത്രം ഒരു ഗ്ലാമർ അല്ലല്ലേ. നോക്കട്ടെ നോക്കട്ടെ. ആ ബെസ്റ്റ്
6: ബ്യൂട്ടി ആക്കണ
5: പോതുണ്ടാ. നിങ്ങ ബ്യൂട്ടി ആക്കണ്ട് പോതും. അടിച്ചു താൻ ജയിക്കണോ നീങ്ക തന്നെ കത്ത് കൊടുത്തീങ്ക.
7: അണ്ണയ്ക്ക് സ്വന്ന അതുക്കാക 15 അടിച്ചിട്ടിരിപ്പീങ്ക. ഡേ തമ്പിങ്ങളാ, അണ്ണയ്ക്ക് നീങ്க അഡ്രസ് ഇല്ലാതവങ്ക. இன்னைக்கு 40 4 ஃபேக்டரி 30 கடை அவ்வளையே. இந்த ஹோல் மார்க்கெட்டே உங்க கண்ட்ரோல்ல இருக்கு. இனிமே நீங்க அடிக்க வேணாம். பார்த்தாலே போதும் ஜெயிப்பீங்க.
5: ஒன்னும் ரெண்டும் அல்ல. രൂപ 65 എണ്ണി കൊടുത്തിട്ടാ ഈ ചന്ത ഞങ്ങൾ ലേലം കൊണ്ടത്. ദണ്ണിച്ചുണ്ടാക്കിയ കാശ അത് മുടക്കിയിട്ടുണ്ടെങ്കിലേ നല്ലന്തസായിട്ട് ഭരിക്കാനും ഞങ്ങൾക്കറിയാം.
6: അത് തടയാൻ ഈസി ചാവാലി കൊണ്ടാൾക്കൊന്നും പറ്റൂല. തല്ലാരിറക്കുമ്പോ നല്ല ചൊണമാരിറക്കണം. അതിനെ ചൊളമടക്കണം ചൊള.
8: മക്കളെ, ഇതിനേക്കാളൊക്കെ ഉറക്ക പ്രസംഗിച്ചുകൊണ്ട് ഇതിനു മുമ്പ് പലരും ഇവിടെ വന്നിട്ടുണ്ട്. അവന്മാരുടെയൊക്കെ 16 ഇവിടെ വെച്ച് തന്നെ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട്.
5: താൻ വിഷമിക്കണ്ടോ തേവരാജ, തന്റെ 16 അതിലും ഗംഭീരമായിട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് ആഘോഷിച്ചു.
6: അന്ന് തന്റെ ഓർമ്മക്കായിട്ടൊരു ക്യാമറ ഡാൻസും ഞങ്ങൾ നടത്തി.
4: ദാസിന് ദേവൂട്ടി എന്നൊരു സഹോദരിയുണ്ട്. അവൾ വിദ്യാസമ്പന്നയായ പെൺകുട്ടിയാണ്. ശത്രു എന്ന ശത്രുഘ്നൻ കണ്ണന്റെയും ദാസന്റെയും സ്ഥാപനമായ KDN കമ്പനിയുടെ മാനേജറായി ചേരുകയും തുടർന്ന് അവരുടെ രസകരമായ മണ്ടത്തരങ്ങളാണ് കഥയിലുടനീളം നടക്കുന്നത്. കൂടെ സലീം കുമാർ.
9: തെങ്കാശി പട്ടണത്തിന്റെ രോമാഞ്ചമായ കണ്ണൻ മുതലാളിയും ദാസപ്പൻ മുതലാളിയും ആദ്യമായി നടത്തുന്ന ഉത്സവം അതിഗംഭീര വിജയമാക്കുവാൻ ഓരോ തെങ്കാശിക്കാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.
10: അമ്മേ, ആ ഉത്സവത്തിന്റെ നോട്ടീസ് ഒന്ന് വാങ്ങിച്ചേ. ചെറുക്കനും കൂട്ടരും പെണ്ണ് കാണാൻ വന്നിരിക്കുമ്പോൾ അവളുടെ ഒരു നോട്ടീസ്. നിങ്ങളൊക്കെ ഒന്ന് പൊയ്ക്കേ പിള്ളേരെ. മീനക്ഷി ഒന്ന് വേഗമാവട്ടെ, അവരൊക്കെ വന്നിട്ട് കുറെ നേരായി. ഞാനൊന്ന് നല്ലോണം ഒരുങ്ങിക്കോട്ടെ ചെറിയമ്മേ, എന്നാലല്ലേ ചെറുക്കൻ എന്നെ നല്ലോണം ഇഷ്ടാവുള്ളൂ.
11: പയ്യന്റെ അച്ഛന്റെ അഭിപ്രായത്തില് പയ്യനെ ഒരു മരുമകനായിട്ട് കണക്കാക്കണ്ട, അവനെ ഒരു അടിമയായിട്ട് കണക്കാക്കിയ മതി.
8: അതുകൊണ്ടല്ലേ ഇവനെ തന്നെ എന്റെ മകൾക്ക് വേണ്ടി ഞാൻ ഉറപ്പിച്ചത്.
10: ഏതാണ് എന്റെ ചെറുക്കൻ? അയ്യടാ, എന്തൊരു നാനം നാണം കേട്ടവൻ. എന്താ മോളെ ഇത്? ചെറുക്കന് കൊടുക്കാനുള്ള ചായ. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ടോ?
11: കൊറച്ച്.
8: എന്താ, എന്ത് പറ്റി?
10: ഞങ്ങള് സംസാരിക്കായിരുന്നു.
11: ഇങ്ങനെയാണ് സംസാരിക്കുന്നത്? പേടിപ്പിച്ച് കളഞ്ഞല്ലോ. സംസാരിക്കുമ്പോ പതുക്കെ സംസാരിക്കുന്നു.
8: ധൈര്യമായിട്ട് സംസാരിച്ചോ, വാ നമുക്ക് പോവാ.
10: KDN കമ്പനിയും കേട്ടിട്ടുണ്ടോ?
11: എന്താ
10: എന്നെ KD കമ്പനി നോട്ടൗട്ട് വെച്ചിരിക്കുക. എന്നെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അവന്റെ കാല് രണ്ടും വെട്ടിക്കളയെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നെ രക്ഷിക്കണം. പക്ഷെ ചേട്ടൻ പേടിക്കണ്ട കേട്ടോ, അവരോട് ഫൈറ്റ് ചെയ്ത് നിക്കണം മരണം വരെ.
11: എന്താടാ
10: ഇത്? എത്രാമത്തെ ആലോചനയാന്ന് അറിയോ നീ മുടക്കുന്നത്?
12: 8 അതിനെ വിട്ടേക്ക് മുത്തശ്ശി, അത് ലവ് ഫെയിലിയർ കേസാ.
13: ഈശ്വര, സർവ്വത മംഗളം.

0: ഭാഗമായി ഭവിക്കണേ. 8.5 രൂപയുടെ തേങ്ങയാ. സോറി ഉണ്ട് കേട്ടോ.
1: ദൈവം ഇതങ്ങോട്ട് മാറിയുന്നേ, ഞാൻ ഈ തേങ്ങ നുടച്ചോട്ടെ.
0: എക്സ്ക്യൂസ് മീ,
2: അതെ തേങ്ങയുടെ ബോംബ ഭൂമി കുലുക്കി നല്ല ഹോഴ്സ് പവറുള്ള മരുന്ന് തരാം. ഇത് കുതിരക്ക് കൊടുക്കണ സാധനമാണ്.
0: കുതിരയാണ്
2: ഏ വിതുര, ഇത് വെച്ചാ പെട്ടെന്ന് ഏത് മുറിവും ഉണങ്ങും.
0: ആയിക്കോട്ടെ, താങ്ക് യു.
2: ഈ സൈസ് വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്കുക, താൻ ഏതാ?
0: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
0: കണ്ട നന്നായി, കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാനവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്. എന്താ
2: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
0: മാനേജർമാർക്ക് കുതിര വണ്ടിയാ?
2: ഏ, ഇതാണ് കേഡി കമ്പനിയുടെ ആംബുലൻസും മോർച്ചറിയും.
0: അയ്യോ,
2: വലത് കലച്ചു കേറിക്കോ.
0: ഞാൻ എന്റെ പെട്ടി ആൾത്തറക്കി വെച്ചിരിക്കും, എടുത്തിട്ട് വരാം.
2: ഓഹോ, അപ്പൊ ഷവ് പെട്ടി ആയിട്ടാണോ വന്നിരിക്കുന്നത്?
0: രക്തം കണ്ട തുടക്കം, ഇനി വെച്ചടി കയറ്റായിരിക്കും. ഏ,
1: നിങ്ങൾക്ക് ആരാ?
3: കൊണ്ടുവരുന്നോ?
0: ഇതാരാ എടുത്തത്? കേഡിയൻ കമ്പനിയിലേക്കുള്ള എന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറാ.
3: പൂജിക്കാൻ കൊണ്ടുപോയതാ? ഒരു ജോലിക്ക് കയറിയല്ലേ, ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് കരുതി.
0: അതാണോ കാര്യം? ഇത്രേ സ്നേഹമുള്ളവരാണ് തെങ്കാശക്കാരെന്ന് ഞാൻ അറിഞ്ഞില്ല.
4: അത് വഴിയേ അറിഞ്ഞോളൂ.
5: പൂജ കഴിഞ്ഞു കേട്ടോ, താങ്ക്സ്.
0: ഒരു പരിചയമില്ലാത്ത എനിക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തതിന് ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്. താങ്ക്സ്.
5: കണ്ണമ്മലാളുടെ കയ്യിൽ തന്നെ കൊടുക്കണം കേട്ടോ.
0: ആയിക്കോട്ടെ, നമ്മുടെ പേരെന്താ?
5: മീനാക്ഷി.
6: കേഡിയൻ കമ്പനിയുടെ മാനേജറായി ചേർന്ന ദിലീപിന്റെ കഥാപാത്രം ശത്രുഘ്നൻ ശത്രു തന്റെ മണ്ടത്തരം കാരണം സ്ഥിരമായി മർദ്ദിക്കപ്പെടുന്നു. ശത്രു അവരുടെ സഹോദരിയുമായി പ്രണയത്തിലാണെന്നും എന്നാൽ അവൾക്ക് അവനോട് താല്പര്യമില്ലെന്നും ദേവൂട്ടി വെളിപ്പെടുന്നു. ദേവൂട്ടിയുടെയും അവളുടെ സഹോദരങ്ങളുടെയും സ്നേഹം നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ കണ്ണന്റെയും ദാസന്റെയും സ്ഥാപനമായ കേഡിയൻ കമ്പനിയിൽ മാനേജരായി ശത്രു ചേരുന്നു.
7: ഇടിച്ചതിന്റെ പൂട്ടല് ഞാൻ പൊട്ടിക്കും. വണ്ടിപ്പേട്ടെന്ന് 30 ലോറി ഇന്ന് തന്നെ പുറപ്പെട്ടോണം, മനസ്സിലായടാ? ആ എന്താടോ?
0: ഞാനല്ല, അപ്പന്റെ ഓയിന്റ്മെന്റ്, അല്ല അപ്പോയിന്റ്മെന്റ് ഓർഡറാ.
7: നീയാണോ കുറച്ചു കാലമായിട്ട് ഇങ്ങോട്ട് കത്തയച്ചോണ്ടിരുന്നത്?
0: അതെ, കേഡി കമ്പനിയിൽ ജോലി ചെയ്യണമെന്നുള്ളത് എന്റെ അന്ത്യാഭിലാഷായിരുന്നു, അല്ല ജീവിതാഭിലാഷായിരുന്നു. കണ്ണ മുതലാളിയെ കുറിച്ചും ദാസപ്പ മുതലാളിയെ കുറിച്ചും ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്.
7: എന്റെ ചക്കരക്കുട്ട, അങ്ങില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എത്ര കാലമായി ഞാൻ നിനക്ക് വേണ്ടി തപസ് ചെയ്യുന്നു, നീ മഴയായി പെയ്യുന്നതും കാത്ത് വേഴാമ്പലിനെ പോലെ ഞാൻ. ഏതാ നിന്റെ രാജ്യം?
0: കോഴിക്കോട്.
7: കുതിരവട്ടമല്ലോ?
0: ഏ,
7: എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണേ?
0: എന്റെ ചക്കരക്കുട്ട.
1: അയ്യോ, ഇത് എഴുതിയത് ഞാനല്ല.
7: പിന്നെ ആരടാ?
0: ഈ തവള.
7: തവളേ?
0: ദ്രോഹി.
7: കുറെ കാലമായി ഞാൻ സഹിക്കുന്നു, ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പിറകെ നടന്നാലുണ്ടല്ലോ. കുഞ്ഞുന്നാളി ഞാൻ കുറച്ച് നിന്റെ പിറകെ നടന്നിട്ടുണ്ട്, 5-6 നാരങ്ങ മുട്ടായി വാങ്ങി തന്നിട്ടുണ്ട്. അത്രേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം, അത് അന്നേ അവസാനിപ്പിച്ചതാ. എടി, എന്ത് ധൈര്യത്തിലാ നീ എവിടെ? ആ എടി, എന്ത് ധൈര്യത്തിലാ നീ കേഡിയൻ കമ്പനിയുടെ അപ്പോയിന്റ്മെന്റിൽ പ്രേമലേഖനം എഴുതിയത്? ഏ, മഴയായി പെയ്യുന്നതും കാത്തിരിക്കുക അത്രേ. മഴയായിട്ടല്ല, നിന്റെ തലമണ്ടയിൽ ഇടുത്തിയായിട്ടായിരിക്കും വീഴുന്നത്, മനസ്സിലായടി? വേഴാമ്പലേ,
5: എന്നെ ആ ജംഗ്ഷൻ വരെ ഒന്ന് കൊണ്ടാക്കൂ, ഒറ്റയ്ക്ക് പോവാൻ പേടിയാണോ? കണ്ണേട്ട കണ്ണേട്ട, വണ്ടി ഒന്ന് നിർത്തുവോ. നാരായണ,
0: ഓ
5: മിഠായി.
0: ഇപ്പൊ ചേച്ചു മാത്രമേ നാരങ്ങ മിഠായി വാങ്ങാറുള്ളൂ, ബാക്കി എല്ലാവരും കാഡ്ബറീസാ.
5: കണ്ണേട്ടനെ ചേഞ്ച് ഉണ്ടോ?
0: ചേട്ടന് വേണം മിഠായി.
7: ഇതിപ്പോ എത്ര രൂപയ്ക്ക്?
0: 1 രൂപയ്ക്കായി.
7: ബാക്കി 9 രൂപയ്ക്ക്.
0: 9 രൂപയ്ക്ക്
7: നീ നിന്റെ അപ്പന് കൊണ്ടുപോയി കൊടുക്ക.
5: ഇതിനു വേണ്ടി ഞാൻ കൂടെ വന്നത്. കണ്ണേട്ടം വാങ്ങി തരുമ്പോഴേ ഇതിനൊരു സ്വാദുള്ളൂ. ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്നത് എന്തിനാന്നറിയോ? തല്ലാനാണെങ്കിലും കണ്ണേട്ടനൊന്ന് എന്റെ അടുത്ത് വരുമല്ലോ. ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അടുത്ത് രണ്ടു വാക്ക് മിണ്ടുമല്ലോ. സന്തോഷായി. പിന്നെ എന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുവിടോ. നമ്മൾ നിന്നിടത്ത് എന്റെ കാർ ഇവിടെ നിൽക്കുക. വേണ്ട, ഞാൻ നടന്നോളാം. പോട്ടെ.
6: ദേവൂട്ടിയെ സന്തോഷിപ്പിക്കാനും ദാസിനെയും കണ്ണനെയും കല്യാണം കഴിപ്പിക്കാനും വേണ്ടിയിട്ട് ശത്രു തീരുമാനിക്കുന്നു. കേഡിയൻ കമ്പനി ഒരിക്കൽ അവരുടെ ഗ്രാമത്തിൽ പരിപാടി അവതരിപ്പിക്കാൻ വരുന്ന സംഗീത ട്രൂപ്പിനെ ബന്ധിയാക്കുന്നു. അതിനുശേഷം ട്രൂപ്പിലെ പ്രധാന ഗായികയായ സംഗീതയെ അവളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അതിനാൽ കണ്ണനും ദാസനും ദേവൂട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി സംഗീതയ്ക്ക് അഭയം നൽകുന്നു.
2: പിന്നെ എനിക്ക് എപ്പോഴും പറയാൻ പറ്റില്ല, കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കി നടത്തണമല്ലോ.
0: എന്തിനാ
2: ഉടുക്കൂട്ടി പേടിപ്പിക്കാൻ? അതേ നിൽക്കണ്ട, എടുത്തിട്ട് വിഴുങ്ങ്.
0: ഞാൻ കേഡിയൻ കമ്പനിയുടെ ഏറ്റവും പുതിയ മാനേജർ ശത്രു. ബോംബ് കൊണ്ടുവന്നിട്ടുണ്ടോ?
2: ബോംബോ?
0: അതെ, നല്ല നാടൻ ബോംബ്. ഇതേ കേഡിയൻ കമ്പനി നടത്തുന്ന ഉത്സവ നടക്കാൻ പോകുന്നത് ചീള് വെടിക്കെട്ടൊന്നുമല്ല, കണ്ണൻ ചിപ്പിക്കുന്ന ബോംബേറ്, ആ കുത്തി കുത്തി പടിവാൾ കുത്ത എല്ലൊടിച്ച പാട്ട്.
8: ഹലോ ഹലോ.
0: ശരി.
8: ഇതെന്താണ് ഷോക്ക്?
0: അതേ കൂടെ കൂടെ
8: ഉള്ളതാ. വേണ്ട വേണ്ട, ഗാനമേള ഉടനെ ആരംഭിക്കുന്നതാണ്.
2: ഓ ദൈവമേ, മുതലാളിമാര് വന്നേക്കുമ്പോ ഗാനമേള തുടങ്ങിയ ഇവിടെ ഗാനം ലഹളയായിരിക്കും.
0: അത് ഞാൻ ആ മാനേജറുടെ അടുത്ത് 1000 വട്ടം പറഞ്ഞതാ.
2: ഞാനാണെങ്കിൽ ഒറ്റ വട്ടം പറയൂ.
8: നിശാഗന്ധി ഓർക്കസ്ട്രയുടെ അഭിമാനമായ സംഗീതറാണി മിസ് സംഗീത അവതരിപ്പിക്കുന്ന ഗാനമേള ആരംഭിക്കുകയായി.
2: നിർത്ത, ആരോട് ചോദിച്ചിട്ടായി തുണി വെക്കുന്നത്?
0: വൃത്തിയേട് കാണിച്ചാണ്ടല്ലോ.
8: വൃത്തിയേട് കാണിക്കാൻ ആരുടെ ഉടുമുണ്ടെന്ന് ഇവിടെ പൊക്കിട്ടില്ല. കത്തല്ലേ
0: പൊക്കിട്ടുള്ളൂ. താൻ കേഡി കമ്പനി കേട്ടിട്ടുണ്ടോ?
8: ബീഡി കമ്പനി കേട്ടിട്ടില്ല.
0: നിന്നോട് പറഞ്ഞല്ലോ മോഹൻലാലിമാര് വരാണ്ട് ഇവിടെ പരിപാടി തുടങ്ങാൻ പാടില്ല.
3: 4:30 ഗാനമേള തുടങ്ങാൻ പോണെന്ന് പറഞ്ഞിരിക്കുന്നത്.
2: ആ സമയം 4:00 ആയിട്ടില്ല.
8: 4:30 കഴിഞ്ഞു, 5:30 കഴിഞ്ഞു.
0: തനിക്ക് 4:30 ആയിട്ട് കാര്യമില്ല, മുതലാളിമാർക്ക് 4:30 ആവണം.
2: അപ്പൊ അവരോട് എത്തും.
0: അപ്പഴേ ഇവിടെ 4:30 ആവൂ.
2: അപ്പഴേ ഇവിടെ ഗാനമേള നടക്കൂ. എന്തേത്, സ്പോൺസർമാർക്ക് യാതൊരു വിലയില്ലേ?
0: സ്പോൺസർ
2: അവർക്ക്
3: കൊറേ നേരമായല്ലോ. മുതലാളിമാരെന്നും കേടിന്നും റൌഡിന്നും പറഞ്ഞ് വരട്ടാൻ തുടങ്ങിയിട്ട് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് 1 മണിക്കൂറായി. ഇനി 5 മിനിറ്റ് പോലും ആർക്കും വേണ്ടി കാത്തു നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ കറക്റ്റ് പൊക്കണം.
0: നീ കറക്റ്റ് പൊക്കൂടാ,
2: പൊക്കൂടാ.
0: ഒന്നുമില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല.
2: എന്നാ എനിക്കൊന്നും
0: പറ്റിയിട്ടില്ല.
2: പാട്ട് പാടുന്ന നടിയാണെന്ന് വെച്ച് ഈ വെല്ലക്കാട്ട ആളാവല്ലേ മോളെ.
8: ഏ, അവര് പാടാണ്ട് തിരിച്ചു പോകും. സംഗീതറാണി പറഞ്ഞാ പറഞ്ഞതാ.
0: സംഗതി പ്രാണിയാ.
2: പാടാൻ വന്നാലേ സരി സരി സരി ഗമ പാടിച്ചട്ട വിടുള്ള പന്നി.
0: കേട്ടടാ,
8: വാടാ മോളെ. നമ്മൾ ഏതായാലും വന്നു പെട്ടു, അല്പനേരം കൂടി വെയിറ്റ് ചെയ്യാം.
3: ഇല്ല, ഞാൻ ഇനി പാടില്ല, എല്ലാം പാക്ക് ചെയ്തോളൂ.
0: ഇയാളെ തല്ലിയത് കണ്ണേട്ടനാന്ന് തോന്നുന്നു.
2: എങ്ങനെ മനസ്സിലായി?
0: കണ്ണ് തള്ളിയിരിക്കണ കണ്ടില്ലേ? നിങ്ങളല്ലാതെ വേറെ വല്ലോരും കേഡിയൻ കമ്പനിക്കാരായിട്ട് കളിക്കാൻ നിൽക്കുമോ?
2: കേടികൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഇന്നാർത്താലും ഇന്നാർത്താലും എന്ന് വിചാരിച്ചോണ്ടാ. ദേ, നിങ്ങൾ ട്രെയിൻ ടൂമ്പിൾ ചാടിച്ചത്തോ? എല്ലെങ്കിലും ബാക്കി കിട്ടും. കേടികളായിട്ട് കളിക്കാൻ നിന്നാലേ സഞ്ചയനത്തിന് പെറുക്കാൻ പോലും ഒരു എല്ല് ബാക്കി കിട്ടുകയല്ല.
0: ഇനിയെങ്കിലും അവര് പറയണ അനുസരിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ തെങ്കാശ് വിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ വെള്ളം
8: കുടിക്കണോ? രണ്ട് വിളിക്കാൻ പറ്റല്ല. അയ്യോ, എന്റെ കൊല്ലല്ലേ.
7: എന്തെങ്കിലും കൂടി വേണോ?
8: ഒന്നും വേണ്ട,
7: ചെറിയ ചില കൈക്രിയകളൊക്കെ വേണ്ടി വന്നു. എല്ലാവരും സഹിക്കും.
9: കേടിയാൻ കമ്പനിയുടെ ഗാനമേളക്ക് വന്നിട്ട് കേൾക്കാൻ പറ്റില്ല എന്ന് പരാതി പറയുന്ന നാട്ടുകാർ.
7: അതിനാണ് ഈ സഞ്ചരിക്കുന്ന സ്റ്റേജ്. നമുക്ക് അവന്മാരുടെ ഒക്കെ വീട്ടിൽ ചെന്ന് കേൾപ്പിക്കാം.
9: എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയണം.
8: ഒരു പരാതിയില്ല. ഈ കുട്ടി പാടും എന്റെ പൊന്നു പോളെ. ഇനിയും തല്ലു വിളിക്കല്ലേ.
9: പിന്നെ തുടങ്ങാം.
8: റെഡിയല്ലേ? 1, 2, 3, 4.
10: ഒരു സിംഹമലയും കാട്ടിൽ തുണയോ

0: ദാസപ്പാ
1: എന്താടാപ്പാ
0: ദേവുട്ടി
1: എവിടാപ്പാ
0: ഇവിടാപ്പാ നീയാണ് ഇതിനൊക്കെ ഉത്തരവാദി
1: ഞാൻ അപ്പഴേ പറഞ്ഞാലേ ഒന്നും വേണ്ടെന്ന്
0: നീ പോടാ പട്ടി
1: നീ പറഞ്ഞു എന്തി എന്താ മോളെ കാട്ടുന്നത്
2: ഭ്രാന്ത ആ കിടക്കുന്നില്ലേ രാക്ഷസന്മാര് അവരെ പോലെ എനിക്കും ഭ്രാന്ത ഇത്രയും നാളെ പെണ്ണുങ്ങൾ ഉപദ്രവിക്കലായിരുന്നു ഇപ്പൊ ആദ്യം തുടങ്ങി കുഞ്ഞുനാളെ മുതൽ തുടങ്ങിയത് എങ്ങനെ തീ നിന്നെ ജീവിക്കാൻ ഇനി എനിക്ക് വയ്യ
3: പോട്ടടാ ഇത്തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കേ ഇനി ഇങ്ങനൊന്നും സംഭവിക്കേയില്ല സത്യം
1: ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ആയി പോണതാ മോള് ഒന്നും മനഃപൂർവ്വം ചെയ്യണതല്ല സത്യം
2: നാട് മുഴുവൻ കൊണ്ടു നടന്ന് അപമാനിച്ചില്ലേ ആ പെണ്ണിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ
3: അതങ്ങനെ സംഭവിച്ചു പോയി ഇനി നീ പറ എന്ത് സമാധാന ഞങ്ങൾ ചെയ്യേണ്ടത് അവളുടെ കാലു പിടിച്ച് മാപ്പ് പറയണോ നീ പറഞ്ഞാ അതും ചെയ്യും
1: ഇനിയെങ്കിലും കരച്ചു നിർത്തും കണ്ടിട്ട് സൈക്കിളില്ല
3: ആ കൊച്ചിനെ അങ്ങ് വിട്ടേക്കടാ മോനെ
4: ഓ ഇതായിരിക്കും ഇവളെ വെച്ചോണ്ടിരിക്കണം മുതലാളിമാര് ഇവിടെ വന്ന് ആജ്ഞാപിക്കാൻ നീയോ കാരടാ
1: അയ്യോ നമ്മളെ പരിചയമില്ലടാ
3: പരിചയപ്പെടാം എങ്ങനെ ചെറുങ്ങനെ മതിയോ അതോ വലങ്ങനെ വേണോ
4: ആ വിശദമായി തന്നെ ആവാം
3: കൂടുതൽ പരിചയപ്പെടണമെങ്കിൽ അങ്ങ് തെങ്കാശിയിലോട്ട് വന്നാൽ
1: മതി എവിടെയാണെന്ന് ചോദിച്ചാ മതി ആരും കാണിച്ചു തരും
3: ആ പെങ്കൊച്ചൊരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങൾ വെറുതെ അതിനെ പെരുവഴിയിലാക്കരുത്
1: അതെ ക്യാഷ് എത്രയാണെന്ന് ചോദിച്ചാ മതി തന്നേക്കാം
5: ഒരു പെങ്കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചിട്ട് കാശ് തരാൻ വന്നിരിക്കുന്ന നാളുകൾ നീയൊക്കെ അനുഭവിക്കൂടാ അനുഭവിക്കാതെ ഈ മണ്ണിൽ നിന്ന് പോകാൻ പറ്റില്ല
3: അതാടാ അതിന്റെ ബൂട്ടി
6: ദാസിനെയും സംഗീതയെയും ഒന്നിപ്പിക്കാൻ ശത്രു പദ്ധതി ഇടുന്നു അവരുടെ ശത്രുവിന്റെ മകളായ കണ്ണന്റെ ബാല്യകാല സുഹൃത്താണ് മീനാക്ഷി
7: ഗുഡ് മോർണിംഗ് മാഡം
8: ഗുഡ് മോർണിംഗ്
7: ചോ പിന്നെ തെറ്റി ഈ ടൈപ്പ് റൈറ്റർ എനിക്ക് ശരിയാവില്ല
8: കൊറേ കാലേ താൻ ഇങ്ങനെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്താ ഭ്രാന്താണോ
7: സ്നേഹം ഭ്രാന്താണെങ്കിൽ ഇഷ്ടം വട്ടാണെങ്കിൽ യെസ് ഐ ആം മാഡ്
8: ഞാൻ പറഞ്ഞപ്പോഴേ
7: എക്സ്ക്യൂസ് മീ
8: അഞ്ച്
7: കാപ്പി അല്ല അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ തന്നെ പുറകെ നടക്കുക ഈ സമയം മെഡിസിൻ പോയിരുന്നെങ്കിൽ ഞാനിപ്പോ ഡോക്ടർ ആയേനെ LLB-ക്ക് പോയിരുന്നെങ്കിൽ ഞാനിപ്പോ വക്കീലായേനെ ജയിലിൽ പോയിരുന്നെങ്കിൽ ഞാനിപ്പോ റിലീസ് ആയേ
9: സാറിന് എന്തെങ്കിലും കഴിക്കണോ
7: എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല മനസ്സിലായടാ
8: എനിക്ക് രണ്ട് ഏട്ടന്മാരുണ്ട്
7: എനിക്ക് മൂന്ന് ഏട്ടന്മാരുണ്ട് രണ്ട് മൂന്ന് അഞ്ച് കൊല്ലാ ഞാൻ ഈ ലവിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പറയണം എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം പറയുന്ന
8: ഇഷ്ടമല്ല
7: അങ്ങനെ പറയരുത്
8: എനിക്ക് വേണ്ടി എന്റെ ഏട്ടന്മാര് കണ്ടെത്തും ഒരാളെ അയാളെ മാത്രം ഞാൻ സ്നേഹിക്കൂ വേറെ ആരും ഞാൻ സ്നേഹിക്കില്ല ആരെയും കൊറേ നാള് കാണാണ്ടായപ്പോ ഞാൻ കരുതി ശല്യം തീർന്നു ഇങ്ങോട്ടാ കെട്ടുകിട്ടിയതെന്ന് അറിഞ്ഞില്ല
7: ഇതാണ് എന്റെ അവസാന കൈ നിന്റെ ഏട്ടന്മാരുണ്ടല്ലോ അവരെന്നെ അളിയ എന്ന് വിളിക്കും വിളിപ്പിക്കും ഞാൻ
8: തനിക്ക് അവരെ ശരിക്കും അറിയില്ല മര്യാദക്ക് ഇവിടുന്ന് പോകുന്ന നല്ലത്
7: പോകാൻ അവര് സമ്മതിക്കണ്ടേ എന്നെ അവർക്ക് ജീവനാ
10: ശത്രു
7: കണ്ടോ ഇപ്പൊ എന്ത് കാര്യത്തിന് ഞാൻ തന്നെ വേണം അയ്യോ ഞാനില്ലായിരുന്നെങ്കിൽ
10: നീ ആ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്തോ
7: ഇല്ല
10: എന്തേ
7: മറന്നുപോയി
10: അയ്യോ
3: ഇനി മറക്കൂ
10: അയ്യോ
3: ഇവൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടുത്തെ പണി മര്യാദക്കാണെന്ന്
7: ഇയാൾക്കും അമ്മയും പെങ്ങളൂല്ലേ ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇവർക്ക് വലിയ കാര്യമാ ഒന്ന് തല്ലണമെങ്കിലും ഞാൻ തന്നെ വേണം എന്താ ചെയ്യാ ഇവന്മാരെന്തുകൊണ്ടുണ്ടാക്കിയതാണാവോ
8: ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേക്ക് ഇവിടുന്ന് പൊയ്ക്കോ
7: ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഒപ്പം നെയ്യും ഉണ്ടാവും
8: ശത്രു ഞാൻ
7: തന്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്ന് താൻ പഠിപ്പ് നിർത്തിയതുകൊണ്ടോ ഉണ്ണാവൃതി ഇരുന്നോണ്ടോ തന്റെ ഏട്ടന്മാരെ നേരെയാൻ പോണില്ല അവരെ ഒരിടത്ത് തളയ്ക്കണമെങ്കിൽ അവർക്ക് കുടുംബം ഉണ്ടാവണം ഭാര്യമാരുണ്ടാവണം
8: അതൊന്നും നടക്കില്ല ഞാൻ ഒരുപാട് ശ്രമിച്ചതാ കൊറേ നേർച്ചയും വഴിപാടും നടത്തിയത് മിച്ചം
7: മന്ത്രം കൊണ്ട് നേടാനാവാത്തത് തന്ത്രം കൊണ്ട് നേടണം അതും പറ്റിയില്ലെങ്കിൽ കുതന്ത്രം
10: പറയടി ഇവിടെ തന്നെ കുറ്റിയടിക്കാൻ തീരുമാനിച്ച ഇന്ന് ഹോസ്റ്റലിലേക്ക് മാറിക്കോളാന്ന് പറഞ്ഞല്ലേ
9: ദേവൂട്ടി പറഞ്ഞു പോണ്ടെന്ന്.
1: ദേവൂട്ടി പറഞ്ഞാ പറഞ്ഞതാ, അവളുടെ സ്വഭാവം നിനക്കറിയില്ല.
3: കാശ് എത്ര വേണേ തരാം, ഇന്ന് ഇരുട്ടുന്നതിന് മുമ്പ് സ്ഥലം വിട്ടോണം, മനസ്സിലായടി?
2: കുറെ കാശ് കിട്ടിയ ഒരു പെൺകുട്ടിക്ക് തനിച്ച് ജീവിക്കാൻ പറ്റുമോ? മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഒരു സ്ഥലം വേണ്ടത്. ഈ കുട്ടി ഇനി താമസിക്കാൻ പോകുന്നത് ഇവിടെ എന്റെ കൂടെ.
3: ദേവൂട്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തീരുമാനിക്കണ്ട,
2: ഇത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: മോളെ ഇതുപോലത്തെ അല്ല, പെൺകുട്ടിയെ വീട്ടിൽ താമസിപ്പിച്ച നാട്ടുകാരെന്തെങ്കിലും പറയൂ.
11: നാട്ടുകാരെന്ത് പറയാൻ, ഒന്നും പറയില്ല.
3: ഇല്ലേ
11: ഇല്ലെന്നേ, നാട്ടുകാർ ഒന്നും പറയില്ല.
3: ഇല്ല
11: ഇല്ല എന്നാ പറയും, പക്ഷെ പറയാൻ പോകുന്ന ഇവിടെ താമസിപ്പിച്ചാലല്ല, ഇവിടെ നിറക്കി വിട്ടാല.
3: നീ തലേന്ന് പാത്രം മാറ്റോ.
11: എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ, പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കൊട്ടക്കണക്കിന് റാങ്കും മാർക്കും വാങ്ങിയിരുന്ന കുട്ടിയായത്, അതിന്റെ പഠിപ്പും ഭാവിയൊക്കെ തകർത്ത് നിങ്ങളാണെന്ന് എല്ലാവരും പറയും. എന്തിന് ഈ ഞാൻ വരെ പറയും?
3: പറയും പറയും.
11: സത്യം പറയുമെന്താ തല്ലണോ?
2: തല്ലരുത്.
11: എന്നെ തല്ലിയതുകൊണ്ട് കാര്യമില്ല, ഈ കുട്ടിയുടെ ഭാവി തകർത്ത് നിങ്ങളാണെന്ന് എല്ലാവരും പറയും.
2: അങ്ങനെയൊന്നും ആരും പറയില്ല, പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കുട്ടി ഇവിടെ നിന്ന് പഠിക്കും, അതിന്റെ ചെലവൊക്കെ എന്റെ ഏട്ടന്മാര് നോക്കിക്കോളൂ.
3: അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? ഈ കൊച്ചുകൂടെ തീരുമാനിക്കണ്ടേ? ഡീ, നിനക്ക് ഇവിടെ നിൽക്കാൻ സമ്മതമല്ലല്ലോ.
9: എനിക്ക് സമ്മതമാണ്.
11: ഈ കുട്ടികളുടെ ബുദ്ധിയില്ലാത്തവരാ, എന്റെ ശരീരം കളയണ്ട.
1: നമ്മുടെ വീട്ടിൽ താമസിച്ച് നമ്മുടെ ചെലവിൽ പഠിക്കാൻ അവക്ക് സമ്മതം, അതാണ് അതിന്റെ ബ്യൂട്ടി.
3: പഠിപ്പിക്കാം, ഞാൻ അവളെ ശരിക്കും പഠിപ്പിക്കാം, അതാണ് അതിന്റെ ബ്യൂട്ടി. എന്താ മാർക്കളെ, നമ്മൾ ഒരു കൊടക്കീഴിൽ വസിക്കുന്നവരല്ലേ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം, ഒരുമിച്ച് കഴിക്കാം, ഒരുമിച്ച് താമസിക്കാം. അതിന് ഇനി ഒട്ടും താമസിക്കണ്ട, വാ വാ. കാലം പിടിച്ച് വലിക്കരുത്, ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ വാടി. നീ അങ്ങ് കേറി വന്നേക്കടി ജലപിശാശേ, പിന്നല്ലാതെ നമ്മുടെ തക്കളി. അടി തെറ്റിയാൽ ആരാ വീഴാത്തെ?
1: ഒരു സ്ഥലത്തെങ്കിലും നീ തോറ്റല്ലോ, അതാണ് എന്റെ ബൂട്ടി. ഇതെനിക്ക് ഇഷ്ടപ്പെടുക, ആ കൊച്ചു പിടിക്കുക, പെൺകൊച്ചുകളായാലും വേണം.
3: എന്നാ നീ അവളെ കെട്ടിക്കോ, അത്രക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ നീ അവളെ കെട്ടി കൂടപ്പുറപ്പിച്ചോളെ.
6: മീനാക്ഷി കണ്ണനോടുള്ള തന്റെ പ്രണയം തെളിയിക്കാൻ വേണ്ടിയിട്ട് പലതവണയായിട്ട് ശ്രമിക്കുന്നുണ്ട്. കണ്ണൻ അതിന് മറുപടി നൽകിയില്ല. താമസിയാതെ കണ്ണൻ ദാസിനോട് താൻ ഒരു പെണ്ണിനെ കണ്ടെത്തിയതായിട്ട് അറിയിക്കുകയാണ്. പക്ഷേ ദാസ് മീനാക്ഷിയെ കണ്ട് തൻ്റെ വധുവായി തെറ്റിദ്ധരിക്കുകയാണ് അപ്പോൾ സംഭവിക്കുന്നത്. മറുവശത്ത് ചില വഴക്കുകൾക്ക് ശേഷം സംഗീത കണ്ണനുമായി പ്രണയത്തിലാണ് എന്ന് ദാസനും കരുതുന്നു.
7: ഞാൻ ശത്രുഘ്നൻ.
8: ഓ, അന്നത്തെ നാരങ്ങ മിഠായി കണ്ണേട്ടന് കൊടുത്തോ?
7: കൊടുത്തു, കിട്ടി. കണ്ണേട്ടന് കൊടുത്തു, എനിക്ക് കിട്ടി. പിന്നെ നാരങ്ങ മിഠായി കൊടുത്തുകൊണ്ട് അങ്ങേരുടെ മനസ്സളകില്ല, വയറേ ഇളകൂ. കണ്ണേട്ടന്റെ മനസ്സളകണമെങ്കില് ആദ്യം അങ്ങേരുടെ മസിൽ ഇളക്കണം. പിന്നെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ?
8: എനിക്കറിയാം.
7: കള്ളി, മഞ്ഞളും ശുദ്ധനും ചത്തവെള്ളത്തിൽ കലക്കി, അല്ല മഞ്ഞളും ചന്ദനവും ശുദ്ധവെള്ളത്തിൽ കലക്കി ഇഷ്ട പ്രാണേശ്വരനെ കാത്തിരുന്നോളൂ. മീനാക്ഷിക്ക് വേണ്ടി കണ്ണേട്ടന്റെ മനസ്സ് കള്ള താക്കോലിട്ട് ശത്രു തുറന്നു തരും. ഇത് സത്യം, സത്യം, സത്യം.
12: ഇതുപോലെ കടസോർസ സാധനം പശുവിന് കൊടുക്കാൻ പറ്റൂല.
7: ഇത് ഇവിടുത്തെ ചില പോത്തുകൾക്കുള്ള
12: എനിക്കാ. ഇതെന്ത് സാധനം? ഹാർലിച്ച
7: മഞ്ഞളും ചന്ദനം. അത്
12: ഇത് തമിഴത്തിൽ പെണ്ണുകൾ ആണുങ്ങക്കണ ദേഹത്ത് കലക്കി ഒഴിക്കണ സാധനം.
7: അതെ, ഒരു പെണ്ണിന് ഒരാളെ ഇഷ്ടമായാൽ ആ ഇഷ്ടം അയാളെ അറിയിക്കുന്ന ദിവസം അന്ന് മഞ്ഞളും ചന്ദനവും ഒക്കെ കലക്കിയ വെള്ളം തലേ കുടി ഒഴിക്കണം. അങ്ങനെ ചെയ്താൽ ആ ആളെ ഭർത്താവായി കിട്ടുന്ന ഇവിടുത്തുകാരുടെ വിശ്വാസം.
12: അതെനിക്കറിയാം, പക്ഷെ അതെന്തിനാണ് താങ്കളക്കണെന്ന്?
7: ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ. ചോള കിട്ടുന്നു നിന്നൂടെ, ഇത് പിടിച്ചേ. പോയിക്കോന്ന് എത്ര വട്ടം പറഞ്ഞിട്ടും ആ കുട്ടി പോവാതിരുന്നപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ.
1: എന്തോ
7: ഞാനെല്ലാം കണ്ടു.
1: എന്താടാ,
13: വന്തേല് മഞ്ഞ വെള്ളം
7: നീയും കലക്കാണോടി കൊച്ചു ഗല്ലി.
12: എല്ലാരും ഉള്ളപ്പോ വേല പറ.
7: യെസ്.
8: എന്ത്?
7: യെസ് ഒഴിച്ചോളൂ.
8: എന്താണ്?
7: ആരെങ്കിലും വരണോ? വീട് ഒഴിക്ക.
8: എന്തേ പറയുന്നത്?
7: എനിക്കറിയാൻ ഇഷ്ടം ഒഴിക്കാൻ.
8: മോശം പശുവിന് കാടി കൊടുക്കാനും സമ്മതിക്കില്ലേ?
13: ഞാൻ വിചാരിച്ചു മറ്റേ വെള്ളായിരിക്കും.
8: തൊഴുത്തുപോയിരുന്നോ? പശുവിന് നക്കിയെങ്കിലും കുടിക്കാലോ.
7: ഇതിൽ പിണ്ണാക്കുണ്ടായിരുന്നോ?
8: അത് ആവശ്യത്തിന് തലയ്ക്കകത്തുണ്ടല്ലോ.
12: ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ച? ഒരു കുളിയുടെ ശവമേ നാറിയിട്ട് പാടില്ല.
7: ഇനി നാറോടാ.
14: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
6: തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
11: ഒരു ജോലി ഉള്ളണ്ടല്ലേ നീക്ക് ലീവ് വയ്ക്കുന്നത്? ജോലി ഇല്ലാന്ന് വെച്ചാൽ അത് പോയി പണിയെടുത്തേ. അയ്യോ, ആരെവിടെ നോക്കിയടാ?
7: ആരെവിടെ നോക്കി? ഞാൻ അവിടെ നിൽക്കരുതെന്ന് അവരോട് ചോദിക്കായിരുന്നു.
3: ദാസനോട്?
7: അത്
12: ഉള്ളപ്പോ ഉള്ളപ്പോ വേല പറ.
7: എവിടെന്നറിയില്ല, ലോറി കയറി പോന്നു.
3: ലോറിയില്ല? എന്താ ചരക്ക്?
7: സംഗീത.
3: ഏ,
7: ആ പാട്ട് പാടുന്ന സംഗീത. അവര് നാട് ചുറ്റി തമ്മില് ഐ ലവ് യു പറഞ്ഞ് കളിക്കുക.
3: നേരാണോടാ?
7: സത്യ കണ്ണേട്ടാ, അവര് തമ്മില് പ്രേമോ?
1: ഇപ്പൊ ഇത്രേ കല്യാണം കഴിഞ്ഞിട്ട് ഇതിലും സ്പീഡിൽ കൊണ്ടുപോകാം.
9: കല്യാണോ?
1: അതേടി, ഞാൻ നിന്നെ കെട്ടാൻ തീരുമാനിച്ചു.
9: അത് ഒറ്റയ്ക്ക് തീരുമാനിച്ചാ മതിയോ?
1: പിന്നാരാ തീരുമാനിക്കേണ്ടത്? കണ്ണനോ? അവൻ സമ്മതിക്കും. പിന്നെ ദേവുട്ടി, എന്റെ കല്യാണോ നടന്നു കാണാൻ കാത്തിരിക്കുക. അവള്
9: എനിക്കിഷ്ടാവണ്ടേ? ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അത് മനസ്സിൽ സ്വയം തോന്നണം. എപ്പോഴെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരാളോട് മാത്രമേ അത് തോന്നൂ.
1: ആ ഒരാളല്ലേ ഞാൻ?
9: അല്ല, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുള്ളത് നിങ്ങളോടല്ല.
1: നിനക്ക് അങ്ങനെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവന്റെ കൂടെ പോയി താമസിച്ചോ. എന്റെ വീട്ടിൽ താമസിക്കണ്ട.
9: എനിക്കിഷ്ടം കണ്ണേട്ടനെയാണ്, നിങ്ങളുടെ ചങ്ങാതിയെ.
1: കം ഓൺ, കം. എവിടെ സിറ്റ്? ഓക്കെ.
8: ദാസേട്ടൻ എവിടെ പോയതായി കൊച്ചിനെ കൊണ്ട്?
1: കൊച്ചാടി, ഞാനിവളുടെ മനസ്സ് ചോദിക്കാൻ കൊണ്ടുപോയതാ. പറഞ്ഞു ഇവള് മനസ്സുള്ളത് മൊത്തമാക്കി പറഞ്ഞു. അതാ എനിക്കുള്ള ഇഷ്ടമായത്. ബ്യൂട്ടിഫുൾ ലേഡി. ഇവളുടെ മനസ്സിൽ ആരാണെന്ന് അറിയോ? കള്ളൻ.
8: കള്ളനോ?
1: കള്ള കണ്ണൻ. ഇനി നീ വാ. എന്താ എന്റെ മെന്റാലിറ്റി?
8: നല്ല കാര്യം. അല്ലെങ്കിലും ഈ കുട്ടി കണ്ണേട്ടനുമായിട്ട് നല്ല ചേർച്ച.
1: ശരിയാ, അവര് തമ്മിലാ ചേർച്ച. ഞാൻ അവരോട് പറയാൻ പോവാ അവളെ കെട്ടാൻ. അവൻ കെട്ടും, ഇല്ലെങ്കിൽ ഞാൻ അവരെ തട്ടും.
8: ഞാൻ കണ്ണേട്ടനും കാത്തിരിക്കായിരുന്നു.
7: എന്താടി?
8: പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ.
7: ആ,
8: ഒരു കല്യാണം ഉറപ്പിച്ചോണ്ട് വന്നിട്ടുണ്ട് ദാസേട്ടൻ.
7: ഞാൻ അറിഞ്ഞടി. ദേ നിക്കിയല്ലേ സി ഐ ഡി മൂസ. എവിടെയെങ്കിലും ഒരു കരിയില അനങ്ങിയ വള്ളി പുള്ളി തെറ്റാതെ എന്നോട് അപ്പൊ ഒന്ന് പറയും. ഉണ്ട ചോറിന് നന്ദി കാണിക്കണോന്ന് കരുതി കണ്ട കാര്യം പറഞ്ഞതാ.
8: അങ്ങനെ എല്ലാ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല.
7: ഓടി വിടുന്ന. ഒയിക്കോട്ടെ, ഇവിടുന്ന്
3: ഒന്ന് പോടപ്പാ. എവിടെയാ അവൻ?
8: പിന്നെ ദാസേട്ടൻ പറഞ്ഞ കണ്ണേട്ടൻ സമ്മതിക്കുന്നു പറഞ്ഞ് ആ പെങ്കുച്ചിനെ ഒരുപാട് മോഹിപ്പിച്ചു വെച്ചിരിക്കുക. അത് നല്ല കുട്ടിയാ, കണ്ണേട്ടനായിട്ട് എതിർത്തൊന്നും പറയരുത്.
3: എടി, അവന്റെ ഏത് ആഗ്രഹത്തിനാ ഞാൻ ഇന്നുവരെ എതിരുന്നിട്ടുള്ളത്? എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോഴേ സന്തോഷമായി. എവിടെ അവൻ? കള്ള കാപ്പിരി ഡാ, എവിടെ ആ മുഖം? ഞാനൊന്ന് കാണട്ടെ.
1: നീ കൊടുക്കത്തെ ഗ്ലാമറാണ് പന്നി. അതിന് ഞാനല്ലടാ അവളാ പറഞ്ഞത് കൊടുക്കത്തെ ഗ്ലാമറാന്ന്.
3: അതിന് അവളപ്പ കണ്ട എന്റെ ഗ്ലാമർ.
1: നിങ്ങൾ ഒരുമിച്ച് കൊളത്തിച്ചാടിയില്ലേ, അപ്പ കണ്ടിരുന്നാവും.
3: ബാക്കി ഞാൻ തിരിച്ചു വന്നിട്ട് തരാം. ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ, പുതുപ്പെണ്ണിനെ.
9: ഞാൻ അപ്പോഴത്തെ വാശിയില് അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. കണ്ണേട്ടൻ എന്നോട് ക്ഷമിക്കണം.
3: മനസ്സിലുള്ളത് മുഖത്ത് നോക്കി പറയണം, വാശിയോടെ പറയണം. അങ്ങനെയുള്ളവരെ ഞങ്ങൾക്ക് ഇഷ്ടം. നിന്നോട് ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതെന്നും ഒരു വേദനയായിട്ട് ഉള്ളിലുണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ അവസാനിച്ചപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാന്. ഈ വീടിന്റെ താക്കോല ഇനി ഇത് സൂക്ഷിക്കേണ്ടത് നീയാ.
1: നീ ഔട്ടായി. ഹലോ, ഇനി കരച്ചിലും പിഴിച്ചിലും ഒന്നും പാടില്ല. അവന്റെ പെണ്ണെന്ന് പറഞ്ഞ ഞങ്ങൾക്ക് രാജ്ഞ. ഇനി ഓർഡർ ഇടാനേ പാടുള്ളൂ. ഞാനും ഇവളൊക്കെ അനുസരിക്കും. നീ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അതാണ് പുട്ടി.
9: എന്താ
3: നിന്റെ തന്ത ഇല്ലേ ഇവിടെ?
9: എന്തിനാ
3: നിന്നെ കെട്ടിക്കൊണ്ടോയിക്കോട്ടെ എന്ന് ചോദിക്കാനാ?
9: വേണ്ട
3: വേണ്ട, എന്നാ ഞാൻ പോയേക്കാം.
9: കണ്ണേട്ട
3: മേല പാട്ടും കൂത്തുമായിട്ട് എന്റെ പറകെ നടന്നേക്കരുത്.
9: അല്ല, അത്
3: ഒന്ന് പറ കൊച്ചാ, ചോദിക്കണോ വേണ്ടേ?
9: അച്ഛൻ ഇവിടെ ഇല്ല, മാർക്കറ്റ് പോയിരിക്കാ.
3: എന്നാ അയാളോട് മാർക്കറ്റിൽ ചെന്ന് ചോദിച്ചോളാം.
9: അയ്യോ കണ്ണേട്ട, കണ്ണേട്ട, മീനാക്ഷിയുടെ കാര്യമാണെങ്കിൽ എന്നോട് സംസാരിക്കാം. അവളുടെ കാര്യം തീരുമാനിക്കുന്നത് അദ്ദേഹമല്ല. കുട്ടിക്കാലം മുതലേ അവൾ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അത് നീയാ. നീ വിളിച്ച അവൾ ഇറങ്ങി വരും. ഈ നരകത്തിൽ നിന്ന് അവളെങ്കിലും രക്ഷപ്പെട്ടെന്ന് കരുതി ഞാൻ സന്തോഷിക്കുകയുള്ളൂ.
3: ഈ ഒരു സമ്മതം എനിക്ക് വേണമായിരുന്നു. ഇനി ഞാൻ അവളുടെ കാര്യം ദാസനോട് പറയും. അവനെ എതിർപ്പൊന്നുമില്ലെങ്കിൽ, ഇഷ്ടമാകുകയാണെങ്കിൽ ഞാൻ ഇനിയും വരും നിന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ.
9: അച്ഛനോടുള്ള വൈരാഗ്യമൊക്കെ മനസ്സിൽ വെച്ച് കണ്ണേട്ടന്റെ ചങ്ങാതി എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ?
3: ഇഷ്ടമല്ല എന്ന് പറഞ്ഞ പിന്നെ നീ എന്റെ പിറകെ നടന്ന് നിന്റെ ജീവിതം പാഴാക്കരുത്. അവന് ഇഷ്ടമല്ലാത്ത ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെന്തോന്ന് ആഘോഷമാണ്.
1: ഈ സ്നേഹം പറഞ്ഞ പണ്ടാരുണ്ടല്ലോ, അതൊരു ഒറ്റ തോന്നുള്ളൂ. അവരൊറ്റാളാണെങ്കിൽ ഭാഗ്യം വേണോടാ.
3: ഓ സമ്മതിച്ചു, നീ വലിയ ഭാഗ്യവാൻ തന്നെ. വാ
1: എഴുന്നേക്കെ. ഗ്ലാമറാണ്.
3: അതിന് നിനക്കെന്താ കുറവ്? നീ ഭയങ്കര ഗ്ലാമറാ.
1: ഞാൻ കറുത്തതല്ലട.
3: എടാ കറുപ്പിന് ഏഴഴക.
1: സത്യം
3: സത്യം.
1: അമ്മയാണ് സത്യം,
3: നിന്റെ അപ്പനാണ് സത്യം. മിണ്ടാരടാ.
1: മതിയടാ, പെണ്ണ് കാണാൻ പോകുന്നല്ലോ.
3: എന്നാലേ പെണ്ണ് കാണാൻ തന്നെ പോകുന്നത്. നീ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ ഞാനും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചതാ. എനിക്ക് അവളെ ഇഷ്ടായി, നിനക്കൂടെ ഇഷ്ടമാകുകയാണെങ്കിൽ നമുക്ക് അവളെ തട്ടിക്കൊണ്ട് പോരാടാ.
8: ഇതെന്താ ഫാൻസി ഡ്രസ്സോ?
1: ഓടി, ഇതെന്റെ സ്വന്തം ഡ്രസ്സാ.
8: ഇതെന്ത് പറ്റി?
1: പെണ്ണ് കാണാൻ പോവാ. ഞാൻ അവന് വേണ്ടി കണ്ടുപിടിച്ചില്ലേ ഒരു പെണ്ണിനെ, അതുപോലെ അവൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു ഒരു പെണ്ണിനെ. പെണ്ണിനും എന്നെ ഇഷ്ടമാണ്ടേ, അതിനുവേണ്ടി ഒന്ന് ഗ്ലാമറായതാ.
8: അതിന് കോമാളി വേഷം ഒന്നും വേണ്ട, സാധാരണ ഡ്രസ് മതി. ഏത് പെണ്ണിനും ഇഷ്ടാവും എന്റെ ദാസേട്ടന്.
1: ഈ കാടിനകത്ത് വെച്ചാണോ പെണ്ണ് കാണുന്നത്?
3: ഇങ്ങനെയും കാണാം.
1: ഇവിടെന്താ കാട്ടിയാതിയോ?

0: da bere.
1: Minacci. ഇഷ്ടോ ഇല്ലെന്ന് മാത്രം പറയരുത്.
0: എന്താ പറഞ്ഞു?
1: ഇഷ്ടോ ഇല്ലെന്ന് മാത്രം പറയരുതെന്ന്.
0: എന്താണ് ഇത്? പ്രേമോ?
2: അതെടാ, ചെറിയൊരു പ്രേമം. കുറച്ചു കാലമായി തുടങ്ങിയിട്ട്.

0: നിനക്കിതൊന്നും ഇഷ്ടാവില്ല എന്ന് കരുതി ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
1: എനിക്കിഷ്ടമായി.
0: പക്ഷെ അത് പറയുന്നതിന് മുമ്പ് നീ ഒരു കാര്യം കൂടി അറിയണം. അവള് ദേവരാജന്റെ മോളാ.
1: നീ ദേവരാജന്റെ മോളാ?
2: അതെ.
1: നടക്കില്ല, എനിക്ക് ഇഷ്ടമല്ല.
3: തമ്മി തമ്മി കൊത്തി പറിക്കാതെ പോയി സ്നേഹിക്കാൻ പഠിക്കട. അല്ലെങ്കിൽ എപ്പ സ്നേഹം കണ്ടാലും ചതിയാണെന്നൊക്കെ തോന്നും.
1: എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറ. ആ കോഴികളോട് പറഞ്ഞാൽ മറ്റവർക്കൊന്നും മനസ്സിലാവില്ല.
3: നിനക്കോ? നിനക്കൊരു കോപ്പും മനസ്സിലാവില്ല. അല്ലെങ്കിൽ യഥാർത്ഥ സ്നേഹം കണ്ട ചതിയാണെന്നും വഞ്ചനയാണെന്നും ഒക്കെ തോന്നുവോ? ഇക്കണക്കിന് നാളെ നിനക്ക് എന്റെ സ്നേഹവും ചതിയായിട്ടേ തോന്നൂ.
1: നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം, ഇഷ്ടപ്പെടാം. ഇനി മേല നീ ഇപ്പൊ പറഞ്ഞ പോലെ എന്നോട് പറയരുത്. പറഞ്ഞോ, പറഞ്ഞ ഞാൻ ചത്തുകളയും.
0: ഞാനൊരു കളിവാക്ക് പറഞ്ഞപ്പോ നിനക്ക് നൊന്തില്ലേ? കുട്ടിക്കാലം മുതലുള്ള സ്നേഹം ചതിയാണെന്ന് പറഞ്ഞപ്പോ അവക്ക് എന്ത് മാത്രം വേദനിച്ചിട്ടുണ്ടാവും. എന്നെ നീ വിശ്വസിക്കുന്നത് പോലെ ഞാൻ ഈ പറയുന്നതും വിശ്വസിക്കണം. അവളുടെ സ്നേഹം സത്യമാടാ. അതേടാ,

0: ആരാത്?
1: ഞാനാ ദാസൻ.
2: ഞാൻ ഒരുപാട് ആലോചിച്ചു, അല്ലെങ്കിൽ തന്നെ മീനാക്ഷി എന്ത് തെറ്റായത്? എനിക്കിഷ്ടമാണ്. എന്റെ ചങ്ങാതിയും കൂട്ടി നാളെ ഞാനിവിടെ വരും, ഇറങ്ങി വരൂ.
0: അത് ഞാൻ കണ്ണേട്ടനോട് തന്നെ പറഞ്ഞിട്ടുള്ളതാ. ഇങ്ങനെ ഒരു വിളയും കാത്ത് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി.
2: ബ്യൂട്ടിഫുൾ ലേഡി.
3: ദാസനും കണ്ണനും കൂടി മീനാക്ഷിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ വിവാഹ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്.
4: എഴുന്നേൽക്കാനോ? അയാൾക്കൊരു അല്പം പോലെ അനങ്ങാ വയ്യ.
5: തന്നോടല്ല ഇവനോടാ. എഴുന്നേൽക്കാൻ.
4: അയാൾ അങ്ങനെ പലതും പറയും, താൻ എഴുന്നേൽക്കണ്ട കേട്ടോ.
2: അവൻ പറഞ്ഞ ഞാൻ എണീക്കും.
5: എടുക്കടാവന്റെ കാല്. തന്റെ മോളോടൊന്ന് വർത്താനം പറഞ്ഞേനല്ലേ താൻ അവന്റെ കാല് തല്ലി ഓടിച്ചത്. ഇപ്പോ അവളെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോവാൻ പോവുക. എന്താ ചെയ്യാൻ പറ്റുന്ന ചച്ചൈ? ആ
6: മച്ചമ്മി, സേത്തുമട നാഗപ്പൻ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് ചൂടാറിയിട്ടില്ല.
7: വെട്ടണം, അവന്മാരുടെ കൈയും കാലും വെട്ടണം. എന്നിട്ട് അവളെ വലിച്ചടിച്ച് ഇവിടെ കൊണ്ടുവരണം, എന്റെ മുമ്പില്. മനസ്സിലായോ?
0: അമ്മാവ,
7: എന്താടി
0: ഒന്ന് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു.
7: എന്താടി എന്താന്ന് വെച്ചാ പറഞ്ഞു തുലയ്ക്ക്.
0: ഇതുവരെ നിങ്ങളുടെ എല്ലാ ക്രൂരതകളും കണ്ണടച്ച് സഹിച്ചവളാ ഞാൻ. എന്റെ മോൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ. ഇനി എന്റെ മോളെ ഉപദ്രവിച്ചാലുണ്ടല്ലോ നിങ്ങൾ ഈ പടിക്ക് പുറത്താ. ഇത് ഞാനാ പറയുന്നത്.
6: സർവപരിപാടികളും നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കും. പരിപാടിയിൽ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ഒന്ന് വേഗം ആവട്ടോ ഉത്തരവ്. ഞാൻ സ്കൂളിൽ
8: എടുക്കണം.
6: താൻ എന്തേ മസിൽ പിടിക്കണേ? അത്ര മുറുക്കി കെട്ടൊന്നും വേണ്ട, തൂക്കി കൊല്ലാനൊന്നും അല്ല ഇത്, കല്യാണത്തിനാ.
9: രണ്ടും ഒന്ന് തന്നെയല്ലേ?
6: നിങ്ങളെ കല്യാണം കഴിച്ചോ? കറവ കണ്ടപ്പോഴെങ്കിൽ സംശയം ഉണ്ടായിരുന്നു, താൻ അതിനെ കറക്കി എടുക്കുന്നു.
10: കറക്കി എടുത്തത് പക്ഷേ ഇവക്ക് ഇഷ്ടം നിന്നായി പോയി.
6: ഓടവട്ടി ആ പൂമാല. അയ്യോ എന്ത് തലയാണത്?
8: ചെറുതൊപ്പിച്ചൂടെ. അപ്പോഴേ അല്ല, ഒരു സംശയം ചോദിക്കാൻ വന്നാണ്. അതെ, ഈ വെച്ചിട്ട് തെങ്ങ് പോലെ കിടക്കുന്ന ദാസം പോലാളി എങ്ങനെ കല്യാണം കഴിക്കാനാണ്?
6: 10,000 കഷ്ണമാക്കി വെട്ടി നുറുക്കിയൊരു പായലിട്ടാലും ഒരു നിമിഷം കൊണ്ട് കൂടിച്ചേർന്ന് എണീറ്റ് നിന്ന് ഒരു കാര്യം പറയും.
5: എനിക്കുടനെ കല്യാണം വേണം.
6: അപ്പ കല്യാണം, അതുവരെ നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. കല്യാണത്തിന് മുമ്പ് ഒരു അടിപൊളി പരിപാടികളായിരിക്കും.
8: അപ്പൊ നിർത്തി നിർത്തിയുള്ള നൃത്തങ്ങൾ ഉണ്ടാവോ?
6: എന്താ
8: ഈ ഡാൻസ്?
6: നൃത്തം നൃത്തങ്ങൾ. പിന്നെ മദ്രാസിൽ നിന്ന് നല്ല ഡാൻസസ് ഒക്കെ വരുന്നുണ്ട്. നീ വേണം അവരെ ഡീൽ ചെയ്യാൻ. പിന്നെ പരിപാടികളൊക്കെ പോയി നോക്കാം.
3: സത്യം വെളിപ്പെടുമ്പോൾ കണ്ണനാണ് മീനാക്ഷിയെ സ്നേഹിക്കുന്നത് എന്ന സത്യം വെളിപ്പെടുമ്പോൾ ദേവരാജ് മീനാക്ഷിയോട് ഭ്രാന്തമായ താല്പര്യമുള്ള ദാസിനെ തെറ്റിദ്ധരിപ്പിക്കുകയും, അതായത് കണ്ണന്റെ പെണ്ണാണ് മീനാക്ഷി എന്നും കണ്ണൻ ഒരിക്കലും ദാസിന് മീനാക്ഷിയെ വിട്ടു തരില്ലെന്നും ദേവരാജ് ദാസിനോട് പറയുകയും ചെയ്യുന്നു. ദാസനും കണ്ണനുമായുള്ള ശത്രുത വർദ്ധിക്കുന്ന രീതിയിലെ പല കാര്യങ്ങളും ദാസിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തപ്പോൾ ദാസ് അപകർഷതാബോധത്തിൽ ദുഃഖിതനാവുകയും ഒരു പെൺകുട്ടിയും തന്റെ ജീവിതകാലം മുഴുവൻ തന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ലെന്നും തന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ലെന്നും സങ്കടത്തോടെ പറയുകയും ചെയ്യുന്നു.
11: ഇതാണ് വീട്.
6: ആണോ?
11: വീടിന് അങ്ങനെ ആണും പെണ്ണും ഒന്നുമില്ല.
2: നീ എവിടെയാണ് തിരുമുന്നത്?
10: കാലാ കാലാണ് തിരുമയെന്ന് പറയായിരുന്നു.
5: പന്തലും കല്യാണ പെണ്ണും ഒക്കെ റെഡി, വേഗം എണീറ്റാ നിന്റെ കല്യാണം നടക്കും.
2: നീ പോറാ കാട്ടുമാക്കാനെ. നീ അങ്ങനെ ധൃതി കൂട്ടണ്ട, ഞാൻ പതുക്കേ എണീക്കണുള്ളൂ.
5: ഞാൻ ആ കുഴമ്പ് വാങ്ങി ഒരു പിടിപിടിച്ച നീ ചാടി എണീറ്റ് ഓടുന്ന കാണിച്ചു തരാം.
2: അയ്യോ വേണ്ടേ. നീ തിരുമണ്ട, നീ തിരുമ്മ ശരിയാവൂല.
0: ഞാൻ തിരുമ്മിക്കോളാം, പരിശു പോയിക്കോ.
2: ദേവൂട്ടി വേണ്ട, നിനക്ക് ഒരുപാട് ജോലികൾ വേറെ ഉള്ളതാണ്.
5: ആ
2: നീ ആ കുഴമ്പ് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തെ. അല്ല പിന്നെ നീ എന്തുണ്ട് കാണാൻ നിക്ക? പോയി കടന്ന്. നീ ഇതവിടെ പോവാ, വിടുവാ. ദേവി ശേഷി പിന്നെ പൊക്കി കടന്നു. നീ തിരുമ്മ, നല്ല സുഖമുണ്ട്.
0: കാപ്പി.
11: ഹായ്.
6: ഹായ്. ആരാ?
11: എന്നെ മനസ്സിലായില്ലേ?
6: എവിടെ കണ്ടു? അല്ല, പരിചയമുണ്ടല്ലോ.
11: കണ്ടും കൊണ്ടും നല്ല പരിചയമുണ്ട്. അന്ന് കാനവിളിക്ക് വന്നില്ലേ?
6: ഓ, അന്ന് കിട്ടിയതിന്റെ പോലെ ബാലൻസ് വാങ്ങാൻ വന്നല്ലോ.
11: ഇത് സംഗീത അമ്മാവൻ അമ്മായി, സോറി, അമ്മായി അമ്മാവൻ, ഇവർക്ക് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു.
6: ഹായ് അമ്മാവൻ. ഹായ് അമ്മായി.
11: ഹായ്.
5: സംഗീതയ്ക്ക് തിരുമണമാണെന്ന് അറിഞ്ഞു.
6: സംഗീതയ്ക്കല്ല തിരുമണ്ടത്, ദാസപ്പ മോലാളിക്ക.
5: പുള്ളിയുടെ കാലം ഒടിഞ്ഞു കിടക്കണത്
6: ആ തിരുമണമല്ല, പിന്നെ ഏത് തിരുമണം?
5: കല്യാണം. പെണ്ണുക്ക് കല്യാണം നിശ്ചയിച്ചെന്ന് കേട്ടാച്ച.
6: അതെ, ഞാൻ ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുക.
5: ഞങ്ങൾക്ക് കൊഞ്ച് ആളുകളെല്ലാം കൂപ്പിടണമേ.
6: ചെടുക്കണേ, അത് ഞാനാ.
8: ഓടി പുണ്യം കിടക്കും മുതലാളി. തിരുപ്പതി വെങ്കടാചൽ അനുഗ്രഹിക്കും.
0: സംഗീതാവുക്ക് ജീവിതം കൊടുത്ത മുതലാളി അല്ലവാ, ഉങ്ങൾക്ക് കോടി പുണ്യം കിട്ടും.
6: അയ്യോ, അത് ഞാനാ ഏർപ്പാടാക്കിയെന്ന് പറയാൻ തുടങ്ങിയായിരുന്നു. ചെക്കൻ ഞാനല്ല, ദാസപ്പ മുതലാളിയാ മുകളിലുണ്ട്.
8: ചെക്കൻ ഇവനല്ല, ആള് മേലെടുക്ക്. ഇവൻ ബ്രോക്കർ.
6: ബ്രോക്കർ? ബ്രോക്കർ നിന്റെ അപ്പ?
11: അയ്യോ, അപ്പനല്ല, എന്റെ അപ്പൂപ്പനായിരുന്നു ബ്രോക്കർ. ആക്ച്വലി എന്റെ അപ്പം പണ്ട് അണ്ടി കമ്പനിയിൽ.
6: കേൾക്ക കേൾക്ക,
0: ഞങ്ങൾ മനസ്സിലായില്ലേ, സംഗീതയുടെ അമ്മാവനും അമ്മായിയാ.
5: സംഗീതയ്ക്ക് ഒരു ജീവിതം കൊടുക്കാൻ പോകുന്നു കേട്ടു. നന്ദി പറയാൻ വന്നതാണ്.
0: അതെ, ഒന്നിങ്ങ് വന്നേ. മീനാക്ഷി അടുത്തല്ല, അവരെ ഞാൻ വിളിച്ചെ. ഒന്ന് വരൂ, വാങ്ങോ വാങ്ങോ. അതെ, സംഗീത എടുത്തി കെട്ടാൻ പോകുന്നത് ദാസേട്ടനല്ല, കണ്ണേട്ടനാ. കണ്ണേട്ടൻ താഴെയുണ്ട്.
5: കൃഷ്ണ കൃഷ്ണ, കോടി പുണ്യം കിട്ടും.
11: കോടി പുണ്യല്ലേ കിട്ടാൻ പോണത്? കോടി പുണ്യമാണ്.
0: അയ്യോ, ഒരു കാലില്ലേ.
5: മാമ, തിരുപ്പതി വെങ്കടാലി ഉങ്ങളെ അനുഗ്രഹിക്കും സാർ.
8: എവരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? വല്ല ധർമ്മം കൊടുത്ത് പറഞ്ഞേക്കാൻ പറ.
0: അയ്യോ, ഇത് നമ്മുടെ അമ്മാവനാ.
8: നമ്മുടെ അമ്മാവനോ?
0: ശങ്കരമ്മാവൻ.
8: നീ കൊണ്ടുപോയി ദാസനെ കാണിച്ചു കൊടുക്ക.
5: എല്ലാരെയും കണ്ടു, സന്തോഷായി.
8: ഓഹോ, ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാ മതി.
5: കല്യാണം മുടിച്ചിട്ടാ പോരെ.
8: മുടിച്ചിട്ട് പോയാ മതി.
0: കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ പോണില്ല.
6: ജനുവരിയില് കല്യാണം വച്ചാ
11: പിന്നെ ഫെബ്രുവരിയിൽ വെക്കാൻ പറ്റില്ലല്ലോ.
6: അതെന്താ,
11: ജനുവരി കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എങ്ങനെ ഫെബ്രുവരി വെക്കാ? ഇതെന്താ മാസം മാസം കല്യാണോ? നമുക്ക് ഫെബ്രുവരി 30 വെച്ചാലോ?
6: ഫെബ്രുവരി 30 ഇല്ലല്ലോ.
11: എന്നാ പിന്നെ 31 വെക്കാം.
0: ശത്രു പറഞ്ഞോ, ഞാൻ ദാസേട്ടനെ കല്യാണം കഴിക്കാൻ പോണെന്ന്. ജീവിതം വെച്ചിട്ടാണോ തമാശ പറയുന്നത്? ശത്രു ഇങ്ങനെയാ, എപ്പോഴും കോമഡിയാ.
5: കോമഡി തരാം.
0: എനിക്ക് വയ്യ.
8: നീ ഇതെവിടെ? അയ്യേ, ഇതെന്താ
0: കുഴമ്പ്?
8: ഞാൻ എത്ര നേരമായിട്ട് കാത്തിരിക്കുന്നറിയാം.
0: അതിന് എന്നെ അവിടുന്ന് വിടണ്ടേ? കാല് തിരുമാനൊക്കെ ഞാൻ തന്നെ വേണം.
8: നിന്റെ തന്തയല്ലേ അവനെ ഈ പരുവത്തിലാക്കിയത്? പോയി കാല് തിരുമി ശരിയാക്കി കൊടുക്കടി.
0: എനിക്ക് കൈ വേനിച്ചിട്ട് വയ്യ.
6: കൈ വേണമെങ്കിൽ കുഴമ്പ് തേച്ച് ഞാൻ ശരിയാക്കി തരാം.
0: വേണ്ട.
8: വേണ്ടെങ്കി വേണ്ട.
0: ഇവിടെ സംഗീതം ഉണ്ടല്ലോ.
8: കൈ തിരുമാനോ?
0: അല്ല, കാല് തിരുമാൻ. ദാസൻ അവളെ വിളിച്ചൂടെ?
8: അത് വേണ്ട, വെറുതെ അവന്റെ ഞരമ്പിലെ ചോരയോട്ടം കൂട്ടാനാ, അതും ഈ പരുവത്തില്.
0: ഹായ്, ഇതെന്താ
8: സാരി? വെറും സാരിയല്ല, കല്യാണത്തിന് മുമ്പ് കെട്ടാൻ പോണ പെണ്ണിന് ഇങ്ങനെ ചില സമ്മാനങ്ങളൊക്കെ കൊടുക്കണ ഏർപ്പാടുണ്ട്. അപ്പോ ചില മധുരമുള്ള സമ്മാനങ്ങൾ തിരികെ തരുന്ന ഏർപ്പാടും ഉണ്ട് കേട്ടോ.
0: മീനാക്ഷി, ദേ ദാസേട്ടൻ വിളിക്കുന്നു. പാവം, കാല് വേനിച്ചിട്ടല്ലേ, ചെല്ല്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, മീനാക്ഷി മേലെ തന്നെ ഇരുന്നോളൂ.
8: മീനാക്ഷി,
0: ഇങ്ങ് തന്നോളൂ.
8: എന്ത്
0: സാരി?
8: അല്ല, അത് പിന്നെ ഞാൻ.
6: കന്നി തുലാം വൃച്ചിർണം. ആരാത്? ചെടിയായിരുന്നു ഞാനിപ്പോ ചമ്മിയന.
0: എന്ത് പറ്റി കണ്ണേട്ടാ?
8: നിനക്കെന്ത് പറ്റി?
0: എനിക്ക് കണ്ണേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത്രയും നേരം ഞാൻ അതേക്കുറിച്ച് ആലോചിക്കായിരുന്നു, അത് പറയണോ വേണ്ടോ എന്ന്. പക്ഷെ അത് പറയാതിരുന്ന ശരിയാവില്ല.
2: ഹലോ, ഇതെന്തിരിപ്പത്? അതെ, ഇപ്പൊ പഴയ പോലെ ഒന്നല്ല. നിനക്ക് വേണ്ടി ഒരു പെൺകുച്ചി വീട്ടിൽ കാത്തിരിപ്പുണ്ട്. നീ അവളോട് മിണ്ടണില്ല, ഒന്ന് ചിരിക്കുന്ന പോലും ഇല്ലാന്ന്. എപ്പോഴും പരാതി അവൾക്ക്. ഒന്ന് പോയി മിണ്ടിച്ചിരിക്കണ.
8: അവൾക്ക്
1: വേറൊരു പരാതി കൂടിയുണ്ട്. അവളോടുള്ള നിന്റെ പെരുമാറ്റത്തില് എന്തോ ശരികേടുണ്ടെന്ന്.
2: അങ്ങനെ അങ്ങനെ അവള് പറഞ്ഞോ?
1: ദാസ, ദാസ എടാ, അവള് പറഞ്ഞത് നീ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ.
2: എന്റെ പെണ്ണെന്ന് പറഞ്ഞ എന്റെ പെങ്ങളാടാ. എന്റെ പെരുമാറ്റം ശരിയല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് പറയാം, കാലു പിടിച്ച് പറയാം. എന്റെ പൊന്നു ചങ്ങാടി അല്ലടാ നീ, നീയാണ് സത്യം. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല.
1: അവനൊരു തെറ്റ് ചെയ്താൽ അത് എത്ര വലുതാണെങ്കിലും എന്റെ മുമ്പിൽ അത് സമ്മതിക്കും. നീ അവനെ വെറുതെ തെറ്റിദ്ധരിച്ചാണ്.
0: അല്ല, ഞാൻ കണ്ണേട്ടനോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്.
1: ഇന്ന് ആദ്യമായിട്ട് അവൻ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു. നീ കാരണം അവന്റെ കണ്ണ് നിറഞ്ഞ പൊടിയുന്നത് എന്റെ ചങ്കാ.

0: ഇനി മേലാൽ നീ അവനെ കുറിച്ച് എന്നോട് ഒരക്ഷരം പറയരുത്.
1: എന്താ പ്രശ്നം?
2: കണ്ടാ കുറച്ച് കുഴപ്പക്കാരനാണ് തോന്നുമെങ്കിലും ഇതിനകത്ത് പളിക്ക് പോലത്തെ ഒരു മനസ്സാ. മുട്ടിട്ടും ചുമയാക്കും. ഇപ്പൊ ഇതിനകത്ത് മീനാക്ഷി മാത്രമുള്ളൂ, അറിയോ? എന്റെ മീനാക്ഷി കുട്ടിയോടല്ലാതെ വേറെ പെണ്ണോട് എനിക്ക് ഒരു ദിവസം തോന്നിയിട്ടില്ല. സത്യം, നിന്നോടുള്ള എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടെങ്കിൽ നീ എനിക്ക് സോറി പറയണം. സോറി പറയണം. നീ എന്റെ ചങ്ങാതിന്റെ പെണ്ണ, എന്റെ പൊന്നി ചങ്ങാതിന്റെ പെണ്ണെന്ന് പറഞ്ഞ നീ എനിക്ക് ദേവിയാ. ദേവി, സോറി.
3: കണ്ണനെയും ദാസിനെയും വേർപെടുത്താൻ ദേവരാജിന്റെ തന്ത്രവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു.
4: നേരെ വന്ന നമ്മളെ ആർക്കെങ്കിലും സംശയം തോന്നിയാലോ?
5: ഓഹോ, ദേവുട്ടിയെ നാളെ കണ്ടാ പോരെ?
4: പോരാ, ഇന്ന് തന്നെ ദേവുട്ടി അറിയിക്കണം. അവളുടെ ഏട്ടന്മാര് കുഴപ്പത്തിലാണെന്നും പോകുന്നത് അപകടത്തിലേക്കാണെന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ പൂച്ചകളെ പോലെ ഇങ്ങനെ പതിയെ നടക്കണോന്ന്? എന്തായത് പൂച്ച? പൂച്ച തോട്ടപ്പെട്ടതിന് ശേഷം നിൽക്കേണ്ട ഭ്രാന്തായോ?
5: ഇനി ഇരുട്ടത്ത് ഞാൻ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാലാ?
4: വെളിച്ചത്ത് തന്നെ നിന്നെ ആർക്കും കാണാൻ പറ്റില്ല. പിന്നിൽ ഇരുട്ടത്ത്
5: ആരെങ്കിലും ചോദിച്ചാലാ?
4: നിഴലാണെന്ന് പറഞ്ഞാ മതി. ഇതിനെങ്ങനെ പാതിരാത്രി ഒന്നുമില്ല, എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യ.
1: ശത്രു പുറത്തു പോകാൻ പറഞ്ഞു.
4: ഒരു സെക്കൻഡ് വൈകിട്ട് അഗ്നി പർവ്വതം പൊട്ടും.
1: അഗ്നി പർവ്വതം ഒക്കെ കാലത്ത് പിടിച്ചാ മതി.
4: അതുവരെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല.
1: ശത്രു മര്യാദക്ക് പുറത്തു പോകാൻ പറഞ്ഞു. ഞാൻ പേട്ടമാരെ വിളിക്കും.
6: കണ്ണേട്ടാ,
5: അല്ല ദാസപ്പേട്ട, നമ്മുടെ പ്രേമം ശരിയാവൂ ഇട്ടാ. അല്ല, ഇങ്ങനെ ബന്ധം ഇങ്ങനെ ശരിയാവോ? ഇത് കണ്ണപ്പേട്ടൻ, ദാസപ്പേട്ടൻ, ഇത് മീനാക്ഷി, സംഗീത, ഇവരിങ്ങനെ ഇരിക്കുമ്പോ ഈ ജോസഫേട്ടൻ, അല്ല ആരെ ജോസഫേട്ടൻ.
6: നീ വെള്ളം അടിച്ചിട്ടുണ്ടല്ലേ?
5: ഞാൻ അവനോട് പറഞ്ഞാണ് ഈ പാതിരാത്രി ദേവൂട്ട മുറി കേറണ്ടത്. ഇതൊക്കെ പകലും ആവാലോ.
1: ഇപ്പൊ
5: പിരിയിട്ട് ഇത് കണ്ണപ്പേട്ടൻ, ഇത് ദാസപ്പേട്ടൻ, അപ്പൊ ആരാണ് ജോസഫേട്ടൻ?
4: ജോസഫേട്ടൻ എന്റെ അപ്പൻ.
5: ദൈവമേ,
4: നീ എന്തേ കാണിക്കണേ?
5: എന്നെ അവര് എങ്ങനെയാണ് കൊല്ലാൻ പോണെന്ന് ടോസിട്ട് നോക്കിയതാണ്.
4: ഈ സമയത്ത് നമ്മളിങ്ങനെ പേടിച്ച് മാറിയെന്ന് തകരാൻ പോണത് കേഡിയൻ കമ്പനിയാ. അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ദേവുട്ടിയെ കണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറയണം.
5: അപ്പൊ ഇനിയും പോണോ?
4: പോണം.
5: ഇതിപ്പോ തലയാണെങ്കിൽ തല്ലിക്കൊല്ലും, വാലാണെങ്കിൽ വെട്ടിക്കൊല്ലും.
4: തലയും വാലും, അത് കൊള്ളാലോടെ മുത്തരാമാ.
7: ഒരു വഴിപാടാ. ആ വലിയ വീടിന്റെയും ഈ വലിയ മനസ്സിന്റെയും താക്കോൽ എന്നെ ഏൽപ്പിച്ചില്ലേ അന്ന് നേർന്നത്? എനിക്ക് ഈശ്വരന്മാരോടൊക്കെ നന്ദി പറയണ്ടേ?
6: മോളു, ഞാൻ ഇനി അങ്ങനെ വിളിക്കൂട്ടോ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറ മോളു, നിന്റെ ഒരു വാക്ക് കേൾക്കാൻ എനിക്ക് കൊതിയായി.
7: കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിലും.
6: ഇഷ്ടമല്ല എന്ന് മാത്രം പറയരുത്. അതൊഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്റെ പൊന്നുമോള് പറഞ്ഞു. ഞാൻ ആരും ഇതുവരെ ലവ് അടിച്ചിട്ടില്ല. അത് ഈ കോളേജിലൊന്നും പഠിക്കാത്തോണ്ടാ. ഞാൻ കോളേജിൽ പഠിക്കാത്ത എന്തുകൊണ്ടാണെന്ന് മോളിനറിയോ? സ്കൂളിൽ പഠിക്കാത്തവരെ കോളേജ് ചേർക്കില്ലെന്ന തെണ്ടികൾ പറഞ്ഞു. അതുകൊണ്ടാ എല്ലാം വിധി. അല്ലാതെന്താ, അല്പം താമസിച്ചിട്ടാണെങ്കിലും എനിക്കും ലവ് അടിക്കാൻ ഒരു പെണ്ണിനെ കിട്ടിയല്ലോ.
3: അവസാനം തന്റെ സുഹൃത്തിന്റെ വിജയത്തിനായി വധുവിനെ വിട്ടുകൊടുക്കാൻ കണ്ണൻ തീരുമാനിക്കുകയും തനിക്ക് മീനാക്ഷിയെ വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ദാസ് തന്റെ വിജയം ദേവരാജിനെ കാണിക്കുന്നു. വിജയ സമ്മാനമായി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ദേവരാജ് ചോദിക്കുന്നു. ദാസ് ദേവരാജിനോട് തന്റെ മകളെ സുഹൃത്തായ കണ്ണനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയാണ് ആ സമയം കണ്ണൻ ചെയ്യുന്നത്. താമസിയാതെ മീനാക്ഷിയുടെ അച്ഛനായ ദേവരാജ് തന്റെ തെറ്റ് മനസ്സിലാക്കുകയും കണ്ണന്റെയും ദാസിന്റെയും വിവാഹം നടത്തിക്കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു.
6: ലവ് യു.

0: എന്റെ മോള് നിന്നെ കണ്ട് മയങ്ങി വന്നതാണെന്ന് വിചാരിച്ചു അല്ലേ?
1: പാവം, അവളുടെ കഴുത്തിൽ താലി കെട്ടാമെന്ന് വെറുതെ മോഹിച്ചു.
0: എന്റെ മോള് പറയുവടാ അവൾക്ക് നിന്നെ വേണ്ടാന്ന്. നാലാളുടെ മുന്നിൽ വെച്ച് നിന്നെ അവൾ വെറും പട്ടിയെ പോലെ നിർത്തും. അപ്പോ അവൾക്ക് കൂട്ടിന് അവനുമുണ്ടാവും. നീ ദൈവത്തെ പോലെ വിശ്വസിക്കുന്ന നിന്റെ ചങ്ങാതി
2: അവനെ കുറിച്ച്
0: അവൻ പറയും. മീനാക്ഷി അവന്റെ പെണ്ണാണെന്ന് അവൻ പറയും. ഞാൻ പറയിപ്പിക്കും.
2: ഇല്ല, എനിക്ക് ചങ്ങാതി വിശ്വാസ ഈശ്വരനേക്കാൾ വിശ്വാസ അവനെ ചതിക്കില്ല.
0: നിനക്കവന് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ പന്തയം വെക്കടാ. എന്റെ മോളുടെ കഴുത്തി നീ താലി കെട്ടിയ നീ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കും. അതല്ല, നിന്റെ ചങ്ങാതിയാണ് അവളുടെ കഴുത്തി താലി കെട്ടുന്നതെങ്കിൽ ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കണം. അവന്റെ തല വെട്ടാൻ പറഞ്ഞാൽ വെട്ടണം. ധൈര്യമുണ്ടെങ്കിൽ പന്തയം വെക്കടാ.
3: പോവാൻ ഒരു സ്ഥലം കൂടി ഇല്ല അതിന്. ഈ വീട്ടിലെ മുഴുവൻ സമാധാനവും കളഞ്ഞിട്ട് ഒരുപാട് പേരുടെ കണ്ണീര് വീഴ്ത്തിയിട്ട് എനിക്കൊന്നും വേണ്ട. ഞാൻ കാരണം കണ്ണേട്ടനും ദാസേട്ടനും തമ്മിലുള്ള സ്നേഹം മുറിയാൻ പാടില്ല. കണ്ണേട്ടന്റെ കൂടെ ഒരായുസ് മുഴുവൻ ജീവിച്ചു കഴിഞ്ഞു എന്ന് കരുതിക്കൊള്ളാം ഞാൻ.
4: ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ തോൽക്കാൻ ഞാൻ സമ്മതിക്കില്ല.
5: ഒടുവിൽ സംഗീതദാസുമായി ഒന്നിക്കുന്നു. ദാസും കണ്ണനും ശത്രുഘ്നന് അവരുടെ പെങ്ങളെ വിവാഹം ചെയ്തു കൊടുക്കുകയുമാണ് അവസാനം.
4: അവളുടെ കഴുത്തിൽ താലി കെട്ടിയാൽ നീ ജയിക്കുന്നുണ്ടെങ്കിൽ നീ ജയിക്കണമെന്നുള്ളതാ എന്റെ തീരുമാനം. എനിക്ക് നിന്നേക്കാൾ വലുതായി ഒന്നുമില്ല. എനിക്ക് നീ വേണം എന്നും എന്റെ കൂടെ

0: കേട്ടില്ലേ? അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? നിന്റെ മോളെ വേണ്ടെന്ന്. ഇപ്പൊ ഞാൻ ജയിച്ചു, ഇനി ഞാൻ പറയുന്ന നീ അനുസരിക്കണം.
1: പറഞ്ഞോ, എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരണോ?
0: എന്റെ മോളെ എന്റെ ചങ്ങാതി കെട്ടിച്ചു കൊടുക്ക.
2: ഇന്ന് ചിത്രപരിചയത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റാഫി മേക്കാട്ടിന്റെ സംവിധാനത്തിൽ ലാൽ നിർമ്മിച്ച് 2000 പുറത്തിറങ്ങിയ തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ. ഇന്നത്തെ ചിത്രപരിചയം ഇവിടെ പൂർണ്ണമാകുന്നു. ചിത്ര

0: കണ്ടു മറന്ന സിനിമകൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ. വിഖ്യാത ചലച്ചിത്രങ്ങളുടെ ശബ്ദ വ്യാഖ്യാനം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
3: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. ഫോൺ 0490247140072259001818.
4: കെ ബാലനമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്.
0: നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഒരു കുന്നിന്റെ മുകളിലേക്കൊക്കെ എത്തിയിട്ടുള്ള അല്ലെ? എക്സാക്ട് സ്ഥലം പറയേണ്ടി കഥ സീമേച്ച് തന്നെ പറയണം.
1: ഇത് തെലങ്കരി പഞ്ചായത്ത് മച്ചൂർ മല, ഇപ്പൊ ഇവിടെ അറിയപ്പെടുന്ന കെ വി വരുന്നാണ്.
0: അവിടെയാണ് നിങ്ങളുടെ വീടുള്ളത്? വേറെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? വാഹനങ്ങളുടെ ബുദ്ധിമുട്ടും ഒച്ച ഒന്നുമില്ല. നല്ല കിളികളൊക്കെ കരയെന്ന് വെച്ചാൽ മാത്രമേ കേൾക്കാനുള്ളൂ.
1: അങ്ങനെയാണ്.
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: വീട്ടില് ഭർത്താവും രണ്ട് മക്കളും.
0: പേര് പറഞ്ഞിടോ?
1: ഭർത്താവിന്റെ ഒരു ചന്ദ്ര, മക്കൾ അനന്തു, അലിൻഡ.
0: അലിൻഡ
1: അലിൻഡ
0: വെറൈറ്റി പേരാണല്ലേ. ആരുടെ സെലക്ഷനാ?
1: സെലക്ഷൻ നമ്മള് തന്നെ.
0: എന്താ അതിന്റെ അർത്ഥം?
1: അർത്ഥമൊന്നുമില്ല.
0: കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു. മോളി ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
1: ആ ചോദിക്കണ്ട, ഓള് പഠിക്കുന്നുണ്ടെങ്കിൽ നല്ല

0: നമുക്ക് മാസത്തിൽ 1000 രൂപയെങ്കിലും തരണം എന്ന് പറയലുണ്ട്.
1: 1000 മതിയാ?
0: അല്ല, അത് അത്രയെങ്കിലും കുറഞ്ഞത് 1000 എങ്കിലും തരണം എന്ന് പറയലുണ്ട്. അത് തരുത്തുണ്ട്.
1: അതൊരു വെറൈറ്റി ആണല്ലോ സാധാരണ. ഇതൊക്കെ കൂട്ടി വെച്ചിട്ട് എന്ത് ചെയ്യാം?
0: അങ്ങനെയൊന്നുമില്ല, അത് എടുത്ത ആവശ്യത്തിന് ഞാൻ എടുക്കും. വേറൊന്നും അങ്ങനെയല്ല, പെട്ടെന്ന് അവരെടുത്ത് എന്തെങ്കിലും അഥവാ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കും, ഞാൻ അതെടുത്തും കൊടുക്കും.
1: അങ്ങോട്ടും കൊടുക്കും, ഇങ്ങോട്ടും
0: അങ്ങോട്ടും.
1: ബാക്കിയുള്ള സമയത്തൊക്കെ പുറത്തേക്ക് പോകാറുണ്ടോ?
0: ഇടക്ക് ഇടാര് ചെറിയൊരു പ്രവർത്തനക്കാരായിട്ട്
1: പൊതുപ്രവർത്തനക്കാരുണ്ട്. അല്ലാതെ ടൂറ്, സിനിമ?
0: ആ, അങ്ങനെ നമ്മള് പോകുന്നുണ്ട്. സിനിമക്ക് പോകും. സിനിമക്ക് നല്ല സിനിമ വരുമ്പോ നമ്മള് ഫാമിലി അധികം യാത്രക്ക് പോകും.
1: ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട
0: നല്ല സിനിമ അല്ലേ?
1: എങ്ങനെയുള്ള സിനിമ ഇഷ്ടം കാണാൻ?
0: എനിക്ക് നല്ല കോമഡി സിനിമ.
1: കോമഡി ഉണ്ടെങ്കിലേ കാണുള്ളൂ.
0: കോമഡിയാണ് ഇഷ്ടം.
1: അടിപൊളിയുള്ള സിനിമ
0: ഇഷ്ടം തന്നെയാണ്, പക്ഷെങ്കില് കോമഡിയാണ്
1: കൂടുതൽ ഇഷ്ടം. പാട്ട് പാടുക?
0: ഇല്ല.
1: പാട്ട് കേൾക്കുവോ?
0: പാട്ട് കേൾക്കും.
1: പഴയ പാട്ടാണോ പുതിയ
0: പാട്ടാണോ? പഴയ പാട്ട്.
1: ഏത് കാലഘട്ടത്തിലായിരിക്കും?
0: മറ്റേ എനിക്ക് മമ്മൂട്ടി സുഹാസിനില്ലേ, ഇല്ലേ നെറ്റിയിൽ പോവുള്ള
1: സ്വർണച്ചിറകളുടെ പക്ഷി,
0: അതിനെപ്പോഴും ഇങ്ങനെ വെറുതെ ഉള്ളൂ. അതിന് പണ്ട് എപ്പോഴും അമ്മന്റെ പാട്ട് പറയൂ.
1: ആ പാട്ടിനൊരു ഐഡന്റിറ്റി ആയി സീമേജിന്റെ പാട്ട്. ഇന്ന് റേഡിയോ മലബാറിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചതരാന്ന് പറഞ്ഞുകഴിഞ്ഞാല്
0: ആ പാട്ട്
1: ആർക്ക് വേണ്ടിയത്?
0: എനിക്ക് വേണ്ടി തന്നെ.
1: പാട്ട് പാടൂല?
0: പാടൂല.
1: വേറെന്തേലും ചെയ്യാറുണ്ടോ ഈ പൊതുപ്രവർത്തനത്തിന്റെ കൂടെ? ഇപ്പോഴല്ലേ വീട്ടിലത്തെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് സ്ത്രീകൾ വരുന്ന കാലം, കൈകുട്ടിക്കളി, തിരുവാതിര.
0: തിരുവാതിര അടക്ക് പരിപാടിക്കല്ലോ.
1: കലാകാരി വീടിയാണ്. സ്വന്തം സ്ഥലം എവിടെയായിരുന്നു?
0: കീഴല്ലൂര്. ഇപ്പൊ വിമാനത്താവളിയിലെ സ്ഥലമല്ലേ?
1: അവിടുന്ന് ഇങ്ങോട്ടേക്ക്
0: വന്നല്ലോ.
1: ഒരുപാട് വർഷമായോ?
0: 25 വർഷം ആകാൻ പോകുന്നു.
1: ആനിവേഴ്സറി ആവാൻ പോവാ?
0: മെയ്യില്, അടുത്ത മെയ്യിലേക്ക് 25 വർഷം.
1: ആനിവേഴ്സറിക്കൊക്കെ പൊതുവെ
0: കേക്കും മുറിക്കും അത്രയോ?
1: അങ്ങനെ ചെയ്യാറുണ്ട്.
0: ചെയ്യാറുണ്ട്.
1: പുറത്തേക്ക് പോകാറുണ്ട്?
0: പുറത്ത് ഇപ്പൊ 1-2 കൊല്ലമായിട്ട് അങ്ങനെ പോയില്ല, അല്ലെങ്കിൽ പോകാറുണ്ട്.
1: എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എല്ലാം തരുത്തുണ്ടോ?
0: സർപ്രൈസ് ആയിട്ടൊന്നല്ല, ഗിഫ്റ്റ് കൊണ്ടുതരും.
1: അത്രയല്ല, പറഞ്ഞിട്ടന്നെ
0: പറഞ്ഞിട്ടന്നെ.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചേച്ചിക്കും കൂടെ വേണ്ടിട്ട് കേൾപ്പിച്ചു തരാം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം മറ്റൊരു അതിഥി കൂടി വന്ന് ചേർന്നിട്ടുണ്ട്.
1: എന്റെ പേര് പ്രകാശ് എന്നാണ്. എയർപോർട്ട് ബസ് സീറ്റ് എടുക്കുന്ന വീട്, മറ്റൊരു കാന്റീനിലാണ് പണിയെടുക്കുന്നത് ഹൈസ്കൂളിന്റെ.
0: എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: ഇവിടെ ഒരു 5 വർഷമായി.
0: എങ്ങനെയുണ്ട് ഇവിടുത്തെ വർക്കൊക്കെ?
1: ഇവിടെ നല്ല സുഖമാണ്, നല്ല നല്ല കുട്ടികളും മോഷം പറഞ്ഞ നല്ല അടിപൊളിയാണ്, അതുകൊണ്ട് അങ്ങനെ പോകുന്നു.
0: ഇവിടെ വന്നിട്ട് കുട്ടികൾ ബഹളമൊക്കെ ഉണ്ടാക്കാറുണ്ടോ?
1: ഇല്ല, കാന്റീനുകളൊന്നും ആക്കൂല, നമ്മളായിട്ട് നല്ല ബന്ധമാണ്, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നും. നമ്മൾ പറഞ്ഞ ആൾക്കെല്ലാം കേൾക്കുന്ന വളരെയുള്ളൂ.
0: ചേട്ടൻ്റെ വീട്ടിലായിരക്കുള്ളത്?
1: എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും 2 മക്കളും, 1 ദ്യാന്, 1 ആദ്യ, ഭാര്യൻ്റെ 1 ധന്യ. അവള് എയർപോർട്ടിൽ പണിയെടുക്കുന്നു,
0: വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ കുറേ വർഷമായി വർക്ക് ചെയ്യാൻ തുടങ്ങി?
1: എയർപോർട്ട് തുടങ്ങിയത് മുന്നേ ഉണ്ട്.
0: അപ്പോൾ അവരുടെ ഡ്യൂട്ടി ടൈമും നിങ്ങളുടെ ടൈമെല്ലാം തമ്മിൽ പ്രശ്നമാകാറുണ്ടോ? രാവിലെ വരാനും ബുദ്ധിമുട്ട് അങ്ങനെ?
1: ഇല്ല ഇല്ല, അവർക്ക് ഓരോ ദിവസം ഇങ്ങനെ ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നുമില്ല.
0: കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കാൻ ബുദ്ധിമുട്ട്?
1: പ്രശ്നമില്ലാതെ അങ്ങനെ അങ്ങനെ പോകും. വലിയ കുട്ടികൾ, ഒരാള് +2 കഴിഞ്ഞാണ്, ഒരാൾ +2 പഠിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ വന്നു.
0: എങ്ങനെയാണ് നമ്മുടെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് യാത്രയ്ക്ക് പോകാൻ താല്പര്യമുള്ള ആളാണോ?
1: യാത്ര പോകുന്നുണ്ട്, വയനാടേക്ക് പോകുന്നുണ്ട്, 1 ഡേ ട്രിപ്പായിട്ട്. പിന്നെ സ്കൂളിൽ അവധി സമയത്ത് 2 മാസം ലീവുള്ള സമയത്ത് ഇങ്ങനെ ടൂർ പോകും.
0: ഇപ്പോൾ അടുത്ത് വെക്കേഷന് പോയ എവിടെയായിരുന്നു?
1: പിന്നെ മധുരവാളിനി അങ്ങനെയെല്ലാം പോയിന്, തേനി, കമ്പം, അങ്ങനെയെല്ലാം പോയിട്ട് വന്നേ. ഇപ്പോൾ 2 ദിവസം ലീവുള്ളപ്പോൾ ഒന്ന് വയനാട് മൊത്തം ഒന്ന് രാവിലെ പോയിട്ട് രാത്രി ഇറങ്ങിയിട്ട് വരുന്നുണ്ട്.
0: അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്?
1: യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണ്, പാട്ട് ഇഷ്ടമാണ്. സിനിമയുണ്ട്, വായന വായിക്കൂ, എല്ലാം ഉണ്ട്. ടൈമില്ലാന്നുള്ള
0: പ്രശ്നമേയുള്ളൂ,
1: ടൈം കിട്ടാനെല്ലാം നമ്മൾ ചെയ്യും. പിന്നെ കൃഷിപ്പണിയുണ്ട്, കൃഷി ചെയ്യൂ, കൃഷി ചെയ്യുന്ന ഇഷ്ടമാണ്.
0: അപ്പോൾ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ട്?
1: വീട്ടിലുണ്ട്, നമ്മളെ 3 സുഹൃത്തുക്കളുണ്ട്, ഒരാൾ പുഷ്പജൻ, ഒരാൾ പ്രകാശൻ, അവർ രണ്ടാളും കൂടി. നമ്മൾ വാഴ 10-300 വാഴയെല്ലാം വെക്കലുണ്ട്, കപ്പ കൃഷി ചെയ്യലുണ്ട്. ഇപ്പം വാഴയെല്ലാം കഴിഞ്ഞ് കപ്പയാണിപ്പോൾ.
0: അതെ,
1: സീസണാണ്, അല്ലെങ്കിൽ മഴയെല്ലാം പെയ്യുമ്പോൾ പ്രശ്നമാകുന്നുണ്ട്, സീസൺ സീസണായിട്ട് ചെയ്യാം.
0: ഇതിന്റെ വിപണിയൊക്കെ എങ്ങനെയാ കണ്ടെത്തല്?
1: ഇതെന്ന് പറഞ്ഞാൽ മട്ടന് ഒരു കുറച്ച് കൊടുക്കും, കുറച്ച് നമ്മൾ ഏച്ചൂരുണ്ട്, പിന്നെ നെടുവോട്ടം കുന്നിന് ഒരു ഗംഗാട്ടൻ്റെ ഓരോടുക്ക് കൊടുക്കും.
0: വീട്ടിലാവശ്യത്തിനും കൂടി കിട്ടാറില്ല?
1: ഓ, ഉണ്ട് ഉണ്ട്, നമുക്ക് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നമ്മൾ കൊടുക്കും.
0: കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ
1: അങ്ങനെ
0: പോകുന്നുണ്ട്.
1: കൃഷി പോകുന്നുണ്ട്, കൃഷി നമുക്കൊരു ഒരു ഫാഷനാണ്, സന്തോഷമാണ്.
0: സമയം
1: അറിയില്ല, കാന്റീനിലെ പണിയും കഴിഞ്ഞിട്ട് പിന്നെ പോയി, പിന്നെ കൃഷിപ്പണിയും കഴിഞ്ഞ് പിന്നെ എന്നിട്ട് വീട്ടിൽ ഒരു സ്ഥിരം അങ്ങനെ ഉണ്ട്. പിന്നെ ഞായറാഴ്ച ഫുൾ ടൈം ആയില്ല, സന്തോഷമായിട്ട് പോകുന്നു.
0: സിനിമയൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ അടുത്തെങ്ങാനും സിനിമ പോയി കണ്ടോ?
1: സിനിമ അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കാണാതെ ഇപ്പം കുറേ ആയി. വീട്ടിൽ നിന്ന് ഇപ്പോൾ ടിവിയിൽ പുതിയ പഴയ സിനിമകളെല്ലാം കാണും. തിയേറ്ററിൽ പോയി കാണാൻ സമയമില്ല, ഒന്നെങ്കിൽ കൃഷിപ്പണി ഇതുമ്പോൾ. മോഹൻലാലിൻ്റെ ഒരു സിനിമ കണ്ടിന്, മോഹൻലാൽ ശോഭനയും കുറേ കാലത്തിനു ശേഷം അഭിനയിച്ച ഒരു സിനിമ.
0: തുടരും
1: അതന്നെ, ആ തന്നെ. പിന്നെ പാട്ടുകൾ പഴയ പാട്ടുകൾ ഇഷ്ടമാണ്, റേഡിയോയിൽ കേൾക്കലുണ്ട്.
0: പഴയ കാലത്തെ പാട്ടുകളോടാണോ താല്പര്യം?
1: ദേവീന്ദ്ര മാഷെ അങ്ങനെ ഉള്ള ആൾക്കാരെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതേറ്റ നിറങ്ങളി എന്നുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. മെല്ലെ മെല്ലെ മുഖപടം എന്നുള്ള ആ പാട്ട് അതെല്ലാം നല്ല ഇഷ്ടമുള്ള അങ്ങനെ ആ സമയത്തുള്ളൊരു പാട്ടുകൾ അങ്ങനെയുള്ള ആ സമയം 80-90 കാലാതീതമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതന്നെ നമുക്കിപ്പോൾ അത് അതാണ് ഇഷ്ടം. വരണം തന്നെ നമുക്ക് അവിടെ ഐശ്വര്യ വായനശാല എന്നൊരു വായനശാല ഉണ്ട്, അവിടെ പുസ്തകങ്ങളുണ്ട്. അതിന് സമയം കിട്ടുമ്പോൾ അതിൽ നിന്ന് എടുത്ത് പുസ്തകങ്ങൾ വായിക്കും. രാവിലെ പിന്നെ നമ്മളെ ഇപ്പോൾ അടുത്ത് വായിച്ച പണ്ട് വായിച്ചതാണ് തകഴീൻ്റെ പെണ്ണായി പിറന്നാൽ തന്നെ ഒരു നോവലിപ്പം വായിച്ചത് അടുത്ത ദിവസം. അതിങ്ങനെ സമയം കിട്ടുമ്പോഴേക്കും പിന്നെ 2-ാമുള്ളോ അങ്ങനത്തെ എല്ലാം നോവലെല്ലാം മനുഷ്യമ്പോൾ പുസ്തകങ്ങൾ കിട്ടാണ്ട് ഇപ്പം വായിക്കും. നിങ്ങളെ ഒരു പാട്ടൊന്നും അനക്കുകൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിറങ്ങളേ പാടൂ
0: അഹം എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇത്. ഈ പാട്ടാണ് ചേട്ടൻ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ
1: കേൾക്കേണ്ടത്.
0: ഈ പാട്ട് വേറെ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു?
1: എന്റെ സുഹൃത്തുക്കൾക്കും എന്റെ ഭാര്യയും മക്കൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും. ഈ ഒരു പാട്ട്
1: സുഹൃത്തുക്കളില്ലാണ്ട് നമുക്ക് ജീവിതമില്ല, അതുകൊണ്ട് അവർക്കും കൂടി കിടക്കട്ടെ.
0: തീർച്ചയായിട്ടും, അവരെപ്പോഴും നമ്മുടെ കൂടെ ചേർത്ത് നിർത്തേണ്ടവരാണ്.
1: അപ്പൊ
0: എന്തായാലും നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ പാട്ട് നമ്മുടെ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലൂടെ ആസ്വദിക്കാം.

0: റേഡിയോ മലബാർ ഇപ്പൊ കാരയിലാണുള്ളത്. അപ്പൊ നമുക്ക് കാരയില് ഉള്ള കാരവാസികൾ ഒരുപാടുണ്ട്. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. പേരെന്താ?
1: സേതിമ.
0: ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി പേര് കേൾക്കുന്നത്. എല്ലാരും പറയാറുണ്ടോ?
1: എല്ലാരും പറയാറുണ്ട്.
0: ഈ പേര് അങ്ങനെ ആരും ഇല്ല അല്ലേ? സേതിമ വേറെ കേട്ടിട്ടില്ലല്ലോ.
1: ഇല്ല, കേട്ടിട്ടില്ല.
0: ഇഷ്ടല്ലേ പേര്?
1: പേര് ആദ്യമൊന്നും ഇഷ്ടല്ലേനു.
0: ഇപ്പൊ എന്താ ഇഷ്ടപ്പെടാൻ?
1: ഇപ്പം പിന്നെ എല്ലാവർക്കും അറിയാലോ, പറയുമ്പോ തിരിയുന്നുണ്ട്. ആദ്യമൊന്നും ആർക്കും അങ്ങനെ ഒരിക്കൽ പറഞ്ഞാലും തിരിയൂല.
0: ഞങ്ങളിപ്പം വരുമ്പം നിങ്ങളുടെ വാവയാൻ തോന്നുന്നു അല്ലേ? വാവ വന്നിട്ട് ഞങ്ങള് ഭയങ്കര അശ്വിനോട് ഭയങ്കര ഇത് പോകുന്നില്ല അശ്വിനിന്റെ അടുത്ത്. എത്രയായി മോന്?
1: അടുത്ത മാസം 2 വയസ്സോ.
0: എന്താ ചെയ്യുന്നത്?
1: ഒന്നും ചെയ്യുന്നില്ല.
0: വീട്ടിൽ ഇവിടെ ഇറക്കിയല്ലേ?
1: ഇവിടെ ഞാനും ഹസ്ബൻഡും മോനും.
0: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഓട്ടോ എടുക്കലാം.
0: ഇവിടെ
1: മട്ടന്നൂർ.
0: കൊറേ ഓട്ടോ?
1: ആ 10-15 കൊല്ലായിരിക്കും.
0: കല്യാണം കഴിയുന്നതിന് മുന്നേ ഓട്ടോ തന്നെയാണ്. സ്വന്തം വീട് എവിടെയാണ്?
1: സ്വന്തം വീട് അയ്യല്ലൂർ.
0: അയ്യല്ലൂർ ആയിട്ടാണ് നമ്മളെടുത്തുനിന്ന് പോവാണ്ടെന്ന് അല്ലേ? അയ്യല്ലൂർ എവിടെയാ? റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത്.
1: അയ്യല്ലൂർ LP സ്കൂളിൻ്റെ അടുത്ത്.
0: ഇവരൊക്കെ പോയാൽ എങ്ങനെയാ സമയങ്ങളേല്?
1: മോനുമായിട്ട്
0: കുഞ്ഞുള്ളതുകൊണ്ട് സമയം പോയിക്കോളൂ അല്ലേ?
1: സമയം പോയിക്കോളൂ.
0: ഹസ്ബൻഡിന് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ തറവാട് അല്ലേ?
1: ആ തൊട്ട് വെക്കത്തില്ല.
0: എത്ര പേരുണ്ട് അവര് മക്കള്?
1: അവര് 7.
0: എല്ലാരും നാട്ടിൽ തന്നെ ഉണ്ടോ?
1: ആ ഏച്ചിമാരെ കല്യാണം കഴിച്ച് വിട്ട്. ഒരാള് പുന്നാട്, ഒരാള് പേട്ടക്ക്, പിന്നെ ഒരേട്ടൻ ഈ ഇടക്ക് മരിച്ചുപോയി. ബാക്കി എല്ലാരും ചുറ്റുപാടും തന്നെ. അപ്പുറം ഇപ്പുറം എല്ലായിട്ട് ഉണ്ട്.
0: ഇന്നിപ്പോ പേട്ടക്ക് പോണെന്ന് പറഞ്ഞു.
1: പങ്ങളടുത്ത്.
0: ആരൊക്കെയാ പോന്നെ?
1: ഞാനും മോനും ഏട്ടന്റെ മക്കളും രണ്ടാളും
0: എല്ലാരും കൂടി. എത്ര ദിവസത്തെ ട്രിപ്പാ?
1: ഇല്ല, നാളെ വരും.
0: തിരിച്ചു വരും. പേട്ട ഇഷ്ടമാണോ?
1: ഇഷ്ടം.
0: ചൂട് കുറവായിരിക്കും അവിടെ?
1: ചൂട് ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണെന്നാ പറഞ്ഞേ. ചോദിച്ചാൽ
0: വീക്കിലി പോകുന്ന അങ്ങനെ വെറുതെ
1: പോകുന്ന അങ്ങനെ ഒന്നുമില്ല. കുറെ പോകത്തെ
0: അങ്ങനെ പോകുന്നേ.
1: ഇടക്ക് പോകും.
0: അങ്ങനെ ഒരു യാത്ര എപ്പം വേണമല്ലോ
1: അല്ലേ?
0: എത്ര മക്കളാ?
1: ഒരു മോനുള്ളു.
0: എത്ര വയസ്സായിരുന്നു പറഞ്ഞേ?
1: ഒന്ന് അടുത്ത മാസം 2 വയസ്സ്.
0: അയ്യല്ലൂർ വരാറുണ്ട?
1: അയ്യല്ലൂർ വരാറുണ്ട്.
0: എങ്ങനെയാ വേറെ എങ്ങനെയല്ലാന്ന് സമയം കളയല്?
1: വേറെ
0: യാത്ര പോവാറുണ്ടെന്ന് തോന്നുന്നു. പൊതുവെ
1: അത്യാവശ്യം
0: സിനിമയൊക്കെ കണ്ടിട്ട് കുറെയായോ?
1: ഇല്ല, ഇപ്പൊ ഈ ഇടക്ക് പോയി.
0: ഏതാ കണ്ടേ?
1: ബത്ലഹേം കുടുംബയൂണിറ്റ്.
0: എങ്ങനെയുണ്ട്?
1: നല്ല
0: മനസ്സിന് തട്ടിയൊരു ഫിലിം അല്ലേ?
1: നല്ല സിനിമ.
0: എവിടെയൊക്കെ പഠിച്ചത്?
1: ഞാൻ അയ്യല്ലൂർ LP സ്കൂളിലും ശിവരാ ഹയർ സെക്കൻഡറി.
0: മട്ടന്നൂർ കോളേജിലാണോ?
1: മട്ടന്നൂർ യൂണിവേഴ്സിറ്റിയിൽ. പരിപാടികളും കേൾക്കാനായിട്ട് ഇടക്ക് ഇങ്ങനെ ഫോണിൽ.
0: ഇഷ്ടപ്പെട്ട പരിപാടി?
1: പാട്ട് ഇഷ്ടം. പഴയ പാട്ട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം.
0: 90s.
1: പാട്ട് പാടുവോ?
0: ഇല്ല. ശരി, നിങ്ങൾ പിന്നെ പരിപാടി കേൾക്കുന്നതുകൊണ്ട് ട്രിക്കെല്ലാം അറിയാം അല്ലേ?
1: എല്ലാം അറിയാം.
0: ഈ പരിപാടിയിലേക്ക് കൂടി നമുക്കൊരു പാട്ട് കേൾപ്പിക്കാനുള്ള അവസരമുണ്ട്. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അത് സാന്ത്വനത്തിലെ ഉണ്ണിവാവോ.
0: കുഞ്ഞുവിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ?
1: അതേ പറയൂ. കേക്കലുണ്ട്. ചെറുതിലേ ഇങ്ങനെ കേൾക്കുന്നോണ്ട് ആ പാട്ടിന്റെ ടൂണെല്ലാം വരുമ്പോ
0: ഇഷ്ടാ. പാട്ട് കേൾക്കുമ്പോ ശ്രദ്ധ പേർന്ന്
1: ശ്രദ്ധ. ആ പാട്ട് മോനും ഇഷ്ടാ. പാട്ട് പാട്ട് വെച്ച് കൊടുത്താൽ ഉറങ്ങാനെല്ലാം ഇഷ്ടാ.
0: നെറ്റിക്കൊരു പൊട്ടൊക്കെ കാണുന്നത്
1: അത് വീണിട്ട്. ഇപ്പൊ അവിടുന്ന് ഏട്ടന്റെ വീട്ടിലേക്ക് പോകുമ്പോ അവിടുന്ന് സ്റ്റെപ്പും വന്ന് കാല് പകുതി പറ്റി.
0: നിങ്ങളെല്ലാരും ഫാമിലി ചുറ്റും തന്നെയുണ്ട്?
1: ആ എല്ലാരും. ഇതാ മുകളില് ഒരേട്ടനുണ്ട്, പിന്നെ റോഡിന്റെ കുറച്ച് അങ്ങോട്ട് വേറെ ഒരേട്ടനുണ്ട്, മൂത്തേട്ടെ, പിന്നെ തറവാട് നമ്മള്.
0: നിങ്ങള് എങ്ങനെയാ ഓണത്തിനും വിഷുവിനും എല്ലാം ഒരുമിച്ച് കൂടുവോ?
1: ആ നമ്മള് ഫസ്റ്റത്തെ ഓണം ഒന്നിക്കല് ഒരാട്ടിന്റെ അടുത്തേക്കും, രണ്ടാമത്തോണം അങ്ങനെ
0: ചിലക്കെല്ലാം.
1: ആ
0: സന്തോഷമായിട്ട് ഇങ്ങനെ പോകും.
1: ഒരോണ അവിടെയാണെങ്കിൽ ഒരോണ ഇവിടെ അങ്ങനെ ആക്കിട്ട്
0: എല്ലാരും കൂടി ഒരുമിച്ച് എവിടെ ട്രിപ്പ് പോയിട്ടുണ്ടോ?
1: ഒരുമിച്ച് നമ്മള് ഫാമിലി ടൂർ ആക്കിനെ. ചെറുതായിട്ട്
0: രസമായിരിക്കും അല്ലേ? എല്ലാരും
1: നല്ല രസമാണ്.
0: കുട്ടിയൊക്കെ വരണ എല്ലാവർക്കും കമ്പനി
1: ഉണ്ടാവും. എല്ലാവർക്കും വരാൻ പറ്റില്ല. കുട്ടികള് ഓരോ കുട്ടികള് ജോലി ചെയ്യുന്നതിലാണ്. അപ്പൊ പറ്റുന്നവര് വന്ന് അടുത്തത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓണത്തിന് പോവാന്ന് പറഞ്ഞ അപ്പൊ പിന്നെ മഴയെല്ലാം ആയതുകൊണ്ട് ആ സമയത്തെല്ലാം ഓരോ ബുദ്ധിമുട്ട് വരുമ്പോ എനി വിഷുവിനൊക്കെ മാറ്റി എല്ലാ ഇടക്ക് ചില സമയം വെക്കേഷനുള്ള സമയത്ത് നോക്കിട്ട് പോവാം.
0: തീർച്ചയായിട്ടും ഈ ഒരു സന്തോഷം, ഈ ഒരു ഫാമിലി ബോണ്ട് നമ്മൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ തുടരട്ടെ. ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. അപ്പൊ പരിപാടികൾ കേൾക്കുക.
1: കേക്കാം. ഞാൻ വിളിക്കാറുണ്ട്, ഇഷ്ടഗാനങ്ങളിലൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ ഇപ്പോ നമ്മളിപ്പോ വാടകയ്ക്ക് ഇപ്പൊ നെല്ലൂന്നിലേക്ക് നിൽക്കുന്ന അവര്, എന്റെ അമ്മ അച്ഛനെല്ലാം. അപ്പൊ പിന്നെ അങ്ങോട്ട് കയ്യിലൂരേക്ക് അങ്ങനെ പോക്ക്
0: അങ്ങനെയൊക്കെ
1: കുറവാ. അങ്ങനെ ഒരു ദിവസം കുറച്ച് നല്ലായി പോവാന്ന് വെച്ച്.
0: അപ്പൊ തീർച്ചയായിട്ടും ഹാപ്പി ജേണി. പോയിട്ട് വരിക. ഞങ്ങളുടെ അന്വേഷണം അവരോട് പറയാം. താങ്ക് യു. പരിചയപ്പെട്ടത്.
1: വെൽക്കം.

0: വേങ്ങാട് ഭാഗത്ത് എത്തിപ്പോ നമുക്ക് ഷമിൽ ചേട്ടനെ പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ.
1: നമസ്കാരം.
0: എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ലത്.
0: വേങ്ങാട് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് വേങ്ങാട് അമ്പലത്തിലെ ഉത്സവമാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഉത്സവമൊക്കെ?
1: ഓ, ഉത്സവം ഗംഭീരമായിട്ട് നല്ല പരിപാടികളാണ്. ഫെബ്രുവരി മാസമാണ്.
0: നല്ല
1: പരിപാടിയായിരുന്നു.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: ഭാര്യ, രണ്ടു മക്കൾ, അച്ഛനമ്മ.
0: ഷമിൽ ചേട്ടൻ എന്ത് ചെയ്യുന്നത്?
1: ഞാൻ ബിസിനസ് ആണ്, കാവിന്റെ അടുത്ത് തന്നെ.
0: കാവിന്റെ അടുത്ത് തന്നെ? എന്ത് ബിസിനസ് ആണ്?
1: കച്ചവടം.
0: അനധികട. അപ്പൊ ഇന്ന്
1: ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് വന്നേ?
0: ഓ, അത് ശരി. ഭക്ഷണം കഴിച്ചിട്ട്
1: പോണോ?
0: തിരക്കാണ്. ഈ സമയത്തും ടി വി ഒക്കെ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ടോ? തിയേറ്ററിൽ പോയിട്ടൊക്കെ?
1: സിനിമ എപ്പെങ്കിലും. ലീവ് കിട്ടിയ സമയത്ത് മാത്രം.
0: ഫാമിലി ആയിട്ടാണോ?
1: ഫാമിലി.
0: ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
1: ലാസ്റ്റ് കണ്ടത് കുറച്ചായി, കാന്താര. ആ ടൈം രണ്ട് സെക്കൻഡ് ഇറങ്ങിയത്.
0: എന്താണ് ഹോബി?
1: ഹോബി പാട്ട് കേൾക്കും, ടി വി കാണും.
0: ഓക്കെ ഏട്ടാ, അപ്പൊ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാണ് നമ്മൾ കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്.
0: എങ്ങനെയാണ്, അടിപൊളി പാട്ടാണോ അതോ പഴയ പാട്ടുകളാണോ?
1: പഴയ പാട്ടുകളോട്
0: താല്പര്യം.
1: ഏതോ നല്ല പാട്ട്, മോഹൻലാൽ സിനിമ.
0: അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട മോഹൻലാലിന്റെ പഴയ സിനിമയിലെ പാട്ട് കേൾപ്പിച്ചു തരാം. ഏതായാലും

0: ആംബിയാർ എൻസൻസ് ഹോം അപ്ലയൻസസ്
1: നാട്ടിലെ പാട്ട്
2: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. എന്നെ കണ്ടപ്പോ തന്നെ തലേ കൈ വെച്ച് നോക്കുകയാണ്, ചേച്ചി എന്താണ് പേര്?
3: ദീപ.
2: ഇത് നമ്മുടെ കാരപേരാവൂരാണല്ലേ സ്ഥലം. ഈ സ്ഥലത്തിന് മാത്രമായിട്ട് സ്പെസിഫിക് എന്തെങ്കിലും പറയോ?
3: അഞ്ചാം മൈല്.
2: അഞ്ചാം മൈൽ
3: കുറ്റിക്കര.
2: കുറ്റിക്കര ഭാഗത്താ ഉള്ളത്. അഞ്ചാം മൈൽ എന്ന് പറയും. ആരൊക്കെയാ വീട്ടിലുള്ളത്?
3: വീട്ടിലെ അമ്മ, മക്കള്.
2: പേര് പറയോ അവരുടെ?
3: അമ്മ ശ്രീധരി, മോന്റെ പേര് ആര്യൻ.
2: ആര്യൻ. ആ പേരാരാ ഇട്ടത്?
3: അച്ഛൻ
2: ഇഷ്ടപ്പെട്ടിട്ട പേരാണ്. ചേച്ചി എന്താ ചെയ്യുന്നേ?
3: ഞാൻ ചെറിയ ബോട്ടിക്ക് നടത്തുന്നു.
2: ഷോപ്പിലാണോ?
3: അല്ല, വീട്ടിൽ തന്നെ.
2: എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസ്?
3: കിഡ്സ് ആണ് മെയിൻ ആയിട്ട്, പിന്നെ ഫ്രോക്ക് നൈറ്റി, അങ്ങനെ ഡെയിലി വെയർ, ലേഡീസിന്റെ ഡെയിലി വെയർ.
2: കുറെ കാലമായി ചെയ്യാൻ തുടങ്ങിട്ട്?
3: ആ കുറച്ചായി.
2: മുന്നേ എന്താ ചെയ്തോണ്ടിരുന്നെ?
3: മുന്നേ ഞാൻ സെയിൽസ് സ്റ്റാഫ് ആയിട്ട്.
2: മട്ടന്നൂരാ സ്വന്തം വീട്?
3: ഇത് തന്നെ.
2: വീട്ടില് വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നോണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇത്ര സമയം കൊണ്ട് പണി തീർക്കണം, അങ്ങനത്തെ കുഴപ്പമൊന്നും
3: ഇല്ല.
2: ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം പാട്ട് കേൾക്കുവോ സിനിമ ആണോ?
3: പാട്ട് കേൾക്കുകയോ.
2: സിനിമ കാണാറില്ല?
3: സിനിമ അങ്ങനെ കാണാറില്ല, പോയി കാണുകയുള്ളൂ. ടാക്കീസ് കാണോ? ലീവെല്ലാം ഉള്ള സമയത്ത് ആളുണ്ടെങ്കിൽ പോയി കാണും.
2: ഫ്രണ്ട്സ് ഉണ്ടോ കൂടെ?
3: കസിൻസിന്റെ കൂടെ പോകും.
2: പാട്ട് പാടുവാ?
3: ഇല്ല,
2: കേൾക്കാനോ? ഇഷ്ടം
3: കേൾക്കാൻ മാത്രം.
2: ഒരു പാട്ട് പറഞ്ഞാലും ഞങ്ങളിപ്പത് കേൾപ്പിച്ചേ.
3: ഇഷ്ടമുള്ള പാട്ടാ?
2: മനസ്സിലേക്കൊന്നും വരുന്നില്ല.
3: എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഇതുവരെ ആത്മാവ് ശ്രീകോവിലെന്നുള്ള
2: ഇഷ്ടം. ആർക്കേലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
3: ഇല്ല,
2: സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് എനിക്ക് വേണ്ടി തന്നെ. ഇപ്പൊ ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാന്നോ?
3: ഭക്ഷണം ഇല്ല, ആണത്ര
2: മീന് വാങ്ങിക്കാൻ വേണ്ടി കാത്തുക്ക. ഓക്കെ, അപ്പൊ ചോദിച്ച പാട്ട് കേൾപ്പിച്ചു തരാം.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടുമായുള്ള യാത്രയിൽ എല്ലാവർക്കും നല്ല വിശപ്പാണെന്ന് പറഞ്ഞു. വഴിയിൽ വെച്ച് നമുക്കൊരു ഹോട്ടൽ കണ്ടു. ശ്രീനീസ് ഫുഡാണ് ഹോട്ടലിന്റെ പേര്. ഒരു വീടിന്റെ പ്രതീതി നൽകുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ വന്ന് എല്ലാവരും പറഞ്ഞു ഇവിടെ നല്ല ഭക്ഷണമൊക്കെ ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ അതിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള ആള് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷം ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം. ശ്രീനിവാസൻ, ഞാൻ ഹോട്ടൽ പണിയാണ്, ഇപ്പൊ സ്വന്തമായിട്ട് തുടങ്ങി.
0: എങ്ങനെ പോകുന്നു?
1: മോശമില്ലാണ്ട് പോകുന്നുണ്ട്.
0: ഇത് കറക്റ്റ് മണക്കായി ആണോ?
1: മണക്കായി, കറക്റ്റ് മണക്കായി.
0: എന്തൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടും?
1: മസാല ദോശ, പൊറോട്ട, ചിക്കൻ വരട്ടിയത്, അയലക്കറി. മെയിനായിട്ട് പൊറോട്ടയും മസാല ദോശയിലും പോയി. പിന്നെ ചോറും.
0: എത്ര മണിക്കാണ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്?
1: രാവിലെ 5:30 സ്റ്റാർട്ട് ചെയ്യും. മറ്റേ ലൈനിന് പണിക്ക് പോകുന്ന ഹോട്ടലിൽ കാലിൽ ചായ കുടിക്കാൻ വരും. പിന്നെ 7:30 കഴിയുമ്പോൾ ആൾക്കാരെല്ലാം വരും. അങ്ങനെ പിന്നെ 10 മണിയാകുമ്പോൾ പിന്നെ പണിക്കാരെല്ലാം വരും. എന്നാ 12:30 കഴിയുമ്പോൾ ചോറാവും. പിന്നെ പാർസലാണ് അധികം പോകുന്നത്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, പെൺമക്കള്. പിന്നെ ഓളെ ഏച്ചിയുണ്ട്. അപ്പുറം ഭാര്യന്റെ പേര് ഷൈമിയാണ്. മൂത്ത മോള് ശ്രീനന്ദയാണ്. ഇളയോള് ആര്യാന്ത്യാണ്. പിന്നെ ഒപ്പര ഹെൽപ്പിന് ഒരാളുണ്ട് എഞ്ചിനി. അവിടെ ഇവിടെ തന്നെയാണ്, നമ്മുടെ കൈ തന്നെ.
0: കുഴപ്പമില്ലാണ്
1: അങ്ങനെ പോകുന്നത്.
0: പിന്നെ ഈ തിരക്കിനോടൊക്കെ നിങ്ങൾക്ക് കാരണം ചിലപ്പം പോകാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും.
1: വരില്ല.
0: സിനിമയൊക്കെ കാണാൻ പോകാറുണ്ട്?
1: ഞായറാഴ്ച എല്ലാവരും മക്കളെ നിർബന്ധിച്ചാലൊന്നും അങ്ങനെയെല്ലാം പോയി വരും. അടുത്തില്ല, അടുത്തൊന്നും പോയിട്ടില്ല.
0: കുട്ടികൾ പറയുന്നില്ല?
1: കുട്ടികൾ പറയുന്നുണ്ട്. അതെ അതെ, നമ്മള് സ്കൂള് പൂട്ടിട്ട് നമ്മളെ എവിടെയും കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല. എല്ലാവരും
0: പരിഭവം പറഞ്ഞു.
1: പറയലുണ്ട്, പറയുന്നുണ്ട്. 2 ആഴ്ചപ്പുറം പെർശിനിക്കെല്ലാം പോയി വന്ന്.
0: അങ്ങനെയല്ല. അതെ അതെ അതെ. പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ആളാണോ?
1: പാട്ട് പാടാറൊന്നുമില്ല, കേൾക്കാറുണ്ട്. പാടില്ല.
0: പാട്ട് കേൾക്കാന്ന് പറഞ്ഞപ്പോ നമ്മുടെ നസീറിന്റെ കാലത്തൊക്കെയുള്ള പഴയ പാട്ടുകളോടാണ്.
1: പഴയ പാട്ടുകളോടാണ് കൂടുതൽ.
0: രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ?
1: എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കും. പിന്നെ ഇവിടുന്ന് പോവാൻ 10 മണിയാവും. എല്ലാം വൃത്തിയാക്കി എടുത്ത് വെച്ച് കഴിയുമ്പോഴൊക്കെ
0: ശരിക്കും ഒരു വീട് മാതിരിയാണ് നമുക്ക് തോന്നുന്നത്.
1: ആ വീടാണ്. ആദ്യം അപ്പുറത്ത് തറവാട് പൊളിച്ചത് നിൽക്കാൻ വേണ്ടി ആക്കിയതാണ്. കൊറോണ സമയത്ത് ഞാൻ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായി. പിന്നെ കൊറോണ എന്റെ എല്ലാം മാറിക്കഴിഞ്ഞ് പിന്നെ ടൗണിൽ തന്നെ പോയി. പിന്നെ ടൗണെല്ലാം ഒഴിവായി ഇവിടെ തന്നെ വന്ന് ഇങ്ങനെ തുടങ്ങി. 3 വർഷമായി. ഇത് 4th വർഷമാണ്. കുഴപ്പമില്ലാണ്ട് അങ്ങനെ
0: റോഡ്
1: സൈഡ്. അതെ അതെ.
0: ആ
1: സൗകര്യം. അതെ അതെ.
0: ഇതിനു മുന്നേ ഹോട്ടൽ
1: ഹോട്ടലാണ്, കണ്ണൂർ ഭാരത് റെസ്റ്റോറന്റിൽ അടുത്ത്.
0: സ്വന്തമായിട്ടൊന്നും
1: തുടങ്ങി. പിന്നെ നിങ്ങളുടെ ഇവിടെ വന്ന് കണ്ടു കഴിച്ചോണ്ട് ഒരു സന്തോഷമായി.
0: തീർച്ചയായിട്ടും നമുക്ക് പുതിയ ആൾക്കാരെ പരിചയപ്പെടുക. ഏതായാലും ഇപ്പം ശ്രീനീസ് ഫുഡ്. അപ്പൊ എല്ലാരും ഇതുവഴി പോകുമ്പോ എന്തായാലും ഇവിടുത്തെ ഒരു ഭക്ഷണം ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക അല്ലേ? അതാണ് നമ്മുടെ ഒരു
1: സന്തോഷം. അതെ, സന്തോഷം.
0: നമുക്കെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ളത്. അപ്പൊ അതെന്തായാലും നമ്മൾ മറ്റുള്ളവരോട് കൂടി ഒന്ന് ഷെയർ ചെയ്ത നല്ലൊരു കാര്യമല്ലേ. അപ്പൊ നമുക്ക് ഏത് പാട്ട് കേൾക്കാനാണ് ഈ ഒരു അവസരത്തിൽ ഏത് പാട്ട് കേൾക്കാനാണ് താല്പര്യം?
1: മഞ്ഞിൽ വിരിഞ്ഞ പൂവേ എന്നുള്ള ആ പാട്ടും.
0: മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ആ വരികളിൽ തന്നെ തുടങ്ങുന്ന അല്ലേ പാട്ടാണ് കേൾക്കേണ്ടത്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണം?
1: നമ്മുടെ ഫാമിലി മൊത്തം, പിന്നെ ഈ നാട്ടിലുള്ള ഉടുക്കും മൊത്തമായിട്ട്.
0: ശ്രീനേട്ടാ, എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഈ മനോഹരമായിട്ടുള്ള പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കും അതുപോലെ തന്നെ ചേട്ടന്റെ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: അപ്പോ നാട്ടിലെ പാട്ടിൽ നമുക്ക് അടുത്തതായിട്ട് പരിചയം. പേരെന്താ?
2: നൈഷ.
1: നൈഷ ചോദിച്ചിട്ടുണ്ട് അമ്മയോട് ഇതെന്താന്നൊരു അർത്ഥമില്ലാത്ത പേരിട്ട് നിന്ന്.
2: ഇല്ല,
1: നൈഷ നല്ല പേരാണ് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞാണ്, അർത്ഥമില്ലാത്ത പേരൊന്നും ഞാൻ വെറുതെ പറഞ്ഞാ. നല്ല പേരല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ
3: നല്ല പേരാന്ന്?
1: എവിടെ പഠിച്ചൊക്കെ?
4: കോളേജ്.
1: പിന്നെ ചിറ്റാർ പറഞ്ഞ സ്കൂള്. അപ്പഴത്തേക്ക് കല്യാണം കഴിഞ്ഞു. എന്ത് വേഗം കെട്ടിയ? മടുത്തിട്ടാ? പഠിച്ചു പഠിച്ചിട്ട് എത്രാമത്തെ കല്യാണാലോചനയാന്ന്?
4: കൊറേ വന്നിന്.
1: എന്നിട്ട് ഇത് സമ്മതിക്കാൻ കാരണം
4: എന്തോ? സമ്മതിച്ച്.
1: അതാണ് വിധി. ഓക്കെ, എന്താ ഹസ്ബൻഡിന്റെ പേര്?
4: സജീഷ്.
1: ജോലിക്കെല്ലാം പോണെന്ന് ആഗ്രഹം ഉണ്ടോ? വീട്ടിലിരിക്കുമ്പോ ബോറടിക്കുമ്പോ?
4: ഉണ്ട്.
1: പക്ഷെ ഇപ്പൊ ഒരു കുഞ്ഞാവി ഉണ്ടല്ലേ, 2 മാസം. എങ്ങനെ ആള് രാത്രി ഉറങ്ങാനല്ലേ വിടുവോ?
4: ഇല്ല.
1: അപ്പൊ ഉറങ്ങാൻ ഇപ്പൊ ആഗ്രഹിച്ച് നടക്കുന്നതായിരിക്കും അല്ലേ?
4: അതെ.
1: കുറച്ച് വലുതാവാൻ വേണ്ടിട്ട് കാത്തു നിൽക്കാണ്. മൂത്തയാള് നോക്കുവോ? കെയർ ചെയ്യോ അവരാ കുട്ടീനെ?
4: ഓവറാന്ന്.
1: ഓവർ കെയർ ആണ്. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ അപ്പാട് കുട്ടീനെ എടുത്ത് കൈ കൊടുക്കുവോ? ഇനി നിങ്ങള് നോക്കുമെന്ന് പറഞ്ഞിട്ട്?
4: ഇല്ല ഇല്ല.
1: നല്ല ഭാര്യയാന്നല്ലോ.
4: ഞാനിപ്പൊ കിഞ്ഞിനേ ഉള്ളു അടുക്കളയിലോട്ട്.
1: പിന്നെ നിങ്ങക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ലേ? അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. വേറെ എന്തുണ്ട് വിശേഷം?
4: സുഖം തന്നെ.
1: റേഡിയോ കേക്കലുണ്ടോ?
4: അച്ഛന്റെ അടുത്തുണ്ടായിരുന്നു അല്ലേ പണ്ട് പിടിയല്. ആ ഫോണില്. അച്ഛനിപ്പൊ ഫോണില് കേക്കലുണ്ട്.
1: ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങ് സ്വന്തം
4: വീട്ടിൽ
1: തന്നെയാണ്. അപ്പൊ അമ്മ ഇങ്ങോട്ട് വന്നു. പിന്നെ വേറെന്തുണ്ട്? ഇനി എന്താണ്? കൊച്ചു കുറച്ചൊന്ന് വലുതായി കഴിഞ്ഞാല് ഒന്ന് പുറത്തിറങ്ങണം എന്നുള്ള ആഗ്രഹമില്ലേ?
4: ഉണ്ട്. സാഹചര്യം അനുവദിക്കൂല.
1: ഓക്കെ. എന്നാലും എവിടെയാന്ന് പെട്ടെ ആദ്യം പോണെന്ന് ആഗ്രഹമുള്ള സ്ഥലം ഏതാ?
4: ഇല്ല, അങ്ങനെയൊന്നുമില്ല.
1: എവിടെയാന്ന് പോകുന്ന ആടെ പോവാ.
4: അതന്നെ.
1: ഹസ്ബൻഡ് സഹായിക്കുവോ അടുക്കളയിലും കുട്ടീന്റെ എല്ലാം കാര്യത്തിൽ?
4: കുട്ടീന്റെ കാര്യത്തിൽ സഹായിക്കും.
1: അമ്മേനെ പോലെ തന്നെ ചിരിച്ചോണ്ടാണല്ലോ. അമ്മ നന്നായിട്ട് പാട്ട് പാടും. മോളോ?
4: ഞാൻ പാട്ട് പാടൂല.
1: അമ്മേന്റെ കഴിവ് മോക്ക് കിട്ടിട്ടില്ല. പേടിച്ചിട്ട് പിന്നാടിരിക്കുന്ന.
4: ഞാൻ പാട്ട് പാടൂല.
1: പാടൂല, ഇഷ്ടയല്ല. എത്ര മക്കളെ?
4: രണ്ടാള്.
1: ആരും പാടൂല. ഏച്ചി അയച്ചാന്ന് അന്യത്യാണോ?
4: ഏച്ചി
1: ഏച്ചി പാടുവോ?
4: അമ്മ പാടലുണ്ട്.
1: അമ്മ പാടുന്ന പാട്ടിലേത് ഏറ്റവും കൂടുതൽ മനസ്സിൽ?
4: അങ്ങനെയൊന്നുമില്ല,
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടിയിലേക്ക് കൂടി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾപ്പിച്ചുതരാം. പാട്ട് തരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പാട്ട് കേൾപ്പിച്ചുതരാം. പാട്ട് കേൾക്കണ്ടേ?
4: ഏതായാലും പ്രശ്നം.
1: അതിനെങ്കിലും ഒരു ഓപ്ഷൻ താ. ഞാൻ എന്റെ മൊത്തം എന്റെ ഇഷ്ടമുള്ള എല്ലാം തീരുമോ?
4: ഏതെങ്കിലും പാട്ട് വെച്ചാന്ന്
1: അമ്മ പറഞ്ഞു കൊടുക്കാം.
4: മീ പറഞ്ഞു കൊടുക്ക്.
1: മീനെ വിട്ട്.
4: മീ പറ വാ. ഏത് പാട്ടാ വേണ്ടേ? മീ വാ. സുജാതന്റെ പണി.
1: സുജാതയുടെ ഏതെങ്കിലും നല്ല പാട്ട്.

0: എന്റെ പേര് ഉമാറാണി.
1: ഉമാറാണി, എല്ലാരത്തു നിന്നും വ്യത്യസ്തമായ പേരല്ലേ, എല്ലാരും ഒന്ന് വിളിക്കുക.
0: ഉമാന്ന് വിളിച്ചോ എന്നാ ഞാൻ പറയല്.
1: റാണി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല?
0: എനിക്ക് ഇഷ്ടമല്ല അത്.
1: എന്താ റാണി എന്ന് വിളിക്കുന്നു
0: വരുന്നത്? അതെന്തോ എനിക്ക് അത്ര ഇഷ്ടമല്ല.
1: കുറച്ച് എടുപ്പുണ്ടാവില്ല.
0: എന്നെ അച്ചാച്ചനും എന്റെ അമ്മ, അച്ചാച്ചൻ ഇട്ട പേര് ഉമാറാണി, എന്റെ അമ്മേന്റെ വീട്ടുകാർ ഇട്ടത് ശ്രീഷ.
1: ശ്രീഷ ഉമാറാണിയാണ് ഇഷ്ടം, ശ്രീഷ.
0: എനിക്ക് ശ്രീഷ ഇഷ്ടം.
1: പിന്നെന്തിനാ ഉമാറാണി എന്ന് വിളിച്ചത്?
0: അവര് അമ്മേന്റെ ആൾക്കാർ ശ്രീഷ.

0: വിളിക്കും, അച്ഛൻ്റെ ആൾക്കാർ ഉമാറാണിന്ന് വിളിക്കും, ഉമേനെ വിളിക്കും. പക്ഷേ
1: ആളെ തിരിച്ചറിയണമെങ്കിൽ ഇപ്പൊ നമ്മൾ വന്നിട്ട്
0: തിരിച്ചറിയണമെങ്കിൽ ഉമാറാണി എന്ന് പറഞ്ഞാൽ, അല്ലെ ഉമേച്ചി എന്ന് പറഞ്ഞാൽ വീട് ഇടെല്ലാവർക്കും മനസ്സിലാവും.
1: അറിയോ തൊഴിലുറപ്പില്ലാത്ത സമയത്ത് എന്താ ചെയ്യാ?
0: വീട്ടിലെ പണിയെടുക്കും, ഇരിക്കും, എന്തും കൊണ്ടാവും പണി. അത് തന്നെ.
1: ആരൊക്കെ ഉള്ളത് വീട്ടില്?
0: ഞാനും എന്റെ ഭർത്താവും. ഭർത്താവിന്റെ പേര് രജിത് കുമാർ.
1: രണ്ടാളെ പേരും വെറൈറ്റി അല്ലേ? രജിത് കുമാറും ഉമാ റാണിയും ഇങ്ങനെ കണ്ടെത്തി കല്യാണം കഴിച്ചത്? നിങ്ങള് മാച്ച് നോക്കി? അതെ അതെ എന്ന് അവര് പറയുന്നുണ്ട്.
0: സത്യം അങ്ങനെ തന്നെ.
1: എങ്ങനെ
0: ഇഷ്ടപ്പെട്ടിട്ട് ചെറുപ്പം മുതലേ കണ്ടി ഇഷ്ടപ്പെട്ടിട്ട്? അങ്ങനെ 24 വയസ്സും എനിക്ക് 22 വയസ്സുമായിരം കല്യാണം കഴിച്ച്.
1: അപ്പൊ പ്രണയ വിവാഹാന്ന്? ഇഷ്ടം തുറന്നു പറഞ്ഞു. ആരോ ഒരാള് പറയണ്ടേ
0: ഇഷ്ടം ഓറാന്ന് പറഞ്ഞത്?
1: എന്നിട്ടോ?
0: ഞാനിക്കും ഇഷ്ടാന്ന് പറഞ്ഞു.
1: അപ്പൊ വീട്ടില് പ്രശ്നം ഇരിക്കൂലേ?
0: പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല.
1: കുഴപ്പമൊന്നുമില്ല. അപ്പൊ അടുത്തടുത്തായിരിക്കൂലേ?
0: അടുത്തടുത്താന്ന് വീട്.
1: തിരക്കുണ്ടാവുമായിരിക്കും. സാറിൽ ഒരു പാട്ട് പറഞ്ഞാലും നമുക്കത് കേൾപ്പിക്കാം എല്ലാരെയും. ബാക്കി വിശേഷം നമുക്ക് എപ്പോഴെങ്കിലും കാണുമ്പോ പറയാം അല്ലേ?
0: എന്തായാലും പറയാം ബാക്കി അല്ലേ.
1: ഒരു പാട്ട് പറഞ്ഞു.
0: ഒരു പ്രണയത്തിന്റെ തന്നെ ആയിക്കോട്ടെ.
1: ആ പ്രണയിക്കുകയായിരുന്നു ഓരോരോ
0: ജന്മ.
1: രണ്ടാൾക്കും വേണ്ടിയിട്ട്, രജിത് കുമാർ ചേട്ടന് വേണ്ടിയിട്ടും ഉമാറാണി ചേച്ചിക്ക് വേണ്ടിയിട്ടും സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിക്കോട്ടെ.

0: ഇങ്ങനെ നല്ല തണുപ്പുള്ള ഒരു സ്ഥലത്തെ കൂടി നമ്മൾ ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഒരു കുഞ്ഞു വാവേന കണ്ടു. മോളുടെ പേരെന്താ?
1: അലൈഗ.
0: അലൈഗ ഇനിഷ്യൽ എന്താ?
1: വി.
0: എവിടെ പഠിക്കുന്നേ?
1: വേങ്ങാട് എൽപി.
0: ഏതാ ക്ലാസ്?
1: നാലാം ക്ലാസ്.
0: ഇന്ന് സ്കൂൾ ഉണ്ടായില്ലേ?
1: ഇല്ല.
0: പിന്നെ എന്താ, എങ്ങനെയാ സമയം കളഞ്ഞ? വീട്ടിന്ന്
1: കിടന്നിട്ട് ഉറങ്ങിയിട്ടെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്.
0: ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിച്ചു. എന്താ ഉണ്ടാക്കി തന്നേന്ന്?
1: ചപ്പാത്തിയോ കടലക്കറി.
0: രാവിലെ അത് കഴിച്ചു. ഉച്ചക്ക് എന്താ?
1: ചോറും മീൻകറിയും.
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: അച്ഛൻ, അനിയത്തി, അമ്മ, അച്ചാച്ച, അച്ഛമ്മ, മൂത്തമ്മ, ഞാൻ.
0: അച്ഛനോടിയുണ്ടോ?
1: ആ.
0: അച്ഛനോടിയുണ്ടോ?
1: അച്ഛൻ ബസ് പോകും.
0: ഏത് ബസ്സിലാ?
1: സെവൻ സ്റ്റാർ കണ്ണൂർ ബസ്.
0: വേറെ ആരാ? അമ്മ ജോലിക്ക് പോകുന്നു?
1: ഇല്ല.
0: അച്ഛൻ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. കുഞ്ഞാവി ഉണ്ട്? അനിയത്തി. അനിയനോ?
1: അനിയത്തി.
0: എത്ര വയസ്സായി?
1: രണ്ട് വയസ്സ്.
0: കളിപ്പിക്കുകയും ചെയ്യാറുണ്ട്? ഏത് പാട്ടാ പാടിക്കൊടുക്കും? അനിയത്തി.
1: ചുന്ദരി വാവേ.
0: തരുമെന്ന്?
1: ചുന്ദരി വാവേ, ചുന്ദരി വാവേ, ചായോ ചായറങ്ങ്, ചമ്പക കുഞ്ഞി പ്രാവിൻ കാട്ടും കേട്ടുറങ്ങ്, മെല്ലെ മെല്ലെ ഞെരിക്കോണി.
0: അത്രയറിയോ? നല്ല പാട്ടല്ലേ. കേട്ടിരുന്നോളൂ അല്ലേ പാടുമ്പോ? ഓക്കെ. സ്കൂള് കലോത്സവല്ലായില്ലേ, എന്തിനെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? വരക്കോ, പാട്ടുപാടോ, അല്ലെങ്കിൽ എന്ത് കഥ പറയോ? എംബ്രോയിഡറിക്കുണ്ട് മേളൊക്കെ അല്ലേ. പാട്ട് ഇഷ്ടമുള്ള പാട്ട് ഇതിലേ കൂടി കേൾപ്പിച്ചേരാ. ഏത് പാട്ടാ കേക്കണ്ടേ? സുന്ദരി ഭാവി തന്നെ കേട്ടാ മതിയോ അല്ലെ വേറെ പാട്ട് കേൾക്കണം?
1: വേറെ പാട്ട്
0: പറഞ്ഞു. ഏത് പാട്ടാ?
1: മിന്നൽ വേള.
0: മിന്നൽ വേള ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഫ്രണ്ട്സിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാ അല്ലേ. ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞു.
1: ആത്മിക, ആയിഷ, ആരാധ്യ കെ, ആരാധ്യ പി എ, ശ്രീയുത്ത, ജാൻവിയ.
0: ഇവർക്കെല്ലാം വേണ്ടിട്ട് നമുക്ക് മിന്നൽ വേള ഒന്ന് പാടിയേ.
1: മിന്നൽ വേള കയ്യിൽ പെണ്ണഴകേ, എത്തിത്തോടാം എത്തുമില്ല മാറിവിലാണു നീ, കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുലഞ്ഞു, പിന്നെയും പിന്നെയും കണ്ട നേരം പൂത്തുലഞ്ഞു.
0: ഇന്ന് നമുക്ക് ഇതിന്റെ ഒറിജിനൽ പാട്ട് കേൾക്കാം അല്ലേ. ഓക്കേ, താങ്ക് യു.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമ്മൾ ഇന്ന് ഒരുപാട് പേരോട് സംസാരിച്ചു, ഒരുപാട് പാട്ടുകൾ ആസ്വദിച്ചു. വീണ്ടും കേട്ടുമുട്ടാം അടുത്ത ആഴ്ച നാട്ടിലെ പാട്ടിലൂടെ. അതുവരെ തുടരുക ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കെ ബാലനമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ്.
2: നാട്ടിലെ പാട്ട്.

0: കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഇഷ്ടങ്ങൾ ഈണങ്ങൾ അവതാരകരായി ശ്രോതാക്കൾ

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഈണങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഇഷ്ടങ്ങൾ ഈണങ്ങളുമായിട്ട് നമ്മോടൊപ്പം ആരെയുള്ള നോക്കാം. പേര് പറഞ്ഞോളൂ.
1: രേഷ്മ.
0: രേഷ്മ എവിടുന്നാ?
1: മട്ടന്നൂരിൽ.
0: മട്ടന്നൂര്. രേഷ്മ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഹൗസ് വൈഫാ.
0: ഹൗസ് വൈഫാണ്. 10 പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടില്ലേ?
1: ആ, ചെയ്തിട്ടുണ്ട്.
0: ആദ്യ പാട്ട് ഏതാണ്?
1: ഞാറ്റുവേലക്കിളിയെ. ചിത്ര ചേച്ചി പാടിയ മിഥുനെന്ന് പറഞ്ഞ സിനിമയിലെ
0: പാട്ടാണ്. ഉർവേശി ഒക്കെ അഭിനയിച്ച സിനിമയല്ലേ. പാട്ട് പാടാറുണ്ടോ രേഷ്മ?
1: പാട്ട് അത്യാവശ്യം.
0: നമുക്കന്ന് ഇതൊരു പാട്ടിലൂടെ അങ്ങ് തുടങ്ങിയാലോ?
1: ആയിക്കോട്ടെ,
0: പാടിക്കോളൂ.
1: ഞാൻ

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. രേഷ്മ പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷേ സ്കൂൾ തലങ്ങളിലെല്ലാം പഠിക്കുന്ന സമയത്ത് കുറേ പരിപാടിക്കെല്ലാം പോയിട്ടുണ്ട്,
0: പങ്കെടുത്തിട്ടുണ്ട്. എന്തായിരുന്നു ഐറ്റംസ്?
1: ലളിതഗാനമുണ്ട്, മാപ്പിളപ്പാട്ട്, നാടൻപാട്ട്, ഗ്രൂപ്പായിട്ടുള്ള സോങ്ങുകൾ.
0: എവിടെ പഠിച്ചിരുന്നേ?
1: പഠിച്ചത് SLC അങ്ങ് വാരം സ്കൂളിലാണ്. +1 +2 പ്രതിഭ കോളേജിൽ. അധികം ലളിതഗാന മത്സരത്തിലാണ്
0: പങ്കെടുക്കുക,
1: ഫസ്റ്റ് കിട്ടാറുണ്ട്.
0: ലളിതഗാനം പാട്ടിയതിൽ ഓർമ്മയുണ്ടോ?
1: ആ ഉണ്ട്, ഉണ്ട്.
0: എന്നാൽ നമുക്ക് രണ്ടുപേരും ഒന്ന് മൂളിയാലോ.
1: ആയിക്കോട്ടെ. അമ്മക്കുയിലേ ഒന്നു പാടൂ,

0: നന്നായിട്ട് പാടി. അപ്പൊ ലളിതഗാനത്തിന് മത്സരത്തിൽ പങ്കെടുത്തപ്പോ പ്രൈസ് ഒക്കെ
1: കിട്ടിയിട്ടുണ്ടാവില്ലേ?
0: ഓക്കെ, ആരാണ് ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രചോദനം ചെയ്യുന്നത്? ആരും പാട്ട് പാടുന്നുണ്ടോ വീട്ടിലുള്ളവര്?
1: അച്ഛൻ പാടുന്നുണ്ട്, ഏട്ടനുണ്ട്, ഏട്ടനും
0: പാടും. അവരുടെയൊക്കെ ഇതാണ് രക്ഷിതാക്കൾ കിട്ടിയിട്ടുള്ളത്.
1: അച്ഛന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കില് ആ സമയത്തൊന്നും വേറെ ചേർത്ത് പഠിപ്പിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, സാമ്പത്തികത്തിന്റെ ആ ഒരു ഇതുകൊണ്ട്.
0: ഏട്ടനും പഠിച്ചിട്ടുണ്ടാവും?
1: ആ ഏട്ടൻ പഠിച്ചിന്, ഏട്ടൻ കുറച്ച് പോയിനി സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കില് പകുതിക്ക്
0: നിർത്തേണ്ടി വന്നല്ലേ. അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്തത് ചിലും ചിലും ചിൽത്താളമായി ആ സോങ്.
0: ആ സോങ് ആണ് ആട് പുലിയാട്ടിൽ. അത് രണ്ടുപേരും മുഴുന്നോ?
1: ആയിക്കോട്ടെ. ചിലും

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് രേഷ്മയാണ്. രേഷ്മ, അടുത്ത പാട്ട് ഏതാണ്?
1: കല്യാണത്തേന്നില,
0: തമിഴ് സോങ്.
1: ആ, തമിഴ് സോങ്.
0: മമ്മൂട്ടി
1: അഭിനയിച്ച.
0: ഓക്കേ, ആ പാട്ടാണ് കേൾക്കേണ്ടത്. ആ സിനിമ കണ്ടിട്ടുണ്ടോ?
1: സിനിമ കണ്ടിട്ടില്ല.
0: കണ്ടിട്ടില്ല.
1: പാട്ടിഷ്ടാണ്. പാട്ട് കേൾക്കലുണ്ട്,
0: കേൾക്കാറുണ്ട്. തമിഴ് സിനിമയൊക്കെ കാണാറുണ്ട്?
1: ആ, കാണാറുണ്ട്.
0: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടിലിപ്പം ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. ഹസ്ബൻഡിന്റെ അമ്മയുണ്ട്, അനിയനുണ്ട്, പിന്നെ ഞാനും ഹസ്ബൻഡും മക്കളും.
0: മക്കളും എത്ര മക്കളാണുള്ളത്?
1: രണ്ട് മക്കൾ.
0: രണ്ട് പേര്. കൃതികയും
1: ഹാർദിക്.
0: എവിടെ പഠിക്കുന്ന കൃതിക?
1: മോള് 8-ാം ക്ലാസ്സിലാണ്, ഹൈസ്കൂളില്, മട്ടന്നൂര്.
0: ഓക്കെ.
1: മോൻ UP സ്കൂളില്, മട്ടന്നൂര്.
0: ഓക്കെ. മോള് പാട്ട് പാടാറുണ്ടോ?
1: ആ, മോള് പാട്ട് പാടാറുണ്ട്. മോക്ക് അധികം നാടൻ പാട്ടിനോടാണ് താല്പര്യം
0: കൂടുതൽ.
1: അതെ അതെ.
0: രേഷ്മ നാടൻപാട്ടൊക്കെ പാടാറുണ്ടാവില്ലേ?
1: നാടൻപാട്ട് പണ്ട് സ്കൂൾ തലങ്ങളിൽ പാടാറുണ്ട്, പക്ഷെ ഇപ്പെല്ലാം
0: കുറവാണ്.
1: കുറവാണ്.
0: ഓക്കെ. പാട്ട് പഠിക്കുന്നുണ്ടോ മകള്?
1: പാട്ട് പഠിക്കുന്നില്ല. പഠിക്കാൻ പോയിനേനു, അപ്പം നോക്കുമ്പോ ഓള് വീണിട്ട് കൈ ഉളുക്കിപ്പോയിട്ട് കൈന്റെ റെസ്റ്റിന്റെ അടുത്ത് പൊട്ടിപ്പോയിനു.
0: അപ്പോ
1: 2 മാസത്തോളം റെസ്റ്റ്, പിന്നെ അതവിടെ നിർത്തി.
0: എവിടെന്നാ പഠിച്ചത്?
1: നാദബ്രഹ്മം.
0: നാദബ്രഹ്മം മട്ടന്നൂര് തന്നെ. കല്യാണത്തേന്നില എന്ന പാട്ട് പാടുന്നോ?
1: കല്യാണത്തേന്നില കാഴ്ചാത്

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. രേഷ്മ, അടുത്ത പാട്ട്?
1: നീലരാവിൽ എന്നുള്ള സോങ്.
0: ഇങ്ങനത്തെ പാട്ടുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? മെലഡി ആണോ, ഫാസ്റ്റ് ആണോ ഏറ്റവും ഇഷ്ടം ഏതാണ്?
1: ഹിന്ദി സോങ് ഇഷ്ടമാണ്, കേൾക്കാനല്ല ഇഷ്ടം. മലയാള സോങ്, മെലഡി സോങ് ഇഷ്ടമാണ്.
0: ഫാസ്റ്റ് സോങ് പാടാറുണ്ടോ?
1: ഫാസ്റ്റ് സോങ് പാടലുണ്ട്.
0: ഇപ്പൊ ഏതെങ്കിലും പരിപാടിക്കൊക്കെ പാടാൻ വിളിച്ച പോവാറുണ്ടോ രേഷ്മ?
1: ഇല്ല, ഞാൻ ഇപ്പം വീട്ടിൽ ഹൗസ് വൈഫ് ആയതിനു ശേഷം ഭർത്താവ് ഓരോ ചെറിയ പരിപാടിക്കെല്ലാം വിളിച്ചിട്ടാകുമ്പോ അങ്ങനെ ആദ്യം മുന്നേ പോയിനി, ഇപ്പം പോക്കില്ല.
0: ഭർത്താവിന്റെ പേരെന്താ?
1: ഹരീഷ്.
0: ഹരീഷ് സപ്പോർട്ടാണോ പാട്ട്?
1: അതെ അതെ അതെ, സപ്പോർട്ടാണ്.
0: ഹരീഷ് ചേട്ടന് ഏത് പാട്ടാണ് രേഷ്മ പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ളത്?
1: ഹരീഷ് ചേട്ടന് കൊറേ ഇഷ്ടമാണ്. അധികം ഇപ്പം നീലരാവിൽ എന്നുള്ള സോങ് ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്, എല്ലാ പാട്ടും ഇഷ്ടമാണ്. അപ്പൊ ഹരീഷ് ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് നീലരാവിൽ പാടി കേൾപ്പിച്ചു കൊടുത്താൽ
1: ആയിക്കോട്ടെ.
0: ഒന്ന് പാടിക്കോളൂ.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: പരിഷ്ടങ്ങൾ ഈണങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രേഷ്മിയാണ് കൂടെയുള്ളത്. സിനിമയൊക്കെ കാണാൻ പോവാറുണ്ട്?
1: പോകാറുണ്ട്. പോയിട്ട് കാണലുണ്ട്.
0: രേഷ്മിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ?
1: ഫ്രണ്ട്സ് ഉണ്ട്. അതെ അതെ, കണ്ണൂരാണ്. ഇടക്ക് എപ്പോഴെങ്കിലും പോയിട്ട് മീറ്റ് ചെയ്യും.
0: സംഗമത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പൊ രേഷ്മിയുടെ വീടാണ് വാരം, ഹസ്ബൻഡിന്റെ വീട് മട്ടന്നൂർ അല്ലേ?
1: വാരത്തല്ല, എന്റെ വീട് കണ്ണൂരാണ്. കണ്ണൂര് കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: അപ്പൊ
1: ഇപ്പൊ വീട് മാറി തോട്ടടയായി. അപ്പൊ അങ്ങ് വീട്ടിൽ പോയാല് ഫ്രണ്ട്സ് ആയിട്ടെല്ലാം മീറ്റ് ചെയ്യും.
0: അടുത്ത പാട്ട് ഏതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്?

0: ഈ പാട്ട് ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്?
1: ഹരീഷ് ഏട്ടന് വേണ്ടി തന്നെ.
0: ഈ പാട്ടും ഹരീഷ് ഏട്ടന് വേണ്ടിയിട്ടാണ് അല്ലേ? പാട്ട് കൂടുതൽ ഹരീഷ് ഏട്ടൻ സെലക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു മെലഡി സോങ്ങാണ് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ നമുക്ക് ഹരീഷ് ഏട്ടന് വേണ്ടി ഈ പാട്ടും കേൾപ്പിക്കാം.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് രേഷ്മിയാണ്. അടുത്ത പാട്ട് പറഞ്ഞോളൂ.
1: നമ്മള് രവീന്ദ്രൻ മാഷിന്റെ അമരത്തിലെ സോങ് ഇല്ലേ,
0: അഴകേ.
1: അതെ അതെ. അഴകേ നിൻമിഴി നീർമണിയിൽ കുളിരിൽ തൂവരുതേ, കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ, പരിഭവങ്ങളിൽ മൂടി നിൽക്കുമീ വിരമീളതെന്നൊമ്പരം.
0: ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കേൾക്കാറുണ്ട് സ്ഥിരമായിട്ട്. എങ്ങനെയാണ് കൂടുതലും ഫോണിലാണോ കേൾക്കുന്നത്? റേഡിയോ
1: ഫോണിലാണ്. റേഡിയോയിലും കേൾക്കാറുണ്ട്.
0: ഇപ്പൊ ഈ പാട്ട് ആർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഈ പാട്ട് ഹരീഷേട്ടൻ തന്നെ. ഓർക്കിഷ്ട ഇത് ഇങ്ങനത്തെ.
0: അപ്പൊ ഹരീഷേട്ടന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് എടുത്തു വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഹരീഷേട്ടന് വേണ്ടിയിട്ട് ഈ പാട്ടും കൂടി ഡെഡിക്കേറ്റ് ചെയ്യാം.

0: അടുത്ത പാട്ട് ഏതാണ്?
1: അടുത്ത പാട്ട് പാട്ട് പാടി ഉറക്കാം ഞാൻ.
0: അപ്പൊ കുട്ടികളെയൊക്കെ പാട്ട് പാടി ഉറക്കിയിട്ടുണ്ടാവും അല്ലെ? ഈ പാട്ട് പാടിയിട്ട് അപ്പൊ ആ പാട്ട് കേട്ടിട്ട് മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും.
1: മോന് വേണ്ടിയിട്ട്
0: മോന്റെ പേര് പറഞ്ഞു
1: ഹാർദിക്.
0: ഹാർദിക്. ഓക്കെ, അപ്പൊ നമുക്ക് മോന് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടിക്കൊടുത്താലോ?

0: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. ഇനി ഏത് പാട്ടാണ് നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്?
2: ശലഭം വഴിമാറുമ
1: അച്ഛനെയാണ് എനിക്ക് ഇഷ്ടമാണ് പാട്ടല്ലേ.
2: ശലഭം വഴിമാറുമാമിഴി രണ്ടിലും നിൻ സമ്മതം ഇളനീർ പകരം തരും ചുടി.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. മക്കളൊക്കെ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് പരിപാടി, ഹോബി എന്താണ്?
1: ഒന്നുമില്ല, ഹൗസ് വൈഫ് ആയിക്കൊണ്ട് വീട്ടിലത്തെ ജോലി ഉണ്ടാവും, അങ്ങനെ തന്നെ. പിന്നെ ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ റേഡിയോയിൽ
0: പാട്ട്
1: പരിപാടി,
0: കൂടുതലും പാട്ട്
1: കേൾക്കാനാണ്. റേഡിയോയിൽ തന്നെ കൂടുതൽ പാട്ട് കേൾക്കാനാണ് ഇഷ്ടം.
0: പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കാസറ്റുകളിലൊക്കെ കേട്ടിട്ട് ഒരുപാട് നമ്മൾ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണോ രേഷ്മിയൊക്കെ?
1: അതെ അതെ.
0: അടുത്ത പാട്ട് ഏതാണ് കേൾപ്പിക്കേണ്ടത്?
1: അടുത്തത് ഒരു ദൈവം തന്ത പൂവേ.
0: ഓക്കെ, സിമ്രാനൊക്കെയുള്ള സിനിമ.
1: അതെ അതെ.

0: റേഡിയോ മലബാർ ഇഷ്ടങ്ങൾ ഇനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് രേഷ്മയാണ്. അടുത്ത പാട്ട് നമുക്ക് കേൾപ്പിക്കാം. ഏത് പാട്ടാണ്?
1: ഏതോ വാർമുകരിൽ എന്നുള്ള സോങ് പാട്.
0: പൂക്കാലം വരവായ് എന്ന ചിത്രത്തിലെ പാട്ടല്ലേ?
1: അതെ അതെ.
0: വേണുഗോപാൽ പാടിയത്. ചിത്ര ചേച്ചിയും പാടിയിട്ടുണ്ട്.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗരന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 22, ഹിജ്റാവർഷം 1448, റബിയുൽ ആഖിർ 26, ശകവർഷം 1948, ആശ്വനം 16, 2026 ഒക്ടോബർ 8 വ്യാഴാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട്

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.